എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1202 ചിങ്ങം 13 2026 ഓഗസ്റ്റ് 29 ശനിയാഴ്ച. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

0: ഗർഭചിന്തകൾ. ഈ ലോകത്ത് നമ്മുടെയൊക്കെ സൗന്ദര്യത്തിന്റെ കുറവ് സ്വന്തം സ്വഭാവ ഗുണങ്ങളിലൂടെ ഒരു പരിധിവരെ പരിഹരിക്കുവാൻ നമുക്കൊക്കെ ആവുക തന്നെ ചെയ്യും. എന്നാൽ പലരും മറന്നുപോകുന്ന ഒരു സത്യമുണ്ട്, സ്വഭാവ വൈകല്യം ഒരിക്കലും സൗന്ദര്യത്തിലൂടെ ഈ സമൂഹത്തിൽ പരിഹരിക്കാനാവില്ല എന്നതാണ് അത്. ഏവർക്കും ശുഭദിന ആശംസകൾ.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: രാവിലെ 8 മണിക്ക് ജ്ഞാനപർവം, 10 മണിക്ക് ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഉച്ചയ്ക്ക് 3 മണിക്ക് ടെക് ബൈറ്റ്സ്, 4 മണിക്ക് മ്യൂസിക് ബീറ്റ്സ്, 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 5 മണിക്ക് അക്ഷരമുദ്ര, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, രാത്രി 8 മണിക്ക് ലിറ്റററി വേൾഡ്, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകിട്ട് 6:30 7:25 ആകാശവാണിയിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.
1: ചരിത്രത്തിൽ ഇന്ന് ഓഗസ്റ്റ് 29, ജപ്പാനിൽ ആദ്യമായി ചെമ്പു നാണയങ്ങൾ നിർമ്മിക്കപ്പെട്ടതും ഗ്രേറ്റ് ബ്രിട്ടനും ചൈനയും നാഗിംഗ് ഉടമ്പടിയിൽ ഒപ്പുവെച്ചതും DC ബുക്സ് ആരംഭിച്ചതുമൊക്കെ ഒരു ഓഗസ്റ്റ് 29. ഓഗസ്റ്റ് 29 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ഓഗസ്റ്റ് 29. ഓഗസ്റ്റ് 29 ദേശീയ കായിക ദിനമായി ആഘോഷിക്കുന്നു. ഹോക്കി മാന്ത്രികൻ ധ്യാൻചന്ദിന്റെ ജന്മദിനമാണ് ഇന്ന്. കായിക മേഖലയിൽ അദ്ദേഹം നൽകിയ സംഭാവനയും പാരമ്പര്യവും ഓർമ്മപ്പെടുത്തി ഈ ദിവസം ഇന്ത്യയിൽ കായിക ദിനമായി ആഘോഷിക്കുന്നു. ജപ്പാനിൽ ആദ്യമായി ചെമ്പു നാണയങ്ങൾ നിർമ്മിക്കപ്പെട്ടത് 708 ഓഗസ്റ്റ് 29. പോർച്ചുഗൽ ബ്രസീലിന് സ്വാതന്ത്ര്യം അംഗീകരിച്ചത് 1825 ഓഗസ്റ്റ് 29. ഗ്രേറ്റ് ബ്രിട്ടനും ചൈനയും നാഗിംഗ് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് 1842 എന്നീ ദിവസമായിരുന്നു. ഒപ്യം യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന ഉടമ്പടിയായിരുന്നു.

0: അടിമവേലയ്ക്ക് പുറമെ കറുപ്പ് വിൽപ്പനയുമായിരുന്നു ബ്രിട്ടന്റെ പ്രധാന വരുമാന മാർഗങ്ങൾ. ബ്രിട്ടനിലെ കരിമ്പിൻ തോട്ടങ്ങളിൽ പല രാജ്യങ്ങളിലെയും അടിമകളായിരുന്നു 12 മണിക്കൂർ ഭക്ഷണത്തിന് വേണ്ടി മാത്രം തദ്ദേശീയർക്ക് പുറമെ പണിയെടുത്തത്. അവരെ നിയന്ത്രിച്ചു നിർത്താൻ അവർക്ക് ബോധപൂർവം കറുപ്പ് നൽകി അവരുടെ കൂലിയിൽ നിന്ന് കുറച്ചു. പലരും പകർച്ചവ്യാധി വന്നു മരണപ്പെട്ടു. മരണപ്പെടുന്നവരെ കടലിലേക്ക് എറിയുകയുമായിരുന്നു അവർ ചെയ്തിരുന്നത്. മൈക്കിൾ ഫാരഡെ വൈദ്യുത കാന്തിക ഇൻഡക്ഷൻ കണ്ടെത്തിയത് 1831 ഓഗസ്റ്റ് 29 ആദ്യമായി ഇലക്ട്രിക് ട്രാൻസ്ഫോമർ അവതരിപ്പിക്കുകയും ചെയ്തു. 1922 ഓഗസ്റ്റ് 29 ന്യൂയോർക്ക് സിറ്റിയിലെ വീഫ് ആമിൽ ആദ്യ റേഡിയോ പരസ്യം പ്രക്ഷേപണം നടത്തിയത്. 1974 ഇന്നേ ദിവസമായിരുന്നു DC ബുക്സ് ആരംഭിച്ചത്. മാനവ വിഭവശേഷി വികസന മന്ത്രാലയത്തിന് കീഴിൽ വിദ്യാഭ്യാസത്തിനായി സമർപ്പിച്ചിരിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പ് പുനഃസ്ഥാപിച്ചത് 1947 ഓഗസ്റ്റ് 29. സോവിയറ്റ് യൂണിയൻ തങ്ങളുടെ ആദ്യത്തെ അണുബോംബ് രഹസ്യമായി പരീക്ഷിച്ചത് 1949 ഓഗസ്റ്റ് 29. അങ്ങനെ അമേരിക്കയ്ക്കൊപ്പം മറ്റൊരു രാജ്യവും ആണവായുധ രംഗത്തേക്ക് കടന്നുവരികയും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സന്തുലിതാവസ്ഥ സ്ഥാപിക്കപ്പെടുകയും ചെയ്തു. ഇതിനെ തുടർന്ന് അമേരിക്കയും റഷ്യയും തമ്മിൽ ശീതയുദ്ധം മുതൽ സോവിയറ്റ് യൂണിയന്റെ പിരിച്ചുടൽ വരെ തുടർന്നു.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി. സദാശിവൻ.

0: ഹൃദയത്തിലേറ്റാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
2: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിന് നാളെ കേരളത്തിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ദിവസത്തെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ് റിപ്പബ്ലിക് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. നേപ്പാളിലെ ശക്തമായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 579. തൃശൂരിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായ പുലിക്കളി ഇന്ന്. ഏഷ്യാ കപ്പ് വനിതാ 2020 ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് ദുബായിൽ തുടക്കമായി. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിന് നാളെ കേരളത്തിലെത്തും. രാവിലെ 7:45 കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തുന്ന ഉപരാഷ്ട്രപതി അവിടെ നിന്ന് ആലപ്പുഴയിലേക്ക് പോകും. ലിയോ 13 ഹയർ സെക്കൻഡറി സ്കൂളിൽ കേരള കൗമുദിയുടെ 115 വാർഷികാഘോഷത്തിൽ അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് പത്തനംതിട്ടയിലേക്ക് പോകുന്ന ഉപരാഷ്ട്രപതി ആറന്മുള ജലോത്സവം ഉദ്ഘാടനം ചെയ്യും. പിന്നീട് സംസ്ഥാന ഗവൺമെന്റിന്റെ ഓണം വാരാഘോഷത്തിന് സമാപനം കുറിക്കുന്ന ഓണം പേജൻട്രി തിരുവനന്തപുരത്ത് ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. മറ്റന്നാൾ ലക്ഷദ്വീപിലെ അഗത്തിയിൽ കേന്ദ്ര മത്സ്യബന്ധന മൃഗസംരക്ഷണ ക്ഷീരവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ഔട്ട്റീച്ച് പരിപാടിയിൽ ഉപരാഷ്ട്രപതി മുഖ്യാതിഥിയാകും. തുടർന്ന് കേരളത്തിൽ തിരിച്ചെത്തുന്ന അദ്ദേഹം വൈകിട്ട് കൊച്ചി കാക്കനാട്ടെ രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി രജത ജൂബിലി ആഘോഷങ്ങളിലും കോൺഫ്ലുവൻസ് 3.0 വ്യവസായ അക്കാദമിക് ഉച്ചകോടിയിലും പങ്കെടുക്കും. തുടർന്ന് ഉപരാഷ്ട്രപതി ഡൽഹിയിലേക്ക് മടങ്ങും. സാമ്പത്തിക പുരോഗതി വേഗത്തിലാക്കാനും സാങ്കേതികമായി കരുത്തുറ്റ രാഷ്ട്രമായി ഉയരാനും ഇന്ത്യയ്ക്ക് നിർമ്മിത ബുദ്ധി വലിയ അവസരമാണ് നൽകുന്നതെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ ജ്ഞാനി അർത്ഥ AI മോഡലും ഏജന്റിക് AI പ്ലാറ്റ്ഫോമും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിർമ്മിത ബുദ്ധി എല്ലാവർക്കും ലഭ്യവും താങ്ങാനാവുന്നതുമാക്കി സമൂഹത്തിന് മൊത്തത്തിൽ ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിലാണ് രാജ്യം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. സാങ്കേതിക മേഖലയിൽ രാജ്യം വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ടെന്നും ഈ മാറ്റത്തിന്റെ വേഗം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ടെന്നും CP രാധാകൃഷ്ണൻ വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ദിവസത്തെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ് റിപ്പബ്ലിക് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവിന്റെ ക്ഷണപ്രകാരം പ്രധാനമന്ത്രി താഷ്കെന്റിലെത്തും. ഡെസ്ക് റിപ്പോർട്ട്.
3: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4ാം ഉസ്ബെക്കിസ്ഥാൻ സന്ദർശനമാണിത്. ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും തമ്മിലെ തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് പ്രസിഡന്റ് മിർസിയോയേവുമായി പ്രതിനിധിതല ചർച്ചകൾ നടത്തുമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, ഡിജിറ്റൽ കണക്ടിവിറ്റി, ഊർജ്ജം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിലെ സഹകരണം അവലോകനം ചെയ്യുന്ന നേതാക്കൾ ഭാവിയിലെ കർമ്മപദ്ധതികൾക്ക് രൂപം നൽകും. വികസിത ഭാരത് 2047, ഉസ്ബെക്കിസ്ഥാൻ 2030 എന്നീ വികസന കാഴ്ചപ്പാടുകൾ സംബന്ധിച്ച ആശയങ്ങളും അവർ പങ്കുവയ്ക്കും. ഇരു രാജ്യങ്ങളും തമ്മിൽ തന്ത്രപരവും വാണിജ്യപരവുമായ പങ്കാളിത്തം ദൃഢമാക്കുന്നതിന് സന്ദർശനം സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സന്ദർശനത്തിന്റെ 2ാം ഘട്ടത്തിൽ മറ്റന്നാൾ കിർഗിസ് റിപ്പബ്ലിക്കിലെത്തുന്ന പ്രധാനമന്ത്രി ബിഷ്കെക്കിൽ 26ാമത് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി സുരക്ഷ, കണക്ടിവിറ്റി, അവസരങ്ങൾ എന്നീ മേഖലകളിൽ ഇന്ത്യയുടെ മുൻഗണനകൾ വ്യക്തമാക്കും. ഉച്ചകോടിക്കിടയിൽ SCO നേതാക്കളുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തും. മധ്യേഷ്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം ആഘോഷിക്കുന്ന 6ാമത് വേൾഡ് നൊമാഡ് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിലും നരേന്ദ്രമോദി പങ്കെടുക്കും.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി പ്രക്ഷേപണം ചെയ്യും. മൻ കി ബാത്തിന്റെ 137ാം പതിപ്പാണിത്. രാജ്യത്ത് പഞ്ചസാര ക്ഷാമമില്ലെന്നും ന്യായമായ വിലയിൽ പഞ്ചസാര ലഭ്യമാക്കുന്നതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ പഞ്ചസാരയുടെ മൊത്തവിലയിൽ 20% കുറവുണ്ടായതായും ചില്ലറ വിപണിയിലെ വില കുറഞ്ഞു തുടങ്ങിയതായും ഉപഭോക്തൃകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. പഞ്ചസാരയുടെ മതിയായ ലഭ്യത ഉറപ്പാക്കുന്നതിനും ആഭ്യന്തര വിപണിയിൽ കൃത്രിമമായ ക്ഷാമം സൃഷ്ടിക്കുന്നത് തടയുന്നതിനും മുൻകരുതൽ സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. UGC നെറ്റ് പരീക്ഷാഫലം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രഖ്യാപിച്ചു. 84 വിഷയങ്ങളുടെ ഫലമാണ് പ്രഖ്യാപിച്ചത്. 4000-ലധികം ഉദ്യോഗാർത്ഥികൾ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പിന് യോഗ്യത നേടി. പരീക്ഷ നടന്ന് 2 മാസത്തിന് ശേഷമാണ് NTA പരീക്ഷാഫലവും ഉത്തരസൂചികയും പുറത്തുവിട്ടത്. നേപ്പാളിലും ടിബറ്റിലുമുണ്ടായ ശക്തമായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 579 1924 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. തിരച്ചിൽ തുടരുകയാണ്. പരിക്കേറ്റ 101 പേർ ആശുപത്രികളിൽ ചികിത്സയിലാണ്. മിന്നൽ പ്രളയം ബാധിച്ച നേപ്പാളിന് ഇന്ത്യ മാനുഷിക സഹായം വർദ്ധിപ്പിച്ചു. 10 ടൺ സഹായ സാമഗ്രികളുമായി 3-ാമത്തെ വിമാനം ഇന്നലെ വൈകിട്ട് കാഠ്മണ്ഡുവിലേക്ക് പുറപ്പെട്ടു. പോർട്ടബിൾ ജനറേറ്ററുകൾ, ഡിഗ്നിറ്റി കിറ്റുകൾ, ഭക്ഷണപ്പൊതികൾ, വെള്ളം ശുദ്ധീകരിക്കുന്നതിന് ഗുളികകൾ എന്നിവ സഹായത്തിൽ ഉൾപ്പെടുന്നതായി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഡോക്ടർമാർ, പാരാമെഡിക്കൽ ജീവനക്കാർ, ടണൽ രക്ഷാപ്രവർത്തക സംഘം എന്നിവരും വിമാനത്തിലുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. നേപ്പാളിൽ തുടരുന്ന ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്നും ജയശങ്കർ അറിയിച്ചു. അതിനിടെ തെക്കു പടിഞ്ഞാറൻ ചൈനയിൽ 5.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായതിനെ തുടർന്ന് ടിബറ്റിൽ വെള്ളപ്പൊക്കമുണ്ടാകുമെന്ന ആശങ്കയിൽ 800-ലധികം ആളുകളെ അധികൃതർ മാറ്റി താമസിപ്പിച്ചു. നേപ്പാൾ പ്രളയത്തിൽപ്പെട്ട പൊന്നാനി സ്വദേശികളെ ബന്ധപ്പെടാനാകാതെ കുടുംബാംഗങ്ങൾ. പൊന്നാനി തൃക്കാവ് സ്വദേശികളും ഓസ്ട്രേലിയൻ പൌരന്മാരുമായ ഈശ്വർ നിവാസിൽ ശ്രീധരൻ അയ്യർ, ഭാര്യ ലക്ഷ്മി, മക്കളായ ഋഷഭ്, രുദ്ര എന്നിവരെയാണ് കാണാതായത്. ഈ മാസം 23 കൈലാസ തീർത്ഥയാത്രയ്ക്കായി കുടുംബം നേപ്പാളിലേക്ക് പുറപ്പെട്ടത്. മാനസ സരോവരിലെ ഹോട്ടലിലായിരുന്നു താമസം. പ്രളയബാധിത മേഖലയിൽ നിന്ന് 15 കിലോമീറ്റർ അകലെയാണ് ഈ പ്രദേശം. പ്രളയമുണ്ടായ റസുവ എന്ന സ്ഥലത്ത് വെച്ചാണ് 4-അംഗ സംഘം അവസാനമായി കുടുംബവുമായി ബന്ധപ്പെട്ടത്. ഇവരെ കണ്ടെത്താൻ ബന്ധുക്കൾ നേപ്പാളിലേക്ക് തിരിച്ചിട്ടുണ്ട്. കൊൽക്കത്ത ആർജിക്കർ ആശുപത്രിയിലെ ബലാത്സംഗ കൊലപാതക കേസിൽ അന്വേഷണം പൂർത്തിയാക്കാൻ 4 സമയം വേണമെന്ന CBIയുടെ ആവശ്യം കൊൽക്കത്ത ഹൈക്കോടതി തള്ളി. 3 അന്വേഷണം പൂർത്തിയാക്കാൻ കോടതി ഉത്തരവിട്ടു. ടൂറിസം മേഖലയ്ക്ക് ഒക്ടോബറോടെ വ്യവസായ പദവി നൽകുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. മേഖലയുടെ ദീർഘകാല ആവശ്യം പരിഗണിച്ചും ഘടനാപരമായ പരിഷ്കരണത്തിന്റെ ഭാഗമായുമാണ് പദവി നൽകുന്നതെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. പദവി നൽകുന്നതിന് കരട് നിർദ്ദേശം തയ്യാറാക്കിയിട്ടുണ്ട്. മേഖലയിലെ വിവിധ വിഭാഗങ്ങളുമായി കൂടിയാലോചനകൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രി അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. തൃശൂരിലെ ഓണാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് ഇന്ന് തൃശൂരിൽ പുലിക്കളി. ഇത്തവണ 9 പുലിക്കളി സംഘങ്ങളാണ് മത്സരരംഗത്തുള്ളത്. വൈകിട്ട് ബിനി ജംഗ്ഷനിൽ മന്ത്രി OJ ജനീഷ് പുലിക്കളി ഫ്ളാഗ് ഓഫ് ചെയ്യും. പുലിക്കളിയോടനുബന്ധിച്ച് തൃശൂർ താലൂക്ക് പരിധിയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഗവൺമെന്റ് ഓഫീസുകൾക്കും ഉച്ചകഴിഞ്ഞ് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. ചരിത്രപ്രസിദ്ധമായ ആറന്മുള ഉത്രിട്ടാതി ജലോത്സവം നാളെ പമ്പാനദിയിൽ നടത്തും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ജലോത്സവം ഉദ്ഘാടനം ചെയ്യും. 51 പള്ളിയോടങ്ങൾ ജലോത്സവത്തിൽ പങ്കെടുക്കും. മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, മോൻസ് ജോസഫ് തുടങ്ങിയവർ പങ്കെടുക്കും. ജലോത്സവത്തിനെത്തിച്ചേരുന്ന വാഹനങ്ങൾക്ക് പാർക്കിംഗ് ഗ്രൌണ്ടുകൾ ക്രമീകരിച്ചതായി ആറന്മുള പോലീസ് അറിയിച്ചു. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് ഇന്നലെ ദുബായിൽ തുടക്കമായി. ആദ്യ മത്സരത്തിൽ തായ്ലൻഡ് ഹോങ്കോങ്ങിനെ 6 പരാജയപ്പെടുത്തി. നാളെ തായ്ലൻഡിനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. ഇന്ത്യയും പാകിസ്ഥാനും ഹോങ്കോങ്ങിനും തായ്ലൻഡിനുമൊപ്പം ഗ്രൂപ്പ് എയിലാണ് മത്സരിക്കുക.

0: FIH വനിതാ ഹോക്കി ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് അർജന്റീന നെതർലൻഡ്സിനെ നേരിടും. രാത്രി 7:30 ആസ്റ്റൽവീലിലാണ് മത്സരം. FIH പുരുഷ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ആതിഥേയരായ ബെൽജിയത്തോട് പരാജയപ്പെട്ടു. ബെൽഫിയസ് ഹോക്കി അരീനയിൽ 4-3 ബെൽജിയത്തിന്റെ ജയം. പരാജയത്തോടെ ഇന്ത്യ ലോകകപ്പിൽ 8 സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു. കൊല്ലം കന്നേറ്റിക്കായലിൽ നടന്ന 86th ശ്രീനാരായണ ട്രോഫി ജലോത്സവത്തിൽ പുണ്യാളൻ നിരണം ചുണ്ടൻ ചാമ്പ്യന്മാരായി. നടുവിലപ്പറമ്പൻ 2 സ്ഥാനത്തും സെന്റ് പയസ് 10th 3 സ്ഥാനത്തുമെത്തി. SI ചമഞ്ഞ് MDMA വിൽപ്പന നടത്തിയ ഫറൂഖ് സ്വദേശി റോജിത്തിനെ കോഴിക്കോട് സിറ്റി ഡാൻസാഫും ഫറൂഖ് പോലീസും ചേർന്ന് പിടികൂടി. സിറ്റിയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പോലീസ് ചമഞ്ഞ് പണം അപഹരിക്കുന്നു എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾ ഡാൻസാഫിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ഇയാളിൽ നിന്നും വ്യാജ പോലീസ് ഐഡി കാർഡുകളും എയർ പിസ്റ്റൾ, ഹാൻഡ് കഫ്, യൂണിഫോമിലുള്ള നിരവധി ഫോട്ടോകൾ എന്നിവ പോലീസ് കണ്ടെടുത്തു. സർവകക്ഷി നേതൃത്വത്തിൽ ഗൂഡല്ലൂരിലെ പന്തല്ലൂർ താലൂക്കിൽ നടത്തിയ 48 ബന്ദ് അവസാനിച്ചു. വ്യാഴൻ രാവിലെ 6 ആരംഭിച്ച ബന്ദ് ഇന്ന് രാവിലെയാണ് അവസാനിച്ചത്. ഗൂഡല്ലൂരിലെ നരഭോജി കടുവയെ വെടിവെച്ചു കൊല്ലുക, കടുവയുടെ ആക്രമണത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് നഷ്ടപരിഹാരത്തുക ഉയർത്തി നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ബന്ദ്. സംരംഭകർക്കും സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കുമായി 1 കോഴിക്കോട്ട് സീകോൺ എന്ന പേരിൽ ബിസിനസ് സമ്മിറ്റ് സംഘടിപ്പിക്കും. മുഖ്യമന്ത്രി വി സതീശൻ സമ്മിറ്റ് ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 2 സന്ദർശനത്തിന് നാളെ കേരളത്തിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ് റിപ്പബ്ലിക് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. നേപ്പാളിലെ ശക്തമായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 579. തൃശൂരിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായ പുലിക്കളി ഇന്ന്. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് ദുബായിൽ തുടക്കമായി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചകഃ പുനീത ത്രിപാഠി.
2: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
2: വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉസ്ബെക്കിസ്ഥാനിലെത്തും. പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവുമായി താഷ്കെന്റിൽ കൂടിക്കാഴ്ച നടത്തും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ തമിഴ്നാട്, കർണാടക, കേരളം, ലക്ഷദ്വീപ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. നാളെ കേരളത്തിൽ ഓണം വാരാഘോഷത്തിന്റെ സമാപനം ഉൾപ്പെടെയുള്ള പരിപാടികളിൽ പങ്കെടുക്കും. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ 6 ദിവസത്തെ സന്ദർശനത്തിനായി US ൽ എത്തി. ആഷ്വില്ലയിൽ G20 ധനമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കും. നേപ്പാളിലെ മിന്നൽ പ്രണയത്തിൽ മരിച്ചവരുടെ എണ്ണം 579. ഇതുവരെ 84 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. രാജ്യത്ത് പഞ്ചസാരയ്ക്ക് ക്ഷാമമില്ലെന്നും ന്യായവിലയിൽ പഞ്ചസാര ലഭ്യമാക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും കേന്ദ്ര സർക്കാർ. PSA ബുഡാപെസ്റ്റ് സ്ക്വാഷ് ഓപ്പൺ കിരീടം കരസ്ഥമാക്കി ഇന്ത്യയുടെ വേലവൻ സെന്തിൽകുമാർ. വാർത്തകൾ വിശദമായി. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മധ്യേഷ്യൻ രാജ്യമായ ഉസ്ബെക്കിസ്ഥാനിലെത്തും. തലസ്ഥാനമായ താഷ്കെന്റിൽ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ആരോഗ്യം, ഖനനം, പ്രതിരോധം തുടങ്ങിയ മേഖലകളിലെ സഹകരണം ശക്തമാക്കാനുള്ള സാധ്യതകൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനവേളയിൽ ചർച്ചയാകും. താഷ്കെന്റിലെ ശാസ്ത്രി സ്മാരകവും പ്രധാനമന്ത്രി സന്ദർശിക്കും. ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും തമ്മിൽ വിവിധ മേഖലകളിലുള്ള സഹകരണം ശക്തിപ്പെടുത്താൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനം വഴിയൊരുക്കുമെന്ന് ഉസ്ബെക്കിസ്ഥാനിലെ ഇന്ത്യൻ അംബാസിഡർ സ്മിത പന്ത്. ആകാശവാണി വാർത്തകൾക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാവസായിക സഹകരണം അതിവേഗം വളരുകയാണെന്നും പ്രധാനമന്ത്രിയുടെ സന്ദർശനവേളയിൽ കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നത് സംബന്ധിച്ച ചർച്ചകൾ നടക്കുമെന്നും ഇന്ത്യൻ അംബാസിഡർ പറഞ്ഞു.
3: रिलेशनशिप ऑलरेडी बहुत अपवर्ड ट्रैजेक्टरी में है. 2011 में स्ट्रेटेजिक पार्टनरशिप फोर्ज हुई थी. उसके बाद 2015 में प्रधानमंत्री जी का पहला दौरा हुआ था. 2026 तक बहुत सारे एरियाज में हम लोग फॉरवर्ड मूवमेंट कर चुके हैं. चाहे आप ट्रेड की बात करें, इन्वेस्टमेंट की बात करें, डेवलपमेंट कोऑपरेशन की बात करें, डिफेंस कोऑपरेशन की बात करें, ट्रेड में ही करीबन 300% इंक्रीज हुई है 2015 से.
1: നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 579. 1924 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. പരിക്കേറ്റ 101 പേർ ആശുപത്രികളിൽ ചികിത്സയിലാണ്. അതേസമയം നേപ്പാളിനുള്ള ഇന്ത്യയുടെ മാനുഷിക സഹായത്തിന്റെ ഭാഗമായി 10 ടൺ സഹായ സാമഗ്രികളുമായി 3-ാമത്തെ വിമാനം ഇന്നലെ വൈകുന്നേരം കാഠ്മണ്ഡുവിലേക്ക് പുറപ്പെട്ടു. ഡോക്ടർമാർ, ആരോഗ്യ പ്രവർത്തകർ, ടണൽ രക്ഷാപ്രവർത്തനത്തിനായുള്ള പ്രത്യേക സംഘം എന്നിവരടങ്ങുന്ന 11-അംഗ സംഘവും വിമാനത്തിലുണ്ടെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചു. നേപ്പാളിലെ ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. നേപ്പാളിൽ നിന്ന് ഇന്ത്യയിലെത്തിച്ച തമിഴ്നാട്ടിൽ നിന്നുള്ള 21 പേരുമായി വിദേശകാര്യമന്ത്രി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. മിന്നൽ പ്രളയമുണ്ടായ നേപ്പാളിൽ നിന്ന് ഇതുവരെ 84 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. തൃശൂലി 1 പദ്ധതിയിലെ 63 തൊഴിലാളികളും തമിഴ്നാട്ടിൽ നിന്നുള്ള 21 പേരും ഉൾപ്പെടെയുള്ളവരെയാണ് രക്ഷപ്പെടുത്തിയത്. 320 ഇന്ത്യക്കാരുമായി ഇനിയും ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. 149 പേർ ചൈനയിൽ നിന്ന് നേപ്പാളിലേക്ക് സുരക്ഷിതമായി എത്തിയതായും മന്ത്രാലയം അറിയിച്ചു. ചൈനീസ് പ്രദേശത്തുള്ള ഏകദേശം 400 ഇന്ത്യൻ പൌരന്മാർ സുരക്ഷിതരാണെന്നും അവരെ തിരികെ എത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രാലയം അറിയിച്ചു.

0: പ്രളയത്തിൽ അകപ്പെട്ടവരെ കുറിച്ച് അന്വേഷിക്കുന്നതിനായി നേപ്പാളിലേക്ക് പ്രതിനിധികളെ അയക്കാൻ പശ്ചിമബംഗാൾ സർക്കാർ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി തേടി. അനുമതി ലഭിച്ചാൽ ഒരു മന്ത്രി, MLA, IG റാങ്കിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ എന്നിവരടങ്ങുന്ന സംഘത്തെ കാഠ്മണ്ഡുവിലേക്ക് അയക്കുമെന്ന് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി അറിയിച്ചു. പശ്ചിമബംഗാളിൽ നിന്നുള്ള 37 പേരെയാണ് നേപ്പാളിൽ കാണാതായത്. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ 6 ദിവസത്തെ സന്ദർശനത്തിനായി US ൽ എത്തി. ഷിക്കാഗോയിൽ പ്രമുഖ നിക്ഷേപകരുമായി കൂടിക്കാഴ്ച നടത്തുന്ന കേന്ദ്ര ധനമന്ത്രി ഇന്ത്യൻ സമൂഹവുമായും സംവദിക്കും. ആഷ്വില്ലയിൽ G20 ധനമന്ത്രിമാരുടെയും കേന്ദ്രബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ ശ്രീമതി നിർമ്മലാ സീതാരാമൻ നയിക്കും. ന്യൂയോർക്കിൽ പ്രമുഖ കമ്പനികളുടെ CEOമാരുമായും നിക്ഷേപകരുമായും കേന്ദ്ര ധനമന്ത്രി ചർച്ച നടത്തും. 3 ദിവസത്തെ കാനഡ സന്ദർശനം പൂർത്തിയാക്കിയാണ് ധനമന്ത്രി അമേരിക്കയിലെത്തിയത്. രാജ്യത്ത് പഞ്ചസാരയ്ക്ക് ക്ഷാമമില്ലെന്നും ന്യായമായ വിലയിൽ പഞ്ചസാര ലഭ്യമാക്കുന്നതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. അടുത്തിടെ പഞ്ചസാരയുടെ അടിസ്ഥാന വിലയിൽ ഏകദേശം 20% കുറവുണ്ടായതായും ഉപഭോക്തൃകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ആഭ്യന്തര വിപണിയിൽ കൃത്രിമമായ ക്ഷാമം സൃഷ്ടിക്കുന്നത് തടയുന്നതിനായി മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 137-ാം പതിപ്പാണിത്. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി തത്സമയം പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും കേൾക്കാവുന്നതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ തമിഴ്നാട്, കർണാടക, കേരളം, ലക്ഷദ്വീപ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. തമിഴ്നാട്ടിലെ ഈറോഡിലുള്ള കൊങ്കു വെള്ളാളർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ട്രസ്റ്റിന്റെ സ്ഥാപക ദിനാഘോഷത്തിൽ അദ്ദേഹം ഇന്ന് പങ്കെടുക്കും. തുടർന്ന് ബംഗളൂരുവിലേക്ക് പോകുന്ന ഉപരാഷ്ട്രപതി കർണാടക മുൻ മുഖ്യമന്ത്രി രാമകൃഷ്ണ ഹെഗ്ഡെയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളിലും സംബന്ധിക്കും. സന്ദർശനത്തിന്റെ അവസാന ദിനം ലക്ഷദ്വീപിലെ അഗത്തി സന്ദർശിക്കുന്ന അദ്ദേഹം മത്സ്യബന്ധന, ക്ഷീര, മൃഗസംരക്ഷണ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ജനസമ്പർക്ക പരിപാടിയിൽ പങ്കെടുക്കും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. രാവിലെ കൊച്ചിയിലെത്തുന്ന അദ്ദേഹം ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്.
2: ആലപ്പുഴയിൽ നിന്നാണ് ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തിന് തുടക്കമാവുക. Leo 13 ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന കേരള കൌമുദിയുടെ 115-ാം വാർഷികാഘോഷങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് പത്തനംതിട്ടയിലെത്തുന്ന ഉപരാഷ്ട്രപതി ആറന്മുള ഉത്രട്ടാതി ജലോത്സവം ഉദ്ഘാടനം ചെയ്യും. മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, മോൻസ് ജോസഫ് തുടങ്ങിയവർ പരിപാടിയിൽ സന്നിഹിതരായിരിക്കും. പിന്നീട് തിരുവനന്തപുരത്ത് സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന്റെ സമാപന പരിപാടി ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. മറ്റന്നാൾ ലക്ഷദ്വീപ് സന്ദർശനത്തിന് ശേഷം കേരളത്തിൽ തിരികെ എത്തുന്ന ശ്രീ CP രാധാകൃഷ്ണൻ കൊച്ചി കാക്കനാട്ടെ രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് മടങ്ങും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ഓണം വാരാഘോഷത്തിന് സമാപനം കുറിച്ചുള്ള ഘോഷയാത്രയും ഉപരാഷ്ട്രപതി തിരുവനന്തപുരം വെള്ളയമ്പലത്ത് ഫ്ളാഗ് ഓഫ് ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, മന്ത്രിമാർ തുടങ്ങിയവർ പങ്കെടുക്കും. വൈകുന്നേരം കവടിയാർ മുതൽ കിഴക്കേക്കോട്ട വരെയാണ് ഘോഷയാത്ര. വിവിധ വകുപ്പുകളുടെയും സംഘടനകളുടെയും നിശ്ചല ദൃശ്യങ്ങളും കലാരൂപങ്ങളും ഘോഷയാത്രയിൽ അണിനിരക്കും. ഓണാഘോഷത്തിന്റെ ഭാഗമായുള്ള പ്രസിദ്ധമായ പുലികളി ആഘോഷം ഇന്ന് തൃശൂരിൽ നടക്കും. പുലികളിയോടനുബന്ധിച്ച് തൃശൂർ താലൂക്ക് പരിധിയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. ഹോക്കി ഇതിഹാസം മേജർ ധ്യാൻചന്ദിന്റെ ജന്മവാർഷിക ദിനത്തോടനുബന്ധിച്ച് രാജ്യം ഇന്ന് ദേശീയ കായിക ദിനം ആഘോഷിക്കുന്നു. ഖേലേഗ ഭാരത് ജീതേഗ ഭാരത് എന്ന പ്രമേയത്തിൽ ഈ വർഷത്തെ ദേശീയ കായിക ദിനാഘോഷങ്ങൾക്ക് ഇന്നലെ തുടക്കമായി. കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും കായിക ഇനങ്ങളിൽ പങ്കെടുക്കാൻ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് ഇന്ന് ഏഖണ്ഡ ഖേൽ കെ മൈതാൻ മേ എന്ന പരിപാടി സംഘടിപ്പിക്കും. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ രാജ്യത്തുടനീളം സംഘടിപ്പിക്കുന്ന ദേശീയ കായിക ദിനാഘോഷങ്ങൾക്ക് നാളെ സമാപനമാകും. PSA ബുഡാപെസ്റ്റ് സ്ക്വാഷ് ഓപ്പൺ കിരീടം കരസ്ഥമാക്കി ഇന്ത്യയുടെ വേലവൻ സെന്തിൽകുമാർ. ഇന്നലെ ഹംഗറിയിൽ നടന്ന മത്സരത്തിൽ ഹംഗേറിയൻ താരം ബാലസ് പർക്കാസിനെ 3-0 പരാജയപ്പെടുത്തിയാണ് സെന്തിൽകുമാറിന്റെ കിരീട നേട്ടം. FIH ഹോക്കി വനിതാ ലോകകപ്പിൽ 5-ാം സ്ഥാനം നേടിയ ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിന് ഹോക്കി ഇന്ത്യ 50 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചു. 3-1 ജർമ്മനിയെ പരാജയപ്പെടുത്തി ഇന്ത്യൻ താരങ്ങൾ

0: അഞ്ചാം സ്ഥാനം നേടിയത്. ഈ സീസണിൽ ചൈന, ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ ടീമുകളുമായി സമനിലയിലെത്തിയ താരങ്ങൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. യു ജി സി നെറ്റ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ച് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. 84 വിഷയങ്ങളിൽ നടന്ന പരീക്ഷയിൽ 4000 ഉദ്യോഗാർത്ഥികൾ ജെ ആർ എഫിന് അർഹരായി. പ്രധാന വാർത്തകൾ വീണ്ടും. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉസ്ബെക്കിസ്ഥാനിലെത്തും. പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയെവുമായി താഷ്കെന്റിൽ കൂടിക്കാഴ്ച നടത്തും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ തമിഴ്നാട്, കർണാടകം, കേരളം, ലക്ഷദ്വീപ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. നാളെ കേരളത്തിൽ ഓണം വാരാഘോഷത്തിന്റെ സമാപനം ഉൾപ്പെടെയുള്ള പരിപാടികളിൽ പങ്കെടുക്കും. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ 6 സന്ദർശനത്തിനായി യു എസിലെത്തി. ആഷ്വില്ലയിൽ G20 ധനമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 579. ഇതുവരെ 84 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. രാജ്യത്ത് പഞ്ചസാരയ്ക്ക് ക്ഷാമമില്ലെന്നും ന്യായവിലയിൽ പഞ്ചസാര ലഭ്യമാക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും കേന്ദ്ര സർക്കാർ. പി എസ് എ ബുഡാപെസ്റ്റ് സ്ക്വാഷ് ഓപ്പൺ കിരീടം കരസ്ഥമാക്കി ഇന്ത്യയുടെ വേലവൻ സെന്തിൽകുമാർ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

0: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
1: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
0: ഡ്രസ് മാത്രം പോരല്ലോ, അതിനകത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
1: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
0: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
1: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
0: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
1: നസീം സിഗ്നേച്ചർ,
0: നിയർ രാമേശ്വരൻ ടെമ്പിൾ,
1: അഞ്ചുകല്ലുമൂട്,
0: കൊല്ലം. കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, August 30th, 2026 at 5 p.m. Location, 236 Old Tappan Road, Old Tappan, New Jersey. Call 845-553-5671 or 845-729-5649.
7: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.
8: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദ.

0: നമസ്കാരം. രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം.
1: വിഭീഷണൻ ശ്രീരാമനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ ഉടൻ തന്നെ സുഗ്രീവൻ എഴുന്നേറ്റ് നിൽക്കുകയാണ് ശ്രീരാമന്റെ മുമ്പാകെ തന്റെ അഭിപ്രായം പറയാനായി. അദ്ദേഹം പറയുന്ന എന്താണ്? വിശ്വേശ രാക്ഷസൻ മായാവി എത്രയും വിശ്വാസയോഗ്യനല്ല എന്നത് നിർണയം. ഇവൻ എത്ര നല്ലവനാണ് എന്ന് സ്വയം പറഞ്ഞാലും വിഭീഷണൻ പറഞ്ഞാലും അവൻ രാവണന്റെ അനുജനാണ്, രാക്ഷസ വർഗത്തിൽ പിറന്നവനാണ്, ഒരു മായാവിയാണ്. എന്തായാലും ഒരു കാര്യം തീർച്ചയാണ്,

0: ഇവൻ വിഭീഷണൻ വിശ്വാസയോഗ്യനല്ല, അവനെ നമുക്ക് വിശ്വസിക്കാനായി പറ്റില്ല എന്നാണ് എന്റെ അഭിപ്രായം. രാവണന്റെ സഹോദരനാണ്, പരാക്രമിയാണ്, ഒറ്റയ്ക്കല്ല വന്നിരിക്കുന്നത്, നാല് മന്ത്രിമാരും കൂടെ വന്നിട്ടുണ്ട്. അവരും മായാവികളാണ്, വേഷവും ഭാവവും ഒക്കെ തരത്തിനനുസരിച്ച് മാറുന്നവരാണ് മായാവികൾ. മാരീചൻ ആയിട്ട് പണ്ട് വന്നതറിയാമല്ലോ, മാനിന്റെ രൂപത്തിൽ വന്നതറിയാമല്ലോ, അതേപോലെ മായാവികളായി വന്നിരിക്കുകയാണ്. ഒരവസരം ഇവന് കിട്ടിയാൽ മതി, ഉറക്കത്തിൽ പോലും നമ്മെ കൊല്ലാൻ മടിക്കില്ല. നിദ്രയിലെങ്കിലും നിഗ്രഹിച്ചിടുമേ എന്നാണ് പറയുന്നത്. ഉറക്കത്തിലായ ചിലവ്, അതായത് ചതിയുടെ മാർഗം സ്വീകരിച്ചിട്ടായാലും ഇവൻ നമ്മളെ കൊല്ലും. അതിനായിട്ടാണ് വേഷം മാറുന്ന മായാവികളായിട്ടാണ്, മായാവികൾ വേഷം മാറി വന്നിരിക്കുകയാണ്. ഇതാണ് എന്റെ അഭിപ്രായം. അങ്ങ് നല്ലപോലെ ആലോചിക്കുക, എന്നിട്ട് വാനരന്മാരെ അയക്കുക. ഒരു കാര്യം തീർച്ചയാണ്, ഇവൻ വധിക്കപ്പെടേണ്ടവനാണ്, വധിക്കപ്പെടാൻ അർഹനാണ് വിഭീഷണൻ. അതിനുശേഷം പിന്നെ സുഗ്രീവൻ ഒരു ലോക തത്വമാണ് പറയുന്നത്. അതൊരു നല്ല ലോക തത്വമാണ്, എല്ലാവർക്കും സ്വീകരിക്കാവുന്നതാണ്. പക്ഷേ വിഭീഷണന്റെ കാര്യത്തിൽ അത് ശരിയല്ല എന്ന് മാത്രം. അതാണിത്, ശത്രുപക്ഷത്തിങ്കിലുള്ള ജനങ്ങളെ മിത്രമെന്നോർത്തുടൻ വിശ്വസിക്കുന്നതിൽ ശത്രുക്കളെ തന്നെ വിശ്വസിച്ചിടുന്നത് ഉത്തമമാകും എന്ന് ഓർക്കണമേ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമുക്കെല്ലാം പല അനുഭവങ്ങളിലൂടെയും തോന്നിയിട്ടുള്ള പഠിച്ചിട്ടുള്ള ഒരു പാഠമാകാം അത്. ശത്രുപക്ഷത്തുള്ള മിത്രങ്ങളെ വിശ്വസിക്കുന്നതിലും ഭേദം ശത്രുവിനെ തന്നെ വിശ്വസിക്കുന്നതാണ്. അത്രമാത്രം അപകടകാരികളാണ് നമ്മുടെ മിത്രങ്ങളാണ് എന്ന ഭാവേന ശത്രുവിനോടൊപ്പം നിൽക്കുന്നവർ. അവരെ വിശ്വസിക്കുന്നതിലും ഭേദം ശത്രുവിനെ വിശ്വസിക്കുന്നത് തന്നെ. എന്നിട്ട് സുഗ്രീവൻ പറയും, ഞാൻ പറയാനുള്ളത് ഞാൻ പറഞ്ഞു, ഇനി എന്താണ് വേണ്ടത് എന്ന് അങ്ങേക്ക് തീരുമാനിക്കാം. അതേപോലെ സഭയിൽ പല വാനര ശ്രേഷ്ഠന്മാരും അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു. അപ്പോഴാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് അതേവരെ നിന്ന ഹനുമാൻ തന്റെ അഭിപ്രായം പറയാനായി എഴുന്നേറ്റത്. ഇപ്പൊ ശ്രീരാമനെ ആദ്യം അദ്ദേഹം വന്ദിക്കുന്നു, അതിനുശേഷം ഹനുമാൻ പറയുന്നു. ഹനുമാൻ പറഞ്ഞു തുടങ്ങുന്നു. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്, അതുവരെ നാം കേട്ടതിൽ നിന്നും തികച്ചും വിഭിന്നമായ വ്യത്യസ്തമായ ഒരു അഭിപ്രായമാണ് ഹനുമാൻ പറയുന്നത്. അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത് തന്നെ വിഭീഷണൻ ഉത്തമൻ എത്രയും എന്നാണ്. വിഭീഷണൻ ഉത്തമനാണ്, യോഗ്യനാണ്, നല്ലവനാണ്. സുഗ്രീവൻ എന്താണ് പറഞ്ഞത്? വിശ്വാസയോഗ്യനല്ല, രാക്ഷസനാണ്, മായാവിയാണ് എന്ന് പറഞ്ഞപ്പോ ഹനുമാൻ അവിടെ ഒരു വിയോജന കുറിപ്പ്, അദ്ദേഹത്തിന്റെ വിയോജനം വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹം പറയുന്നു, അല്ല, വിഭീഷണൻ ഉത്തമനാണ്, മാത്രമല്ല വന്ന് ശരണം ഗമിച്ചവൻ തന്നെ, അങ്ങയോട് ശ്രീരാമനോട് വന്ന് ശരണം പ്രാപിച്ചവനാണ്, അഭയം തേടിയവനാണ്, ആശ്രയം തേടി വന്നവനാണ്, നന്നു രക്ഷിക്കുന്നത് എന്ന് എന്നുടെ മതം എന്റെ അഭിപ്രായം, മതം തന്നെ അഭിപ്രായം, എന്റെ മതം അവനെ രക്ഷിക്കുന്നതാണ് നമുക്ക് നല്ലത്, അവനെ കൈവിടരുത്, അവനെ സംരക്ഷിക്കണം, ഇതാണ് എന്റെ അഭിപ്രായം എന്ന് വളരെ വ്യക്തമായ ഭാഷയിൽ, വളരെ ശക്തമായ ഭാഷയിൽ ഹനുമാൻ ശ്രീരാമനോട് പറയും. അദ്ദേഹത്തിന്റെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കും, രാക്ഷസവർഗത്തിൽ ജനിച്ചവരെല്ലാം നമ്മുടെ ശത്രുക്കളാണെന്ന് കരുതാൻ പറ്റും. നല്ലവരുണ്ടാം അവരിലും എന്നാണ് പറയുന്നത്. രാക്ഷസവർഗത്തിലാണ് ജനിച്ചിരിക്കുന്നത്, ആ വർഗത്തിൽ ജനിച്ചത് കൊണ്ട് എല്ലാവരും മോശം എന്ന് നമ്മൾ പറയുന്നത് ശരിയല്ല. അവരുടെ കൂട്ടത്തിലും കുറച്ച് ചില നല്ലവർ ഉണ്ടാകാം. അതിനുശേഷം ഹനുമാൻ പറയുന്നതും അങ്ങേറ്റ പുരോഗമനപരമായ ഒരു ആശയമാണ്. എന്താണത്? ജാതി നാമാദികൾക്കല്ല ഗുണഗണഭേദം എന്നത്രേ ബുദ്ധന്മാരുടെ മതം. ബുദ്ധന്മാർ, ജ്ഞാനികൾ, അറിവുള്ളവർ പറയുന്നത് ജാതിയിലും നാമമതത്തിലും നാമത്തിൽ അവരുടെ പേരിലും ഒന്നും കാര്യമില്ല, അതനുസരിച്ചല്ല ഒരാളിന്റെ ഗുണമേന്മ, ഗുണനിലവാരം, സ്വഭാവ മഹിമ ഒക്കെ തീരുമാനിക്കേണ്ടത്. ജാതിയിലും വർഗത്തിലും പേരിലും ഒന്നും ഒരു കാര്യമില്ല, അതിനെ അടിസ്ഥാനമാക്കി ആരുടെയും ഗുണഗണങ്ങളെ വിലയിരുത്തരുത്. ഏതെങ്കിലും ജാതിയിൽ ജനിച്ചുപോയി അപ്പോ അവരെല്ലാം മോശം, അങ്ങനെ വിശ്വസിക്കരുത്, അവരെ വിശ്വസിക്കാൻ പാടില്ല, അങ്ങനെയും വിശ്വസിക്കരുത്, അവരെല്ലാം നമ്മുടെ ശത്രുക്കളാണ്, അങ്ങനെയും കരുതരുത്. എന്നിട്ട് രാജാവിനൊരു ധർമ്മമുണ്ട്, അത് ഹനുമാൻ ഓർമ്മിപ്പിക്കുന്നു. ശാശ്വതമായുള്ള ധർമ്മം നൃപതികൾക്ക്, നൃപതി എന്ന് പറഞ്ഞാൽ നൃപൻ, രാജാവ്, രാജാക്കന്മാർക്ക് ശാശ്വതമായിട്ടുള്ള ധർമ്മം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നെന്നും നിലനിൽക്കുന്ന, ഒരിക്കലും നശിക്കാത്ത ഒരു ധർമ്മം നിർവഹിക്കാനുണ്ട് രാജാക്കന്മാർക്ക്. എന്താണത്? രാജാക്കന്മാർക്ക് ആശ്രിത രക്ഷണം എന്ന് ശാസ്ത്രോക്തിയും. വെറുതെ പറയുന്നല്ല, ശാസ്ത്രോക്തി ഉണ്ട്, ശാസ്ത്രങ്ങൾ തന്നെ പറയുന്നുണ്ട്. രാജാക്കന്മാരുടെ ധർമ്മമാണ്, ശാശ്വതമായുള്ള ധർമ്മമാണ് ആശ്രിത രക്ഷണം. ആശ്രിതനായി വന്നിരിക്കുന്നവരെ, അഭയം തേടി വന്നിരിക്കുന്നവരെ കൈവിടാൻ പാടില്ല, അവരെ സംരക്ഷിക്കണം. ഇത് രാജാക്കന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാണ്, അവരുടെ ധർമ്മമാണത്, അത് ശാസ്ത്രങ്ങൾ വിധിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ പറയുമ്പോൾ ഹനുമാനും സുഗ്രീവനും തികച്ചും വ്യത്യസ്തമായ, തികച്ചും വൈരുദ്ധ്യമുള്ള, തികച്ചും വിഭിന്നങ്ങളായിട്ടുള്ള അഭിപ്രായഗതികളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ശ്രീരാമൻ. ഇതിനൊരു തീർപ്പ് കൽപ്പിക്കണമല്ലോ, ഇതിനൊരു തീരുമാനം ഉണ്ടാകണമല്ലോ. ശ്രീരാമൻ എന്തു പറയുന്നു ഇതിനെ കുറിച്ച്, എന്താണ് ശ്രീരാമന്റെ നിലപാട്, അത് നമുക്ക് നോക്കാം അടുത്ത ക്യാപ്സ്യൂളിൽ.
1: ഓരോ നിമിഷവും പാട്ടിനൊപ്പം, ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം, ഇത് റേഡിയോ സന്തുലം 90.4.

ശ്രീരാമന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തരാണ് സുഗ്രീവനും ഹനുമാനും. തന്റെ അടുത്ത് അഭയം തേടി എത്തിയിരിക്കുന്ന വിഭീഷണനെ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന വിഷയത്തിൽ തികച്ചും വ്യത്യസ്തമായ അഭിപ്രായങ്ങളും വാദമുഖങ്ങളുമാണ് അദ്ദേഹത്തിന് മുമ്പിൽ ഹനുമാനും സുഗ്രീവനും അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ പ്രത്യേക സാഹചര്യത്തിൽ എന്തായിരിക്കും ശ്രീരാമന്റെ നിലപാട് എന്നറിയാൻ നമുക്കെല്ലാം ആകാംക്ഷയും ജിജ്ഞാസയും ഉണ്ട്. അദ്ദേഹം ഹനുമാന്റെ അഭിപ്രായത്തോടൊപ്പമാണ് എന്ന് ആദ്യം തന്നെ പറയുകയാണ്. തുടർന്ന് അഭിപ്രായ വ്യത്യാസമുള്ള സുഗ്രീവനെയും ജാംബവാനെയും പേരെടുത്ത് വിളിച്ച് തന്റെ നിലപാട് എന്തുകൊണ്ടാണ് എന്ന് ശ്രീരാമൻ കാര്യകാരണസഹിതം വിശദീകരിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള അവസരങ്ങൾ ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് ഔദ്യോഗിക ജീവിതത്തിൽ പൊതുജീവിതത്തിലൊക്കെ നമ്മുടെ ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള അനുയായികൾ അല്ലെങ്കിൽ സഹപ്രവർത്തകർ രണ്ട് വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ അതിൽ ഒന്നിനെ സ്വീകരിക്കേണ്ട ഒരു സാഹചര്യത്തെ അഭിമുഖീകരിക്കുമ്പോൾ മറിച്ച് അഭിപ്രായമുള്ളവരെ കൂടി വിശ്വാസത്തിലെടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെ കൂടി പിണക്കാതെ അവരെ കൂടി കൂടെ നിർത്തണം. മാനേജ്മെന്റ് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ആവശ്യമായ അത്തരത്തിലുള്ള ഒരു പാഠമാണ് ഇവിടെ ശ്രീരാമന്റെ വിശദീകരണത്തിലൂടെ രാമായണം പറയുന്നത്. രാമായണത്തിൽ എന്തെല്ലാം ഉണ്ട് അല്ലെ? ഇപ്പൊ നമുക്ക് ശ്രീരാമന്റെ വിശദീകരണം എന്താണ് എന്ന് നോക്കാം. രാജാവാണോ തന്നെ ആശ്രയിച്ചു വരുന്നവരെ സംരക്ഷിക്കണം, ഇതാണ് വേദശാസ്ത്രങ്ങൾ പറയുന്നത്. അതൊരു പട്ടി ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ അതൊരു ചണ്ടാലനായിക്കൊള്ളട്ടെ, ആരുമാകട്ടെ, ആരെയും നിസ്സാരരായി കാണരുത്, ആരെയും ചെറുതാക്കി കാണരുത്. ആരാണോ അഭയം തേടി വന്നിരിക്കുന്നത് അവനെ സംരക്ഷിക്കണം. ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഇത് പ്രസക്തമാണ്. രാജാവ് എന്നുള്ളതിന് പകരം ഭരണാധികാരി എന്നോ മന്ത്രിമാരെന്നോ ഒക്കെ നമുക്ക് തിരുത്തി വായിക്കാം. രക്ഷിക്കാതിരുന്നാലോ, ശ്രീരാമൻ പറയുന്നു, അത് ബ്രഹ്മഹത്യാപാപത്തിന് തുല്യമാണ്. രക്ഷിച്ചാലോ, അത് അശ്വമേധത്തിൽ പൂർത്തിയാക്കിയതിന് തുല്യമായ പുണ്യമായ പ്രവൃത്തിയാണ്. ഇപ്രകാരമാണ് വേദശാസ്ത്രങ്ങളിൽ പറയുന്നതെന്ന് അദ്ദേഹം ഊന്നി പറയുന്നു, എടുത്തു പറയുന്നു. അതിനുശേഷം ശ്രീരാമൻ ഒരു കഥ പറയുന്നു. ആ കഥയാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ ഹൈലൈറ്റ്. ഒരു ഘോരവനം, നിബിഡമായ വനം, നിരവധി വൃക്ഷങ്ങൾ ഇടതൂർന്ന് നിൽക്കുന്ന ഒരു വനം. ആ വനത്തിലെ ഒരു മരത്തിന്റെ, ഒരു വൃക്ഷത്തിന്റെ ശാഖകളിലൊന്നിൽ രണ്ട് ഇണപ്രാവുകൾ ഇരിക്കുകയാണ്, പരസ്പരം രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാൺപ്രാവും ഒരു പെൺപ്രാവും. ആ സമയത്താണ് ഒരു കാട്ടാളൻ അവിടെ എത്തുന്നത്. ആ കാട്ടാളൻ വളരെ നിഷ്ഠൂരമായി തന്നെ, യാതൊരു ദയയുമില്ലാതെ ആയി തന്നെ ആ ഇണപ്പക്ഷികളിൽ ഒന്നിനെ, ആ പെൺപക്ഷിയെ അമ്പെയ്ത് കൊന്നു വീഴ്ത്തുന്നു തന്റെ ആഹാരത്തിന് വേണ്ടി. പക്ഷെ കാട്ടാളന് അതിനെ ആഹാരത്തിന് വേണ്ടി പാകം ചെയ്യാൻ സൗകര്യപ്പെടുന്നില്ല. കാരണം എന്താണ്? ആ സമയത്ത് വലിയ കാറ്റ് വരുന്നു, മഴ വരുന്നു, കാലാവസ്ഥ ആകെ മാറി മറയുന്നു, അതോടൊപ്പം സൂര്യൻ തന്നെ അസ്തമിച്ച് അവിടെ ഇരുട്ട് പരക്കുന്നു. അപ്പൊ ഈ പക്ഷി എങ്ങനെ ഭക്ഷിക്കണമെന്ന് കാട്ടാളന് അറിയില്ല. അയാളാകട്ടെ വിശന്ന് തളർന്ന് ദുഃഖിതനായി ആ മരച്ചുവട്ടിൽ ഇരിക്കുകയാണ്. അപ്പൊ ആൺപക്ഷി ആ വിരഹ ദുഃഖം സഹിക്കാനാവാതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുകൂടി ഓർക്കണം. ആ സമയത്തും ഈ കാട്ടാളൻ ആഹാരമില്ലാതെ വിഷമിച്ച് ദുഃഖിച്ച് അവശനായി ഇരിക്കുന്നത് ഈ ആൺപക്ഷി കാണുകയാണ്. ആ ആൺപക്ഷി എന്ത് ചെയ്തു? അതിന് യാതൊരു വിധമായ പ്രതികാര ബുദ്ധിയും അവിടെ പ്രദർശിപ്പിക്കുന്നില്ല. എന്നിട്ട് ആ ആൺപക്ഷി പറന്ന് പറന്ന് ചെന്ന് തീ എടുത്തുകൊണ്ട് വന്ന് ഈ കാട്ടാളന് മുമ്പിൽ ഇട്ടു കൊടുത്തു. ഇപ്പൊ കാട്ടാളൻ തന്റെ കയ്യിലിരുന്ന ആ പെൺപക്ഷിയെ തീയിലിട്ട് ചുട്ടു കൊന്ന് ഭക്ഷണമാക്കി. അതേ ഭക്ഷണമാക്കി കഴിച്ചതിന് ശേഷവും ഈ കാട്ടാളന് വിശപ്പ് തീരുന്നില്ല.

0: വിശപ്പടങ്ങുന്നില്ല. പിന്നെയും അയാൾ വിഷമിച്ചിരിക്കുന്നത് കണ്ടിട്ട് ഈ ആൺപക്ഷി സ്വയം ആ തീയിലേക്ക് ചാടി സ്വയം ദഹിച്ച് ആ വെണ്ണീറാകുന്നു. ആ സമയത്ത് അതിനെ ചുട്ടെടുത്ത് എന്താണ് കാട്ടാളൻ അതിനെയും കൂടി ഭക്ഷിക്കുന്നു. ശ്രീരാമൻ ചോദിക്കുകയാണ്, പക്ഷികൾ പോലും, മനുഷ്യരല്ല പക്ഷികൾ പോലും ഇങ്ങനെ ആശ്രിത രക്ഷണം നടത്തുന്നു എന്ന് ഈ കഥയിൽ നിന്ന് മനസ്സിലാവുന്നല്ലോ. അപ്പോൾ പിന്നെ മനുഷ്യൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. എന്നെ ശരണം എന്നോർത്ത് ഇങ്ങ് വന്നവന് എന്നും അഭയം കൊടുക്കും, അതേ ഉള്ളൂ. വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയാണ്, വ്യക്തമായി ശക്തമായി പറയാണ്. ആരാണ് വരുന്നത് എനിക്ക് പ്രശ്നമില്ല. എന്നെ ശരണം പ്രാപിക്കുന്നവന്, എന്നെ അഭയം പ്രാപിക്കുന്നവന്, എന്നെ ആശ്രയിക്കുന്നവന് ഞാൻ അഭയം കൊടുത്തിരിക്കും, ഞാൻ അവനെ രക്ഷിച്ചിരിക്കും, യാതൊരു മാറ്റവുമില്ല. പിന്നെ നിങ്ങൾ ഒരു കാര്യം കൂടി പ്രത്യേകം ഓർത്തുകൊള്ളുക, എന്നെ ചതിപ്പതിന് ആരുമില്ല എങ്ങുമേ. സുഗ്രീവൻ അതായിരുന്നു സംശയം, വിഭീഷണൻ ചതിക്കുമോ എന്ന്. ഇപ്പൊ ശ്രീരാമൻ പറയാണ്, എന്നെ ചതിക്കാനായി വളർന്നവർ, അതിന് കഴിവുള്ളവർ ആരുമില്ല. ശ്രീരാമൻ ഉദ്ദേശിക്കുന്നത് ശ്രീരാമനെ ചതിക്കണമെങ്കിൽ ശ്രീരാമൻ കൂടി വിചാരിക്കണം. കാരണം എന്താണ്, അദ്ദേഹം തുടർന്ന് പറയുന്നു, ലോകപാലന്മാരെയും മറ്റ് കാണായ ലോകങ്ങളെയും, ഈ കാണുന്ന ലോകത്തെ മുഴുവൻ, ലോകപാലകന്മാരെ മുഴുവൻ നിമേഷമാത്രം നേരം കൊണ്ട് സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിച്ചിടുവാൻ നിമിഷ നേരം മതി എനിക്ക് ഈ ലോകങ്ങളെ സൃഷ്ടിക്കാൻ രക്ഷിക്കാൻ സംഹരിക്കാൻ. ഞാൻ സൃഷ്ടി സ്ഥിതി സംഹാര മൂർത്തിയാണ്, ഒട്ടുമേ ദണ്ണം എനിക്കില്ല നിർണ്ണയം, എനിക്ക് ഒരു പ്രയാസവുമില്ല, തീർച്ചയായിട്ടും എനിക്കത് സാധിക്കും. അങ്ങനെയുള്ള എന്നെ ആരാണ് ചതിക്കാൻ വരുന്നതെന്ന് മാത്രമല്ല ശ്രീരാമൻ ചോദിക്കുന്നു, പിന്നെ ഞാൻ ആരെ ഭയപ്പെടുന്നു മുത, ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുന്ന ഞാൻ ആരെയാണ് ഭയപ്പെടേണ്ടത്, അങ്ങനെ ഒരു സാഹചര്യം തന്നെ ഇല്ല. അതുകൊണ്ട് സുഗ്രീവ എന്ന് പേരെടുത്ത് വിളിച്ചുകൊണ്ട് സുഗ്രീവനോട് പറയും, നീ ചെന്ന് അവനെ വരുത്തുക, നീ പോയി വിഭീഷണനെ വിളിച്ചുകൊണ്ട് വരിക. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്, വിഭീഷണനെ സ്വീകരിക്കുന്നതിനെ എതിർപ്പ് പ്രകടിപ്പിച്ച സുഗ്രീവനോട് തന്നെയാണ് ശ്രീരാമൻ പറയുന്നത്, കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറക്കുക എന്ന് പറയുന്ന പോലെ. ആ സുഗ്രീവനെ തന്നെ ആ ദൗത്യം ഏൽപ്പിക്കുകയാണ്, അവനെ വിളിച്ചുകൊണ്ട് വരിക എന്നിട്ട് പറയുന്നു, എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു പാഠം പറയുന്നു, നമുക്ക് എല്ലാവർക്കും സ്വീകരിക്കാനായിട്ട് ശ്രീരാമൻ ഉറക്കെ പറയുകയാണ്, എന്നെ ശരണം ഗമിക്കുന്നവർക്ക്, എന്നെ അഭയം പ്രാപിക്കുന്നവർക്ക് ഞാൻ എന്നും അഭയം കൊടുക്കും അതിദ്രുതം, എത്രയും പെട്ടെന്ന് എത്രയും വേഗം ഞാൻ അവർക്ക് അഭയം കൊടുത്തിരിക്കും. എന്നെ ശരണം പ്രാപിക്കുന്നവർക്ക് ഞാൻ അഭയം കൊടുക്കും എന്ന് മാത്രമല്ല ശ്രീരാമൻ ഒരു ഉറപ്പ് കൂടി അവിടെ പറയുന്നു, അവർക്ക് ഒരു കാലത്തും യാതൊരു ദുഃഖവും ഉണ്ടാകില്ല, എന്നെ അഭയം പ്രാപിക്കുന്നവർക്ക് ഒരു കാലത്തും ഒരു ദുഃഖവും ഉണ്ടാകുകയില്ല എന്ന് പറയുന്നിടത്താണ് ഈ ക്യാപ്സൂൾ അവസാനിക്കുന്ന ശേഷം എന്താണ് സംഭവിക്കുന്ന അടുത്ത ക്യാപ്സൂളിൽ.
1: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.
0: ശ്രീരാമന്റെ ആജ്ഞപ്രകാരം സുഗ്രീവൻ വിഭീഷണനെ സദസ്സിലേക്ക് വരുത്തുകയാണ്. അദ്ദേഹം വന്നു ആദ്യം തന്നെ ആ ശ്രീരാമ പാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം നടത്തുകയാണ്. തുടർന്ന് അദ്ദേഹം വിനീതനായി തൊഴുതു നിൽക്കുകയാണ്. അതിനെ തുടർന്നാണ് രാമായണത്തിലെ വളരെ പ്രശസ്തമായ ഭാഗം വിഭീഷണ സ്തുതി ആരംഭിക്കുന്നത്. രാമനെ വിഭീഷണൻ എന്തെല്ലാം വിശേഷണങ്ങൾ ഉപയോഗിച്ചാണ് സ്തുതിക്കുന്നത് എന്ന് നോക്കാം. രാജീവ ലോചനൻ, രാക്ഷസ വംശ വിനാശനൻ, രാക്ഷസ ഞാൻ ഉൾപ്പെടുന്ന രാക്ഷസ വംശത്തിന് വിനാശം വരുത്തുന്നതിനായി അവതരിച്ചിരിക്കുന്നവൻ. ചണ്ഡാംശു ഗോത്രോത്ഭവൻ, ആ വാക്കിന്റെ അർത്ഥം ചണ്ഡാംശു ഗോത്രം എന്ന് പറഞ്ഞ സൂര്യവംശം, അപ്പൊ സൂര്യവംശത്തിൽ ഉത്ഭവൻ, ജനിച്ചവൻ, സൂര്യവംശത്തിൽ ജനിച്ചവൻ. ചണ്ഡകോ ദണ്ഡധരൻ, ചണ്ഡകോ ദണ്ഡ എന്ന് പറയുന്നത് ദണ്ഡം ധരിച്ചിരിക്കുന്നവൻ എന്നർത്ഥം, അതായത് ഉഗ്രമായിട്ടുള്ള ശക്തിയേറിയ മഹത്തായിട്ടുള്ള വില്ല് ധരിച്ചവൻ. പണ്ഡിത ഹൃൽ പുണ്ടരിക ചണ്ഡാംശു, കേൾക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് ഇണ്ടയൊക്കെ ഉള്ളതുകൊണ്ട് വലിയ കഠിനമായ ഒരു പദമായിട്ട് നമുക്ക് തോന്നാം. അതിന്റെ അർത്ഥം ഇതാണ്, ജ്ഞാനികളുടെ ഹൃദയ കമലത്തിന് സൂര്യനായിട്ടുള്ളവൻ, ജ്ഞാനികളുടെ ഹൃദയത്തെ കമലത്തോട് താമരയോട് ഉപമിച്ചിട്ടുണ്ടെങ്കിൽ ആ ജ്ഞാനികളുടെ ഹൃദയത്തിന് സൂര്യൻ എങ്ങനെയാണോ അതുപോലെയുള്ളവൻ. താമരയും സൂര്യനുമായിട്ടുള്ള ബന്ധം നമുക്കറിയാം, സൂര്യൻ ഉദിക്കുമ്പോഴാണ് താമര വിടരുന്നത് അല്ലേ, അപ്പൊ അത്രമാത്രം വലിയ ഹൃദയ ബന്ധമാണ്. അപ്പൊ ജ്ഞാനികളുടെ ഹൃദയവും അങ്ങുമായിട്ട് സൂര്യനും താമരയും പോലെയുള്ള ബന്ധമാണ് എന്ന് പറയുന്നു. കണ്ഠ പരശുപ്രിയൻ, കണ്ഠ പരശു എന്ന് ഉദ്ദേശിക്കുന്നത് ശ്രീ പരമേശ്വരൻ, പ്രിയൻ പ്രിയപ്പെട്ടവൻ, ശ്രീ പരമേശ്വരന് പ്രിയപ്പെട്ടവൻ. സുഗ്രീവ മിത്രൻ, സുഗ്രീവന്റെ ആത്മസുഹൃത്ത്. വേദാന്ത വേദ്യൻ, വേദങ്ങളിലും വേദാന്തത്തിലുമൊക്കെ അഗാധമായ അറിവുള്ളവൻ.

0: ശുദ്ധായ ദൈതമാ എന്നൊക്കെ അതെന്നെല്ലാം അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ഈ ഭാഗം വായിക്കുമ്പോഴാണ്, അറിയുമ്പോഴാണ് നമുക്ക് തോന്നുക, ഭഗവാനെ എങ്ങനെയെല്ലാം എത്രയെല്ലാം സ്തുതിച്ചിട്ടും ഭക്ത ശിരോമണിയായ വിഭീഷണന് മതി വരുന്നില്ല, അദ്ദേഹത്തിന് തൃപ്തിയാകുന്നില്ല എന്നാണ് നമുക്ക് തോന്നുക. അദ്ദേഹം തുടരുകയാണ്, സർവചരാചരങ്ങളിലും സർവ ജീവജാലങ്ങളിലും അങ്ങ് വ്യാപിച്ചിരിക്കുകയാണ്. അങ്ങയുടെ ചൈതന്യമാണ് എല്ലാ ജീവജാലങ്ങളിലും നിറഞ്ഞിരിക്കുന്നത്. നിൻ മഹാമായ മൂടിക്കിടക്കുമാ നിർമ്മലമാം പരബ്രഹ്മം അജ്ഞാനിനാം. അജ്ഞാനികളായിട്ടുള്ള ആൾക്കാർക്ക്, അറിവില്ലാത്തവർക്ക് അങ്ങയുടെ മഹാമായ കാരണമായി പരബ്രഹ്മത്തെ അറിയാൻ സാധിക്കുന്നില്ല, അവർക്ക് കാണാൻ സാധിക്കും. തന്മൂലമുള്ള പുണ്യഭാവങ്ങൾ, ഇങ്ങനെ പരബ്രഹ്മത്തെ അറിയാതെ ആത്മസാക്ഷാത്കാരം നേടാതെ കഴിയുന്നവരായതുകൊണ്ട് അവർക്ക് അവർ ചെയ്യുന്ന പുണ്യങ്ങളും പാപങ്ങളും കൊണ്ട് വീണ്ടും വീണ്ടും ജനനവും മരണവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതാണ് പറയുന്നത്, തന്മൂലമുള്ള പുണ്യഭാവങ്ങളാൽ ജന്മ മരണങ്ങൾ ഉണ്ടായി വരുന്നതും അത് കാരണമാണ് പുണ്യപാപങ്ങളും അവയെ ആശ്രയിച്ച് ജനനങ്ങളും മരണങ്ങളും ഉണ്ടാകുന്നത്. അപ്പൊ ഇതാണ് അമൂല്യമായിട്ടുള്ള ജ്ഞാനം. എന്നിട്ട് വിഭീഷണൻ പറയുന്നു, എന്ന് ഈ ജ്ഞാനം ലഭിക്കുമോ, ഈ അറിവ് എന്നാണോ ആൾക്കാർക്ക് ലഭിക്കുക, അന്ന് വരെയും ഈ കാണുന്ന ലോകമാണ് സത്യം എന്ന് അവർ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കും. സത്യമറിയാതെ അവർ ജീവിക്കും. അവർക്ക് എന്തിനകത്താണ് താല്പര്യം? ഭാര്യ, മക്കൾ, കുടുംബം എന്നിങ്ങനെ ലൗകിക സുഖങ്ങളിൽ, ഭൗതികമായിട്ടുള്ള സുഖഭോഗങ്ങളിലൊക്കെ മുഴുകിയാണ് അജ്ഞാനികളായിട്ടുള്ള അറിവില്ലാത്ത ആൾക്കാർ കഴിയുന്നത്. എന്നാണോ അവർക്ക് മോക്ഷപ്രാപ്തി ലഭിക്കുക, എന്നെങ്കിലും മോക്ഷപ്രാപ്തി ലഭിക്കണമല്ലോ, അതുവരേക്കും അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും എന്നും വിഭീഷണൻ പറയുന്നു. അപ്പൊ ആത്മാവിനെ കുറിച്ച് അറിയാത്ത അജ്ഞാനികൾ ഇന്ദ്രിയ സുഖങ്ങളാണ് എല്ലാത്തിനേക്കാളും വലുത് എന്ന് ധരിച്ചു വശായിരിക്കുന്നു. എന്നാൽ ഇതേ ഇന്ദ്രിയ സുഖങ്ങൾ തന്നെ അവർ ഇന്ന് ഏറ്റവും അധികം എന്താണോ ആസ്വദിക്കുന്നത്, സുഖം ആയിട്ട് ആസ്വദിക്കുന്നു, അതേ ഇന്ദ്രിയങ്ങൾ കൊണ്ട് തന്നെ അവർക്ക്, അതേ ഇന്ദ്രിയങ്ങൾ തന്നെ അവർക്ക് പിന്നീട് ദുഃഖപ്രദവുമാകുന്നു, പിന്നീട് അവർക്ക് ദുഃഖവും നൽകും. അപ്പൊ പല പേരുകളിലും പല രൂപങ്ങളിലും ഭാവങ്ങളിലും ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. അതെല്ലാം അങ്ങ് തന്നെയാണ്, അതിലെല്ലാം അങ്ങാണ് അടങ്ങിയിരിക്കുന്നത് എന്ന് വിഭീഷണം പറയുന്നു. ഇന്ദ്രൻ, അഗ്നി, യമൻ, വരുണൻ, വായു, ചന്ദ്രൻ, ശ്രീ പരമേശ്വരൻ, ബ്രഹ്മദേവൻ, അനന്തൻ, ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ ഇങ്ങനെ പല പേരിലും അറിയപ്പെടുന്നത് അങ്ങ് തന്നെയാണ്. അവരെല്ലാം ഉള്ളിലുള്ള ചൈതന്യം ഭഗവാനെ അങ്ങ് തന്നെയാണ്. അങ്ങ് ലോകേശനാണ്, ലോകത്തിന്റെ ഈശ്വരനാണ്, ഈശ്വരനാണ്, അധിപതിയാണ്, ആദിയും അന്തവും ഇല്ലാത്തവനാണ് അങ്ങ്. അങ്ങ് കാലസ്വരൂപനാണ്, കാലാതീതനാണ്, കാലസ്വരൂപൻ എന്നാണ് വിശേഷിക്കുന്നത്. മാത്രമല്ല, അങ്ങ് സ്ഥൂലങ്ങളിൽ വെച്ച് അതിസ്ഥൂലമാണ്, വലുതിനേക്കാൾ എത്രയോ വലുതാണ് ഭവൻ. നൂനം അണുവിങ്കൽ നിന്ന് അണിയാൻ ഭവൻ, അണിയാൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം അണുവിനേക്കാൾ ചെറുത്. അപ്പം ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ളതാണ് അണു എന്ന് പറയുന്നത്. ആ അണുവിനേക്കാളും ചെറുതാണ് അങ്ങ്, അതാണ് അണിയാൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം. സ്ഥൂലങ്ങളിൽ വെച്ച് സ്ഥൂലമാണ്, അതേസമയം തന്നെ സൂക്ഷ്മങ്ങളിൽ വെച്ച് അതിസൂക്ഷ്മവുമാണ്. അണുവിനേക്കാളും ചെറുതാണ്, എന്നാൽ എന്താണോ വലുതായിട്ടുള്ളത് അതിനേക്കാളൊക്കെ വലുതാണ്. അങ്ങേക്കാൾ വലുതായി ആരും തന്നെ ഇല്ല. അപ്പൊ വലുതിനേക്കാൾ വലുതായിരിക്കുന്ന സമയം അതേസമയം തന്നെ ചെറുതിനേക്കാൾ ചെറുതായിരിക്കുന്നതായിട്ടുള്ള ഭഗവാൻ അങ്ങാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിഭീഷണൻ തന്റെ സ്തുതി പ്രശംസ തുടരുകയാണ്.
1: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
0: കഴിഞ്ഞ 253 ലക്കത്തിൽ നാം കേട്ടുകൊണ്ടിരുന്നത് വിഭീഷണ സ്തുതിയാണ്, വിഭീഷണൻ ശ്രീരാമനെ സ്തുതിക്കുന്നതാണ്. ഈ ലക്കത്തിൽ നാം ചർച്ച ചെയ്യുന്നാകട്ടെ വിഭീഷണ അഭിഷേകമാണ്. അതായത് ശ്രീരാമൻ വിഭീഷണന്റെ സ്തുതി കേട്ട് സംപ്രീതനായി അദ്ദേഹം സംസാരിച്ചു തുടങ്ങുകയാണ്. അദ്ദേഹം ചോദിക്കുന്നു, ഞാനും സീതയും എവിടെയാണ് ഉള്ളത് എന്ന് നിങ്ങൾക്കറിയാമോ? അദ്ദേഹം അത് വ്യക്തമാക്കുകയാണ്, ഭഗവാന്റെ സ്ഥാനം എവിടെയാണ്. അദ്ദേഹം പറയുന്നു, മനസ്സിൽ വിരക്തിയുള്ളവരും വിഷയങ്ങളിൽ വിരക്തിയുള്ളവരും ലൗകിക വിഷയങ്ങളിൽ ആസക്തിയില്ലാത്തവർ, അതീവ ശുദ്ധമായ മനസ്സുള്ളവർ, മനഃശുദ്ധി വേണം അങ്ങനെയുള്ളവർ, ഭക്തന്മാർ, ജ്ഞാനികൾ, അവരൊക്കെ എവിടെയുണ്ടോ അവരുടെ മനസ്സിലാണ് എന്റെയും സീതയുടെയും വാസം. എന്ത് കാറ്റഗോറിക്കലായിട്ടാണ്, എന്ത് വ്യക്തമായിട്ടാണ് ഭഗവാൻ താൻ എവിടെയാണ് വസിക്കുന്നത് എന്ന് പറയുന്നത്. പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് ആകാശത്ത് കാർമേഘ പടലങ്ങൾക്കിടയിൽ സുവർണ സിംഹാസനത്തിൽ സർവാഭരണ വിഭൂഷിതരായി വാണരുളുന്ന ആളാണ് ദൈവം എന്നൊക്കെ നമ്മൾ കലണ്ടറിലൊക്കെ കാണുന്ന പോലെ അങ്ങനെയൊക്കെയാണ് പലരും ധരിച്ച് വശായിരിക്കുന്നത്. ആ സന്ദർഭത്തിലാണ് ശ്രീരാമൻ സത്യം അറിയിക്കുന്നത്, ഞാൻ എവിടെയാണുള്ളത്, എന്റെ ഭക്തന്റെ ഹൃദയത്തിലാണ്. ജ്ഞാനികളായിട്ടുള്ള ആൾക്കാരുടെ ഹൃദയത്തിൽ

അതീവ ശുദ്ധമായ മനസ്സുള്ളവരുണ്ടോ അവരുടെ മനസ്സിൽ തന്നെയാണ് ഞാൻ സ്ഥിതി ചെയ്യുന്നത്. ലൗകിക വിഷയങ്ങളിലൊന്നും ഒരു കാര്യമില്ല. അതിനകത്ത് അത് അനുഭവിച്ചുകൊണ്ട് തന്നെ അതിനോടൊരു ആസക്തി ഇല്ലായ്മ വിരക്തി ആര് പ്രകടിപ്പിക്കുന്നുവോ അവരോടൊപ്പമാണ്, അവരുടെ ഹൃദയത്തിലാണ് ഞാൻ വസിക്കുന്നതെന്ന് ശ്രീരാമൻ, ഞാൻ മാത്രമല്ല സീതയും വസിക്കുന്നത് എന്ന് ശ്രീരാമൻ പറയുന്നു. ആകയാൽ എന്നെയും ധ്യാനിച്ച് സന്തതം വാഴുക നീ, എന്നാൽ നിനക്ക് മോക്ഷം വരും. മോക്ഷം ആഗ്രഹിച്ച് നടക്കുന്നവരാണ് എല്ലാവരും. ഇപ്പൊ എന്താണ് മോക്ഷത്തിന് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഏറ്റവും ലളിതമായി ഒരു ചെറിയ വാചകത്തിൽ അദ്ദേഹം രാമായണത്തിലൂടെ നമുക്ക് പറയുന്നു. എന്നെയും ധ്യാനിച്ച് സന്തതം വാഴുക, എന്നെ ധ്യാനിച്ച് വാഴുക, എന്നെ ധ്യാനിച്ച് ഭഗവാനായിട്ടുള്ള ശ്രീരാമചന്ദ്രനെ ധ്യാനിച്ചുകൊണ്ട് ജീവിക്കുക, മോക്ഷം ലഭിക്കും. എന്നാൽ നിനക്ക് മോക്ഷം ലഭിക്കും, എത്രയ്ക്ക് വ്യക്തമായിട്ടാണ് ശ്രീരാമൻ ഇവിടെ പറയുന്നത്. ഭക്തിപൂർവ്വം എന്റെ സ്തോത്രം നിത്യവും ചൊല്ലുകയോ കേൾക്കുകയോ ആണെങ്കിലും മുക്തി ലഭിക്കും. അതല്ലെങ്കിൽ എന്റെ സ്തോത്രം, എന്റെ അവതാനങ്ങൾ വാഴ്ത്തുക, അത് അങ്ങനത്തെ മന്ത്രങ്ങൾ, ശ്ലോകങ്ങൾ ഒക്കെ, സ്തോത്രങ്ങൾ അത് ജപിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത് മറ്റാരെങ്കിലും ജപിക്കുന്നത് കേൾക്കുകയാണെങ്കിലും മോക്ഷം ലഭിക്കും, മുക്തി ലഭിക്കും, ജീവൻ മുക്തി ലഭിക്കും, ഒരു സംശയവുമില്ല എന്നും അദ്ദേഹം പറയുന്നു. ഇപ്പൊ ഭഗവത്ഗീതയില് ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞത്. ഇതേപോലെ തന്നെ മറ്റു ചില വാക്കുകളിലൂടെയാണെങ്കിലും ഇതേ ആശയം തന്നെയാണ് ഭഗവത്ഗീതയിലും പറഞ്ഞിരിക്കുന്നത് എന്ന് നാം ഇവിടെ ഓർക്കേണ്ടതുണ്ട്. ഇത്രയും പറഞ്ഞ ശേഷം ലക്ഷ്മണനോട് പറയുകയാണ്, എന്നെ കനിവോട് കണ്ടതിന്റെ ഫലം ഇന്ന് തന്നെ വരുത്തണം. നീ വിഭീഷണൻ എന്നെ ദയക്ക് വേണ്ടി യാചിച്ചുകൊണ്ട് എന്റെ അടുത്ത് അഭയം ചോദിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. എന്നെ വന്ന് കണ്ട ആ ഭക്തര് ഇന്ന് തന്നെ അതിന്റെ ഫലം കൊടുക്കണം, അല്ലാതെ വെച്ച് താമസിപ്പിക്കരുത്. അദ്ദേഹത്തിന്റെ ആവശ്യം എന്താണോ അത് അദ്ദേഹത്തെ ഇന്ന് തന്നെ അദ്ദേഹത്തിനെ അത് ബോധ്യപ്പെടുത്തണം. അതിന് ശ്രീരാമൻ പറയുന്ന മാർഗം, അതിന് നീ ലങ്കാധിപൻ ഇവൻ എന്ന അഭിഷേകവും ശങ്കാവിഹീനം അൻപോട് ചെയ്തിടുക. ഇവനെ, വിഭീഷണനെ, രാവണനാണ് ലങ്കയുടെ രാജാവ് എന്നുള്ള ശരി, അത് അവിടെ ഇരിക്കട്ടെ. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ വിഭീഷണനെ ലങ്കയുടെ അധിപതിയായി ഇന്ന് ഇവിടെ വെച്ച് ഈ നിമിഷം ഇപ്പോൾ അഭിഷേകം ചെയ്യുന്നു. അതിന്റെ ചുമതല ആർക്കാണ് കൊടുക്കുന്നത്? ലക്ഷ്മണന് കൊടുക്കുക, അൻപോട്ട് ചെയ്തിടുക, അദ്ദേഹത്തിന് ഉത്തരവ് കൊടുക്കുകയാണ്. ലക്ഷ്മണനാണ് അത് ചെയ്യേണ്ടത്. എന്നിട്ട് പറയുന്നു, വാനര ശ്രേഷ്ഠരുടെ കൂടെ പോവുക, സമുദ്ര ജലം കൊണ്ടുവരിക അഭിഷേകം നടത്താനായി, സമുദ്രത്തിൽ ജലം കൊണ്ടുവരിക. എന്നിട്ട് പറയുന്നു, അർക്കചന്ദ്രന്മാരും ആകാശഭൂമിയും മൽക്കഥയും ഉള്ളിടത്തോളം കാലം. എന്ന് വരെയാണോ അർക്കൻ തന്നെ സൂര്യൻ, സൂര്യനും ചന്ദ്രനും എന്ന് വരെയാണോ ഉള്ളത് അന്ന് വരെ, ആകാശവും ഭൂമിയും എന്ന് വരെയാണോ ഉള്ളത് അന്ന് വരെ, അല്ലെങ്കിൽ മൽക്കഥ എന്റെ കഥ രാമായണം അല്ലേ, അത് എന്ന് വരെയാണോ നിലനിൽക്കുന്നത് ആ കാലം വരെ, ഭക്തനും ഭാഗവതോത്തമനുമായ വിഭീഷണൻ, ശ്രീരാമൻ നൽകുന്ന വിശേഷണമാണ്, ഭക്തനും ഭാഗവതോത്തമനുമായ വിഭീഷണൻ ലങ്കയുടെ അധിപതിയായിരിക്കും, ലങ്കയുടെ അധിപതിയായിരിക്കും. ഇന്ന് നമ്മൾ അദ്ദേഹത്തെ അങ്ങനെ അഭിഷേകം ചെയ്ത് വാഴിക്കുന്ന സുദിനമാണ് ഇന്ന് എന്ന് ശ്രീരാമൻ പറഞ്ഞു. അപ്പൊ ആ ഉത്തരവ് ശിരസ വഹിക്കാനായി എല്ലാവരും മുന്നിട്ടിറങ്ങുകയാണ് ലക്ഷ്മണന്റെ നേതൃത്വത്തിൽ, സുഗ്രീവന്റെ നേതൃത്വത്തിൽ. വീരന്മാരായിട്ടുള്ള, ധീരശൂര പരാക്രമികളായിട്ടുള്ള വാനരന്മാരുടെ സാന്നിധ്യത്തിൽ വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ ലക്ഷ്മണൻ വിഭീഷണനെ ലങ്കയുടെ അധിപതിയായി, ലങ്കാധിപനായി അഭിഷേകം നടത്തുന്ന മുഹൂർത്തമാണിത്. സാധുവാദേന മുഴങ്ങി ജഗത്രയം. സാധുവാദം എന്നുള്ളതിന്റെ അർത്ഥം നല്ലത് വരട്ടെ, എന്താണോ അത് നല്ലത്, നല്ലത് സംഭവിക്കട്ടെ, ബെസ്റ്റ് വിഷസ്, ഓൾ ദ ബെസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതാണ് സാധുവാദം. ഈ സാധുവാദം മുഴങ്ങി എവിടെ, ജഗത്രയം, മൂന്ന് ലോകത്തിലും ഇങ്ങനെ ആശംസകൾ ഇങ്ങനെ മുഴങ്ങി കേട്ടു. ആശംസകൾ നല്ലത് വരട്ടെ എന്ന ആശംസകൾ പ്രതിധ്വനിച്ചു. സാധുജനങ്ങളും പ്രീതി പൂണ്ടിയിടിനാർ, സാധുക്കൾക്കും സന്യാസി വര്യന്മാർക്കും മുനിശ്രേഷ്ഠന്മാർക്കും ഒക്കെ തന്നെ സന്തോഷമായി. ഈ അഭിഷേകം നടക്കുന്ന സമയത്ത് ദേവന്മാർ ആകാശത്ത് നിന്ന് പുഷ്പവൃഷ്ടി നടത്തി. അപ്സര സ്ത്രീകളാകട്ടെ ആടുകയും പാടുകയും സംഗീതവും നൃത്തവും ഒക്കെ ആയിട്ട് ആ രംഗത്തെ ഇങ്ങനെ കൊഴിപ്പിക്കുകയാണ്. ഗന്ധർവന്മാർ, കിന്നരന്മാർ എല്ലാവരും സന്തോഷത്താൽ ആറാടിക്കൊണ്ട് ശ്രീരാമചന്ദ്രനെ സ്തുതിക്കുകയാണ്. അങ്ങനെ അഭിഷേകം ചെയ്ത ശേഷം സുഗ്രീവൻ വിഭീഷണനെ ആലിംഗനം ചെയ്തു, കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, പാരേഴ് രണ്ടിനും നാഥനായി വാഴുമീ ശ്രീരാമ കിങ്കരന്മാരിൽ മുഖ്യൻ ഭവാൻ. ശ്രീരാമചന്ദ്രൻ പാരേഴിന്റെയും, പാരേഴ് രണ്ടിന്റെയും, അതായത് ഈരേഴ് പതിനാല് ലോകങ്ങളുടെയും അധിപതിയാണ് ശ്രീരാമചന്ദ്രൻ. അദ്ദേഹത്തിന് വളരെയധികം കിങ്കരന്മാർ, അനുയായികളുണ്ട്. ഇന്ന് മുതൽ അങ്ങാണ് അതിൽ ഏറ്റവും പ്രമുഖനായിട്ടുള്ള, ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള കിങ്കരൻ, അനുയായി എന്ന് സുഗ്രീവൻ പറയുന്നു. സുഗ്രീവനായിരുന്നു അതേവരെ എന്ന് നമുക്കറിയാം.

0: സുഗ്രീവൻ സ്വന്തം സ്ഥാനം പോലും ത്യജിച്ചുകൊണ്ടാണ് വിഭീഷണനെ ആ കുടുംബത്തിലേക്ക് ആ കൂട്ടത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നത് എന്ന് നമ്മൾ ഓർക്കണം. ഞാൻ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നിങ്ങളാണ്, വിഭീഷണനാണ് എന്നല്ല പറയുന്നത്, വിഭീഷണനാണ് ഏറ്റവും പ്രമുഖൻ എന്നാണ് പറയുന്നത്. ഇപ്പൊ ശ്രീരാമചന്ദ്രന്റെ സേവ ചെയ്യുന്നതിന്റെ അതിനു മുമ്പത്തെ ഒരു ആവശ്യം മുന്നോട്ട്, ഇതിങ്ങനെ പറഞ്ഞിട്ട് ആവശ്യം മുന്നോട്ട് വെക്കും. എന്താണ് ആവശ്യം? രാവണ നിഗ്രഹത്തിന്റെ സഹായവും ആവോളം ചെയ്യണം ഭവാനിനി. ഇപ്പൊ ശ്രീരാമ കിങ്കരന്മാരിൽ ഏറ്റവും പ്രമുഖൻ അങ്ങാണ് എന്നുള്ള സ്ഥിതിക്ക് ഇനി രാവണന്റെ നിഗ്രഹം, അങ്ങയുടെ ജ്യേഷ്ഠനാണ് രാവണൻ എങ്കിൽ പോലും അദ്ദേഹത്തെ വധിക്കാനായി, അദ്ദേഹത്തെ ഇല്ലാതാക്കാനായി എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? ആ പ്രവൃത്തിക്ക് അങ്ങ് നേതൃത്വം നൽകണം, അങ്ങയുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് പറയും. എന്നിട്ട് അദ്ദേഹത്തോട് ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കും, ശ്രീരാമചന്ദ്രന്റെ സേവ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ അതിന്റെ അനുഗ്രഹം ആവോളം ലഭിക്കും അങ്ങേക്ക് എന്നും പറയുന്നു. വിഭീഷണന് ഇത് കേട്ടിട്ട് ചിരിയാണ് വരുന്നത്. അദ്ദേഹം പറയുന്നു, ശ്രീരാമദേവൻ സാക്ഷാൽ ജഗന്മയനാണ്, സാക്ഷാൽ അഖിലേശ്വരനാണ്, സർവത്തിനും സാക്ഷിയായി വർത്തിക്കുന്നവനാണ്. എന്ത് സഹായന കാര്യം അവിടേക്ക്, അവിടുത്തേക്ക്, ഇങ്ങനെയൊക്കെയുള്ള ശ്രീരാമചന്ദ്രന് നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ എന്ത് സഹായമാണ് അദ്ദേഹത്തിന് വേണ്ടത്? അദ്ദേഹത്തിന് ആരുടെയും സഹായം ആവശ്യമില്ല. ബന്ധുശത്രുക്കൾ എന്നുള്ളതും ഇല്ല, അദ്ദേഹത്തിന് ബന്ധുക്കളുമില്ല, അദ്ദേഹത്തിന് ശത്രുക്കളുമില്ല. ആരെയും അദ്ദേഹം ബന്ധുക്കളായും കാണുന്നില്ല, ശത്രുക്കളായും കാണുന്നില്ല. അദ്ദേഹം ഏകാത്മകനാണ്. അല്ലെന്ന്, അദ്ദേഹം ഏകാത്മകനല്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നത് മായ കൊണ്ടുണ്ടാകുന്ന മൂഢത്വം കൊണ്ട്, മടയത്വം കൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്. നാം എല്ലാവരും, ഞാനും സുഗ്രീവനും എല്ലാവരും അദ്ദേഹത്തിന് വിധേയരാണ്. ഈ സത്യം അറിയുക, ഈ അറിഞ്ഞുകൊണ്ട് അദ്വയഭാവത്തിൽ അദ്ദേഹത്തിന്റെ സേവ ചെയ്യുക, ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത് എന്നുള്ള വിഭീഷണന്റെ വാക്കുകൾ കേട്ട് സുഗ്രീവൻ അതീവ സന്തുഷ്ടനായി. ഈ ഭാഗത്ത് നമ്മൾ ഈ ലക്കം അവസാനിക്കുകയാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
2: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
3: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
2: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
3: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
4: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, August 30th, 2026 at 5 p.m. Location, 236 Old Tappan Road, Old Tappan, New Jersey. Call 845-553-5671 or 845-729-5649.
5: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
6: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444. 0. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
7: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
8: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
9: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
10: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി സെപ്റ്റംബർ 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തിനങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം സെപ്റ്റംബർ 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1 സമ്മാനം 25,000 രൂപ, 2 സമ്മാനം 5,000 രൂപ, 3 സമ്മാനം 3,000 രൂപ, 4 സമ്മാനം 2,000 രൂപ, 5 സമ്മാനം 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388 1239 71, അല്ലെങ്കിൽ 8121212680.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R. and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, August 30th, 2026 at 5 p.m. Location, 236 Old Tappan Road, Old Tappan, New Jersey. Call 845-553-5671 or 845-729-5649.
1: ഓണസദ്യയും സമ്മാനങ്ങളുമായി സ്കൈസെൽ ഒരുങ്ങിക്കഴിഞ്ഞു. 1 കോടി രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും. സ്കൈസെല്ലിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാഡ്ജറ്റുകൾ വാങ്ങും. നേടൂ ഉറപ്പായ സമ്മാനങ്ങൾ. ഓണാഉപഹാരം, ഇന്നർ സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, എയർ ഫ്രൈയർ, സൗണ്ട് ബാർ പർച്ചേസ് ചെയ്യൂ. നേടൂ ക്യാഷ് ബാക്ക് ഓഫർ. അത് മാത്രമല്ല, മികച്ച എക്സ്ചേഞ്ച് ബോൺസ്, ഇസി ഇഎംഐ, സീറോ ഡൗൺ പേയ്മെന്റ് ഓഫറുകളും. ഈ ഓണത്തിൽ ഇഷ്ടമുള്ളത് വാങ്ങും. ഇഷ്ടം പോലെ ഗിഫ്റ്റുമായി മടങ്ങൂ. സ്കൈസെൽ, ഓണം ആഘോഷമാവട്ടെ.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും സ്റ്റൈൽ എന്തായാലും എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലമോട് കൊല്ലം.
1: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, August 30th, 2026 at 5 p.m. Location, 236 Old Tappan Road, Old Tappan, New Jersey. Call 845-553-5671 or 845-729-5649.

ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: മഴക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ് കോൺവെന്റ് ജംഗ്ഷൻ.
4: ആരോഗ്യത്തിന്റെ പഞ്ച്.
5: ഓഗസ്റ്റ് 1 മുതൽ September 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ മക ഓഫറുകളുടെ പെരുമഴ.
6: എന്താണല്ലേ ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
5: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
7: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody,

മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: Wake up with rhythm of success. Your dream, your moment. Your station, Radio Santhunam 90.4 FM. Stay tuned. കണ്ണാടി 25-ലേക്ക് സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, August 30th, 2026 at 5 p.m. Location, 236 Old Tappan Road, Old Tappan, New Jersey. Call 845-553-5671 or 845-729-5649.

0: നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോ.
5: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
6: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, August 30th, 2026 at 5 p.m. Location, 236 Old Tappan Road, Old Tappan, New Jersey. Call 845-553-5671 or 845-729-5649.

0: ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള കാഷ്യു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
2: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറോ അങ്ങേന്നേ? അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും?
3: ലോട്ടറി ഒന്നും അല്ല,
2: പിന്നെ
3: ചിട്ടിയാണ് അടിച്ചത്.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
3: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
3: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
3: 9446340979.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
3: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
4: Really, we can grow together.
5: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
6: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
7: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
8: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.

0: സ്നേഹ സാന്ത്വനം, ജീവസ്പന്ദനം, റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: നമസ്കാരം, ഗുഡ് മോർണിംഗ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്ന് ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയപ്പെട്ട ശ്രോതാക്കളുമായി വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി എത്തിയിരിക്കുന്നത് ഞാൻ ശ്രീലക്ഷ്മിയാണ്. എന്നോടൊപ്പം ബീന ഗുവേരയുമാണുള്ളത്. അങ്ങനെ ഇന്ന് നമ്മൾ ഓഗസ്റ്റ് 29 ശനിയാഴ്ച എത്തിയിരിക്കുകയാണ്. ഈ ഒരു മാസം കൂടെ തുടങ്ങിയതേ
1: ഉണ്ടായിരുന്നുള്ളൂ അല്ലേ?
0: മഴയും ചെയ്ത് പോവുകയും ചെയ്തു, ഒന്ന് ദാവി അങ്ങനെ ഒരു ഇതായിരുന്നു. പക്ഷേ ഒരുപാട് പേർക്ക് നല്ലപോലെ ആഘോഷിക്കാനൊക്കെ സാധിച്ചു, എങ്കിലും പല സ്ഥലങ്ങളിലും പല പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഓണത്തിൽ നമുക്ക് ഇങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചിലർക്ക് കുറച്ച് നല്ലതായിരിക്കും, ചിലർക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ അല്ലേ. ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളിലൂടെയാണ് നമ്മൾ ഈ വർഷത്തെ ഓണം ഇങ്ങനെ കടന്നുപോയത്.

0: ശ്രീലക്ഷ്മി, എല്ലാ വർഷത്തെയും ഓണം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലെ? പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി പുലിമയുള്ള ഒരു ഓണം ആയിരുന്നു ഇതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്രത്തോളം എല്ലാവരും എൻജോയ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അല്ലെ? ഏറ്റവും കൂടുതൽ
1: പല പല സ്ഥലങ്ങളിലും എന്തോ ഈ ഒരു ഓണത്തിന്റെ എനിക്കൊരു പ്രത്യേകത ഫീൽ ചെയ്തത് ഒരുപാട് സ്ഥലത്ത് ഓണ പരിപാടികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പുലികളികളൊക്കെ കൂടുതലായിട്ട് ഇറങ്ങി എന്നൊക്കെ എനിക്ക് തോന്നിയിരുന്നു. കാരണം പലപ്പോഴും ഇങ്ങനെ എന്താ പല സ്ഥലങ്ങളിലും ഇങ്ങനെ കുട്ടികൾ രാത്രി വൈകിയും ഇങ്ങനെ ഈ ഒരു കരടികളി പുലികളി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നതൊരു ഈ ഒരു സമയത്ത് ഞാൻ ഈ ഒരു പ്രാവശ്യമാണ് ഞാൻ ശ്രദ്ധിച്ചത്. മുൻപൊക്കെ നമ്മളുടെ അടുത്ത് അങ്ങനെ കുറച്ച് എന്തോ ഒരു കുറവുള്ളതുപോലെ ഫീൽ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെയൊന്നും തോന്നിയില്ല. പല സ്ഥലങ്ങളിലും കുട്ടികൾ ഇങ്ങനെ ഇതിന്റെ പിറകെയൊക്കെ ഇങ്ങനെ നടക്കുന്നത് കുറെ പേര് എൻജോയ് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയിരുന്നു.
0: അതെ, കുറെ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു നല്ലൊരു എൻജോയ്മെന്റ് ആയിട്ടുള്ള ഒരു ഓണം കൂടിയായിരുന്നു ഇതെന്ന് തോന്നുന്നു. അപ്പൊ നമ്മുടെ ശ്രോതാക്കളും എല്ലാവരും എൻജോയ് ചെയ്ത് തന്നെ ഓണം ആഘോഷിച്ചിട്ടുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഇന്നലെ മെസ്സേജുകളൊക്കെ വരുമ്പോഴൊക്കെ അവരും പറഞ്ഞിട്ടുണ്ട് നന്നായിട്ട് എൻജോയ് ചെയ്തൊരു ഓണമായിരുന്നു ഇതെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും പലർക്കും പല രീതിയിലായിരിക്കാം അത് അത് ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവുക അല്ലെ? അപ്പൊ ഏതായാലും നമ്മൾ ഇന്ന് നല്ലൊരു ശുഭചിന്തയോട് കൂടിയായിരിക്കും നമ്മൾ എന്നും നമ്മുടെ ലൈവിലേക്ക് കിടക്കുക. അപ്പൊ ഇന്നും ഒരു ശുഭചിന്തയുണ്ട് ശ്രീലക്ഷ്മി.
1: അതെ അതെ, ഇന്നും ഒരു ശുഭചിന്ത നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് കൊടുക്കുകയാണ്. അപ്പൊ എന്താണ് ഇങ്ങനെ എന്താണ് ഇന്ന് നമ്മുടെ ശ്രോതാക്കൾക്ക് കൊടുക്കുക എന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോ നമ്മളെപ്പോഴും ശുഭചിന്തയാണ് അല്ലേ പറയാറ്. അപ്പോ ആ ശുഭചിന്തകളാണ് യഥാർത്ഥത്തിൽ വിജയത്തിന്റെ താക്കോൽ എന്ന് പറയുന്നത്. എപ്പോഴും നമ്മളൊരു പോസിറ്റീവ് ആയിട്ട് ചിന്തിക്കുക, അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വാതിൽ തുറന്ന് കിട്ടും എന്നുള്ളതാണ് ഇന്നത്തെ ശുഭചിന്ത. അപ്പോ
0: വളരെ എന്നും ശുഭചിന്ത കൊടുക്കുന്നത് ശുഭചിന്തകൾ ആണ് കൊടുക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ നല്ല ശുഭമായിട്ടൊന്ന് ചിന്തിക്കാനുള്ള ഒരു സമയം അല്ലെ? നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകണമെന്നില്ല. അപ്പൊ ചില ദിവസം നമുക്ക് സന്തോഷമായിരിക്കും, ചില ദിവസം നമുക്ക് സങ്കടമായിരിക്കും. ചില നമ്മൾ ഓരോ സാഹചര്യത്തെയും അനുസരിച്ചാണ് നമ്മളുടെ ഓരോ ദിവസവും പുലരുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെയാണോ നമ്മളുടെ ജീവിതത്തെ കാണുന്നത്, നമ്മൾ എങ്ങനെയാണോ നമ്മളുടെ മുന്നിലുള്ള ആ ഒരു നിമിഷത്തെ കാണുന്നത്, അതുപോലെ ആയിരിക്കും നമ്മളുടെ ജീവിതം എന്ന് പറയുന്നതും അല്ലെ?
1: അതെ അതെ. അപ്പൊ എന്തായാലും നമ്മളുടെ മുൻപിൽ കുറെ തടസ്സങ്ങളും കാര്യങ്ങളും ഒക്കെ വരുമായിരിക്കും. പക്ഷെ നമ്മളൊരു ദിവസം അതിനെല്ലാം മറികടന്ന് നമ്മൾ ആ ഒരു അവസരത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും എന്നുള്ളത് ഇപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ അവിടെ ഒരു വലിയൊരു തടസ്സവും കൂടി കാണും.
0: അതെ,
1: ഈ ആ ഒരു തടസ്സത്തെ മറികടന്ന് നമുക്ക് അങ്ങോട്ട് ചെല്ലുകയാണെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ അത് ഒരു സക്സസ് ആയിട്ട് നമുക്ക് അവിടെ എത്താൻ സാധിക്കുകയുള്ളൂ. മറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും പകുതി വരെ പോയിട്ട് അയ്യോ ഇനി എന്നെ കൊണ്ട് വയ്യ പറ്റില്ല എന്നൊക്കെ മാറിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കാനേ പറ്റും. നമുക്കപ്പോൾ എത്ര സ്ഥലത്ത് അങ്ങനെ പോകാൻ പറ്റും ഇല്ലേ? ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും നമുക്ക് ഇത്തരത്തിൽ പകുതിക്ക് വെച്ചിട്ട് അയ്യോ എനിക്ക് പറ്റില്ല, അല്ലെങ്കിൽ തുടക്കം കാണുമ്പോഴേ എനിക്കത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ വിചാരിച്ച് നമ്മളിങ്ങനെ എപ്പോഴും മാറി ഇങ്ങനെ ഒതുങ്ങിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു നമുക്ക് ഒരിക്കലും സക്സസ്സിലോട്ട് എത്താൻ പറ്റില്ല. മറിച്ച് നമുക്കിത് ഒരു അവസരമായിട്ട് നമ്മളിങ്ങനെ കാണുക, ഓക്കെ ഇതിനെയൊക്കെ മറികടന്ന് നമുക്ക് ജയിക്കുവാണെങ്കിൽ വരുന്ന ഒരു ഒരു മധുരം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു രുചി എത്ര മാത്രമാണ്, നമ്മൾ മാത്രമല്ല അതിൻ്റെ ആ ഒരു എന്താ ആ ഒരു മധുരം നുകരുന്നത്, നമ്മുടെ ഒപ്പമുള്ളവർ, നമ്മളെ സഹായിച്ചവർ, അവരൊക്കെ അതിൻ്റെ ഒരു ഭാഗമാവുകയാണ്, അതിൻ്റെ ഒരു സന്തോഷത്തിൽ ചേരുകയാണ്. അപ്പോൾ നമ്മളുടെ ഓരോ ചിന്തകളും വളരെയധികം ശുഭകരമായിട്ട് തന്നെ മുന്നോട്ട് പോവട്ടെ. വരുന്ന പ്രതിസന്ധികളെല്ലാം മറികടന്ന് നമുക്ക് നമ്മളുടെ ആ ഒരു ലക്ഷ്യത്തിൽ എത്താൻ സാധിക്കട്ടെ എന്നുള്ളതാണ്.
0: അതെ, നമ്മൾ എന്ത് സംഭവിച്ചാലും എന്ത് പ്രതിസന്ധികൾ ഉണ്ടായാലും ശരി തന്നെ അതിൽ നിന്ന് നല്ലത് മാത്രം നമ്മൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. ഇപ്പം എന്ത് പ്രശ്നങ്ങൾ വന്നാലും തളരാതെ മുന്നോട്ട് പോകാനുള്ള ഒരു വഴി കണ്ടെത്തി അതിനെ മറികടന്ന് നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുമ്പോഴാണ് നമ്മളുടെ ജീവിതം സക്സസ് ആവുന്നത്. അപ്പം നമ്മളുടെ ഈ ഒരു ജീവിതത്തിന് വേണ്ടിയിട്ട് സക്സസ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് നല്ല വഴികൾ തിരഞ്ഞെടുത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ തന്നെ ശ്രമിക്കാം ഇന്നത്തെ ഈ ഒരു ദിവസം എന്ന് പറയുന്നത്.
1: ശുഭചിന്തകളാണ് വിജയത്തിൻ്റെ താക്കോൽ. അപ്പോൾ എന്ത് പ്രശ്നം വന്നാലും അല്ലെങ്കിൽ ഇതിനെ നമുക്ക് നേരിടാൻ സാധിക്കും, അല്ലെങ്കിൽ നല്ലൊരു പര്യവസാനം ഉണ്ടാകും എന്നൊക്കെ വിചാരിച്ച് നമ്മൾ അതിനെ ഫേസ് ചെയ്യുക അത്രോളത്തിലല്ലോ അല്ലേ?
0: തീർച്ചയായിട്ടും നല്ല ചിന്തകളും നല്ല വാക്കുകളും കൊണ്ട് നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ നല്ലതാക്കുമെന്ന് നമ്മൾ തന്നെ ഒരു പ്രതിജ്ഞ എടുക്കുക അല്ലേ?
1: തീർച്ചയായും. അപ്പോൾ നമ്മളിങ്ങനെ വരുന്ന സമയത്ത് ഇന്ന് ഒരു ഈ ഇടയ്ക്കൊക്കെ നമ്മൾ നല്ലൊരു വെയിലാണ്, ഇപ്പോഴത്തെ ഒരു വെയിലിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത പണ്ട് നമ്മൾ അനുഭവിച്ചതിലും കൂടുതൽ കാടിനെ ഇപ്രാവശ്യത്തെ ഇപ്പോഴൊക്കെയുള്ള വെയിലിനുണ്ട്. അതായത് ഇപ്പോൾ ഒരു 8 മണിയാകുമ്പോഴേ നമ്മളങ്ങ് തളർന്നു പോകുന്ന തരത്തിലുള്ള ചൂടാണ്. പക്ഷെ ഇന്ന് ഞാൻ നടന്നാണ് കേട്ടോ വന്നത്. അപ്പൊ നടന്നു വന്ന സമയത്ത് ഇന്ന് കൊട സാധാരണ രീതിയിൽ എപ്പോഴും ഒരു കൊട കയ്യിൽ കാണും, പക്ഷെ ഇന്ന് അങ്ങനെ ചെയ്യേണ്ടി വന്നില്ല. കാരണം ഇന്നൊരു ചെറിയൊരു
0: തണുത്ത കാലാവസ്ഥയായിരുന്നു,
1: ഒരു വെയിലുമല്ല എന്നാലൊട്ടും വളരെയധികം തണുപ്പുമല്ല, എന്നൊരു മന്ദാരം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതേപോലെ ഒരു അവസ്ഥയാണ്. അപ്പോൾ പല സ്ഥലങ്ങളിലും മഴയും അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മളിങ്ങനെ പത്രത്തിലൂടെ ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. പ്രത്യേക മുന്നറിയിപ്പുകളൊന്നും ഇല്ലെങ്കിലും തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ കടലാക്രമണത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. നമ്മളെപ്പോഴും നമ്മളുടെ പ്രിയപ്പെട്ട എന്താ മത്സ്യത്തൊഴിലാളികളൊക്കെ നമ്മളിങ്ങനെ പറയാറുണ്ട്, ഇപ്പോഴും നമ്മൾ അധികൃതർ തരുന്ന അലേർട്ടുകൾ

0: തീർച്ചയായിട്ടും നമ്മൾ പാലിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഇടയ്ക്ക് ഇങ്ങനെ മഴ മാറിയും തിരിഞ്ഞ് ഇങ്ങനെ വന്നും പോയും കൊണ്ടൊക്കെ ഇരിക്കുകയാണല്ലേ.
1: അതെ, ഇപ്പോൾ ഈ അവധിയൊക്കെയാണ്, നമ്മുടെ ഓണം ആഘോഷമാണ്. അപ്പോൾ പിള്ളേരെയും അല്ലെങ്കിൽ വീട്ടുകാരെയും ഒക്കെ കൂട്ടി നമ്മൾ ബീച്ചിലൊക്കെ പോകാറുണ്ട്. അപ്പോൾ ബീച്ചിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ എപ്പോഴും ഞങ്ങൾ പറയുന്ന കാര്യം തന്നെയാണ്, പക്ഷേ വീണ്ടും വീണ്ടും വീണ്ടും ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഓർമ്മിപ്പിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മളെപ്പോഴും അലേർട്ടായിരിക്കുക അല്ലേ. നമ്മളുടെ ജീവിതമാണ് അത്, മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് അത് ഇല്ലാതാക്കാതിരിക്കുക.
0: അതെ അതെ. അപ്പൊ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പൊ മാത്രമല്ല, നമ്മുടെ ശ്രോതാക്കൾക്ക് ഇപ്പൊ ഓണം കഴിഞ്ഞു അല്ലെ, ചതയം എല്ലാം കഴിഞ്ഞു, ഇപ്പോ 29 ശനിയാഴ്ച ആയിരിക്കുകയാണ്. അപ്പൊ ഒരു തിങ്കളാഴ്ച തൊട്ട് എല്ലാവർക്കും ജോലി, സ്കൂളിലൊക്കെ പോകേണ്ട. അതെ അതെ. സമയം അപ്പൊ ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ പലരും പല സ്ഥലങ്ങളിലൊക്കെ പോകാനും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അതിന്റെ ഒക്കെ ഉള്ളൊരു തിരക്കിലായിരിക്കും. അപ്പൊ നിങ്ങൾ
1: ഭയങ്കര സങ്കടത്തിലായിരിക്കും ശ്രീലക്ഷ്മി, കാരണം ഈ ഒരു ഓണത്തിന്റെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു, അവധി കഴിഞ്ഞു, ഇനിയിപ്പോ ഇനിയിപ്പോ ഒരു സൺഡേ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ദുഃഖത്തിലൊക്കെ ആയിരിക്കാം ഇന്നത്തെ ഈ ഒരു ദിവസം എന്ന് പറയുന്നത്.
0: പക്ഷെ തിങ്കളാഴ്ച എനിക്ക് തോന്നുന്നു മിക്ക കുട്ടികൾക്ക് ഒരുപാട് സന്തോഷമാണ്, കാരണം എന്ന് വെച്ചാൽ പുതിയ ഓണക്കോടിയൊക്കെ ഇട്ടുകൊണ്ട് സ്കൂളിൽ പോകാം. പിന്നെ ഒരുപാട് വിശേഷങ്ങളുണ്ടല്ലേ, അവർക്കിങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുള്ളവരുണ്ടായിരിക്കാം. അത് മാത്രമല്ല, പണ്ട് നേരത്തെ ഓണത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചും കൂടി ആഘോഷത്തിന് നിറമുള്ള ഒരു സമയം കൂടി ആയിരിക്കാം. അപ്പൊ അതൊക്കെ നമ്മുടെ കൂട്ടുകാരോടും ടീച്ചേഴ്സിനോടും ഒക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെയാണ് ഈ ഫസ്റ്റ് ദിവസം എന്ന് പറയുന്നത്. ചിലപ്പോൾ നമുക്കൊരു വിഷമം വരാനായിട്ട് പഴയ അസൈൻമെന്റോ അല്ലെങ്കിൽ സെമിനാറോ ഹോംവർക്കോ ഒക്കെ കാണുമായിരിക്കും. പക്ഷെ അതിനേക്കാൾ ഉപരി നല്ല നമ്മുടെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് സ്കൂളിലൊക്കെ ഒന്ന് പോകുന്നത് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്.
1: ഇപ്പൊ ശ്രീലക്ഷ്മി പറഞ്ഞ പോലെ വല്ല ഹോംവർക്കൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ മറന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതൊക്കെ ഒന്ന് എഴുതി വെച്ചോളൂ അല്ലേ.
0: അന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മള് നമ്മുടെ ഈ ഒരു ഓണം പരിപാടിക്കൊക്കെ മുന്നേ ആയിട്ട് ടീച്ചർ എന്തെങ്കിലും ഒരു ഹോംവർക്ക് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു, അതൊന്നാണ് മറന്നുപോയോ ഈ ഒരു ആഘോഷത്തിന്റെ ഇടയ്ക്ക്. അതൊക്കെ ഓർക്കാനുള്ള സമയമാണ് ഇപ്പൊ ഈ ശനി ഞായർ ദിവസങ്ങൾ എന്നുള്ളത്. അപ്പൊ എല്ലാവരും അതൊക്കെ എന്തെങ്കിലും നമ്മുടെ കുട്ടി ശ്രോതാക്കളൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഓർത്തോളൂ, കാരണം ഇനി എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് പോകണം, ഇനി എക്സാം ഒക്കെ ആണ് എന്നൊക്കെ പറയും. പക്ഷെ സത്യം പറഞ്ഞാൽ നമുക്കതൊരു വല്ലാത്തൊരു വിഷമമാണ് കേട്ടോ, ഈ ഒരു അവധി ദിവസത്തിൽ ഇത്തരത്തിൽ ഹോംവർക്ക് അല്ലെങ്കിൽ അതിന് ശേഷം വരുമ്പോൾ ഞാൻ ടെസ്റ്റ് ഇടുന്നൊക്കെ ടീച്ചർ പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ഒരു വിഷമമുള്ള കാര്യമാണ്. നമ്മുടെ ആ ഒരു ഫുൾ എൻജോയ്മെന്റ് അങ്ങ് പോയി.
1: അതെ,
0: ആ ഒരു
1: എനിക്ക് തോന്നുന്നു അന്ന് അവധി കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന് മൂലക്കിട്ട ബാഗ് ആയിരുന്നിരിക്കും, അതിനിപ്പോ തപ്പി എടുക്കണമെങ്കിൽ ഒരു ദിവസം വേണ്ടി വരും. അപ്പൊ ഇനി ഈ സൺഡേ എന്ന് പറയുന്ന ഒരു ദിവസം അതിന് വേണ്ടി തന്നെ വിനിയോഗിച്ചോളൂ അല്ലേ. ഇപ്പൊ മറന്നു പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തപ്പി എടുത്തൊക്കെ വെച്ചോളൂ, അതൊരു ടൈമാണ്.
0: അതെ. അപ്പൊ നിങ്ങൾക്ക് ഇനി എവിടെയെങ്കിലൊക്കെ യാത്രകളിലാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഈ ഓണത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്താണ്, അതൊക്കെ മെസ്സേജ് അയക്കാം. അയക്കേണ്ട നമ്പർ 8848558785.
1: നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8848558785. അപ്പൊ നമുക്ക് ചെറിയൊരു ബ്രേക്കിലേക്ക് പോകാനുള്ള ടൈമായി.
0: അതൊരു ചെറിയൊരു 10:13 ആയിരിക്കാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും മെസ്സേജ് ഒക്കെ അയച്ചോളൂ, നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്ത് നല്ലൊരു പാട്ട് കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ആൾക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുക്കാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R. and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, August 30th, 2026 at 5 p.m. Location, 236 Old Tappan Road, Old Tappan, New Jersey. Call 845-553-5671 or 845-729-5649.
4: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് തിരികെ എത്തുമ്പോൾ നിങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ബീന ഗുവേരയാണ്. എന്നോടൊപ്പമുള്ളത്
5: ഞാൻ ശ്രീലക്ഷ്മിയാണ്. അപ്പം നല്ലൊരു പാട്ടൊക്കെ കേട്ടു നമ്മളിങ്ങനെ, അല്ലേ, നല്ലൊരു ഇങ്ങനെ മെൽറ്റ് ചെയ്യുന്ന ഒരു പാട്ടാണ്. നമുക്ക് പലർക്കും ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണ്, സജഷൻസ് ഒക്കെ വരാറുള്ളൊരു പാട്ടാണ്. അപ്പം നമ്മൾ ആ പാട്ടിങ്ങനെ കേട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നമുക്കിപ്പോൾ 10:19 ആയിരിക്കുകയാണ് സമയം. പെട്ടെന്ന് തന്നെ നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8848558785.
4: നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8848558785. അപ്പം നമ്മൾ വിശേഷങ്ങളൊക്കെ ഒരുപാട് പറയാനുണ്ട് നമുക്ക്. ഓരോ ദിവസവും പുലരുന്നത് ഓരോ വിശേഷങ്ങളായിട്ടാണെന്ന് നമ്മൾ എപ്പോഴും പറയാം. ഓരോ ദിവസവും ഓരോ വിശേഷങ്ങളല്ല, ഒരു ദിവസം തന്നെ
5: ഒരുപാട്
4: വിശേഷങ്ങളായിട്ടാണ് ഉള്ളത്. അപ്പം ഇന്നുമുണ്ട് പറയാൻ ഒരുപാട് വിശേഷങ്ങൾ.
5: അതെ, അപ്പം അങ്ങനെ പറയുന്നതിന് മുൻപ് ചേച്ചിക്ക് സ്പോർട്സ് ഇഷ്ടമാണോ?
4: സ്പോർട്സ് ഇഷ്ടമാണ്, ഇഷ്ടപ്പെടാത്തത് ആരാണ്? കാരണം ഒരു സ്പോർട്സ് എന്ന് പറയുമ്പോൾ ആ സ്പോർട്സിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർ എത്രത്തോളം കായികാധ്വാനത്തോടു കൂടിയായിരിക്കും എത്തുക എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അവരെന്തായാലും നമ്മൾ ഉറപ്പായിട്ടും നമ്മളൊന്ന് ആരാധിച്ച് പോകും.
5: അതെ അതെ. അപ്പോൾ അതിലൊരു അധ്വാനം എന്ന് വെച്ചാൽ എത്രത്തോളം അവരുടെ ഒരു പ്രാക്ടീസ്, പേഷ്യൻസ്, അതൊക്കെ വളരെയധികം വേണ്ടുന്ന ഒരു വിഭാഗമാണ്. അത് ഏതിനാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മൾ ക്ഷമയും പരിശീലനവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് അവിടെ സക്സസ് ആവാൻ പറ്റുള്ളൂ.
4: അതെ, നല്ല ആരോഗ്യവും ആത്മവിശ്വാസവും ഒക്കെ ഉള്ളവരാണ് ഈ സ്പോർട്സിലുള്ളവരെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഓരോ അവരുടെ താഴ്ചയിൽ അല്ലെങ്കിൽ ഓരോ പരാജയങ്ങളിലും അവർ അതിലപ്പുറമാണ് ഉയർത്തെഴുന്നേറ്റ് വരാറുള്ളത്. അപ്പോൾ അതിനു വേണ്ടി അത്രത്തോളം അവർ കായികമായിട്ടായാലും മാനസികമായിട്ടായാലും ശാരീരികമായിട്ടായാലും അത്രത്തോളം അധ്വാനം അതിന് പിറകിലുണ്ട്.
5: അതെ, ശാരീരിക അധ്വാനം. അതേപോലെ തന്നെ നമുക്ക് മനസ്സിനെ ഇങ്ങനെ പലപ്പോഴും നമുക്ക് ഒരു പ്രതീക്ഷയാണ്. ഇപ്പോൾ ഏത് തരത്തിലുള്ളതാണെങ്കിലും വെച്ചാൽ ഇപ്പോൾ ഒളിമ്പിക്സ് ആണെങ്കിലും എന്തോ ആയിക്കോട്ടെ, നമ്മളിങ്ങനെ നമുക്ക് ഒരു രാജ്യം മുഴുവൻ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു അല്ലെങ്കിൽ ഒരു സ്കൂൾ തലത്തിലാണെങ്കിൽ നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടികൾ എല്ലാവരും ഇങ്ങനെ

0: എടുത്ത പ്രയത്നം എത്രത്തോളം ഉണ്ട്? ഇപ്പൊ പരാജയപ്പെട്ടവരാണെങ്കിൽ പോലും അവർ എന്തുമാത്രം എഫേർട്ട് ആയിരിക്കും അതിന് പിന്നിൽ എടുത്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ തന്നെയും ഒരു പരാജയത്തിൽ കൂടിയാണ് ഒരു വിജയം മുന്നോട്ട് വരുന്നതെന്ന് പറയുന്നത്. പരാജയപ്പെടാനും ഒരാള് വേണം, വിജയിക്കാനും ആള് വേണം. അപ്പൊ നമ്മൾ കാണുന്ന കാണികൾ എപ്പോഴും നോക്കുന്നത് അവരുടെ പരാജയങ്ങളിൽ നമ്മൾ അവരെ കുറ്റപ്പെടുത്തുമ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, അതിന് പിന്നിൽ അവരുടെ എടുത്ത എഫേർട്ട് എത്രത്തോളം ഉണ്ട്. കാരണം ഏതായാലും വിജയം ഒരാൾക്ക് മാത്രമാണ്, രണ്ടുപേർക്കും കൂടി വിജയം കൊടുക്കാൻ കഴിയില്ല. എനിക്ക് തോന്നുന്നു വിജയിച്ചവരെക്കാൾ കൂടുതൽ എഫേർട്ട് ഒരു പക്ഷേ ഈ പരാജയപ്പെട്ടവർ എടുത്തിട്ടുണ്ടാവും.
1: അതെ, തീർച്ചയായിട്ടും ആ ഒരു പരാജയത്തിന്റെ കയ്പും വീണ്ടും ഒന്ന് ലക്ഷ്യത്തിലോട്ട് എത്തണമെന്നുള്ള അവരുടെ ആ ഒരു ആത്മവിശ്വാസവും അതിനെ തിരിച്ചു കൊണ്ടുവരലും അതൊക്കെ എന്നൊക്കെ പറയുമ്പോൾ വളരെയധികം, ഒരു വട്ടം നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജയിച്ചു എന്നുള്ളൊരിതുണ്ട്. പക്ഷെ ജയിക്കാനുള്ളവന്റെ ഒരു പ്രയത്നം ഉണ്ടല്ലോ.
0: തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു അവസരത്തിൽ നമ്മുടെ ഈ ഒരു കായിക താരങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ സ്പോർട്സ് താരങ്ങളെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ ഒരുപാട് പേരുണ്ട് നമ്മളെ നമ്മുടെ ഇന്ത്യയുടെ നെറുകയിൽ എത്തിച്ച ഒരുപാട്. സച്ചിൻ ടെണ്ടുൽക്കർ ആയാലും, പി ടി ഉഷ ആയാലും, ധോണി ആയാലും, അതുപോലെ തന്നെ പി വി സിന്ധു, അങ്ങനെ ഒരുപാട് ഒരുപാട്
1: നീരജ് ചോപ്ര, അഞ്ജു ബോബി, ജോർജ്, മേരി കോം, അങ്ങനെ പോകുന്ന ആ ഒരു നമുക്കിനെ പറഞ്ഞു തീർക്കാൻ പറ്റില്ല. അപ്പൊ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സാഹചര്യങ്ങളൊക്കെ എടുത്തു നോക്കുവാണെന്നുണ്ടെങ്കിൽ അവർ അത്രത്തോളം എഫേർട്ടൊക്കെ എടുത്തിട്ട് ആ ഒരു പാഷനെ മനസ്സിൽ കൊണ്ടുവന്നിട്ട് അല്ലെ, അത് പലപ്പോഴും പല പ്രതിസന്ധികളും ഉണ്ടായിരിക്കും. ഇപ്പോൾ സ്പോർട്സ് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയെ എടുത്ത് ഇങ്ങനെ അവരതിനെ വളരെയധികം ഡെഡിക്കേറ്റഡ് ആയിട്ട് പോകുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് നെഗറ്റീവ് കമൻസ് വരും, നീ എന്തിനാ ഇത് കൊണ്ടുപോകുന്നത്, അങ്ങനെ ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾ വരും. ആ ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ വളരെ നല്ല രീതിയിൽ അതിജീവിച്ചാണ് ഇവർ ഈ ഒരു വിജയത്തിലേക്ക് എത്തുന്നത്. ആ ഒരു വിജയത്തിൽ എത്തുന്ന സമയത്ത് നമ്മൾ എല്ലാവരും ചുറ്റും കാണും അല്ലേ, പക്ഷെ അവരുടെ പരാജയങ്ങളിലൊക്കെ നമ്മളിങ്ങനെ പലപ്പോഴും അവർക്ക് ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു വിജയത്തിൽ എത്തുന്നത് ചില്ലറ കാര്യമല്ല.
0: അതെ, തീർച്ചയായിട്ടും നമ്മുടെ ടെണ്ടുൽക്കറെ കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ നമ്മൾ ഈ ഒരു ലോകത്തിൻ്റെ, നമ്മളെ ഇന്ത്യയെ തന്നെ ലോകത്തിൻ്റെ നെറുകയിൽ എത്തിച്ച ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്ന് പറയുന്നത് ക്രിക്കറ്റിൻ്റെ ദൈവം എന്നാണ് ആരാധകർ വിളിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ചെറിയ പ്രായത്തിലാണ് അദ്ദേഹം ഈ ഒരു കളിക്ക് ഇറങ്ങിയത്. അപ്പോൾ അന്ന് തുടങ്ങിയ ആ ഒരു യാത്രയെന്ന് പറഞ്ഞാൽ ലോക റെക്കോർഡുകളിലേക്കും കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയങ്ങളിലേക്കുമാണ് അത് എത്തിച്ചത്. അപ്പോൾ ആ ഒരു കുഞ്ഞു പ്രായത്തിൽ ഇറങ്ങി അദ്ദേഹം എത്തിച്ചത് അത്രത്തോളം വലിയൊരു ആരാധകരെയാണ് സൃഷ്ടിച്ചത്. അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോരുത്തരും.
1: അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറയുന്നു എന്ന് വെച്ചാല്, ഇന്ന് ഓഗസ്റ്റ് 29 ദേശീയ കായിക ദിനമാണ്. അപ്പൊ എന്തുകൊണ്ടാണ്, എന്താണ് കായിക ദിനം ഇത് നമ്മൾ ആചരിക്കുന്നത് വെച്ചാല്, ഹോക്കി ഇതിഹാസം എന്നറിയപ്പെടുന്ന ധ്യാൻചന്ദിന്റെ ജന്മദിനമാണ് നമ്മൾ ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഓഗസ്റ്റ് 29 അദ്ദേഹത്തിന്റെ ജന്മവാർഷികമാണ്. അപ്പോൾ ആ ഒരു ദിവസം നമ്മൾ ഇന്ത്യയിൽ ദേശീയ കായിക ദിനമായിട്ടാണ് ആചരിക്കുന്നത്. 1905 ഓഗസ്റ്റ് 29 അദ്ദേഹം ജനിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസത്തിന് വളരെയധികം, ഇന്ത്യയിൽ വളരെയധികം പ്രത്യേകതകളുള്ള ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ ഇന്ന് ഓഗസ്റ്റ് 29 ദേശീയ കായിക ദിനം. അതേപോലെ ആരാണ് നമുക്ക് മേജർ ധ്യാൻചന്ദ് എന്ന് നമുക്ക് പറയുമ്പോൾ, ഹോക്കി വളരെയധികം, ഹോക്കിയിലെ വളരെയധികം താരമായിട്ടിരുന്ന ഒരു അദ്ദേഹം ഒരു വ്യക്തിയാണ് മേജർ ധ്യാൻചന്ദ് എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, നമ്മളിപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ
0: പറയുമ്പോൾ ഈ പറയുന്നത് പോലെ ഈ ധ്യാൻചന്ദിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഹോക്കി സ്റ്റിക്കുമായിട്ട് മൈതാനത്ത് ഇറങ്ങുമ്പോൾ അദ്ദേഹം എനിക്ക് തോന്നുന്നു പന്തിനോട് ഒറ്റ പിടിച്ച് നിൽക്കുന്നത് പോലെയൊക്കെ നമുക്ക് തോന്നുമായിരുന്നു. അത്രയ്ക്കും അത്രയ്ക്കും ഹോക്കിയുടെ ഒരു മാന്ത്രികൻ എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും ഒരുപാട് കാര്യങ്ങളുണ്ട്, നേട്ടങ്ങൾ മാത്രമല്ല. അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അച്ചടക്കവും കഠിനാധ്വാനവും ഉള്ള ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ സ്പോർട്സ് താരങ്ങളിൽ കൂടി നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പറയാനുണ്ട് സ്പോർട്സ് താരങ്ങളെക്കുറിച്ച്.
1: അപ്പോൾ അത് ആ ഒരു രണ്ടാം ലോക മഹായുദ്ധത്തിന് മുമ്പുള്ള വർഷങ്ങളിൽ കായിക രംഗത്ത് ആധിപത്യം പുലർത്തിയ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ താരമായിരുന്നു ധ്യാൻ സിംഗ് എന്ന് പറയുന്നത്. അദ്ദേഹം 1928, 1932, 1936 വർഷങ്ങളിലെ സമ്മർ ഒളിമ്പിക്സുകളിൽ ഇന്ത്യയെ അവരുടെ ആദ്യ ഒളിമ്പിക് സ്വർണ്ണ മെഡലുകൾ നേടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രധാന, നമ്മുടെ ഇന്ത്യയുടെ ഒളിമ്പിക് മെഡൽ നേടുന്നതിനുള്ള പ്രധാന പങ്ക് വഹിച്ച ഒരു വ്യക്തി കൂടിയാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദിവസത്തിൻ്റെ ഭൂരിഭാഗം റെജിമെൻ്റൽ ഡ്യൂട്ടികൾ ചെലവഴിച്ചതിനാൽ അദ്ദേഹത്തിന് രാത്രിയിലാണ് ഹോക്കി പരിശീലിച്ചുകൊണ്ടിരുന്നത്. അതിനാൽ തന്നെ അദ്ദേഹത്തിന് ധ്യാൻചന്ദ് എന്ന പേര്, അതായത് ചന്ദ് എന്ന് പറയുമ്പോൾ ചന്ദ്രൻ എന്നാണല്ലോ, അങ്ങനെ പേര് ലഭിച്ചത് ആ ഒരു ഈ ഡ്യൂട്ടിക്കിടയിൽ രാത്രി സമയത്തൊക്കെ അദ്ദേഹം ഇങ്ങനെ ഹോക്കി കളിക്കുന്നതിന് പരിശീലിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ അദ്ദേഹം പ്രയത്നിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ധ്യാൻചന്ദ് എന്നുള്ള പേര്. ചന്ദ് എന്ന് പറയുമ്പോൾ ഹിന്ദിയിലെ ചന്ദ്രൻ എന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ അദ്ദേഹത്തിന് ആ പേര് ലഭിച്ചതെന്ന്
0: അദ്ദേഹം പറയാറുണ്ട്. അദ്ദേഹം പറയുന്ന സന്ദേശം പോലും ഇത് തന്നെയാണ്, ഒരു പ്രതിഭ എന്ന് പറയുന്നത് നിങ്ങളെ മുന്നിലെത്തിക്കും, പക്ഷെ അതിനെ നിലനിർത്തുന്നത് അതിന് പിറകിലുള്ള കഠിനാധ്വാനവും അച്ചടക്കവുമാണെന്നാണ് അദ്ദേഹം പറയാറുള്ളത്. അപ്പം അത്രത്തോളം അദ്ദേഹം അതിനു വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട്. അദ്ദേഹം അത്രയും താഴ്ന്ന ആ ഒരു അത്രയും അനുഭവിച്ചിട്ടാണ് അദ്ദേഹം ഈ ഒരു മേഖലയിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം

0: ത്തിന് അത്രത്തോളം ആ ഒരു വിജയത്തിന് പിന്നിൽ അത്രത്തോളം കഠിനാധ്വാനവും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ നമുക്ക് ഈ ഒരു നിമിഷം ഓർക്കാം അല്ലേ?
1: അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്മരണകളിലൂടെയാണ് നമ്മൾ ഇന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഒരുപാട് ഫേവറേറ്റ് ആയിട്ടുള്ള സ്പോർട്സ് താരങ്ങളുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ നിങ്ങളുടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്പോർട്സ് താരം ആരാണ്? അതൊക്കെ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8848555785.
0: അതെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വരുമ്പോൾ, സ്പോർട്സിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ശ്രീലക്ഷ്മി, നമ്മൾ ഇപ്പോഴത്തെ കുട്ടികളും പണ്ടത്തെ കുട്ടികളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, പണ്ടുള്ള കുട്ടികളെന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങി പന്ത് കളി അല്ലെങ്കിൽ തലപ്പന്ത് കളി അങ്ങനെയുള്ള ഒരുപാട് കളികളിൽ കൂടിയാണ് അവർ വളർന്നു വന്നത്. അവർക്ക് കായികമായിട്ട് ഒരുപാട് സ്പോർട്സ് ഇതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ കുട്ടികൾ വീടുകളിൽ തന്നെ അടച്ചിരുന്ന് അല്ലേ, അവർക്ക് സ്പോർട്സുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെയാണ്, മൊബൈലിൽ കൂടിയും ടാബിൽ കൂടിയും മാത്രമാണ് അവർ ഗെയിമിൽ, ഏറ്റവും കൂടുതൽ ഗെയിമിൽ അഡിക്ഷനാണ് അവർ. പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സ്പോർട്സ് കാര്യങ്ങൾ ഇപ്പം ഓരോ സ്ഥലത്ത് വരുന്നുണ്ട്. ക്രിക്കറ്റിൻ്റെ കളിക്കാനായാലും അതുപോലെ തന്നെ ഫുട്ബോൾ കളിക്കാനായാലും ബാഡ്മിൻ്റൺ ആയാലും ഒക്കെ വരുന്നുണ്ട് ഓരോ സ്ഥലത്തും. പക്ഷേ അത് പലപ്പോഴും പലരും അറിയുന്നില്ല എന്ന് മാത്രം, കുറച്ച് പേരിൽ മാത്രം ഒതുങ്ങുന്നു. അപ്പോൾ സ്പോർട്സ് ഇനിയുള്ള മേഖലകളിലേക്ക് ഇങ്ങനെ വരണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് അല്ലേ?
1: അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അതിനുള്ള നടപടികളൊക്കെ നമ്മുടെ ഭരണതലത്തിൽ തന്നെ നടക്കുന്നതായിട്ടാണ് നമ്മുടെ ഒരു അറിവ്. അപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് ടെക്നോളജീസ് ഉണ്ട്. നമുക്കിപ്പോൾ പുറത്ത് പോകാതെ തന്നെ വീട്ടിലിരുന്ന് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു കുറേ കാര്യങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും നമ്മുടെ കുട്ടികൾ ഇപ്പോൾ ഈ ഒരു ഇത്തരത്തിലുള്ള ഡിജിറ്റൽ അഡിക്ഷനിലോട്ടൊക്കെ പോകുന്നത്. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ച് നമുക്ക് ഇങ്ങനെയും ഒരു ലോകമുണ്ട് എന്ന് കൂടി പറയാൻ പറ്റുന്ന രീതിയിൽ കുറേ കാര്യങ്ങളൊക്കെ, അതെനിക്ക് തോന്നുന്നു സ്കൂൾ തലത്തിൽ തന്നെ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കുട്ടികൾക്ക് അത് ഇൻവോൾവ് ആവാൻ സാധിക്കും. ഇന്നത്തെ കാലത്ത് നമുക്ക് കാണുന്നതെന്ന് വെച്ചാൽ ഇതിനോടൊരു പാഷൻ ഉള്ളവർ കൂടുതലായിട്ട് അതിനകത്ത് അറ്റാച്ച് ആവുന്നു, അല്ലാത്ത അവർ കുറച്ച് നേരം കുറച്ച് വിട്ടു നിൽക്കുന്നു എന്നുള്ളതാണ്.
0: അതെ, ഇപ്പോൾ സ്കൂളുകളിൽ തന്നെ ആയാലും സ്പോർട്സിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്ന കുട്ടികൾ പലപ്പോഴും സ്പോർട്സ് ഇഷ്ടപ്പെടുന്ന കുട്ടികളെ അവർ പിറകിൽ നിർത്തിക്കൊണ്ട് അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ട കുട്ടികളെ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രവണതയുണ്ട്. പക്ഷെ അത് മാറ്റിക്കൊണ്ട് അവരുടെ എത്രത്തോളമാണ് അവരുടെ കഴിവുകൾ കണ്ട് തിരഞ്ഞെടുക്കുക, ഒരു അവരെ എല്ലാവരെയും പരിശീലിപ്പിച്ചുകൊണ്ട് അവരുടെ കഴിവുകൾ എത്രമാത്രമാണ് അവർക്ക് അതിലേക്ക് എത്രത്തോളം ഇഷ്ടമുണ്ട് എന്ന് കരുതി അത് നോക്കി വേണം ഇനി തിരഞ്ഞെടുക്കാനുള്ളതാണ്.
1: ഇത് പറയുന്ന സമയത്ത് എനിക്ക് ഒരു കാര്യം പറയേണ്ടതായിട്ട് വരുന്നുണ്ട്. കാരണം വെച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ സ്കൂൾ ടൈമിൽ പഠിക്കുമ്പോൾ ഇഷ്ടമുള്ളൊരു പീരീഡാണ് ലൈബ്രറി പീരീഡും പി ടി പീരീഡും. അപ്പോൾ ഈ പി ടി പീരീഡും ലൈബ്രറി പീരീഡും പലപ്പോഴും ഇപ്പം ഞാൻ പറയുമ്പോൾ ടീച്ചർ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, മാത്സ് ടീച്ചർ വന്ന് കൈക്കലാക്കാറുണ്ടായിരുന്നു. അപ്പോൾ അത് വളരെയധികം വിഷമമുള്ളൊരു കാര്യമാണ് അന്നത്തെ സമയത്ത് എന്ന് വെച്ചാൽ, ഈ പോഷൻ തീർക്കേണ്ട ഒരു കാര്യമുണ്ട്, ചില സമയത്തൊക്കെ പല അവധികൾ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ മാത്സ് ഒക്കെ ചിലപ്പോൾ കുറച്ചൊന്നും ഡിലേ ആയി പോയി കഴിഞ്ഞാൽ, മാത്രമല്ല ഇതെന്ന് പറയും മാത്സ് എന്ന സബ്ജക്ട് എല്ലാ കുട്ടികൾക്കും മനസ്സിലാക്കി എടുക്കുന്ന ഒരു കഷ്ടപ്പാട് ആ ടീച്ചറിന് മാത്രമേ അറിയുള്ളൂ.
0: ഈ അവസരത്തിൽ ശ്രീലക്ഷ്മി ഇങ്ങനെയൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ആ ഒരു നിമിഷം ശ്രീലക്ഷ്മി അനുഭവിച്ച ബുദ്ധിമുട്ട് എത്രത്തോളം എല്ലാ കുട്ടികളും അല്ലെ. അപ്പോൾ ഇതിപ്പോൾ ശ്രീലക്ഷ്മി ഇത് എന്തിനാണ് പറയുന്നത് എന്ന് വെച്ചാൽ, ഇനി ഈ ടീച്ചേഴ്സ് വല്ലതും കേൾക്കുന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും പി ടി പീരീഡും ലൈബ്രറി പീരീഡും ആ കുട്ടികൾക്ക് വിട്ടുകൊടുക്കുക അല്ലേ?
1: അതെ അതെ, ആ ഒരു കുറച്ച് നിമിഷങ്ങളാണ് അവർ എന്താ ഇങ്ങനെ ഇത്തരത്തിൽ പുറത്തൊരു ലോകത്തിരുന്ന് പഠിക്കുന്നത്. അതായത് ചിലപ്പോൾ അത് ചിലപ്പോൾ എന്തെങ്കിലും ഗെയിമിൻ്റെ ഭാഗമായിട്ടായിരിക്കാം. പല കുട്ടികളുടെയും ഒരു കഴിവുകൾ പുറത്ത് വരുന്ന ഈ ഒരു പി ടി പീരീഡിലാണ്, അവരുടെ ഒരു സ്പോർട്സിലുള്ള ചില പല ഗെയിമുകൾ കളിക്കുമ്പോഴും, അല്ലെങ്കിൽ ടീച്ചർ പറയും ചില ഗെയിമിലൊക്കെ നമ്മുടെ കുട്ടികൾക്ക് വളരെയധികം ഇൻട്രസ്റ്റ് തോന്നാറുണ്ട് അല്ലേ? അപ്പോൾ കബഡി ആണെങ്കിലും ഖോ ഖോ ആണെങ്കിലും അതൊക്കെ നമുക്ക് ഓരോ ഇൻട്രസ്റ്റ് വരുന്നതാണ്. അല്ലെങ്കിൽ ബാഡ്മിൻ്റൺ അങ്ങനെയുള്ള പല, അപ്പോൾ ഈ ഒരു പി ടി പീരീഡാണ് ഇത്തരത്തിലുള്ള കഴിവുകൾ കണ്ടെത്തുന്നതിനുള്ളൊരു സമയം. ഇത് നമ്മുടെ ലൈബ്രറി പീരീഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് കുറച്ച് വായിക്കാനൊക്കെ കിട്ടുന്നു, ടെക്സ്റ്റ് ബുക്ക് അല്ലാതെ നമ്മളുടെ മറ്റുള്ള കൃതികളൊക്കെ വായിക്കാൻ കിട്ടുന്ന ഒരു സമയമാണ്. അപ്പം നമുക്ക് പലപ്പോഴും ഈ വായിക്കുമ്പോഴാണ് കുറച്ചും കൂടി എഴുതാൻ നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു രണ്ട് പീരീഡിൻ്റെ കാര്യം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞതാണ്, സ്കൂൾ തലത്തിൽ തന്നെ നമ്മുടെ സ്പോർട്സിൻ്റെയും ഒക്കെയുള്ളൊരു എല്ലാ കുട്ടികളെയും ഇൻവോൾവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് സ്കൂൾ തലത്തിലാകുമ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നമുക്ക് എല്ലാ കുട്ടികളിലും എത്തിക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എൻ്റെ പഴയ സ്കൂൾ ജീവിതത്തിലോട്ട് ഒന്ന് പോയതാണ്.
0: അതെ അതെ, അത് പെട്ടെന്ന് പറയണമെന്ന് തോന്നിയതാണ്. ഏതായാലും നമുക്കിപ്പോൾ 10:30 സമയം, നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കേണ്ട സമയമായിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് മേജർ ധ്യാൻചന്ദിൻ്റെ ഓർമ്മകൾക്ക് സ്നേഹപ്പൂക്കൾ അർപ്പിച്ചുകൊണ്ട് തന്നെ നമുക്കൊരു നല്ല ബ്രേക്കിലേക്ക് പോകാം. തുടർന്ന് നമുക്ക് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R. and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, August 30th, 2026 at 5 p.m. Location, 236 Old Tappan Road, Old Tappan, New Jersey. Call 845-553-5671 or 845-729-5649.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
3: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷാവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
2: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാ.
3: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
4: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
5: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
6: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
7: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക്. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ശ്രീലക്ഷ്മി. എന്നോടൊപ്പം
8: ഞാൻ ബിനഗുവേര.
7: അതെ, അപ്പൊ നമുക്ക് നമ്മുടെ എല്ലോ മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ഞങ്ങൾ അടിമാലിക്കാർ നേരുന്നു. ഗുവേര ചേച്ചിക്കും പ്രിയത ടീച്ചറും ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോ എനിക്ക് തോന്നുന്നു രാവിലെ അയച്ച മെസ്സേജ് ആണ് കേട്ടോ. അപ്പൊ ഇന്ന് ബീന ചേച്ചിയുടെ കൂടെ ശ്രീലക്ഷ്മിയാണ്. അപ്പൊ എന്തായാലും നമ്മുടെ
8: എന്തോ പ്രീത ടീച്ചർക്ക് കൊടുത്ത ഗുഡ് മോർണിംഗ് ഞാനങ്ങ് ശ്രീലക്ഷ്മിക്ക് കൊടുക്കുകയാണ് കേട്ടോ.
7: അപ്പൊ എന്തായാലും നമ്മൾ പ്രീത ടീച്ചറിനെ ഒക്കെ അറിയിക്കുകയാണ്. നമ്മുടെ എൽദോ ടീച്ചറിനെ തിരക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ടല്ലോ. അതേപോലെ തന്നെ എല്ലാ അടിമാലിക്കാർക്കും സുഖമാണെന്ന് തന്നെ വിശ്വസിക്കുന്നു. എല്ലാവരും സേഫ് ആണെന്ന് കരുതുന്നു. നമ്മുടെ ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, എല്ലാവരും നല്ലതുപോലെ ആഘോഷിച്ചു. ഈ അടിമാലിയെ പറ്റി പറയുമ്പോൾ അവിടെ ഒരു എന്താ ഒരു വൈബാണ്, ഒരു എന്തായാലും ഒരു എന്താ ഒരു ഫ്രണ്ട്ഷിപ്പ് വൈബ് പോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്.
8: തീർച്ചയായിട്ടും ഒരു കൂട്ടായ്മ തന്നെയാണ് അവിടെ ഉള്ളത് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ അടിമാലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു മഴ സമയത്ത് അവിടെ ഭയങ്കര പ്രശ്നം, വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ എന്നിരുന്നാൽ തന്നെയും അവരെനിക്ക് തോന്നുന്നു ഈ ഒരു ഓണം വൈബാക്കുക തന്നെ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവിടെ ഭയങ്കര ഒരു ഓണം ആഘോഷ പരിപാടി തന്നെ അവർ അറേഞ്ച് ചെയ്യുന്നുണ്ടെന്ന് ഇങ്ങനെ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് ഭയങ്കര പൊളിയാണ് കേട്ടോ അടിമാലിക്കാരെന്ന് പറയുന്നത്.
7: ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ ഇവിടെ ഓണാഘോഷത്തിന്റെ സമയത്ത് നമ്മുടെ ഒരുപാട് ശ്രോതാക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും പരസ്പരം ഒക്കെ ഒന്ന് കാണാൻ സാധിച്ചു. അപ്പോൾ അവരൊക്കെ പെട്ടെന്ന് തന്നെ മെസ്സേജ് ഇടും, നിങ്ങളുടെ ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഒക്കെ ഇടും. അപ്പോൾ നമ്മുടെ രേവതി മരത്തടിയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹലോ, നമസ്കാരം, എല്ലാവർക്കും നല്ല ദിവസം നേരുന്നു എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ രേവതിക്ക്
8: നല്ലൊരു ദിവസം ഞങ്ങൾ ആശംസിക്കുകയാണ്. ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു രേവതി, അടിച്ചു പൊളിച്ചോ അല്ലേ?
7: അതെ,
8: അതോ വീട്ടിലൊക്കെ തന്നെ ആയിരുന്നോ അതോ പുറത്തൊക്കെ പോയോ? ഒരുപാട് കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. ആശ്രമത്തൊക്കെ ഫ്ലവർ ഷോ ഒക്കെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൊല്ലത്തിനെ നല്ല കളർഫുൾ ആക്കിയിട്ടിരിക്കുകയാണ് നമ്മുടെ കോർപ്പറേഷൻകാർ. അപ്പോൾ അതൊക്കെ കാണാനായിട്ട് വേണമെങ്കിൽ തന്നെ നമുക്ക് പോകാം. കാരണം അത്രയ്ക്ക് മനോഹരമാണ് കൊല്ലം അലങ്കരിച്ചിട്ടിരിക്കുന്നത്.
7: അതെ, അപ്പം നമുക്കൊന്ന് വീടിനകത്തിരുന്ന് കുറച്ച് നമുക്കിങ്ങനെ എല്ലാവരും കൂടെ ചേർന്നിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു യാത്ര, അല്ലെങ്കിൽ ചില ഒരു പക്ഷേ നമ്മൾ കൂടുതലും പോകുന്ന ബീച്ച് അല്ലെങ്കിൽ നമ്മുടെ പാർക്കിലോട്ടോ, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ നമ്മുടെ എന്താ ഇപ്പോൾ നമുക്ക് ഈ ആശ്രാമത്തിലോട്ട് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം അവിടെ ഇരിക്കാനും ചെറിയൊരു ഒരു കപ്പ് ചായ കുടിക്കാനും ഒക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. കുറച്ചു നേരം നമുക്കൊന്ന് പുറത്തൊക്കെ ഇറങ്ങി ഒന്ന് എല്ലാവരും നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ആയിട്ട് ഒന്ന് ചേർന്ന് നടക്കുക എന്നൊക്കെ പറയുന്നത് തന്നെ ഒരു വളരെ വലിയൊരു സന്തോഷമാണല്ലേ. അപ്പൊ അതിൽ നമുക്ക് പൈസ കൊടുത്ത് നമുക്ക് വാങ്ങാൻ പറ്റാത്ത കുറച്ച് നിമിഷങ്ങളാണ് നമ്മുടെ പ്രിയപ്പെട്ടവരുമായിട്ട് കുറച്ചു നേരം ഒന്ന് ചെലവഴിക്കാൻ സാധിക്കുന്നത്. അപ്പൊ അത് എല്ലാവർക്കും ചെയ്യാൻ സാധിച്ചു എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പൊ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പോരട്ടെ. അയക്കേണ്ട നമ്പർ 8848585.
8: നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8848585.
7: അപ്പോൾ നമ്മൾ സ്പോർട്സ് താരങ്ങളെ പറ്റി ഇന്ന് ഇന്ന് ദേശീയ കായിക ദിനത്തോടനുബന്ധിച്ച് നമ്മൾ സ്പോർട്സിനെ പറ്റി ഇങ്ങനെ
8: നമുക്ക് അഭിമാനം തോന്നുന്നു ഈ ഒരു നിമിഷത്തിന് അല്ലേ. ഒരു ചെറിയ പ്രായത്തിൽ തന്നെ നമ്മളെ അമ്പരപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു നേട്ടം കൈവരിച്ച നമ്മുടെ ആദ്യത്തെ ഇന്ത്യക്കാരൻ എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ പ്രജ്ഞാനന്ദയെ കുറിച്ച്.
7: അപ്പോൾ നമ്മുടെ ഗ്രാൻഡ് ചെസ് ടൂർ സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യൻ താരമായിട്ട് പ്രജ്ഞാനന്ദ മാറിയിരിക്കുകയാണ്. അമേരിക്കയുടെ ഫാബിയാനോ കരുവാനയെ പരാജയപ്പെടുത്തിയാണ് പ്രജ്ഞാനന്ദ ഈ ഒരു കിരീടം സ്വന്തമാക്കിയത്. അപ്പൊ ഇത്ര ഒരു ചരിത്ര നേട്ടമാണ് നമ്മുടെ പ്രജ്ഞാനന്ദ ഇത് സ്വന്തമാക്കിയത്.
8: കാരണം എന്ന് വെച്ചാൽ 3-9 നിന്ന് പ്രജ്ഞാനന്ദ പെട്ടെന്ന് തന്നെയാണ് 15-13 വന്ന് ഈ ഒരു നേട്ടം സ്വന്തമാക്കിയതെന്ന് പറയുമ്പോൾ അത്രത്തോളം ആ ഒരു മനസ്സിൽ അല്ലെ നമുക്ക് നല്ലൊരു

0: അഭിമാനത്തോടു കൂടി തന്നെ ഓർക്കുക. അത് ഈ ഒരു ചെറിയ പ്രായത്തിൽ 64 കരിക്കൾ നീക്കിക്കൊണ്ട് അല്ലേ കളങ്ങൾക്കുള്ളിലുള്ള ഒരു ലോകം സൃഷ്ടിച്ചുകൊണ്ടാണ് നമ്മുടെ പ്രജ്ഞാനന്ദ നമ്മുടെ ഇന്ത്യക്ക് അഭിമാനമായി മാറിയിരിക്കുന്നത്.
1: അതേപോലെ തന്നെ കിരീടത്തിനോടൊപ്പം $200,000 സമ്മാനത്തുകയും അടുത്ത വർഷത്തെ ഗ്രാൻഡ് ജസ് ടൂറിലേക്കുള്ള നേരിട്ടുള്ള യോഗ്യതയും നമ്മുടെ പ്രജ്ഞാനന്ദയ്ക്ക് ലഭിച്ചു എന്നുള്ളതാണ്. ഒരുപാട് സന്തോഷമുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത്. നമ്മളുടെ രാജ്യത്തിന്റെ പേര് ലോകത്തിന്റെ നെറുകയിൽ ഉയർത്തിപ്പിടിക്കുന്നത് ായിട്ടൊക്കെ നമ്മളുടെ നാട്ടിലെ കുട്ടികൾക്കൊക്കെ സാധിക്കുന്നു. അത് ഇനിയും അങ്ങനെ സാധിക്കട്ടെ. പ്രജ്ഞാനന്ദയ്ക്കും അതേപോലെ തന്നെ സഹോദരി വൈശാലി, അങ്ങനെ ഒരുപാട് ഗുഗേഷ്, അങ്ങനെ കുറേ പേരുണ്ടല്ലേ. നമുക്ക് ഈ ചെസ്സിൽ വളരെ മായാജാലം തീർക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കുട്ടികൾ, അപ്പോൾ അവരൊക്കെ ഇനിയും ഉയരങ്ങളിലോട്ട് എത്തട്ടെ എന്ന് തന്നെ ഈ ഒരു ദിവസം നമ്മൾ ആശംസിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ദിവസം തന്നെ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. അപ്പോൾ ചെറുതായിട്ട് നമുക്കതൊന്ന് അടുത്ത് നമുക്ക് പറഞ്ഞു വന്നപ്പോഴത്തേക്കും സമയം കുറച്ചൊന്ന് അല്ലെ ഇതായിപ്പോയി. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു കാര്യം പറയാതിരുന്നത്.
0: തീർച്ചയായിട്ടും ഈ ഒരു നിമിഷം നമുക്ക് അഭിമാനത്തോടുകൂടി ഓർക്കാൻ പറ്റുന്ന ഒരു കുട്ടിയാണ് ഈ പ്രജ്ഞാനന്ദ എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമാണ് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് ഈ ഒരു മെഡൽ കൂടി.
1: അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ല ഒരുപാട് ആശംസകളും ഭാവുകങ്ങളും ഒക്കെ നമ്മൾ റേഡിയോ സ്വാതന്ത്ര്യം 90.4 FM.
0: ഈ ഒരു സ്പോർട്സ് ദിനത്തിൽ തന്നെ നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്നു അല്ലെങ്കിൽ ഓർക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഇന്ന് നമുക്ക് സ്പോർട്സിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും വരും അല്ലേ ശ്രീലക്ഷ്മി. കാരണം എന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ തൃശ്ശൂർ പുലികളി തീരുന്ന ദിവസമാണ്. അപ്പോൾ ഒരു കളി എന്ന് പറയുന്നതും അതൊരു സ്പോർട്സ് വേണമെന്നുണ്ടെങ്കിൽ സ്പോർട്സിനോട് നമുക്ക് കൂട്ടാം. കാരണം പുലികളി എന്ന് പറയുമ്പോൾ എത്രത്തോളം എഫേർട്ടാണ് അതിൻ്റെ പിന്നിൽ എടുക്കുന്നതെന്ന് അറിയൂ. കാരണം എന്ന് വെച്ചാൽ അവരുടെ ദേഹത്ത് ഫുള്ള്, അവർ ഇന്നലെയൊക്കെ ഫുള്ള് ശരിക്കും പറഞ്ഞ ആ ഒരു പുലിയുടെ അതേ ഒരു പിക്ചർ നമ്മുടെ ദേഹത്ത് ചായം ചാലിച്ച് അതൊക്കെ എന്ന് പറഞ്ഞാൽ അത്രയും മണിക്കൂർ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇറിറ്റേഷൻ ഉണ്ട്. അപ്പോൾ അവരതൊക്കെ വകവെക്കാതെ അവർ ഈ ഒരു പുലികളിക്ക് വേണ്ടി ഇറങ്ങി തിരിക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര രസമാണ്.
1: ഈ ഓണം എന്ന് പറയുമ്പോഴേ പുലികളിയും മാവേലി അത്തപ്പൂക്കളും ഇതൊക്കെയാണല്ലേ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഓടി വരുന്നത്. അപ്പോൾ ഈ ഒരു നിമിഷങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ മാത്രം കിട്ടുന്ന ചില അസുലഭമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാൻ അനുഭവിക്കാനൊക്കെ പറ്റുന്നവർ തീർച്ചയായിട്ടും അത് മിസ്സാക്കരുതെന്നാണ് പറയുന്നത്. പലപ്പോഴും പല കാര്യങ്ങളും നമ്മുടെ കൈവിട്ട് പോകുമ്പോഴാണ് അതിനൊക്കെ ഇത്രത്തോളം മധുരം ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുന്നത്.
0: അതെ, നമ്മളിപ്പോൾ ഒരു പുലികളി എന്നൊക്കെ പറയുമ്പോൾ നിസ്സാരമായിട്ട് നമ്മൾ ഇവിടെ കാണുന്ന മറ്റേ എന്താ പറയുക ചെറിയ പുലികളെ പോലെ അല്ല ഈ ഒരു പുലികളിക്ക് പിന്നിൽ അവർ എടുക്കുന്ന എഫേർട്ട് അത്രത്തോളമാണ്. കാരണം ഒരു മനുഷ്യനാണ്, ആ ഒരു മനുഷ്യനെ പുലിയാക്കി മാറ്റുന്നത് വെറും മേക്കപ്പ് മാത്രമല്ല, അവർക്ക് മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ഒരു തയ്യാറെടുപ്പുണ്ട് അവരിൽ. ആ ഒരു തയ്യാറെടുപ്പാണ് ഇപ്പോഴത്തെ പുലികളിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ പറയുകയുണ്ടായി നമ്മുടെ കൊല്ലത്തുനിന്ന് രണ്ടു പേര് പോകുന്നുണ്ട്, അതൊരു പെൺകുട്ടിയാണ് എന്നുള്ളതാണ്. ആ പെൺകുട്ടിയുടെ ഭർത്താവ് ഉല്ലാസിനെ കുറിച്ചൊക്കെ നമ്മൾ ഇന്നലെ പറയുകയുണ്ടായി. പെൺകുട്ടിയും മകനും കൂടിയാണ് ഇപ്രാവശ്യം പുലികളിക്ക് വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു അഭിമാനം അല്ലെങ്കിൽ അങ്ങനെ ഒരു അഭിമാനം കൂടി നമ്മുടെ കൊല്ലത്തിന് ഇപ്രാവശ്യമുണ്ട് എന്നുള്ളത്
1: അതിലൊരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മളും പുലികളാണ് എന്നുള്ളത് അപ്പം മാത്രമല്ല, കാരണം പല കാര്യങ്ങളിലും കൊണ്ട് കൊല്ലത്തിൻ്റെ പേര് ഇങ്ങനെ വലിച്ചടിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും സങ്കടവും വിഷമവും ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ അത്രത്തോളം കേമന്മാരാണെന്നും കൂടി നമ്മൾ പറയുകയാണ്.
0: നമ്മൾ ഒന്നിനും പുറകോട്ടല്ല, നമ്മൾ എല്ലാത്തിനും മുൻപോട്ട് തന്നെയാണ് കൊല്ലംകാരെന്നാണ് പറഞ്ഞു വരുന്നത് അല്ലേ.
1: അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോൾ നമ്മളുടെ സമയം 10:44 ആയിരിക്കുകയാണ്, ചെറിയൊരു ബ്രേക്കിനുള്ള ഒരു സമയമായി. അപ്പം നമുക്കൊരു നല്ലൊരു പാട്ടൊക്കെ കേട്ടിട്ട് വരാം. അപ്പം നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ, അയക്കേണ്ട നമ്പർ 8845 8785. അപ്പൊ നമുക്കൊരു നല്ലൊരു പാട്ട് കേട്ടിട്ട് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

0: cuore.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0 down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113 8 8 1138.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, August 30th, 2026 at 5 p.m. Location, 236 Old Tappan Road, Old Tappan, New Jersey. Call 845-553-5671 or 845-729-5649.
1: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക്, ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയ ശ്രോതാക്കളുടെ

0: ഒപ്പം വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ശ്രീലക്ഷ്മി, എന്നോടൊപ്പം ബീന ഗുവേരയാണ്. അപ്പം നമുക്ക് മെസ്സേജുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പുലികളിയുടെ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിനീഷ് അടിമാലി മെസ്സേജ് അയച്ചിട്ടുണ്ട്, പ്രീത ടീച്ചറിന്റെ കൂടെ നീലക്കുറിഞ്ഞ് കാണാൻ വരുന്ന ശ്രീലക്ഷ്മിക്ക് ഞങ്ങൾ അടിമാലിക്കാർ സ്വാഗതം ആശംസിക്കുന്നു.
1: ശ്രീലക്ഷ്മി അങ്ങനെ ഒരു പറച്ചിൽ, ശ്രീലക്ഷ്മി മാത്രമേ നീലക്കുറിഞ്ഞു, അതെന്താ അങ്ങനെ ഒരു ടോക്ക്? ശ്രീലക്ഷ്മി മാത്രമേ നീലക്കുറിഞ്ഞ് കാണാൻ വരാൻ പറ്റൂ? ഞങ്ങളാരും വരണ്ടേ?
0: അപ്പൊ നമ്മള് റേഡിയോ മൊത്തത്തിൽ വന്നാലോ എന്ന് ആലോചിക്കാണ്.
1: ഇല്ല, ഇനിയിപ്പോ വരുന്നില്ല അല്ലേ? അപ്പൊ ശ്രീലക്ഷ്മിയും പ്രീത ടീച്ചറിനെ മാത്രമേ അടിമാലിക്കാർ വിളിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെറിയൊരു പരിഭവത്തിലാണ്. ഞങ്ങളല്ലാതെ അടിമാലി വഴി അല്ലാതെ ഞങ്ങൾ നീലക്കുറിഞ്ഞ് കാണാൻ പൊക്കോളാം.
0: അങ്ങനെയല്ല, നമ്മൾ അടിമാലിക്കാരല്ലേ. അപ്പൊ അവരെപ്പോഴും ഇങ്ങനെ ഇപ്പോൾ ഒരാളുടെ പേര് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നമുക്ക് അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. അവർക്ക് എല്ലാവരോടും സ്നേഹം മാത്രമാണ്. അപ്പൊ നമുക്കും അവരോടെല്ലാം ഒരുപാട് ഒരുപാട് സ്നേഹമാണ്.
1: ശ്രീലക്ഷ്മി ന്യായീകരിക്കുകയാണ് അവരെ ഇങ്ങനെ.
0: അങ്ങനെയൊന്നും അല്ല കേട്ടോ, നമുക്കൊരു നമ്മുടെ പ്രിയപ്പെട്ട കുറെ ശ്രോതാക്കളുണ്ട് അടിമാലിയിൽ. അപ്പൊ അവരെല്ലാവരെയും നമുക്ക് ഒരുപാട് ഇഷ്ടമാണ്, നമ്മളെ അവർക്ക് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു നേരത്തെ പ്രീത ടീച്ചറിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ചിലപ്പോ എന്റെ ഒരു
1: ഞങ്ങൾക്ക് പരിഭവ പരാതികളോ ഒന്നുമില്ല. ആരെ സ്നേഹിച്ചാലും നമ്മൾ എല്ലാവരും ഒരുപോലെ തന്നെയാണ്. നമ്മുടെ ശ്രോതാക്കൾ എന്നും നമുക്ക് എന്നും ഒരുപോലെ തന്നെയാണ്.
0: അതെ. അപ്പൊ നമ്മളുടെ വനജാമ്മ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഹായ് ഗുഡ് മോർണിംഗ്, എല്ലാവരും ഓണം അടിച്ചു പൊളിച്ചോ?
1: അടിച്ചു പൊളിച്ചു. വനജാമ്മ എങ്ങനെയാണ്, ഓണം അടിച്ചു പൊളിച്ചോ?
0: അതെ, അതേപോലെ തന്നെ ഓണപരിപാടി എല്ലാം നന്നായിരുന്നു, മഴ ഉണ്ടായിരുന്നെങ്കിലും വലിയ കുഴപ്പമില്ലായിരുന്നു എന്ന് പറഞ്ഞ് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട്, ഹാർട്ടൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സുഖമായിട്ട് ഇരിക്കുന്നു, ആരോഗ്യവതിയായിട്ട് ഇരിക്കുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്നു. അതേപോലെ റഷീദ് ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്, ബീന ശ്രീലക്ഷ്മി ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു?
1: അടിച്ചു പൊളിച്ചില്ലേ നമ്മള്?
0: അതെ, കല്യാണം ഉണ്ടായിരുന്നു, 3 ദിവസത്തെ പ്രോഗ്രാം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്.
1: അപ്പോൾ നല്ല ഒരു ഓണമായിരുന്നു റഷീദാക്കി അല്ലേ?
0: അതെ അതെ. അപ്പൊ കല്യാണവും ഓണവും നബിദിനും ഒക്കെ ആയിട്ട് വളരെയധികം ആഘോഷമായിരുന്നു ഈ ഒരു വർഷത്തെ ഓണം. ഇനിയും സന്തോഷം മാത്രം ഉണ്ടാകട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു. റീജ,
1: എല്ലാ ആഘോഷങ്ങളും ഒരുമിച്ച് വന്നു, നബിദിനവും ഓണവും അല്ലേ, എല്ലാം കൂടി ഒരുമിച്ച് വന്നൊരു ഒരു ആഘോഷമായിരുന്നു ഇപ്രാവശ്യം.
0: കല്യാണവും അങ്ങനെയൊക്കെ വന്നിട്ടൊരു ആ ഒരു വൈബിൽ, ആഘോഷത്തിന്റെ വൈബിലാണ്. അപ്പൊ അതുകൊണ്ടായിരിക്കും നമുക്ക് മെസ്സേജ് ഒക്കെ ഇടാൻ കുറച്ച് ലേറ്റ് ആയി പോയത്. തൽക്കാലം ഞങ്ങൾ ക്ഷമിച്ചു,
1: ആഘോഷത്തിന്റെ വൈബിൾ ആയതുകൊണ്ട് ഞങ്ങൾ ക്ഷമിച്ചു.
0: അപ്പൊ റീജ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഹായ് ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ ഡിയേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ റീജയ്ക്കും നല്ലൊരു ദിവസം ഞങ്ങൾ ഇങ്ങനെ ആശംസിക്കുകയാണ്. ഓണമൊക്കെ അടിച്ചു പൊളിച്ചു എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായും നമ്മൾ എല്ലാവരും നല്ല രീതിയിൽ ആഘോഷിച്ചു, ഒരുപാട് സന്തോഷമുള്ളൊരു ഓണമായിരുന്നു. എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ട ഒരു ഓണമായിരുന്നു ഈ ഒരു വർഷത്തേത്. അപ്പോൾ 2 ദിവസം വളരെ നല്ല രീതിയിൽ ആഘോഷിക്കാൻ സാധിച്ചു. കൂടുതലും നമുക്ക് ഈ നല്ലത് എന്ന് പറയുന്നത് നമ്മളുടെ കുടുംബത്തോടൊപ്പം ഇരുന്ന് ഒരുമിച്ചിരിക്കാൻ കിട്ടുന്ന കുറച്ച് സമയങ്ങളാണല്ലേ. പലപ്പോഴും ചില വിശേഷപ്പെട്ട ദിവസങ്ങളിലും ചില അവധി ദിവസങ്ങളിലൊന്നും നമുക്ക് ചിലപ്പോൾ ഒപ്പം കുടുംബത്തോടൊപ്പം നമുക്ക് ചിലവഴിക്കാൻ സാധിക്കണമെന്നില്ല. ഇൻകേസ് നമ്മളുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ മറ്റൊരു ആരെങ്കിലും ഒരാളൊരു മിസ്സിങ് ഉണ്ടായിരിക്കും. പക്ഷേ അങ്ങനെ ഒന്നുമില്ലാതെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ സാധിച്ചു, കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ സാധിച്ചു, കുറച്ച് തമാശകളൊക്കെ പറയാൻ സാധിച്ചു. ഇതൊക്കെ തന്നെയാണ് വളരെയധികം നല്ലതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം അങ്ങനൊരു മനോഹരമായൊരു ഓണമായിട്ട് എനിക്ക് ഈ ഒരു വർഷം ഈ ഓണം ഈ 2026 ഓണം എനിക്ക് സമ്മാനിക്കപ്പെട്ടു. അതിലൊരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഓണം നല്ലതായിരുന്നു, ഹാപ്പി ആയിട്ടിരിക്കുകയല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മളെല്ലാം നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ അത്രയേറെ ഹാപ്പിയാണ്,
1: വൈബിലാണ് ഇരിക്കുന്നത്.
0: ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഈ ഒരു മൈക്കിന് മുമ്പിൽ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്നൊരു എനർജിയാണ് നിങ്ങളുടെ അടുത്ത്. അത്രത്തോളം ഈ ഒരു മെസ്സേജ് കാണുമ്പോഴും ഒക്കെ പലപ്പോഴും ഓണത്തിന്റെ ഇടയ്ക്ക്, അതായത് തിരുവോണത്തിന്റെയൊക്കെ ഇടയ്ക്ക് പോലും നമുക്ക് അല്ലെ ആ ഒരു ആശംസകളൊക്കെ അറിയിച്ച് നമ്മുടെ ഒരുപാട് ശ്രോതാക്കൾ മെസ്സേജ് അയക്കുകയുണ്ടായി. അവരുടെ തിരക്കുകളിലൊക്കെ ആ തിരക്കുകളൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് ആ ഒരു സമയത്ത് നമ്മുടെ ലൈവിനോടൊപ്പം ചേരുകയുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കാണുന്ന സമയത്ത് നമ്മളോട് അത്രയും പേര് അത്രത്തോളം സ്നേഹത്തോടെ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് അത്രത്തോളം സന്തോഷമാണ്. അപ്പൊ ആ ഒരു സന്തോഷം ഇങ്ങനെ ശബ്ദമായിട്ട് നിങ്ങളിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്.
1: അതെ, നമ്മളിങ്ങനെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുമ്പോൾ ഇനിയും വിശേഷങ്ങൾ പങ്കുവെക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. മെസ്സേജ് അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ ഇതാണ്, 8848555785.
0: അതേപോലെ നമുക്ക് മായ ചേച്ചി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ, ബീന ഗുവേരയ്ക്കും ശ്രീലക്ഷ്മിക്കും ഓണം ആശംസകൾ നേരുന്നു, രണ്ടുപേർക്കും സുഖമല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്.
1: ഞങ്ങൾക്ക് രണ്ടുപേർക്കും സുഖമാണ്. മായച്ചിക്ക് സുഖമാണോ, എങ്ങനെ ഉണ്ടായിരുന്നു ഓണോ ഒക്കെ? സുഖമായിരിക്കുന്നു തന്നെ കരുതുന്നു.
0: അതെ, കാരണം ഞാനിവിടെ വന്ന സമയത്തൊക്കെ നമ്മളെ കാണാൻ വരുന്നൊരു നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാവാണ് മായ ചേച്ചി അല്ലേ. പലപ്പോഴും നമ്മളിങ്ങനെ കാണാൻ വരാറുണ്ടായിരുന്നു, ഇപ്പോൾ നമ്മളിങ്ങനെ കാണാറില്ല. അപ്പോൾ എനിക്കൊന്നും ബാക്കി തിരക്കുകളൊക്കെ ആയിരിക്കും. അപ്പൊ എന്തായാലും
1: തിരക്കിനിടയിലും നമ്മളെ ഓർക്കുന്നു എന്നറിയുന്നത് തന്നെ വലിയ സ്നേഹമാണത്.
0: അതെ, അപ്പൊ ഒരു പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്, എന്റെ മകളുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് കണ്ണാം തുമ്പി പോരാമോ എന്ന ഗാനം എനിക്ക് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ പാട്ടൊക്കെ നമ്മൾ പ്ലേ ചെയ്യുന്നതാണ്. ഇൻ കേസ് നമുക്ക് ലൈവ്

0: ഒന്ന് പ്ലേ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ വിഷമിക്കേണ്ട, നമ്മൾ ലൈവിന് ശേഷം നമ്മൾ ആ പാട്ടൊക്കെ പ്ലേ ചെയ്ത് തരുന്നതാണ്. ഒരുപാട് പാട്ടുകൾ ചോദിച്ച് ഒരുപാട് പേര് മെസ്സേജുകളൊക്കെ അയക്കുന്നുണ്ട്. അപ്പം എന്തായാലും ആരും വിഷമിക്കൊന്നും വേണ്ട. ഇൻ കേസ് ലൈവിൽ നമുക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ പാട്ട് ലൈവിന് ശേഷം നമ്മൾ പ്ലേ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ സമയം 10:56 ആയിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഓണം വൈബിൽ നമുക്കൊരിക്കലും ഒഴിച്ചുകൂടാനാകാത്ത ഒരു ആഘോഷമുണ്ട് അല്ലേ?
1: അതെ, വള്ളം കളി എന്ന് പറയുന്നത് ഇല്ലേ. വള്ളം കളി എന്ന് പറയുമ്പോൾ ഇന്നലെ ഭയങ്കര എന്താ പറയണ്ടേ, കായലോളങ്ങളെ തീ പിടിപ്പിച്ചുകൊണ്ട് കാണികളെ ത്രസിപ്പിച്ചുകൊണ്ട് ഇന്നലെ ഒരു വള്ളം കളി ഉണ്ടായിരുന്നു നമ്മുടെ
0: കന്നേറ്റി.
1: അപ്പോൾ കന്നേറ്റി വള്ളം കളിയിൽ ജയിച്ചതെന്ന് പറഞ്ഞത് നമ്മുടെ കരുനാഗപ്പള്ളി കന്നേറ്റി കായലിൽ നടന്ന ശ്രീനാരായണ ട്രോഫി വള്ളം കളിയിൽ അനിലാൽ സോംസ് ക്യാപ്റ്റനായ കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ പുണ്യാളൻ നിരണം ചുണ്ടനാണ് ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. അപ്പോൾ അത് ഒരു വലിയ എന്താ പറയുക, രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് പോച്ചയിൽ നാസർ ക്യാപ്റ്റനായ നടുവിലപ്പറമ്പൻ രണ്ടാം സ്ഥാനവും സെന്റ് പയസ് 10th ചുണ്ടൻ വള്ളം മൂന്നാം സ്ഥാനവുമാണ് കരസ്ഥമാക്കിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ വള്ളം കളി എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഒരു ഒരു ഒരു നമ്മുടെ ആ ഒരു ചെണ്ടകൊട്ടലിൻ്റെ ആ ഒരു ആരവും നമ്മുടെ കാണികളുടെ ആരവും ആ തുഴയുന്നതിൻ്റെ ആ ഒരു രസവും ഒക്കെ കാണുമ്പോൾ ശരിക്കും നമ്മൾ നമ്മുടെ ആ ഒരു ലോകത്ത് നിന്ന് വേറൊരു ലോകത്ത് നിൽക്കുന്ന ഒരു പ്രതീതിയാണ്
0: അത്. ആ ഒരു വഞ്ചിപ്പാട്ടിൻ്റെ ഒരു താളമുണ്ട്, നമ്മൾ കുറച്ച് അതിലിങ്ങനെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിങ്ങനെ വളരെയധികം നമുക്കിങ്ങനെ കോരിത്തരിക്കും. അത് എത്രത്തോളം ബാസ് സൗണ്ടിലൊക്കെ അവരെങ്ങനെ ആ ഒരു എന്തോ ഒരു തടി പോലെ എന്തോ ഒരു സംഭവം അതൊക്കെ ഇട്ട് ഇങ്ങനെ തട്ടി തട്ടി ഇങ്ങനെ പാട്ടൊക്കെ പാടുമ്പോൾ വളരെയധികം അതിൻ്റെ വായ്ത്താരികളൊക്കെ ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് നമുക്കത് തീർച്ചയായിട്ടും അത് കേൾക്കാത്തവർക്കൊരു വലിയൊരു മിസ്സിങ് ആണ് കേട്ടോ. നമ്മൾ പലപ്പോഴും യുവജനോത്സവങ്ങളിലും കലോത്സവങ്ങളിലും ഒക്കെ നമ്മളിങ്ങനെ ഈ വഞ്ചിപ്പാട്ട് കേൾക്കാറുണ്ട്. അതൊക്കെ നമ്മൾ ഈ ഒരു കോമ്പറ്റീഷൻ മൈൻഡിൽ നമ്മൾ പഠിക്കുന്നതാണ് ചെയ്യുന്നതാണ്. പക്ഷേ ഇവിടെ ഒരു റിയൽ ലൈഫിൽ നമ്മളിങ്ങനെ വഞ്ചിപ്പാട്ടുകൾ ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് അത് തരുന്ന ഒരു ഒരു ഫീലുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ആ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ആരെങ്കിലും കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ ഒന്ന് തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നാളെ ഉത്രിട്ടാതി വള്ളംകളിയാണ്.
1: അതെ, നമ്മുടെ ഭക്തിയോടുകൂടി വരുന്ന ഒരു പമ്പാ നദിയുടെ ഓളങ്ങൾക്കൊപ്പം നീങ്ങുന്ന ഒരു നീണ്ട ചുണ്ടൻ വള്ളങ്ങളുടെ ഒരു വള്ളംകളിയാണ് നാളെ എന്ന് പറയുന്നത്, ഉത്രിട്ടാതി വള്ളംകളി എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും ആ ഒരു മനോഹര കാഴ്ച ഇങ്ങനെ പിറക്കുന്നത് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇന്നത്തെ ഒരു നാളത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് ഇങ്ങനെ അതിനു വേണ്ടി നോക്കിയിരിക്കുന്ന എത്രയോ ജനസാഗരങ്ങളാണ് ഉള്ളത് ആ ഒരു വള്ളം കളിക്ക് വേണ്ടിയിട്ട്. ഒരു വർഷം നീണ്ടു നിൽക്കുക അല്ലേ, ഒരു വർഷം കാത്തിരിപ്പിൻ്റെ ഒരു ഭാഗമായാണ് ഈ ഒരു വള്ളം കളി വരുന്നതെന്ന് പറയുന്നത്. പമ്പാതീരങ്ങളെ ജനസാഗരമാക്കുന്ന ആറന്മുള ഉത്രട്ടാതി ജലമേള നാളെ ഉച്ചയ്ക്ക് 1:30 നമ്മുടെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. 33 ശേഷമാണ് ആറന്മുള ജലമേള ഉദ്ഘാടനത്തിന് ഉപരാഷ്ട്രപതി എത്തുന്നതെന്നുള്ള ഒരു പ്രത്യേകത കൂടി ഇപ്രാവശ്യത്തെ നമ്മുടെ വള്ളം കളിക്കുണ്ട്.
0: അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹം വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഞായറാഴ്ച രാവിലെ 9 മുതൽ വിവിധ സ്ഥലങ്ങളിൽ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോന്നി ജംഗ്ഷൻ മുതൽ ആറാട്ടുപുഴ വരെയുള്ള സ്ഥലങ്ങളിൽ വിവിധ തലങ്ങളിലായുള്ള ഗതാഗത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആരെങ്കിലും ആ വഴിയൊക്കെ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ യാത്ര കുറച്ചും കൂടി നേരത്തെ ആക്കണം എന്നുകൂടി നമ്മൾ പറയുകയാണ്. അപ്പോൾ ഈ എന്താ നമുക്ക് ഈ ഉത്രിട്ടാതി ജലമേള അല്ലെങ്കിൽ വള്ളംകളിയെക്കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ആചാരപരമായിട്ട് വളരെ ഏറെ പ്രാധാന്യമുള്ളതും അതേപോലെ തന്നെ നമുക്ക് പറയാം 19 ജില്ലയുടെ ഒരു സാംസ്കാരിക തനിമ വിളിച്ചോതുന്നതുമായിട്ടുള്ള ഒരു ജലമേളയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെതായ കുറേ കാര്യങ്ങളല്ലേ അവിടെയൊക്കെ ഒരു ആഘോഷത്തിൻ്റെ നിറവ് തന്നെയാണ്. ആഘോഷങ്ങൾ എപ്പോഴും ആഘോഷങ്ങളാക്കി തന്നെ വയ്ക്കുക എന്നുള്ളതും നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ എടുത്തു പറയേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്.
1: അതെ, അവിടെ ഈ പറയുന്നത് പോലെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നതാണ്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും അതുപോലെ തന്നെ നമ്മുടെ മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, മോൻസ് ജോസഫ് എന്നിവരൊക്കെ ഇതിന് പങ്കെടുക്കുന്നുണ്ട്. അപ്പം അത്രത്തോളം അവിടെ കെയറിങ് ആയിരിക്കും. അതുകൊണ്ട് നേരത്തേക്ക് പോകാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നേരത്തെ കൂട്ടി തന്നെ അവിടെ എത്തുക എന്നുള്ളതാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്ര ശ്രീകോവിൽ നിന്നുള്ള ദീപം രാവിലെ 9:30 സത്ര പവലിയനിൽ എത്തിച്ചേരും. കളക്ടർ എ നിസാമുദ്ദീനാണ് പതാക ഉയർത്തുന്നത്. ഉച്ചയ്ക്ക് ഘോഷയാത്ര ആരംഭിക്കും. ജലഘോഷയാത്രയ്ക്ക് പിന്നിലായി കേരളീയ കലകൾ ഉൾപ്പെടുന്ന നിശ്ചല ദൃശ്യങ്ങൾ കടന്നു പോകും. ഹെലികോപ്റ്റർ അഭ്യാസ പ്രകടനവും ഉണ്ട്. അപ്പോൾ ഒരുപാട് കാഴ്ചയിൽ ഒരുപാട് വസന്തം തീർത്തുകൊണ്ടാണ് ഇപ്രാവശ്യത്തെ പള്ളിയോടങ്ങൾ അല്ലേ വരുന്നത്. അപ്പോൾ അതൊക്കെ കാണാനുള്ള ആ ഒരു ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾക്ക് പോകാം.
0: അതെ അതെ, അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള ഇപ്പോൾ പല എക്സാംസൊക്കെ വെക്കുന്ന ഒരു പ്രത്യേക സാഹചര്യങ്ങളുണ്ടായിരിക്കാം. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ എല്ലാവരും ചില അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിനും ദൂരയാത്ര പോകുന്നവർ അല്ലെങ്കിൽ എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസുമായിട്ടൊക്കെ നേരത്തെ അറേഞ്ച് ചെയ്തൊക്കെ പോകുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ചും കൂടി നിങ്ങളുടെ യാത്ര നേരത്തെയാക്കി അലേർട്ടായിരിക്കുക, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഒന്നുകിൽ ഇന്ന് വൈകുന്നേരം അങ്ങനെയൊക്കെയുള്ള സമയങ്ങൾ

0: ഒക്കെ ഒന്ന് പോകാനായിട്ട് ശ്രമിക്കുക. അത് ആ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ അത്രത്തോളം വി വി ഐ പികളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് അവിടെ ഗതാഗത നിയന്ത്രണം ഉണ്ടാകാം, വണ്ടികളൊക്കെ വഴിതിരിച്ച് വിടാനുള്ളൊരു സാധ്യതയുണ്ട്.
1: അപ്പം അതെ, ഉച്ചയ്ക്ക് 3 മണിക്കാണ് വള്ളംകളി തുടങ്ങുന്നത്. 51 പള്ളിയോടങ്ങൾ പങ്കെടുക്കുന്നതിൽ എ ബാച്ചും ബി ബാച്ചും ഉണ്ട്. അതിനകത്ത് എ ബാച്ചിൽ 35 പള്ളിയോടങ്ങളും ബി ബാച്ചിൽ 16 പള്ളിയോടങ്ങളുമാണ് ഉള്ളത്. അപ്പോൾ ഹീറ്റ്സിൽ കുറഞ്ഞ സമയത്ത് ഫിനിഷ് ചെയ്ത 4 പള്ളിയോടങ്ങളാകും ഫൈനലിൽ മത്സരിക്കുക. ഡിജിറ്റൽ സംവിധാനത്തിലാണ് ഫിനിഷിംഗ് സമയം കൃത്യമായി രേഖപ്പെടുത്തുന്നത്. എ ബി ബാച്ചിൽപ്പെട്ട 1-ാം സ്ഥാനക്കാർക്ക് മന്നം ട്രോഫിയും ഏറ്റവും നല്ല രീതിയിൽ പാടി കളിച്ചു തുഴയുന്നവർക്ക് ആർ ശങ്കർ മെമ്മോറിയൽ ട്രോഫിയുമായിരിക്കും നൽകുന്നത്. ഇത് രസമായിരിക്കും അല്ലേ കാണാനും, അല്ലേ? കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു ഉത്സാഹമാണ്, വള്ളംകളി കാണാൻ പോകാനുള്ള ഒരു ഒരു ഉന്മേഷം തോന്നുകയാണ്.
0: അതെ, അപ്പോൾ ആ ഒരു എനിക്കിപ്പോഴും ഇങ്ങനെ പറയുമ്പോൾ വള്ളംകളിയും അതിനോടൊപ്പമുള്ള വഞ്ചിപ്പാട്ടും അത് ആ ഒരു വഞ്ചിപ്പാട്ടിൻ്റെ താളത്തിനൊത്ത് തുഴയുന്ന നമ്മുടെ ആ ഒരു ആൾക്കാരും ഒക്കെ ഇങ്ങനെ പെട്ടെന്ന് മനസ്സിലൂടെ ഇങ്ങനെ ഓടി പോവുകയാണ്.
1: അതോടൊപ്പം തന്നെ നമ്മുടെ അഷ്ടമി രോഹിണി വള്ളസദ്യ ഉണ്ട് കേട്ടോ 4-ന്. അപ്പോൾ ഈ ഒരു വർഷത്തെ വള്ളസദ്യയിൽ 16 സമാപിക്കും. ഇതുവരെ 565 വള്ളസദ്യകളാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇത് ചരിത്ര പ്രസിദ്ധമായ അഷ്ടമി രോഹിണി വള്ളസദ്യ 4 ക്ഷേത്രമുറ്റത്ത് നടക്കും. അപ്പോൾ ശരിക്കും ഈ വള്ളസദ്യ എന്നൊക്കെ പറയുമ്പോൾ എത്ര കൂട്ടം കറികളാണുള്ളത്. അപ്പോൾ ഈ വള്ളസദ്യയൊക്കെ ഉണ്ണാൻ കഴിയുന്ന അല്ലെങ്കിൽ കഴിക്കാൻ കഴിയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഭാഗ്യം ഉണ്ടെങ്കിൽ പോവുക, കഴിക്കുക, അതൊക്കെ
0: നമുക്ക് ബുക്ക് ചെയ്യാവുന്നതൊക്കെയാണ്. അപ്പൊ അതൊക്കെ ചെയ്യാൻ പറ്റുന്നവർ തീർച്ചയായിട്ടും അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുകൂടി പറയുകയാണ്. ഇപ്പോൾ സമയം 11:03 അപ്പൊ നമുക്ക് ചെറിയൊരു ബ്രേക്കിനുള്ളൊരു സമയമായി അല്ലേ. അപ്പൊ നല്ലൊരു ഗാനം കേൾക്കാനുള്ള ഒരു സമയമായി. അപ്പൊ നല്ലൊരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R. and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, August 30th, 2026 at 5 p.m. Location, 236 Old Tappan Road, Old Tappan, New Jersey. Call 845-553-5671 or 845-729-5649.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: തിരികെ എത്താം. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ തിരികെ എത്തുമ്പോൾ നിങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ബീനാഗുവേരയും എന്നോടൊപ്പമുള്ളത്
6: ശ്രീലക്ഷ്മിയുമാണ്. അങ്ങനെ നല്ലൊരു പാട്ടൊക്കെ കേട്ടു, നമ്മൾ കുറച്ചു നേരം ഒരു വള്ളത്തിൽ കയറി പോയോ എന്നൊരു സംശയമല്ലേ?
5: നമ്മളും ഒന്ന് തുഴഞ്ഞോ എന്നൊരു സംശയമല്ലേ?
6: അതെ, അപ്പം നല്ലൊരു പാട്ടൊക്കെ നമ്മളിങ്ങനെ കേട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം 11:09 ആയിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8848558785.
5: നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8848558785.
6: അതെ, അപ്പൊ നമ്മൾ ഇങ്ങനെ വള്ളത്തിലൊക്കെ പോയി തുഴഞ്ഞ ക്ഷീണം മാറുന്നതിന് വേണ്ടി
5: ഭയങ്കര ക്ഷീണമാണ്.
6: നാരങ്ങ വെള്ളം കുടിച്ചാലോ?
5: കുടിക്കാം.
6: അപ്പൊ എന്തുകൊണ്ടാണ് ഈ നാരങ്ങ വെള്ളം നമ്മൾ കുടിക്കുന്നത്? നമുക്ക് വളരെയധികം ക്ഷീണിച്ച് വരുമ്പോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നാരങ്ങ വെള്ളമൊക്കെ കിട്ടുമ്പോ ഒരു ആശ്വാസമാണല്ലേ. കുറച്ചൊന്ന് ചെറിയ ഉപ്പും മധുരം ഒക്കെ ഇട്ട് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ
5: ക്ഷീണം അകറ്റാൻ ഏറ്റവും നല്ലൊരു പാനീയമാണ് ഈ ഒരു നാരങ്ങ വെള്ളം എന്ന് പറയുന്നത്. വൈറ്റമിൻ സി ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളതും അതിനുള്ളിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ ആരെങ്കിലും വീട്ടിൽ വരുവാണെന്നുണ്ടെങ്കിൽ ചൂടുള്ള സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നാരങ്ങ വെള്ളം എടുക്കട്ടെ എന്ന് ചോദിക്കാറുണ്ട്.
6: അതെ അതെ. അപ്പൊ ചിലയിടത്ത് നമ്മളിങ്ങനെ നാരങ്ങ വെള്ളം കുടിക്കുന്ന സമയത്ത് ഉപ്പ് മാത്രമല്ല, ചെറിയ കാന്താരി ഒരുപാട് ഒന്നും ഇടില്ല, പക്ഷെ ഒരു ചെറിയ ഒരു വളരെയധികം നൈസിന് ഇങ്ങനെ ഇടാറുണ്ട്.
5: പലതരത്തിലുള്ള നാരങ്ങ വെള്ളമുണ്ട്.
6: വേണമെങ്കിൽ കുറച്ച് ചെറുതായിട്ടൊന്ന് ഇഞ്ചിയും ഒരുപാടൊന്നും ഈ പറയുന്ന സാധനം
5: കറിവേപ്പിലയും
6: കറിവേപ്പില വേണ്ട. ഓക്കെ, നമ്മളിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു നമ്മളതിങ്ങനെ കുടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് ഞാൻ ഇങ്ങനെ പറയാണ്. അപ്പോ നമ്മുടെ ശ്രോതാക്കൾ ഇങ്ങനെ വിചാരിക്കരുത് എന്ന് തോന്നരുത്. നമ്മൾ ഈ ചെറു കാന്താരി എന്ന് വെച്ചാൽ ഒരുപാട് എരിവൊന്നും ഉള്ളതാവരുത്, വെറും ഒരു പൊടിക്ക് നമുക്കൊരു എരിവ്.
5: ശ്രോതാക്കൾ വിചാരിക്കുന്നുണ്ടാവും ഈ കാന്താരി പെണ്ണ് എന്തായിരുന്നു ഈ പറയുന്നത്.
6: ഞാൻ കാന്താരി അല്ല കേട്ടോ. അപ്പൊ ഒരു ചെറിയ രീതിയിൽ ചെറുതായിട്ട് കാന്താരി ഇട്ടിട്ട് അതിനകത്ത് വേണമെങ്കിൽ കാന്താരി ഇടുവാണെന്നുണ്ടെങ്കിൽ ഇഞ്ചി ഇടണ്ട, ഇഞ്ചി ഇടണമെന്നുണ്ടെങ്കിൽ കാന്താരി ഇടണ്ട. കാരണം രണ്ടും കൂടെ
5: ചോയ്സാണ്.
6: ആ അതെ, അത് നമുക്ക് വേണമെങ്കിൽ രണ്ടും കൂടി ഇട്ട് കുടിക്കുന്നവർക്ക് എരിവൊക്കെ ഇത്തിരി ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പൊ അങ്ങനെയൊക്കെ കുടിക്കുമ്പോഴും ഒരു

0: വേറൊരു ടേസ്റ്റാണ്. പിന്നെ അതല്ലാതെ നമ്മളിങ്ങനെ സാധാ രീതിയിൽ ഉപ്പും മാത്രമായിട്ട് നാരങ്ങ വെള്ളം കുടിക്കുമ്പോഴും അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണ്.
1: അതെ, നമ്മൾ വെള്ളം കുടിക്കുന്നതിനെ കുറിച്ച് എപ്പോഴും പറയാറുണ്ട് ശ്രീലക്ഷ്മി. പക്ഷെ പലപ്പോഴും വെള്ളം കുടിക്കുന്നതിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ എന്തിനാണ് എപ്പോഴും പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഇപ്പോഴാ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കേരളത്തിൽ ലൈഫ് സ്റ്റൈൽ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അമിതവണ്ണവും പ്രമേഹവും കുതിക്കുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മൂന്നിലൊന്നിലേറെ പേർക്ക് ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരോടും നമ്മൾ പറയാറുള്ളതാണ് നമ്മുടെ ആരോഗ്യമാണ് നമ്മുടെ സമ്പത്ത് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ജീവിതശൈലി രോഗങ്ങൾ കൂടുന്നുണ്ടെന്നാണ്. അത് സ്ത്രീകളിലും പുരുഷന്മാരിലും അമിതവണ്ണവും രക്തത്തിലെ പഞ്ചസാരയുടെ ഉയർന്ന അളവും രക്തസമ്മർദ്ദവും വർദ്ധിപ്പിക്കുന്നതായിട്ട് ദേശീയ കുടുംബാരോഗ്യ സർവേയിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരുപാട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉള്ള ഒരുപാട് ഭയങ്കര വണ്ണം കൂടിയ ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത്. അവരുടെ ഈ ഒരു പുറത്തുള്ള ഭക്ഷണവും ഇപ്പോഴുള്ള ഭക്ഷണക്രമം എന്ന് പറയുന്നത് വല്ലാത്തൊരു ഇതാണ്. കാരണം എന്ന് വെച്ചാൽ സമയം തെറ്റിയുള്ള ഭക്ഷണക്രമമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പം ആൾക്കാർ നിൽക്കുന്നത്. വെച്ചാൽ രാത്രി 12 മണിക്ക് 1 മണിക്കുമൊക്കെ പോവുക, തട്ടുകടയിൽ നിന്നുള്ള ആഹാരങ്ങൾ കഴിക്കുക, ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈലിൽ ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ
0: അതെ,
1: ഏറ്റവും കൂടുതൽ നൈറ്റ് വൈബ് ഇഷ്ടമുള്ളവരാണ് രാത്രി കാലങ്ങളിൽ ഭക്ഷണം കഴിക്കാൻ. അതും ഈ ഭക്ഷണം കഴിക്കുമ്പോൾ എന്ത് കഴിക്കണമെന്ന് പോലും അറിയാതെ വാരി വലിച്ച് കഴിക്കുന്ന ആൾക്കാരാണുള്ളത് അല്ലേ. എന്ത് കഴിക്കണം എന്ന് പോലും അറിയില്ല. അപ്പം അങ്ങനെ കഴിക്കുന്നവർ ർക്കുള്ള ഒരു മുന്നറിയിപ്പാണ് ഇന്നത്തെ ഈ ഒരു വാർത്ത എന്ന് പറയുന്നത്. അതെ, 15-49 വയസ്സിനിടയിലുള്ള സ്ത്രീകളിലും 46.7% പേരും അമിത ശരീരഭാരമുള്ളവരോ അമിത വണ്ണമുള്ളവരോ ആണെന്നാണ് പറയുന്നത്. അത് പുരുഷന്മാരിൽ ഒട്ടും പുറകോട്ടൊന്നും അല്ല കേട്ടോ. മുൻ സർവേയിൽ ഇത് 38.2% ആയിരുന്നു, പക്ഷെ ഇപ്പം അത് കൂടിയിട്ടുണ്ട്. അപ്പോൾ അമിത വണ്ണമോ അമിത ശരീരഭാരമോ ഉള്ള പുരുഷന്മാരുടെ നിരക്ക് 36.4% നിന്ന് 37% ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിത രീതികളും നമ്മുടെ ജീവിത ശൈലികളും ആണ് നമ്മളെ ഇങ്ങനെ എത്തിക്കുന്നത്.
0: അതെ അതെ. അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന നമ്മൾ നാരങ്ങ വെള്ളത്തിൽ തുടങ്ങിയതാണല്ലേ.
1: അതെ.
0: അപ്പോൾ ഇന്ന് ആ ഒരു ജീവിതശൈലി രോഗങ്ങളിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. നാരങ്ങ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞതിന് ഞാനൊന്ന് സൂചിപ്പിച്ചോട്ടെ, എന്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് നാരങ്ങ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞതെന്നറിയോ? ഇന്ന് ലെമൺ ജ്യൂസ് ഡേ ആണ്, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഈ ഒരു നാരങ്ങ വെള്ളത്തിൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞത്.
1: അതെ, നമ്മൾ പറയാറുണ്ട് എപ്പോഴും എല്ലാ ദിവസവും ഓരോ ദിവസവും ഇതിൻ്റെ പ്രത്യേകതകൾ പറയാറുണ്ട്. ഇന്ന് ഈ നാരങ്ങ വെള്ളത്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഈ ഒരു ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് നമ്മൾ ഓർത്തത് അല്ലേ. അപ്പം അതിനെക്കുറിച്ച് പറയേണ്ടി വന്നത് കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ നിരക്കുകൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഇപ്പം നമ്മൾ ഓരോരുത്തരും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് നമ്മുടെ ആരോഗ്യമാണ് നമ്മുടെ സമ്പത്തെന്ന് നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളിങ്ങനെ പറഞ്ഞു വരുന്നത് നിങ്ങൾ കഴിക്കുന്ന ഫുഡിന് കുറച്ചും കൂടിയൊക്കെ കൺട്രോൾ വരുത്തിക്കൊണ്ട് നമ്മൾക്ക് ആവശ്യമുള്ള ഭക്ഷണം മാത്രം കഴിച്ചുകൊണ്ട് ഈ ഒരു അമിതമായിട്ടുള്ള ആഹാരങ്ങളൊക്കെ ഒഴിവാക്കുക. കാരണം വണ്ണം കൂടി വരുന്നവരാണ് ഇന്ന് ഏറെയും. കാരണം അത് ഈ ഒരു സ്റ്റൈൽ കൊണ്ടും ഈ ഒരു ആഹാര രീതി കൊണ്ടും ഒക്കെയാണ്. ജങ്ക് ഫുഡാണ് ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടം എന്ന് പറയുന്നത്, കുട്ടികൾക്ക് പോലും.
0: എങ്കിലും നമുക്കൊരു കാര്യം നമ്മളിങ്ങനെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്തിൽ കോൺഷ്യസ് ആണ് ഇന്നത്തെ തലമുറ. കാരണം അവരെത്രത്തോളം കഴിക്കുകയാണെന്നുണ്ടെങ്കിലും അവർക്കൊരു കോൺഷ്യസ്നെസ് ഉണ്ട് ഹെൽത്തിൻ്റെ കാര്യത്തിലും, അതേപോലെ തന്നെ അവരുടെ ഒരു ബ്യൂട്ടിയുടെ കാര്യത്തിലൊക്കെ വളരെയധികം ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ജനറേഷനാണ് ഇന്നത്തേത്. അപ്പോൾ നല്ല നല്ല ഭക്ഷണം കഴിച്ച് നല്ല ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് കൂടി നമ്മൾ പറയുകയാണ്. അപ്പോൾ 11:15 ചെറിയൊരു ഇടവേളയ്ക്കുള്ളൊരു സമയമായി. നല്ലൊരു ഗാനം കേട്ടിട്ട് തിരികെ എത്താം, തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: കൊല്ലക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുക്കാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, August 30th, 2026 at 5 p.m. Location, 236 Old Tappan Road, Old Tappan, New Jersey. Call 845-553-5671 or 845-729-5649.
5: ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
6: കേരള കാഷ്യു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
0: തിരികെത്താം കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ശ്രീലക്ഷ്മി.

മീ എന്നോടൊപ്പം ബീന ഗുവേരയാണ്. അപ്പോൾ നല്ലൊരു പാട്ടൊക്കെ കേട്ട് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ സമയം 11:21 ആയിരിക്കുകയാണ്. നമ്മുടെ പ്രിയ ടീച്ചർ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് എൽദോ അടിമാലി, സുഖമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എൽദോയോടാണ് പ്രീത് ടീച്ചറിൻ്റെ ചോദ്യം. എൽദോ സുഖമായിരിക്കുന്നു എന്നാണ് ടീച്ചർ ചോദിച്ചിരിക്കുന്നത്. എൽദോ കേൾക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. അതേപോലെ തന്നെ സനോജ് 3 പൂക്കളും ഒക്കെ ആയിട്ട്

0: 5875785.
1: അതെ, നമ്മൾ വിശേഷങ്ങളിലേക്കൊക്കെ പോവുകയാണ്. അപ്പോൾ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന വാട്സപ്പ് നമ്പർ ഇതാണ്, 8848555785. പെട്ടെന്ന് അയച്ചോളൂ, ഇനി സമയമില്ല. 11:22 ആയിരിക്കുകയാണ്, ഇനി വെറും 2-4 മിനിറ്റ് കൂടി മാത്രമേ ഉള്ളൂ. അപ്പോൾ അവസാന നിമിഷങ്ങളിൽ വോയിസ് മെസ്സേജൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വായിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ വോയിസ് മെസ്സേജൊക്കെ ഇടുമ്പോൾ നിങ്ങൾ നേരത്തെ ഇടണം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വോയിസ് മെസ്സേജ് ഇടാതെ ടെക്സ്റ്റ് മെസ്സേജുകൾ ഇടാൻ ശ്രമിക്കുക.
0: ലാസ്റ്റ് മിനിറ്റിൽ എപ്പോഴും ഒന്ന് ടെക്സ്റ്റ് മെസ്സേജ് അയക്കുന്നതിന് വേണ്ടി ഒന്ന് ശ്രമിക്കുക കൂടി എന്ന് പറയുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വിശേഷങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഇന്ന് രാവിലത്തെ പത്രത്തിലൊരു വാർത്ത കണ്ടു, നമ്മളുടെ
1: ഒരു മാലാഖ കുട്ടിയെ കുറിച്ച് അല്ലേ. നമ്മളെപ്പോഴും മാലാഖമാരെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ ഷിജി ടീത്തിയെ കുറിച്ചാണ് അല്ലേ. അപ്പൊ അങ്ങനെയുള്ളൊരു മാലാഖ കുട്ടിയെ കുറിച്ചാണ് ഇന്നത്തെ ഒരു വാർത്ത എന്ന് പറയുന്നത്.
0: അതെ, ഒരു രണ്ട് ഫെല്ലോ അന്താരാഷ്ട്ര ഫെല്ലോഷിപ്പുകൾ നേടിയ ഒരു മാലാഖ GN Anjana എന്നാണ് ആ ഒരു മാലാഖയുടെ പേര്. നമുക്കറിയാം ക്യാൻസർ ബാധിക്കുക, കുട്ടികളിലെ ക്യാൻസർ, അത് എത്രത്തോളം അവർക്ക് തീവ്രമായ വേദനകളും ഒക്കെയാണ് സമ്മാനിക്കുന്നത്. ഇപ്പോൾ ഒരു മുതിർന്ന വ്യക്തിക്ക് പോലും അത് സഹിക്കാൻ പറ്റില്ല, നമുക്കതറിയാം. അപ്പോൾ അത്രത്തോളം കുട്ടികളിൽ വരുന്ന സമയത്ത് അതിൻ്റെ വേദനയുടെ കാഠിന്യം നമുക്ക് ചിന്തിക്കുന്നതിലപ്പുറമാണ്. അപ്പോൾ കീമോതെറാപ്പി നൽകുമ്പോൾ ചില കുട്ടികളിലൊക്കെ വായിലും അന്നനാളത്തിലും കുടലിലുമൊക്കെ വ്രണം വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭക്ഷണം ഇറക്കാനാകാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ട്. വായ്പുണ്ണ് വരുന്നതും അതിൻ്റെ തീവ്രത കുറയ്ക്കാനുമുള്ള മാർഗങ്ങൾ എന്ന വിഷയത്തിലെ പഠനമാണ് അമേരിക്കയിലെ ടെന്നീസയിലുള്ള സെൻറ്റ് ജൂഡ് ചിൽഡ്രൻസ് ക്യാൻസർ റിസർച്ച് ഹോസ്പിറ്റലിൻ്റെ ഫെലോഷിപ്പിന് അഞ്ജന അർഹത നേടിയത്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് ഇപ്പോൾ കൂടുതലായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ, നേഴ്സ് ആയതുകൊണ്ട് തന്നെ ഒരു മരുന്ന് ഉപയോഗിച്ചുള്ള പരീക്ഷണങ്ങളൊന്നും സാധ്യമായിരുന്നില്ല. അതിനാൽ തന്നെ ഒരു വായ പരിചരണ ബണ്ടിൽ അഞ്ജന വികസിപ്പിച്ചെടുക്കുകയായിരുന്നു. 6 മാസത്തിനിടെ ആശുപത്രിയിലെത്തിയ 202 കുട്ടികളിൽ നടത്തിയ പരീക്ഷണത്തിൽ വായ്പുണ്ണ് വരുന്നത് 70% കുറയുന്നതായി കണ്ടെത്തുകയുണ്ടായി. അപ്പോൾ വരുന്നവരിൽ തീവ്രത കുറയ്ക്കാനുമായി എന്നുള്ളത് മറ്റൊരു നേട്ടമായിരുന്നു. 100-ൽ 12 കുട്ടികൾക്ക് ഭക്ഷണത്തിന് ട്യൂബ് ഇടേണ്ടി വരുന്നത് 2 മാത്രമായി ചുരുങ്ങി എന്നുള്ളതാണ്. അപ്പോൾ സനോഫി ഫൗണ്ടേഷൻ്റെ മൈ ചൈൽഡ് മാറ്റേഴ്സ് പദ്ധതിയുടെ സഹകരണത്തോടെ ഇന്റർനാഷണൽ സൊസൈറ്റി ഓഫ് പീഡിയാട്രിക് ഓങ്കോളജി 3 വർഷത്തേക്ക് നൽകുന്ന 16.7 ലക്ഷം രൂപയുടെ ഫെലോഷിപ്പാണ് മറ്റൊന്ന്. വികസിത രാജ്യങ്ങളിലെ നഴ്സുമാരുടെ ശാക്തീകരണം ലക്ഷ്യമിട്ട് നൽകുന്ന ഫെല്ലോഷിപ്പുകളിൽ ആദ്യത്തേതിന് 5 രണ്ടാമത്തേതിന് 4 സീറ്റുകളാണുള്ളത്. 2 ഇന്ത്യയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഏക വ്യക്തിയാണ് അഞ്ജന എന്നുള്ളൊരു വാർത്തയാണ് വന്നിരിക്കുന്നത്.
1: നമുക്ക് നമ്മുടെ അഞ്ജനയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കാം.
0: അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങളുടെ കുറേ വേദനകൾക്കാണ് അഞ്ജന പരിഹാരം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊരു തീർച്ചയായിട്ടും നല്ല രീതിയിൽ അത് മുന്നോട്ട് പോകട്ടെ എന്നുകൂടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു റേഡിയോ ആണ് നമ്മുടേത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഈ ഒരു രോഗം എന്നൊക്കെ പറയുന്ന സമയത്ത് അതിൻ്റെ തീവ്രത അനുഭവിക്കുന്ന വ്യക്തികളുടെ ആ ഒരു അവസ്ഥ തീർച്ചയായിട്ടും നമുക്ക്.
1: അതെ, തീർച്ചയായിട്ടും. നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ ഇപ്പം വലിയവർ തന്നെയാണെന്നുണ്ടെങ്കിൽ ക്യാൻസറിൻ്റെ വേദന സഹിക്കാൻ കഴിയാത്തത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. നമ്മൾ ഹോം കെയറൊക്കെ പോകുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങൾ, അവരോടൊപ്പം തന്നെ നമ്മളും കരഞ്ഞു പോകുന്ന ചില അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടികളിലെ വേദന എന്ന് പറയുന്നത് അത് ഒരിക്കലും നമുക്ക് താങ്ങാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഒരിക്കലും ഒന്ന് നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിലുള്ളൊരു വേദനയായിരിക്കില്ല. അപ്പോൾ ഒരു മാത്രവുമല്ല, നമ്മൾ മുതിർന്നവർക്കാണെങ്കിൽ പോലും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റൈൽസ് ട്യൂബ് ഇടുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു വേദനാജനകമായ ഒരു നിമിഷമാണത്, ഒരു റൈൽസ് ട്യൂബ് ഉള്ളിലേക്ക് ചെല്ലുക എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു റൈൽസ് ട്യൂബ് ഇടുന്നതിന് പകരം മറ്റ് ഫുഡല്ലാതെ തന്നെ കൊടുക്കാൻ കഴിയുന്ന രീതിയിലാക്കുക എന്ന് പറഞ്ഞാൽ അഞ്ജനയ്ക്ക് ഒരുപാട് ഒരുപാട് നല്ല പുണ്യമാണ് കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ അതും കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു, അവർ അത്രത്തോളം വേദന അല്ലെങ്കിൽ തന്നെ വേദനയാണ്, ആ വേദന ആ വേദനയോട് കൂടെ തന്നെ ആ ഒരു റൈൽസ് ട്യൂബ് ഇടുമ്പോൾ ഉണ്ടാകുന്ന, ഫുഡ് കഴിക്കാൻ വേണ്ടി റൈൽസ് ട്യൂബ് ഇടുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദനയുണ്ട്. അതും കൂടിയൊക്കെ ആകുമ്പോഴത്തേക്ക് ആ കുട്ടികൾ ശരിക്കും തളർന്നു പോകുന്ന ഒരു നിമിഷമാണ്. അപ്പൊ അഞ്ജനയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട്. എത്ര പറഞ്ഞാലും തീരുന്നില്ല അഞ്ജനയോടുള്ള ആ ഒരു കടപ്പാടും സ്നേഹവും എന്നൊക്കെ പറയുന്നത്.
0: അതെ, അപ്പൊ മാത്രമല്ല ഇങ്ങനെ അസുഖം വരുന്ന സമയത്ത് ആ ഒരു അസുഖത്തിന് തന്നെ, അതിനെ ചികിത്സിക്കുന്നതിന് തന്നെ നല്ലൊരു എമൗണ്ട് ആവുന്നുണ്ട്. അപ്പൊ അത് അത്തരത്തിലുള്ള കുട്ടികളെ പരിചരിക്കാനും അവർക്ക് നല്ല ഭക്ഷണങ്ങൾ കൊടുക്കുന്നതിനും ഒക്കെ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്. അപ്പൊ ഒരു കൈ സഹായം നമുക്ക് അവർക്ക് അവരിലേക്കും കൂടി എത്തിക്കാൻ സാധിക്കട്ടെ എന്നുകൂടി ഞാനൊരു ഈ ഒരു പറയുന്നതിന് വേണ്ടി ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുകയാണ്.
1: അതെ, അപ്പൊ അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് വരുമ്പോഴാണ് ശ്രീലക്ഷ്മി മറ്റൊരു വാർത്ത നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. കാരണം നമ്മുടെ സംസ്ഥാനത്തെ ജില്ലാ ജനറൽ ആശുപത്രികളിൽ 24 hours സ്പെഷ്യാലിറ്റി ചികിത്സ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് നടപടിയുമായിട്ട് നമ്മുടെ ആരോഗ്യവകുപ്പ് സെപ്റ്റംബർ 1 പുനലൂർ ഗവൺമെൻറ് ആശുപത്രിയിൽ ഇതിന് തുടക്കമാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്.

0: ത് അപ്പോൾ അതൊരു കാരണം എന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് ഓടിച്ചാലും പലപ്പോഴും നമുക്ക് നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിനെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾക്കും നമ്മൾ ഓടിച്ചെല്ലുന്നത്. അപ്പോൾ പൈസ ഇല്ലാതെ വരുന്ന ഓരോ കാര്യങ്ങളിലും നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് അങ്ങനെ ചെയ്യേണ്ടി വരത്തില്ല. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഈ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ ഡോക്ടേഴ്സ് കാണത്തില്ല, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരികയാണ് നമ്മളുടെ ഒരു ഗവൺമെൻറ് ആശുപത്രികളിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ആറ് മാസത്തിനുള്ളിൽ തന്നെ മറ്റ് ആശുപത്രികളിലേക്കും വ്യാപിപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആശുപത്രികളിലെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയും ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കിയുമാണ് സംസ്ഥാന വ്യാപകമായി ഈ ഒരു പദ്ധതി നടപ്പാക്കാൻ ഒരുങ്ങുന്നത്. അതുപോലെ തന്നെ മെഡിസിൻ, സർജറി, പീഡിയാട്രിക്സ്, ഓർത്തോ, ഗൈനക്കോളജി എന്നിവയുമായി ബന്ധപ്പെട്ട സ്പെഷ്യാലിറ്റി സേവനങ്ങളാണ് 24 hours ലഭ്യമാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ജനറൽ ആശുപത്രികളൊക്കെ ഇങ്ങനെ വളരെയേറെ വിപുലമായി വരട്ടെ ഓരോ കാര്യങ്ങളിലും. അതുപോലെ തന്നെ ഇതോടൊപ്പം ജില്ലാ ജനറൽ ആശുപത്രികളിൽ ദിവസം മുഴുവൻ വിദഗ്ധ ഡോക്ടർമാരുടെ ചികിത്സ ലഭ്യമാക്കും. അതുപോലെ തന്നെ മെഡിക്കൽ കോളേജുകളിലെ തിരക്ക് കുറയ്ക്കാനും ഇത് സഹായകമാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണ്, നമ്മൾ എന്ത് കാര്യമുണ്ടെങ്കിൽ പെട്ടെന്നൊരു വലിയൊരു ആക്സിഡൻറ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് കൊണ്ടുപോകുന്നത് അങ്ങോട്ട് മെഡിക്കൽ കോളേജിലേക്കാണ്. അപ്പോൾ ഇത്രയും ദൂരം ആ ഒരു കടന്നു പോകണമെന്നുണ്ടെങ്കിൽ തന്നെ ആ ഒരു രോഗിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക അല്ലേ. അപ്പോൾ ഇതിങ്ങനെ ഓരോ ഹോസ്പിറ്റലിലും ഇങ്ങനെ ഒരിതൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അപകട മരണങ്ങളായാലും അതുപോലെ തന്നെ പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങളൊക്കെ ഒഴിവാക്കാൻ സാധിക്കുന്നതായിരിക്കും.
1: അതെ അതെ. അപ്പോൾ നമ്മളിങ്ങനെ നാട്ടിപ്പുറത്തെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം 11:28 ആയിരിക്കുന്നു. നമ്മുടെ ഏകദേശം നമ്മുടെ സമയം കഴിഞ്ഞു അല്ലേ. നമ്മൾ ഏകദേശം ടാറ്റയും ബൈ ബൈ പറയാനുള്ളൊരു സമയമായി. അപ്പോൾ ഇന്ന് ഒരുപാട് പേര് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു എങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട കുറച്ച് ശ്രോതാക്കളൊന്നും വന്നിട്ടില്ല. അതിലൊരു ചെറിയ വിഷമവും നിരാശയൊക്കെ നമ്മൾ പറയുകയാണ്. എനിക്ക് തോന്നുന്നു ഓണത്തിൻ്റെ ഒക്കെ ഒരു തിരക്ക് അങ്ങോട്ട് കഴിയുകയാണല്ലേ.
0: എനിക്ക് തോന്നുന്നു എല്ലാവരും വള്ളംകളി കാണാൻ പോയിട്ടുണ്ടാവുമായിരിക്കും അല്ലേ.
1: മാത്രമല്ല ഓണത്തിൻ്റെയൊക്കെ തിരക്ക് കഴിഞ്ഞ എല്ലാവരും ചെറിയതായിട്ടുള്ളൊരു ഒന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു 4th കഴിഞ്ഞ് 5th ദിവസമായി. അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു ക്ഷീണത്തിലും മറ്റും അല്ലെങ്കിൽ
0: ശ്രീലക്ഷ്മി നമ്മൾ പറഞ്ഞില്ലേ പുലികളി ഉണ്ട്, വള്ളംകളി ഉണ്ട്, ഇതൊക്കെ കാണാൻ പോകണ്ടേ. അപ്പൊ നമ്മുടെ ശ്രോതാക്കൾ ഉറപ്പായിട്ട് അവിടെ പോയിട്ടുണ്ടാവും. അപ്പൊ അവരെ ആ ഒരു ക്ഷീണത്തിൽ നമുക്കും പോകണ്ടേ ഒന്ന്.
1: അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോ അങ്ങനെയൊക്കെ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഒരു ചെറിയ മടിയൊക്കെ പിടിച്ചിരിക്കുകയാണോ എന്ത് എന്നൊക്കെ നമുക്കറിയില്ല. അപ്പൊ ഷിജി ടി ഇടയ്ക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നു, എന്നെ ഓർത്തതിന് ബീന ചിച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്.
0: മാലാഖ കുട്ടിയെ കുറിച്ച് പറയുമ്പോൾ എന്തായാലും നമ്മുടെ ഷിജിയെ ഓർക്കാതിരിക്കാൻ ഒരിക്കലും ആവില്ല.
1: അതെ, അതേപോലെ തന്നെ അഞ്ജനയ്ക്ക് ബിഗ് ബിഗ് സല്യൂട്ട് എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഏകദേശം നമ്മുടെ സമയം കഴിയാറായി. 11:29 കഴിഞ്ഞു എന്ന് വേണം പറയാൻ. 11:29 ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പോകേണ്ടതായിട്ടുള്ളൊരു സമയമായി. അപ്പോൾ ഇനിയും തിങ്കളാഴ്ച മുതൽ നമ്മളുടെ ശനിയാഴ്ച വരെയാണ് നമ്മളുടെ ഒരു ലൈവിൻ്റെ സമയം എന്ന് പറയുന്നത്. 10:00 മുതൽ 11:30 വരെയാണ്. അപ്പോൾ പുതിയ വിശേഷങ്ങളും അപ്ഡേറ്റ്സും ഒക്കെ ആയിട്ട് നമ്മുടെ RJs ഒക്കെ പ്രിയപ്പെട്ടവരിലേക്ക് ഇനിയും എത്തുന്നതായിരിക്കും. അതുവരെയും തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാമല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരം ടെമ്പിൾ, കൊല്ലം. കോണ്ടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
5: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
6: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
7: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.

0: വിനോദത്തിലും വിജ്ഞാനത്തിലുമായി ട്യൂൺ ചെയ്യും റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

ജീവിതത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd Kutty. Let's celebrate pregnancy with Kinder Hospitals.
1: Krishnayanam അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st സമ്മാനം 25,000 രൂപ, 2nd സമ്മാനം 5,000 രൂപ, 3rd സമ്മാനം 3,000 രൂപ, 4th സമ്മാനം 2,000 രൂപ, 5th സമ്മാനം 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 81212180.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സെയിൽസ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവയ്ക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: നെഞ്ചത്തു നേരുണ്ട്, സ്നേഹത്തിൽ ഉറവുണ്ട്, കനിയുന്ന കരളുണ്ട് കടലമ്മയ്ക്ക്.

0: സമ്മാനങ്ങളും ഓഫറുകളും സ്കൈ സെല്ലിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാഡ്ജറ്റുകൾ വാങ്ങും. നേടൂ ഉറപ്പായ സമ്മാനങ്ങൾ. ഓണാവുപഹാരം, ഇന്നർ സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, എയർ ഫ്രൈയർ, സൗണ്ട് ബാർ പർച്ചേസ് ചെയ്യൂ. നേടൂ ക്യാഷ് ബാക്ക് ഓഫർ. അതുമാത്രമല്ല, മികച്ച എക്സ്ചേഞ്ച് ബോൺസ്, ഈസി ഇഎംഐ, സീറോ ഡൗൺ പേയ്മെന്റ് ഓഫറുകളും. ഈ ഓണത്തിൽ ഇഷ്ടമുള്ളത് വാങ്ങും, ഇഷ്ടം പോലെ ഗിഫ്റ്റുമായി മടങ്ങൂ. സ്കൈ സെൽ, ഓണം ആഘോഷമാവട്ടെ.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, August 30th, 2026 at 5 p.m. Location, 236 Old Tappan Road, Old Tappan, New Jersey. Call 845-553-5671 or 845-729-5649.

പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ് റിപ്പബ്ലിക് സന്ദർശനത്തിന് തുടക്കമായി മധ്യേഷ്യയിൽ ഇന്ത്യയുടെ തന്ത്രപ്രധാന പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ സന്ദർശനം വഴിയൊരുക്കുമെന്ന് പ്രധാനമന്ത്രി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിലും തലസ്ഥാന നഗരിയിലെ ഓണം വാരാഘോഷത്തിന്റെ സമാപനത്തിലും പങ്കെടുക്കും. ഓണം വാരാഘോഷത്തിന് സമാപനം കുറിച്ചുള്ള വർണ്ണാഭമായ ഘോഷയാത്ര നാളെ തിരുവനന്തപുരത്ത്, ഇന്ന് തൃശൂരിൽ പുലിക്കളി മഹോത്സവം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 626. കാണാതായ ഇന്ത്യക്കാരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുന്നതായി വിദേശകാര്യ മന്ത്രാലയം. ഖേലേഗ ഭാരത് ജീതേഗ ഭാരത് എന്ന പ്രമേയത്തിൽ രാജ്യം ഇന്ന് ദേശീയ കായിക ദിനം ആഘോഷിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ദിവസത്തെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ് റിപ്പബ്ലിക് സന്ദർശനം ആരംഭിച്ചു. മധ്യേഷ്യയിൽ ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ സന്ദർശനം വഴിയൊരുക്കുമെന്ന് യാത്ര പുറപ്പെടും മുൻപ് നൽകിയ പ്രസ്താവനയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ തന്ത്രപ്രധാന പങ്കാളിത്തം സമീപകാലത്ത് വലിയ പുരോഗതി കൈവരിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷവ്കത് മിർസിയോയേവുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് കിർഗിസ് റിപ്പബ്ലിക്കിലെത്തുന്ന ശ്രീ മോദി ബിഷ്കെക്കിൽ 26-ാമത് SCO ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ തമിഴ്നാട് കർണാടക കേരളം ട്രസ്റ്റിന്റെ സ്ഥാപക ദിനാഘോഷത്തിൽ അദ്ദേഹം ഇന്ന് പങ്കെടുക്കും. തുടർന്ന് ബംഗളൂരുവിലേക്ക് പോകുന്ന ഉപരാഷ്ട്രപതി കർണാടക മുൻ മുഖ്യമന്ത്രി രാമകൃഷ്ണ ഹെഗ്ഡെയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളിലും സംബന്ധിക്കും. സന്ദർശനത്തിന്റെ അവസാന ദിനം ലക്ഷദ്വീപിലെ അഗത്തി സന്ദർശിക്കുന്ന അദ്ദേഹം മത്സ്യബന്ധന ക്ഷീര മൃഗസംരക്ഷണ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ജനസമ്പർക്ക പരിപാടിയിൽ പങ്കെടുക്കും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. രാവിലെ കൊച്ചിയിലെത്തുന്ന അദ്ദേഹം ആലപ്പുഴ ലിയോ 13 ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന കേരള കൌമുദിയുടെ 115-ാം വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് പത്തനംതിട്ടയിൽ ആറന്മുള ഉത്രട്ടാതി

0: ജലോത്സവവും തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷത്തിന്റെ സമാപന പരിപാടിയും ഉദ്ഘാടനം ചെയ്യും. മറ്റന്നാൾ ലക്ഷദ്വീപ് സന്ദർശനത്തിന് ശേഷം കേരളത്തിൽ തിരികെയെത്തുന്ന ശ്രീ സി പി രാധാകൃഷ്ണൻ കൊച്ചി കാക്കനാട്ടെ രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് മടങ്ങും. പ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലമേള നാളെ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. 51 പള്ളിയോടങ്ങൾ ജലമേളയിൽ അണിനിരക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
1: നാളെ ഉച്ചയ്ക്ക് 1:30 ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ജലമേളയുടെ ഉദ്ഘാടനം നിർവഹിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, മോൻസ് ജോസഫ്, റോജി എം ജോൺ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്ര ശ്രീകോവിലിൽ നിന്നുള്ള ദീപം വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ രാവിലെ 9:30 സത്ര പവലിയലിലെത്തും. 51 പള്ളിയോടങ്ങൾ ജലമേളയിൽ അണിനിരക്കും.
0: ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തിനോടനുബന്ധിച്ച് ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ ഗതാഗത നിയന്ത്രണം. പത്തനംതിട്ട കോന്നി ജംഗ്ഷൻ മുതൽ ആറാട്ടുപുഴ വരെയുള്ള സ്ഥലങ്ങളിൽ ഇന്നും നാളെയും നിയന്ത്രണമുണ്ട്. ആറന്മുള ഉത്രട്ടാതി ജലമേളയും ഉപരാഷ്ട്രപതിയുടെ സന്ദർശനവും കണക്കിലെടുത്ത് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളോട് പൊതുജനങ്ങൾ സഹകരിക്കണമെന്ന് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി അഭ്യർത്ഥിച്ചു. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ഓണം വാരാഘോഷത്തിന് നാളെ സമാപനം. സമാപന പരിപാടി ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, മന്ത്രിമാർ തുടങ്ങിയവർ പങ്കെടുക്കും. ഇതോടനുബന്ധിച്ചുള്ള ഘോഷയാത്ര വൈകുന്നേരം കവടിയാർ മുതൽ കിഴക്കേക്കോട്ട വരെ നടക്കും. വിവിധ വകുപ്പുകളുടെയും സംഘടനകളുടെയും നിശ്ചല ദൃശ്യങ്ങളും കലാരൂപങ്ങളും ഘോഷയാത്രയിൽ അണിനിരക്കും. ഓണാഘോഷത്തിന് സമാപനം കുറിച്ച് ഇന്ന് തൃശൂരിൽ പുലിക്കളി മഹോത്സവം. വൈകിട്ട് 4 നഗരം പുലികൾ കീഴടക്കും. ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ് തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: 9 സംഘങ്ങളിലായി 450 പുലികളാണ് ഇത്തവണ അരമണി കുലുക്കി താളമേളങ്ങളോടെ നഗരമധ്യത്തിലിറങ്ങുന്നത്. കുട്ടിപ്പുലികളും പെൺപുലികളും പുലിമടകളിൽ അവസാന ഒരുക്കങ്ങളിലാണ്. ഓരോ സംഘത്തിലും 50 പുലികളാണ് അണിനിരക്കുന്നത്. ഒപ്പം നിശ്ചല ദൃശ്യങ്ങളും ഉണ്ടായിരിക്കും. മികച്ച പുലിക്കളി സംഘങ്ങൾക്ക് വിവിധ പുരസ്കാരങ്ങളും ഇത്തവണ ഒരുക്കിയിട്ടുണ്ട്. ഫ്ളാഗ് ഓഫ് വൈകിട്ട് 4 ബിനി ജംഗ്ഷനിൽ വെച്ച് മന്ത്രി ഒ ജി ജിനേഷ് നിർവഹിക്കും. മേജർ നിജി ജസ്റ്റിൻ അധ്യക്ഷത വഹിക്കും.
0: നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 626. 2000 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. 320 ഇന്ത്യക്കാരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുന്നതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അതേസമയം നേപ്പാളിനുള്ള മാനുഷിക സഹായത്തിന്റെ ഭാഗമായി 10 സഹായ സാമഗ്രികളുമായി 3 വിമാനം ഇന്ത്യ ഇന്നലെ അയച്ചു. നേപ്പാളിൽ പ്രളയത്തിൽപ്പെട്ട പൊന്നാനി സ്വദേശികളെ കണ്ടെത്താനായി കുടുംബാംഗങ്ങൾ നേപ്പാളിലേക്ക് തിരിച്ചു. തൃക്കാവ് സ്വദേശികളും ഓസ്ട്രേലിയൻ പൌരന്മാരുമായ ഈശ്വർ നിവാസിൽ ശ്രീധരൻ അയ്യർ, ഭാര്യ ലക്ഷ്മി, മക്കളായ ഋഷഭ്, രുദ്ര എന്നിവരെയാണ് കാണാതായത്. ഈ മാസം 23 കൈലാസ തീർത്ഥയാത്രയ്ക്കായി പുറപ്പെട്ട കുടുംബം 24 കാഠ്മണ്ഡുവിലും 26 മാനസരോവറിലും എത്തിയിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നു. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 പരിപാടിയുടെ 137 പതിപ്പാണിത്. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി തത്സമയം പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും കേൾക്കാവുന്നതാണ്. ഹോക്കി ഇതിഹാസം മേജർ ധ്യാൻചന്ദിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് രാജ്യം ഇന്ന് ദേശീയ കായിക ദിനം ആഘോഷിക്കുന്നു. ഖേലേഗ ഭാരത് ജീതേഗ ഭാരത് എന്ന പ്രമേയത്തിലാണ് ഈ വർഷത്തെ ദേശീയ കായിക ദിന ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഉൾപ്പെടെയുള്ളവർ ദേശീയ കായിക ദിന ആശംസകൾ നേർന്നു. വനിതാ ടി20 ഏഷ്യാകപ്പിൽ ഇന്ത്യയുടെ ആദ്യ മത്സരം നാളെ തായ്ലന്റുമായി. ഇന്ത്യയ്ക്കൊപ്പം പാകിസ്ഥാൻ, ഹോങ്കോങ്, തായ്ലൻഡ് എന്നീ ടീമുകളാണ് ഗ്രൂപ്പ് എയിലുള്ളത്. ഇന്ന് ദുബായിൽ നടക്കുന്ന ഗ്രൂപ്പ് ബി മത്സരത്തിൽ ശ്രീലങ്ക യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. 70 വയസ്സ് കഴിഞ്ഞവർക്ക് വായ്പ അനുവദിക്കുന്നതിലെ നിയന്ത്രണം മൂലം PRS വായ്പ ലഭിക്കാത്ത കർഷകർക്ക് സപ്ലൈകോ നെല്ലുവില നേരിട്ട് നൽകും. SBIയിൽ നിന്ന് വായ്പ ലഭിക്കാത്ത കർഷകർക്കാണ് നെല്ലുവില നേരിട്ട് നൽകുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
4: പട്ടിക തയ്യാറാക്കാൻ സപ്ലൈകോ പേയ്മെന്റ് വിഭാഗത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം കനറാ ബാങ്കിൽ ഈ വ്യവസ്ഥ ഇല്ലാത്തതിനാൽ അവിടെ അക്കൌണ്ടുള്ള 70 വയസ്സ് കഴിഞ്ഞ കർഷകർക്ക് PRS വായ്പയായി തന്നെ ആകും നെല്ലുവില അനുവദിക്കുക. സംസ്ഥാനത്തെ നെൽകർഷകരിൽ 30% വയസ്സ് കഴിഞ്ഞവരാണ്. SBIയിലെ വ്യവസ്ഥ മൂലം PRS വായ്പ ലഭിക്കാത്ത കർഷകർ ബുദ്ധിമുട്ടിലായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇവർക്ക് നേരിട്ട് തുക നൽകാൻ സപ്ലൈകോ തീരുമാനിച്ചിരിക്കുന്നത്.
0: കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കാസർഗോഡ് ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. തിരുവനന്തപുരം കാപ്പിൽ മുതൽ പുഴിയൂർ വരെയും കാസർഗോഡ് കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെയും നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. കന്യാകുമാരി തീരത്തും മുന്നറിയിപ്പ് നൽകി. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. മതസ്പർദ്ധ ഉളവാക്കുന്ന തരത്തിലുള്ള കുറിപ്പ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച് ഗ്രേറ്റ് സബ് ഇൻസ്പെക്ടറെ സസ്പെൻഡ് ചെയ്തു. ഇടുക്കി തൊടുപുഴ പോലീസ് സ്റ്റേഷനിലെ ഗ്രേറ്റ് സബ് ഇൻസ്പെക്ടർ കെ വിജേഷിനെതിരെയാണ് അന്വേഷണ വിധേയമായി നടപടിയുണ്ടായത്. പോലീസ് ഉദ്യോഗസ്ഥർ സമൂഹ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ പാലിക്കാത്തത് അച്ചടക്ക ലംഘനമാണെന്ന് ബോധ്യമായതിനെ തുടർന്നാണ് നടപടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ് റിപ്പബ്ലിക് സന്ദർശനത്തിന് തുടക്കമായി. മധ്യേഷ്യയിൽ ഇന്ത്യയുടെ തന്ത്രപ്രധാന പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ സന്ദർശനം വഴിയൊരുക്കുമെന്ന് പ്രധാനമന്ത്രി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിലും തലസ്ഥാന നഗരിയിലെ ഓണം വാരാഘോഷത്തിന്റെ സമാപനത്തിലും പങ്കെടുക്കും. ഓണം വാരാഘോഷത്തിന് സമാപനം കുറിച്ചുള്ള വർണ്ണാഭമായ ഘോഷയാത്ര നാളെ തിരുവനന്തപുരത്ത്, ഇന്ന് തൃശൂരിൽ പുലിക്കളി മഹോത്സവം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 626. കാണാതായ ഇന്ത്യക്കാരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുന്നതായി വിദേശകാര്യ മന്ത്രാലയം. ഖേലേഗാ ഭാരത് ജീതേഗാ ഭാരത് എന്ന പ്രമേയത്തിൽ രാജ്യം ഇന്ന് ദേശീയ കായിക ദിനം ആഘോഷിക്കുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
5: എന്താണ് റൂട്ട് കനാൽ?
6: വിനോദത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യൂ റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1444 7 വിളിക്കുക.
4: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം മോഡ്, കൊല്ലം.

0: നാളെ കേരളത്തിലെത്തും. ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. മധ്യേഷ്യൻ രാജ്യങ്ങളുമായുള്ള തന്ത്രപ്രധാന സഹകരണം ലക്ഷ്യമിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ് റിപ്പബ്ലിക് സന്ദർശനത്തിന് തുടക്കമായി. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. നേപ്പാളിലും ടിബറ്റിലുമുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 626. 300+ ഇന്ത്യൻ പൌരന്മാരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുന്നതായി വിദേശകാര്യ മന്ത്രാലയം. ഇന്ന് ദേശീയ കായിക ദിനം. ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. ബുഡാപെസ്റ്റ് സ്ക്വാഷ് ഓപ്പൺ കിരീടം ഇന്ത്യയുടെ വേലവൻ സെന്തിൽകുമാറിന്. വാർത്തകൾ വിശദമായി. ഏകദിന സന്ദർശനത്തിനായി തമിഴ്നാട്ടിലെത്തിയ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന് കോയമ്പത്തൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ നേതൃത്വത്തിൽ ഊഷ്മാഘോഷത്തിൽ അദ്ദേഹം പങ്കെടുക്കുകയാണ്. തുടർന്ന് ബംഗളൂരുവിലേക്ക് പോകുന്ന ഉപരാഷ്ട്രപതി കർണാടക മുൻ മുഖ്യമന്ത്രി രാമകൃഷ്ണ ഹെഗ്ഡെയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളിലും സംബന്ധിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 മധ്യേഷ്യൻ സന്ദർശനം ആരംഭിച്ചു. ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ് റിപ്പബ്ലിക് എന്നീ രാജ്യങ്ങളിൽ 4 സന്ദർശനത്തിനായി ഇന്ന് രാവിലെയാണ് പ്രധാനമന്ത്രി യാത്ര തിരിച്ചത്. വിശദാംശങ്ങളിലേക്ക്.
1: മധ്യേഷ്യൻ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ തന്ത്രപ്രധാന ബന്ധങ്ങൾ ശക്തമാക്കാനും സാംസ്കാരിക സമ്പർക്കം കൂടുതൽ ആഴത്തിലാക്കാനും ഈ സന്ദർശനം ഉപകരിക്കുമെന്ന് യാത്രയ്ക്ക് മുന്നോടിയായുള്ള പ്രസ്താവനയിൽ പ്രധാനമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തും. വ്യാപാരം, നിക്ഷേപം, ഡിജിറ്റൽ കണക്ടിവിറ്റി, പ്രതിരോധം, ഊർജ്ജ മേഖലകളിലെ സഹകരണം എന്നിവ കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് ചർച്ചയാകും. സന്ദർശനവേളയിൽ താഷ്കന്റിലെ ശാസ്ത്രി സ്മാരകവും താഷ്കന്റ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ മഹാത്മാഗാന്ധി സെന്ററും പ്രധാനമന്ത്രി സന്ദർശിക്കും. തുടർന്ന് കിർഗിസ് റിപ്പബ്ലിക് പ്രസിഡന്റ് സദിർ ജാപറോവിന്റെ ക്ഷണപ്രകാരം 26th SCO ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി ബിഷ്കെക്കിലേക്ക് എത്തിയിരിക്കും. ബിഷ്കെക്കിൽ വെച്ച് മറ്റ് SCO നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്ന പ്രധാനമന്ത്രി 6th വേൾഡ് നൊമാഡ് ഗെയിംസ് ഉദ്ഘാടന ചടങ്ങിലും പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: നേപ്പാളിലും ടിബറ്റിലുമുണ്ടായ

0: പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 626 ഉയർന്നു. 2000 പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്ന് നേപ്പാൾ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കാണാതായവരിൽ ജലവൈദ്യുത പദ്ധതി ജീവനക്കാർ, വിദേശ പൌരന്മാർ, സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്നിവരും ഉൾപ്പെടുന്നു. പരിക്കേറ്റ 101 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. അതിനിടെ പ്രളയക്കെടുതി അനുഭവിക്കുന്ന നേപ്പാളിലേക്ക് ഇന്ത്യയുടെ അടിയന്തര സഹായ വിതരണം ഊർജിതമാക്കി. 10 ടൺ ദുരിതാശ്വാസ സാമഗ്രികളുമായി 3-ാമത്തെ വ്യോമസേനാ വിമാനം ഇന്നലെ വൈകിട്ട് കാഠ്മണ്ഡുവിലേക്ക് പുറപ്പെട്ടു. നേപ്പാളിലെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഇന്ത്യ പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ടെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചു. അതേസമയം പ്രളയത്തെ തുടർന്ന് കാണാതായ 320 ഇന്ത്യൻ പൌരന്മാരെക്കുറിച്ച് വിവരമില്ലെന്നും ഇവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. നേപ്പാളിലുണ്ടായ മിന്നൽ പ്രളയത്തിൽപ്പെട്ട 21 തമിഴ്നാട് സ്വദേശികളായ വിനോദസഞ്ചാരികൾ ചെന്നൈയിൽ തിരിച്ചെത്തി. ഇന്നലെ രാത്രിയാണ് സംഘം ചെന്നൈ വിമാനത്താവളത്തിലെത്തിയത്. യാത്രാസംഘം സഞ്ചരിച്ചിരുന്ന 3 വാഹനങ്ങളിൽ 1 വെള്ളപ്പൊക്കത്തിൽ മറിഞ്ഞെങ്കിലും യാത്രക്കാർ മരങ്ങളിലും ചെടികളിലും 2 മണിക്കൂറിലധികം പിടിച്ചുകിടന്നാണ് ജീവൻ രക്ഷിച്ചത്. പിന്നീട് രക്ഷാപ്രവർത്തകർ ഇവരെ താൽക്കാലിക ക്യാമ്പിലേക്ക് മാറ്റുകയും ഹെലികോപ്റ്റർ മാർഗം ഡൽഹിയിലെത്തിക്കുകയുമായിരുന്നു. സുരക്ഷിതമായി നാട്ടിലെത്തിച്ചതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് വിനോദസഞ്ചാരികൾ നന്ദി അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 137-ാം പതിപ്പാണിത്. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി തത്സമയം പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും കേൾക്കാവുന്നതാണ്. US നിർമ്മിത ജാവലിൻ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ സംവിധാനം വാങ്ങുന്നതിനായി ഇന്ത്യയും അമേരിക്കയും കരാറിൽ ഒപ്പുവച്ചു. തോളിന് വെച്ച് തൊടുക്കാവുന്ന ഈ അത്യാധുനിക മിസൈലിന്റെ ഉപഭോക്താവായി ഇന്ത്യ മാറുന്നതിനൊപ്പം തന്നെ ഭാവിയിൽ ഇവ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിനുള്ള ചർച്ചകൾക്കും ഇതോടെ തുടക്കമായി. ഇന്ത്യൻ സൈന്യത്തിന് അമേരിക്ക നൽകുന്ന ശക്തമായ പിന്തുണയുടെ തെളിവാണ് കരാറെന്നും ഇരു രാജ്യങ്ങളിലെയും പ്രതിരോധ വ്യവസായ മേഖലകൾക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള പുതിയ അവസരങ്ങൾ ഇത് തുറന്നു നൽകുമെന്നും ഇന്ത്യയിലെ US അംബാസിഡർ സെർജിയോ ഗോർ അഭിപ്രായപ്പെട്ടു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. രാവിലെ കൊച്ചിയിലെത്തുന്ന അദ്ദേഹം ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ആലപ്പുഴയിൽ നിന്നാണ് ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തിന് തുടക്കമാവുക. കേരള കൌമുദിയുടെ 115-ാം വാർഷികാഘോഷങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് പത്തനംതിട്ടയിലെത്തുന്ന ഉപരാഷ്ട്രപതി ആറന്മുള ഒത്തിട്ടാതി ജലോത്സവം ഉദ്ഘാടനം ചെയ്യും. പിന്നീട് തിരുവനന്തപുരത്ത് സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന്റെ സമാപന പരിപാടി ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. മറ്റന്നാൾ ലക്ഷദ്വീപ് സന്ദർശനത്തിന് ശേഷം കേരളത്തിൽ തിരികെ എത്തുന്ന ശ്രീ CP രാധാകൃഷ്ണൻ കൊച്ചി കാക്കനാട്ടെ രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് മടങ്ങും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_ TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ഓണം വാരാഘോഷത്തിന് സമാപനം കുറിച്ചുള്ള ഘോഷയാത്രയും ഉപരാഷ്ട്രപതി തിരുവനന്തപുരം വെള്ളയമ്പലത്ത് ഫ്ളാഗ് ഓഫ് ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, മന്ത്രിമാർ തുടങ്ങിയവർ പങ്കെടുക്കും. വൈകുന്നേരം കവടിയാർ മുതൽ കിഴക്കേക്കോട്ട വരെയാണ് ഘോഷയാത്ര. വിവിധ വകുപ്പുകളുടെയും സംഘടനകളുടെയും നിശ്ചല ദൃശ്യങ്ങളും കലാരൂപങ്ങളും ഘോഷയാത്രയിൽ അണിനിരക്കും. ഓണാഘോഷത്തിന് സമാപനം കുറിച്ച് ഇന്ന് തൃശൂരിൽ പുലിക്കളി മഹോത്സവം. വൈകിട്ട് 4 മണിയോടെ നഗരം പുലികൾ കീഴടക്കും. 9 സംഘങ്ങളായി 450 പുലികളാണ് താളമേളങ്ങളോടെ ഇത്തവണ നഗരമധ്യത്തിൽ ഇറങ്ങുക. ഫ്ളാഗ് ഓഫ് വൈകിട്ട് 4 മന്ത്രി OJ ജനീഷ് നിർവഹിക്കും. ഓരോ സംഘത്തിലും 50-ലധികം പുലികൾ അണിനിരക്കും. ഒപ്പം നിശ്ചല ദൃശ്യങ്ങളും ഉണ്ടായിരിക്കും. മികച്ച പുലിക്കളി സംഘങ്ങൾക്ക് വിവിധ പുരസ്കാരങ്ങളും ഒരുക്കിയിട്ടുണ്ട്. രാജ്യം ഇന്ന് ദേശീയ കായിക ദിനം ആഘോഷിക്കുന്നു. ഹോക്കി ഇതിഹാസം മേജർ ധ്യാൻചന്ദിന്റെ ജന്മദിനമാണ് ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഉൾപ്പെടെയുള്ളവർ ദേശീയ കായിക ദിന ആശംസകൾ നേർന്നു. മേജർ ധ്യാൻചന്ദിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച ഉപരാഷ്ട്രപതി, ഇന്ത്യൻ കായിക താരങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ രാജ്യത്തിന് അഭിമാനമാകുന്നതായി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മേജർ ധ്യാൻചന്ദ് വരും തലമുറകൾക്ക് എന്നും പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഫിറ്റ് ഇന്ത്യ ക്യാമ്പയിൻ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ലക്ഷ്യത്തോടെ രാജ്യമുടനീളം കളിക്കളത്തിൽ 1 മണിക്കൂർ എന്ന പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ വ്യക്തമാക്കി. ഒരു സമ്പന്ന രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിന് ആരോഗ്യമുള്ള യുവത്വം, ആരോഗ്യകരമായ സമൂഹവും അത്യന്താപേക്ഷിതമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
2: ആജ് നാഷണൽ സ്പോർട്സ് ഡേ കെ അവസർ പാർ സാറേ ദേശ് മേ ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റ് കോ ആഗേ ബഡാനേ കെ ലിയേ ഏക് ഘണ്ടേ ഖേൽ കെ മൈദാൻ മേ കാര്യക്രം ദിയാ ഹൈ. ആജ് സുബഹ് സേ മുജേ സൂചന മിൽ രഹി ഹൈ ലാഖോ കി സംഖ്യ മേ ഹർ ഗലി മേ मैदान में देश के युवा 8 घंटे के लिए खेलने के लिए आए हैं। मुझे खुशी है, देश बदल रहा है, देश आगे बढ़ रहा, नया भारत का निर्माण हो रहा है। नया भारत के निर्माण में देश के युवा फिट हो, सोसाइटी स्वस्थ हो, तभी समृद्ध राष्ट्र बनेंगे।
0: ഖേലേഗാ ഭാരത് ജീതേഗാ ഭാരത് എന്ന പ്രമേയത്തിൽ സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ ദേശീയ കായികദിന ആഘോഷങ്ങൾക്ക് ഇന്നലെയാണ് തുടക്കമായത്. ഹംഗറിയിൽ നടന്ന PSA ബുഡാപെസ്റ്റ് ഓപ്പൺ സ്ക്വാഷ് ടൂർണമെന്റിൽ ഇന്ത്യയുടെ വേലവൻ സെന്തിൽകുമാർ ചാമ്പ്യൻ. ഫൈനലിൽ ഹംഗേറിയൻ താരം ബെലാസ് ഫർക്കാസിനെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തകർത്താണ് വേലവൻ കിരീടം ചൂടിയത്. തമിഴ്നാട് സേലം സ്വദേശിയാണ് വേലവൻ സെന്തിൽകുമാർ. FIH വനിതാ ഹോക്കി ലോകകപ്പിൽ 5ാം സ്ഥാനം സ്വന്തമാക്കിയ ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിന് 50 ലക്ഷം രൂപയുടെ ക്യാഷ് അവാർഡ് പ്രഖ്യാപിച്ച് ഹോക്കി ഇന്ത്യ. ആംസ്റ്റർഡാമിൽ നടന്ന ആവേശകരമായ മത്സരത്തിൽ ജർമ്മനിയെ 1-3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ നേട്ടം കൈവരിച്ചത്. 1974 നടന്ന ആദ്യ ലോകകപ്പ് പതിപ്പിൽ ടീം 4ാം സ്ഥാനം നേടിയതിനു ശേഷം ലോകകപ്പ് ചരിത്രത്തിൽ ഇന്ത്യ കൈവരിക്കുന്ന ഏറ്റവും മികച്ച പ്രകടനമാണിത്. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ നാളെ ഇന്ത്യ തായ്ലാന്റിനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ രാത്രി 8 മണിക്ക് മത്സരം ആരംഭിക്കും. ഈ മാസം 31 മുതൽ സെപ്റ്റംബർ 1 വരെ സെർബിയയിലെ ബെൽഗ്രേഡിൽ നടക്കുന്ന ഉന്നതതല അനുസ്മരണ യോഗത്തിൽ കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നയിക്കും. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ പൈതൃകം, ഇന്നത്തെ ലോകത്തിനുള്ള പാഠങ്ങൾ എന്നതാണ് ഈ യോഗത്തിന്റെ പ്രമേയം. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രതലവന്മാരുടെയും ഗവൺമെന്റ് തലവന്മാരുടെയും പ്രഥമ സമ്മേളനത്തിന്റെ 65ാം വാർഷികമാണ് ഈ യോഗത്തിലൂടെ അടയാളപ്പെടുത്തുന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. മധ്യേഷ്യൻ രാജ്യങ്ങളുമായുള്ള തന്ത്രപ്രധാന സഹകരണം ലക്ഷ്യമിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ് റിപ്പബ്ലിക് സന്ദർശനത്തിന് തുടക്കമായി. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ. ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. നേപ്പാളിലും ടിബറ്റിലുമുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 626. 300-ലധികം ഇന്ത്യൻ പൌരന്മാരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുന്നതായി വിദേശകാര്യ മന്ത്രാലയം. ഇന്ന് ദേശീയ കായിക ദിനം. ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. ബുഡാപെസ്റ്റ് സ്ക്വാഷ് ഓപ്പൺ കിരീടം ഇന്ത്യയുടെ വേലവൻ സെന്തിൽകുമാറിന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
3: ആകാശവാണി സമയം 1 മണി. രഞ്ജിനി ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെടുന്ന ചലച്ചിത്ര ഗാനങ്ങൾ.

0: നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
2: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും?
1: ലോട്ടറി ഒന്നും അല്ല,
2: പിന്നെ
1: ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ ക്ലക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
4: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
4: 9446340979.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
3: Really? We can grow together.
5: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
6: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുക്കാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ

0: ബമ്പർ സമാനമായി മഹീന്ദ്ര താർ. ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയ് അലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
2: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, August 30th, 2026 at 5 p.m. Location, 236 Old Tappan Road, Old Tappan, New Jersey. Call 845-553-5671 or 845-729-5649.

ഇന്റെ പുതിയ അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.

0: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.
1: കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സ്, ഡോക്ടർ പാർവതി ജീവൻ, മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ പാർലമെന്ററി അഫയേഴ്സ് അരുൺ രാം മെഘ്വാൾ, ഡിസ്ട്രിബ്യൂട്ടഡ് പ്രൈസസ് ടു സ്റ്റുഡൻസ് ആൻഡ് സ്കൂൾസ് ഫോർ ദ മെറിട്ടോറിയസ് പെർഫോമൻസ് ഇൻ ദ 58th യൂത്ത് പാർലമെന്റ് കോമ്പറ്റീഷൻ 2025-26 അറ്റ് പാർലമെന്റ് ഹൌസ് കോംപ്ലക്സ് ഇൻ ന്യൂഡൽഹി. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി റിവ്യൂഡ് 6 കീ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ് അക്രോസ് ദ റെയിൽവേ, റോഡ് ആൻഡ് പവർ സെക്ടേഴ്സ് സ്പാനിംഗ് 9 സ്റ്റേറ്റ്സ് വിത്ത് എ ക്യുമുലേറ്റീവ് കോസ്റ്റ് ഓഫ് മോർ ദാൻ 30,000 crore rupees. Malnutrition rate declines to 36% over past 3 years. Meghalaya Chief Minister Conrad K. Sangma has said stunting among children under 5 in the state has declined from 46% to around 36% over the past 3 years. Addressing the ongoing autumn session of the State Legislative Assembly, Mr. Sangma said the overall malnutrition rate has also come down to 36%. Chief Election Commissioner Yanesh Kumar has said booth level officers are the foundation of India's democracy. The CEC, who is on a 2-day visit to Uttar Pradesh, attended an interaction program with around 500 booth level officers in Lucknow. The Publications Division of the Ministry of Information and Broadcasting has received 7 awards at the Federation of Indian Publishers Awards for Excellence in Book Production 2026. The Unified Payments Interface has completed 10 years of transforming digital payments in the country and abroad. The unprecedented scale and reliability achieved by UPI have earned global recognition as world's largest real-time payment system, with the system now operational across 11 countries. The Bharatiya Janata Party will contest all 117 assembly seats in the upcoming Punjab assembly elections. Addressing the first zonal meeting in Patiala, the BJP General Secretary B.L. Santosh said, Telangana Chief Minister A. Revanth Reddy ordered the officials to expedite land acquisition for the prestigious Musi Rejuvenation Project. Justice Sunil Balakrishna Shukra, former judge of the Bombay High Court, was sworn in as the new chairman of the Maharashtra Lokayukta Institution. The Supreme Court directed former Tehalka Magazine chief editor Tarun Tejpal to surrender within 3 weeks and file a surrender certificate before 22nd September for the court to hear his appeal on merits. Tejpal has challenged the Bombay High Court's order convicting and sentencing him to 10 years of rigorous imprisonment in the 2013 rape case. The central government has empowered the West Bengal government to conduct hearings under the Citizenship Amendment Act or CAA and issue citizenship certificates to eligible applicants. Security forces have recovered a large quantity of arms, ammunition and explosives from a Maoist dump in the BG police station of Sukma district in Chhattisgarh. Based on information provided by surrendered Maoists, a joint research operation was conducted. The Allahabad High Court

0: Feel the music with Radio Santhvanam 90.4 FM.
1: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R. and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, August 30th, 2026 at 5 p.m. Location, 236 Old Tappan Road, Old Tappan, New Jersey. Call 845-553-5671 or 845-729-5649.
2: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
3: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
2: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാ.
3: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
4: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
5: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
4: ഡ്രസ് മാത്രം പോരല്ലോ, അതിനകത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
5: ആ ചോദ്യങ്ങൾക്കെല്ലാം

ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്. അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്. ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക് നസീം സിഗ്നേച്ചർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, അഞ്ചുകല്ലുമൂട്, കൊല്ലം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുക്കാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനം.

0: മഹീന്ദ്ര താർ ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയ് അലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
2: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rocklands presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, August 30th, 2026 at 5 p.m. Location, 236 Old Tappan Road, Old Tappan, New Jersey. Call 845-553-5671 or 845-729-5649.
3: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

0: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R. and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, August 30th, 2026 at 5 p.m. Location, 236 Old Tappan Road, Old Tappan, New Jersey. Call 845-553-5671 or 845-729-5649.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: Yaar solvado

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ? അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
2: ലോട്ടറി ഒന്നും അല്ല,
1: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
2: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
2: 9446340979.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
3: Really, we can grow together.
4: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലമ്മൂട്, കൊല്ലം.
5: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448 40. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
4: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാമല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
3: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
4: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
5: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
6: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
7: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
8: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
9: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men's Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravishankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, August 30th,

0: 2026 at 5 p.m. Location, 236 Old Tappan Road, Old Tappan, New Jersey. Call 845-553-5671 or 845-729-5649.
1: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ടെക് ബൈറ്റ്സ്. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് അനൂപ് രാജീവ്, സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: ഹലോ, നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ ടെക് ബൈറ്റ്സിന്റെ എല്ലാ ശ്രോതാക്കൾക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ നേരുന്നു. ഞാൻ അഖിലും അനുപേട്ടനും ഇവിടെ ഇന്ന് ഈ തിരുവോണ ദിനത്തിൽ നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പൊ എല്ലാവരും ഓണമൊക്കെ ആയിട്ട് സദ്യ ഒരുക്കുന്ന, വീട്ടിൽ കുടുംബക്കാരൊക്കെ എത്തിക്കാണും, നിങ്ങൾ സദ്യ ഒരുക്കുന്നതിന്റെ തിരക്കത്തിലും പൂക്കൾ ഇടുന്നതിന്റെ തിരക്കിലും ഒക്കെ ആയിരിക്കും. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് കൂടെ നമ്മൾ നമ്മുടെ ടെക് ബൈറ്റ്സിന്റെ ഒരു എപ്പിസോഡുമായിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ്. നമ്മൾ യൂഷ്വൽ ടെക് ബൈറ്റ്സിൽ നിന്ന് പുറത്തു വന്നിട്ട് നമ്മൾ ഇന്ന് മീൻസ് ഈ ഗാഡ്ജറ്റിന്റെ യുഗത്തിൽ നമ്മളെ കുട്ടിക്കാലം മുതൽ ഈ ഒരു കാലഘട്ടം വരെ വന്നപ്പോൾ ഉള്ള നമ്മളെ ടെക്നോളജി യുഗത്തിൽ വന്ന ചില മാറ്റങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ ഒരു രീതിയിലാണ് നമ്മൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ടെക് ബൈറ്റ്സ് അവതരിപ്പിക്കാൻ
4: പോകുന്നത്. ഓണം ടെക്നോളജിക്ക് മുമ്പും ടെക്നോളജിക്ക് ശേഷവും.
3: എക്സാക്ട്ലി എക്സാക്ട്ലി.
4: കാരണം നമ്മൾ 80s തൊട്ട് 2000 വരെ ഉണ്ടായിരുന്ന ഓണം പോലെ അല്ല 2000-ന് ശേഷമുള്ള ഓണം.
3: അതെ,
4: പണ്ടൊക്കെ നമുക്ക് അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകാം. ഓരോ സെക്ഷൻ ബൈ നമുക്ക് പറഞ്ഞു
3: പോകാം, ഓരോ സെക്ഷൻ ആയിട്ട് നമുക്ക് പോകാൻ പറ്റും. നമ്മളിപ്പോ നമുക്ക് ഉദാഹരണത്തിന് ഒരു 80s കാലഘട്ടം മുതലുള്ള രീതിയിൽ പറഞ്ഞു തുടങ്ങാം.
4: തീർച്ചയായിട്ടും.
3: അതിനുശേഷമാണല്ലോ ശരിക്കും
4: ടെക്നോളജി ഡെവലപ്പ്
3: വരുന്നതും ഇന്റർനെറ്റ് വരുന്നതും ഒക്കെ.
4: അതെ, ഒരു 40 കൊല്ലത്തിന്റെ ഇടയ്ക്ക് ഉണ്ടായ ഒരു ഡിഫറൻസ് ആണ് നമുക്ക്.
3: അതെ അതെ അതെ. അപ്പോ മീൻസ് ഞാനിപ്പോ എന്റെ കുട്ടിക്കാലം മുതലുള്ള കാര്യം പറയുന്നുണ്ട്. ഞാനിപ്പോ കുട്ടിക്കാലത്തൊക്കെ ആയിരുന്നപ്പോഴത്തേക്ക് എന്റെ ഏറ്റവും വലിയൊരു കൗതുകവും സന്തോഷം എന്നൊക്കെ വെച്ചാല് ഓണമാകുമ്പോ മെയിൻലി നമ്മളെ എക്സാം എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വെക്കേഷൻ കിട്ടുന്ന ഒരു ടൈമാണ്. എന്റെ മനസ്സിൽ ആദ്യം വരുന്ന ചിന്തകളാണത് കേട്ടോ. അപ്പോ എക്സാം മീൻസ് വെക്കേഷൻ വരുന്നു. വെക്കേഷൻ വന്ന് ചിലപ്പോ നമ്മള് കുടുംബ വീട്ടിലോട്ടൊക്കെ പോകും, അപ്പനും അമ്മയുള്ള വീട്ടിലോട്ടൊക്കെ പോകും. അവിടുത്തെ ഓണം സെലിബ്രേഷൻസ് കാര്യങ്ങൾ, ഇപ്പൊ അവിടെ ക്ലബ്ബുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടുത്തെ പരിപാടിയിൽ പങ്കെടുക്കുക, നമ്മളെ കുളങ്കര മത്സരം, പിന്നെ പാട്ട് പാടുന്നത്, അങ്ങനെയുള്ള പരിപാടി, വടംവലി, അങ്ങനെയുള്ള പരിപാടികളൊക്കെയായിരുന്നു നമ്മൾ ആഘോഷിച്ചോണ്ടിരുന്നത്. അപ്പൊ അതിൽ നമ്മൾ ഇങ്ങനെ കാത്തിരിക്കും ആ ഒരു സമയം എത്താനും. അന്ന് നമ്മള് ഈ പറഞ്ഞില്ല, നമുക്ക് വേറെ എൻഗേജ്മെന്റ്സ് ഒന്നുമില്ല, നമ്മൾ ഫോണില്ല, അങ്ങനെ സോഷ്യൽ മീഡിയ പരിപാടികൾ ഒന്നുമില്ല. നമ്മള് നാട്ടിൽ വരുന്നതും ഈ കളികളിൽ എൻഗേജ്ഡ് ആയി നിൽക്കുന്നതൊക്കെയാണ് നമ്മൾ ഏറ്റവും വലിയ സന്തോഷം. പക്ഷേ അനുപേട്ടന്റെ ഒരു ചിന്തയിൽ നിന്ന് പറയും, ഈ ഒരു കാലഘട്ടമായിട്ട് നമ്മളിങ്ങനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ പഴയ കാലഘട്ടത്തിൽ വന്ന ഒരു വലിയ മാറ്റം വന്നിട്ടുണ്ടല്ലേ?
4: തീർച്ചയായിട്ടും. ആദ്യം തന്നെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ. അഖില് പറഞ്ഞ പോലെ എല്ലാവരും ഓണത്തിന് തിരക്കിലായിരിക്കും, എങ്കിലും കുറച്ച് സമയം ഞങ്ങളുടെ ടെക് ബൈറ്റ്സ്, പുതിയൊരു രീതിയിലുള്ള ടെക് ബൈറ്റ്സ്, ഓണത്തിന് സ്പെഷ്യൽ ആയിട്ടുള്ള ടെക് ബൈറ്റ്സ് കേൾക്കാനായിട്ട് കുറച്ച് സമയം മാറ്റി വെക്കുക. അപ്പം പറയുമ്പോഴേ ശരിക്കും ഓണം എന്നുള്ള എന്റെ 80s കാലഘട്ടങ്ങളിലാണ്. അപ്പൊ അഖില് പറഞ്ഞ പോലെ തന്നെ എക്സാം എല്ലാം കഴിഞ്ഞു. അത് മാത്രമല്ല, നമുക്ക് കൃത്യമായിട്ട് ഇപ്പോഴത്തെ പോലത്തെ എനിക്ക് തോന്നുന്നു ഈ മാറി വന്ന കാലാവസ്ഥയെക്കാൾ കൂടുതൽ കർക്കിടക മാസം കഴിഞ്ഞ നല്ല മഴയാണ്. മഴ കഴിഞ്ഞിട്ട് വരുന്ന ഒരു വെയിലുണ്ട്, അത് ഓണ വെയിൽ. അന്നൊക്കെ ആൾക്കാർ പറയുന്ന ഓണ വെയിൽ എന്നാണ്
3: ശരിക്കും. നമുക്ക് ആ ഒരു ചേഞ്ച് നേച്ചറിൽ അറിയാൻ പറ്റും,
4: പെട്ടെന്ന് അറിയാൻ പറ്റും.
3: വെയിൽ ഉണ്ടെങ്കിൽ പോലും അതിന് നമുക്കൊരു സന്തോഷം തരുന്ന, ഒരു കുളിർമ തരുന്ന വെയിൽ.
4: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അത് മാത്രമല്ല, വരമ്പിലൊക്കെ ഈ തുമ്പപ്പൂ, എനിക്ക് ഈ തുമ്പപ്പൂ എന്താന്ന് പണ്ടാറ് അമ്മയൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള അറിവ് മാത്രമുള്ള വെളുത്ത പൂക്കള്, അതിങ്ങനെ പൂത്ത് നിൽക്കും. അപ്പൊ ഇത് പണ്ട് എന്റെ ചേട്ടന്മാരൊക്കെ എടുത്ത് ഇങ്ങനെ പറിച്ചിട്ട് ഇങ്ങനെ വായിൽ വെച്ച് അതിൻ്റെ അത് തേൻ എടുത്ത് കഴിക്കുന്ന കണ്ടോ. അപ്പൊ എന്റെ ആദ്യത്തെ ഓർമ്മ ഈ തുമ്പപ്പൂ അറിയില്ല. അപ്പം നമ്മള് എക്സാം കഴിഞ്ഞിട്ട് അച്ഛന്റെ വീട്ടിലും അമ്മയുടെ വീട്ടിലും എല്ലാം മാറി മാറി പോകും. അപ്പൊ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് കുട്ടികൾ, ഞങ്ങളുടെ കസിൻസ് ഒക്കെ ഒരുപാട് പേരുണ്ട്. നമ്മളുടെ സോഷ്യൽ മീഡിയ അതാണ് ആക്ച്വലി. പിന്നെ നമ്മുടെ മൂത്ത ചേട്ടന്മാരുണ്ട്, അവർക്കൊക്കെ ക്ലബ്ബുകളൊക്കെ ഉണ്ട്. ഈ ഓണ സമയമാകുമ്പോഴാണ് ഈ ക്ലബ്ബുകളൊക്കെ കൂണുപോലെ പൊട്ടി മുളച്ച് അവരുടെയൊക്കെ വാർഷികം ആഘോഷങ്ങളെല്ലാം. അപ്പൊ ഞാൻ കണ്ടിട്ടില്ലാത്ത കളികൾ, തലേണയടി, സ്പൂണില്, മറ്റേ കാരണം ആൾക്കാർ അന്ന് നമുക്ക് ഗാഡ്ജറ്റിനെ കുറിച്ച് ഒരു ചിന്ത പോലും, എന്നുവെച്ചാൽ നമ്മളുടെ സ്വപ്നങ്ങളിലെങ്ങും ഇല്ല
3: ഗാഡ്ജറ്റ്.
4: നമ്മളൊരു ക്യാമറ പോലും കാണുന്ന ഏതെങ്കിലും ഫോട്ടോഗ്രാഫറിന്റെ കയ്യില്ല,
3: വളരെ റെയർ ആയിട്ടാണ് പുറത്തൊക്കെയുള്ള ആൾക്കാർ വരുമ്പോ ഒരു ചെറിയ പോയിന്റ് ആൻഡ് ഷൂട്ട് ക്യാമറ ഉണ്ട്.
4: അതെ അതെ, യക്ഷിക്കാടെ.
3: അതെ അതെ. അതിൽ വേറൊരു കൗതുകം എന്താ വെച്ചാല്, ഈ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഇത് എപ്പൊ കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ പോലും
4: നമുക്കില്ല കിട്ടുമ്പോ നമ്മൾ കാണും. അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ ആകുലപ്പെടുകയോ അങ്ങനത്തെ ടെൻഷനുകളൊന്നും നമ്മൾ

0: ചോദിച്ചോണ്ടിരിക്കുക ഫോട്ടോ ഇട്ട്.
1: അതെ അതെ, അങ്ങനൊന്നുമില്ല. അപ്പൊ അതാണ്. അപ്പം ആ ഒരു നമ്മൾ ശരിക്കും ഓണം വെക്കേഷൻ ആകാനായിട്ട് കാത്തിരിക്കും. ആനുവൽ വെക്കേഷനേക്കാൾ കൂടുതൽ ഓണം വെക്കേഷൻ ആണ്. കാരണം ഫാമിലിയിലെ ഫുൾ റിലേറ്റീവ്സ് ആ കുടുംബ വീട്ടിൽ കൂടുക എന്നുള്ളതാണ് നമ്മുടെ ത്രില്ല്.
0: അതെ,
1: അതിന്റെ കൂട്ടത്തിൽ കഥകൾ പറയുക, പിന്നെ അമ്മൂമ്മയുടെയും അപ്പൂപ്പന്റെയും പിന്നെ വല്യമ്മമാരുടെ ഒക്കെ കൂടെ ഇരുന്ന് കഥകൾ പറയുക, ഓണത്തിന്റെ കഥകൾ പറയുക. അപ്പൊ നമ്മളുടെ ട്രഡീഷൻ, നമ്മളുടെ കൾച്ചർ എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ള റൂട്ടിലേക്ക് നമ്മൾ ശരിക്കും എത്തിപ്പെടുന്ന അവിടെയാണ്. അപ്പൊ നമ്മൾ ശരിക്കും ഇപ്പൊ ശരിക്കും നമ്മുടെ ഗൂഗിൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് എന്നൊക്കെ പറയാൻ, നമ്മുടെ അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരും ഒക്കെ ആയിരുന്നു. കാരണം അവിടെ നിന്ന് കേൾക്കുന്ന കഥകൾ ആ റീൽസ് ആണ്, അന്നത്തെ ആ കഥ കുഞ്ഞു കഥകളാണ് നമ്മളെ ഫോം
0: ചെയ്യുന്നത്.
1: അതെ, നമ്മളെ നമ്മളെ നമ്മളെ ഫോർമേഷൻ ശരിക്കും അതിൻ്റെ അകത്താണ്. അപ്പൊ നമ്മൾ ഇപ്പൊ എനിക്ക് തോന്നുന്നു, ഞാൻ പലപ്പോഴും നമ്മൾ ഇപ്പം എവിടെ പോയാലും ഇപ്പം നമ്മൾ മാളുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഈ സോഷ്യൽ ഗ്യാതറിംഗിൽ ചെന്ന് കഴിഞ്ഞാൽ കുട്ടികൾ മലയാളം സംസാരിക്കുന്നത് തന്നെ വളരെ വിരളമാണ്. എല്ലാവരും ഇംഗ്ലീഷിലാണ്. അപ്പൊ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഇവർക്ക് മലയാളിയാണെന്നുള്ളൊരു തോന്നൽ. കാരണം അവിടെ തന്നെ ശരിക്കും നമ്മളുടെ ഐഡന്റിറ്റി ലാക്ക് ഉണ്ടായി കഴിഞ്ഞു. അവർ മലയാളിയാണോ അതോ ഇംഗ്ലീഷുകാരനാണോ, ആക്ച്വലി ദേ കനോട്ട് ഡിഫറൻഷിയേറ്റ് ഫ്രം ബോത്ത്. അതാണ് പ്രശ്നം. അപ്പൊ പക്ഷെ നമ്മളുടെ കാലഘട്ടങ്ങൾ അങ്ങനല്ല. നമ്മൾ മലയാളിയാണ്, നമ്മൾ മഹാബലി അല്ലെങ്കിൽ ഓണം ആഘോഷിക്കുന്നത് മഹാബലിയെ വരവേൽക്കാൻ വേണ്ടിയിട്ടാണ്. മഹാബലി എന്ന് പറഞ്ഞൊരു രാജാവ് കേരളം ഭരിച്ചിരുന്നു എന്നൊക്കെ ഉള്ള നമ്മൾ കേൾക്കുമ്പോൾ നമ്മളുടെ ഐഡന്റിറ്റി പിന്നെയും പിന്നെയും റൂട്ടഡ് ആകുക.
0: പക്ഷെ
1: ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നോളജി നമ്മളെ അത് എന്തോ ഒരു എന്താ പറയുന്ന ഒരു ദൗർഭാഗ്യം എന്നല്ലേ, ടെക്നോളജി നമ്മളെ അടുപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു സാധനമാണ്. പക്ഷെ അത്രത്തോളം നമ്മൾ ഡിസ്റ്റന്റ് ആയി പോയി എല്ലാരിൽ നിന്നും. ഇപ്പോഴത്തെ ഓണം ശരിക്കും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ആരെയൊക്കെയോ പ്രീതിപ്പെടുത്താൻ വേണ്ടി നമ്മൾ നടത്തുന്ന കുറെ ചേഷ്ടകൾ മാത്രമാണ്. കാരണം ഇൻസ്റ്റാഗ്രാമിന്റെ അകത്ത് നമ്മൾ പുതിയ, നമുക്ക് കാശില്ലെങ്കിൽ ലോൺ എടുത്ത് നമ്മൾ പുതിയ കുറെ ഭയങ്കര ലക്ഷറീസ് ആയിട്ടുള്ള ഉടുപ്പുകൾ എടുത്തിരുന്നു. പിന്നെ നമുക്ക് അറിയാൻ വയ്യാത്ത കളങ്ങൾ നമ്മൾ ഉണ്ടാക്കി എടുത്തിരുന്നു, യൂട്യൂബിലൊക്കെ നോക്കി നമ്മൾ ഉണ്ടാക്കിയിടുന്നു. അത് ശരിക്കും ഓണത്തിന്റെ ഇതിന് വേണ്ടിയിട്ട് മാത്രമല്ല, ഈ ഇൻസ്റ്റാഗ്രാമിന്റെ ഇതില് കേ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന കാര്യങ്ങളായി മാറി.
0: പിന്നെ ഒരു സംഭവം വെച്ചാല് ഞാൻ മീൻസ് എന്റെ ഓർമ്മകളാണ് ഞാൻ പറയുന്നത്. കാര്യം വീട്ടില് മെയിൻ ആയിട്ടുള്ള സംഭവം ഈ വെക്കേഷൻ ആവുന്നു എന്നുള്ള കാര്യം മാറ്റി കഴിഞ്ഞാൽ പിന്നെ അടുത്ത സംഭവമാണ് നമുക്ക് കൈനീട്ടം കിട്ടുന്നത്
1: അല്ലേ.
0: വീട്ടിലെ അപ്പൂപ്പൻ അമ്മൂമ്മ അച്ഛൻ അമ്മ ചേട്ടൻ ചേച്ചി ഒക്കെ ഉണ്ടെന്നുണ്ട് അവരുടെ കയ്യിൽ കൈനീട്ടം, വല്യച്ഛന്മാരുണ്ടെങ്കിൽ അവരുടെ കൈനീട്ടം. നമ്മൾ ഇത് കൂട്ടി വെക്കുക, ഇത് കൂട്ടി വെച്ചിട്ട് പിന്നെ നമുക്ക് എന്തൊക്കെ വാങ്ങാം ഇങ്ങനെയുള്ള ചിന്തകളിലേക്ക് നമ്മൾ പോകും. ആ സമയത്ത് ഈ പറഞ്ഞത് നമ്മൾ വീട്ടിലാണ് ഫുൾ ടൈം. ചിലപ്പോ ചിലരുടെ ഇപ്പൊ എന്റെ വീട്ടിലെന്നൊക്കെ പറഞ്ഞാല് ഇപ്പൊ ഉത്രാടം തിരുവോണം അവിട്ടം ഇതെല്ലാം ഓരോ വീടുകളിലാണ്. ഇപ്പൊ തിരുവോണം മിക്കവാറും ഞങ്ങളുടെ വീട്ടിൽ ഞാനും അച്ഛനും അമ്മയും അനിയനും ഫാമിലി ആയിട്ട് പോകും. ഉത്രാടം അങ്ങനെ പ്രത്യേകിച്ച് വലിയൊരു ആഘോഷം ഇല്ലെങ്കിലും ഓണത്തിന്റെ പ്രിപ്പറേഷൻ ആണ് ഉത്രാടത്തിന് നടക്കുന്നത്. മൂന്നാം ഓണത്തിന് മാമന്റെ വീട്ടിലായിരിക്കും, മറ്റേത് ചേച്ചിയുടെ വീട്ടിലായിരിക്കും. അങ്ങനെ അങ്ങനെ ഓണം മാറി മാറി മാറി ആയിരിക്കും. പക്ഷെ ഇന്ന് അങ്ങനൊരു ഓണം ഉണ്ടോ എന്നുള്ളത് ആക്ച്വലി
1: തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാരും ഭയങ്കര ന്യൂക്ലിയർ ആയി, പിന്നെ എല്ലാരും ഈ ഫോണിന്റെ പുറകെയായി. കാരണം ഗാഡ്ജറ്റ്സ് വന്നതോടുകൂടി ഗാഡ്ജറ്റ്സ് നമ്മളെ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞു. നമ്മള് ശരിക്കും ടെക് ബൈറ്റ്സിന്റെ അത് നമ്മൾ ഗാഡ്ജറ്റ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഗാഡ്ജറ്റ്സിന്റെ ഒരു ദൂഷ്യവശമാണ് നമ്മൾ കാണുന്നത്. എന്ത് സെലിബ്രേറ്റ്, ഇപ്പൊ ഓണം മാത്രമല്ല ക്രിസ്മസ് ആയാലും ശരി, വേറെ എന്ത് ദീപാവലി ആയാലും ശരി, എല്ലാരും ഫോണിന്റെ പുറകിലാണ്. കാരണം ഫോണിന്റെ അകത്ത് ക്യാമറയുണ്ട്, ഇന്റർനെറ്റ് ഉണ്ട്. ഇത് യൂസ് ചെയ്തുകൊണ്ട് അവരുടെ സെൽഫ് വാലിഡേഷൻ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ബാക്കിയുള്ളവരെ കൊണ്ട് ഹായ് ഹൂയി പറയിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ബാക്കി എല്ലാവരുടെയും ചിന്തകളായി മാറി. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഓണത്തിന്റെ ആ ഒരു എസെൻസ് എന്ന് പറയുന്നത് ആ ഒരു എന്താ പറയുക, ഒത്തുചേരലാണ്. ഇപ്പം അഖില് പറഞ്ഞ പോലെ ഞാൻ എന്റെ ഓർമ്മയെ ശരിയാണെങ്കിൽ എന്റെ എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ ചേട്ടൻ വന്ന് അച്ഛന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. വെക്കേഷൻ കഴിയുമ്പോ തന്നെ അതിന്റെ പുറകെയാണ് അച്ഛനും അമ്മയും വരുന്നത്. അപ്പൊ ഈ പിന്നെ ഫ്രീഡം ആണ്. അപ്പൊ ഇത് പക്ഷെ എത്ര കുട്ടികൾ ഇപ്പം ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം എനിക്ക് ഭയങ്കര, കാരണം എല്ലാരും ന്യൂക്ലിയർ ആണ്, അവരവരുടെ ഫാമിലി. ഇപ്പം
0: എല്ലാരും
1: തിരക്കിലായി, സമയമില്ല, എല്ലാരും പിന്നെ ഫോൺ പിടിച്ചോണ്ടിരിക്കുക, പിന്നെ ഫേസ്ബുക്ക് നോക്കുക, യൂട്യൂബ് നോക്കുക, ഇൻസ്റ്റാഗ്രാം നോക്കുക. കുട്ടികളെല്ലാം ആ ഒരു ലെവലിലേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ആ ഒരു സീസൺഡായി കഴിഞ്ഞു. അപ്പൊ അതിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ അവരുടെ പാരന്റ്സിനും കഴിയുന്നില്ല, അവർക്കും പറ്റില്ല. കാരണം പാരന്റ്സ് ഓൾറെഡി ഇതിന്റെ അകത്ത് ഗ്ലൂഡ് ആണ്, സ്ക്രീൻസിന്റെ അകത്ത് ഗ്ലൂഡ് ആണ്. അപ്പൊ അവര് ശരിക്കും അവര് ഇപ്പം ഒരു ഹോട്ടലിൽ ഇപ്പം മറ്റേ സദ്യ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഇമോഷൻ ആണ്. സദ്യയുടെ രുചി മാത്രമല്ല, സദ്യ ഉണ്ടാക്കുന്നതും മണവും
0: രാവിലെ തൊട്ട് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഉത്രാടം മുതൽ അതിനുള്ള പ്രിപ്പറേഷൻ ശരിക്കും നമ്മൾ
1: തീർച്ചയായിട്ടും ഒരു കമ്മ്യൂണിറ്റി പ്രോഗ്രാമാണ് സദ്യ എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും ലാസ്റ്റ് സദ്യയുടെ നമ്മൾ സദ്യവട്ടങ്ങൾ കഴിക്കുമ്പം ആ നമ്മൾ ഉണ്ടാക്കിയ ഫീലിന്റെ ആ ഒരു ഇമോഷൻ കുഞ്ഞുങ്ങൾ പോലും അതിനകത്ത് ഹെൽപ്പ് ചെയ്യും. ചിലപ്പോൾ ഈ പറഞ്ഞ കണക്ക് പച്ചമുളക് കൊണ്ടിടാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കറികൾ കൊണ്ടിടാനോ അല്ലെങ്കിൽ കൊണ്ടുവെക്കാനോ വിളമ്പാനോ ഒക്കെ എല്ലാവരും സഹായിക്കും. അപ്പൊ അതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന ആ ഒരു ഹാപ്പിനെസ് ശരിക്കും ഇപ്പം നമ്മളൊരു ഹോട്ടലിൽ പോയി സദ്യവട്ടം കഴിക്കുന്ന കുട്ടികൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഡൗട്ടാണ്. ദേ ആർ ഈറ്റിംഗ് ഫോർ സംതിങ് അല്ലെങ്കിൽ ആ ഒരു ഓണം ആയതുകൊണ്ട് ഞങ്ങൾ സദ്യ കഴിക്കുന്നു എന്നുള്ളൊരു ഫീൽ മാത്രമേ ഉള്ളൂ.
0: ഇത് മാത്രമല്ല ബേട്ടാ, ഇപ്പോ നമ്മളിപ്പോ ഫാമിലി റിലേറ്റീവ്സ് ഉള്ളത് അവർ അവരെന്തായാലും വരും. നമ്മളുടെ ആ കാലഘട്ടത്തിൽ ഓണത്തിൽ അവരെന്തായാലും ഉണ്ട്. പക്ഷെ അത് കൂടാതെ നമ്മളെ നെയ്ബർഹുഡും ഉണ്ട്, നമ്മളെ അയൽവക്കക്കാരും. ഇതിപ്പോ ഓണം ആഘോ മീൻസ് ഓണമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ മറ്റു മതത്തിലുള്ള ആൾക്കാരാണെങ്കിൽ പോലും
1: തീർച്ചയായിട്ടും
0: ഇവർ നമ്മളുമായിട്ട് ക്ലബ് ചെയ്യും.
1: അതെ അതെ അതെ അതെ. അല്ല അത് ശരിക്കും പറയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പം ഞങ്ങൾ എന്റെ സ്കൂൾ ഡേയ്സ് കഴിഞ്ഞ കോളേജ് ഡേയ്സ് ഒക്കെ ആയപ്പം അതായത് പ്രീ ഡിഗ്രി ഒക്കെ പഠിക്കും നമുക്ക് എപ്പോഴും വീട്ടിലോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു. അപ്പം ശരിക്കും നമ്മുടെ ഒരു ഒരു നഗരമുണ്ട്, നമ്മളുടെ ഒരു അന്ന് നഗരം വന്നിട്ടില്ല വരുന്നേ ഉള്ളൂ. അപ്പൊ ആ ഏരിയയിലുള്ള എല്ലാരും കൂടെ ചേർന്നിട്ടാണ് പൂക്കൾ ഇടുന്നത്, മനസ്സിലായില്ലേ? അപ്പൊ എല്ലാരും കൂടെ ക്യാഷ് ഷെയർ ചെയ്യും, പൈസ ഇട്ടിട്ടാണ് പൂവ് മേടിക്കുന്നത്, പൂക്കളം അറേഞ്ച് ചെയ്യുന്നത് എല്ലാം. പിന്നെ ഓണത്തിന് ഈ പറഞ്ഞ പോലെ അവിടെ ഒരു കൂട്ടായ്മയുണ്ട്. അപ്പൊ അവിടുത്തെ ആ ലോക പക്ഷേ അത് ഒരു സോഷ്യൽ മീഡിയക്കകത്തും കിട്ടാത്ത ഗ്രാറ്റിറ്റ്യൂഡും ഹാപ്പിനെസ്സും ആണ് നമുക്ക് ശരിക്കും അങ്ങനത്തെ നേരിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള ഇടപഴകളിലൂടെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. നമ്മളുടെ അസ്തിത്വം അങ്ങനെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പം എന്തുകൊണ്ടോ അത് പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ടെക്നോളജി വന്നത്. ടെക്നോളജി വന്നത് ശരിക്കും നമുക്കൊരു അബദ്ധമായി പോയി എന്നുള്ളൊരു ഫീലാണ് ശരിക്കും ഇപ്പൊ എല്ലാവർക്കും.
0: അതെ, ഈ ഈ ചില കാര്യങ്ങളുമായിട്ടൊക്കെ നമ്മൾ കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കത് സത്യം പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞുകൂടാ നല്ലതിനായിരുന്നോ ചീത്തയ്ക്കാണോ നമുക്ക് അറിഞ്ഞുകൂടാ. അത് ചിലപ്പോൾ കാലത്തിന് അനുയോജ്യമായിട്ടുള്ള മാറ്റമായിരിക്കാം, പക്ഷെ എവിടേക്കോ ചില നഷ്ടം നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യും.
1: തീർച്ചയായിട്ടും അത് ഇനി പുതിയ ജനറേഷനിലുള്ള കുട്ടികൾക്ക് അതുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. എങ്കിൽ പോലും നമുക്കൊക്കെ ഭയങ്കരമായി മിസ് ചെയ്യുന്നുണ്ട്.
0: അതെ അതെ.
1: കാരണം പഴയ കാലത്തെ ഓണം ഒരിക്കൽ കൂടി തിരിച്ചു വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. ഓണം മാത്രമല്ല, ദീപാവലി ആയാലും ക്രിസ്മസ് ആയാലും എല്ലാം ഈ സെലിബ്രേഷൻസ് എല്ലാം നമുക്ക് ഈ പഴയ കാലത്തെ പോലെ കൂട്ടായ്മകളിലൂടെ നമ്മളുടെ ബന്ധങ്ങളിലൂടെ നമുക്കുണ്ടാകുന്ന ഇമോഷൻസും നമുക്കുണ്ടാകുന്ന ഫീലിങ്സും നമ്മളുടെ ആ ഒരു മൊത്തത്തിനുണ്ടാകുന്ന ആറ്റിറ്റ്യൂഡിനുണ്ടാകുന്ന ചേഞ്ചുകൾ പോലും അതേപോലെ ഉണ്ടാക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ശരിക്കും നമ്മൾ ആലോചിച്ചു. പിന്നെ വേറൊരു കാര്യം നമ്മൾ പറയേണ്ടത് എനിക്ക് തോന്നുന്നു നമുക്കൊരു ബ്രേക്ക് എടുക്കാൻ സമയം
0: കൂട്ടായ്മകളുടെ ഓണമാണ്. നമുക്ക് അതിലേക്ക് തന്നെ അടുത്ത ഒരു സെക്ഷനിലേക്ക് കയറാം. അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്ന് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4 FM.

0: You are now listening to Radio Santanam 90.4 FM. Stay tuned.
1: തിരികെ തണ്ടക് ബൈറ്റ്സിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. വരുവിടാം. പിന്നീട് എനിക്ക് ഓർമ്മ വരുന്ന ചില കാര്യം എന്ന് വെച്ചാല്, ഇപ്പോ പൂക്കളം ഇടുന്നതിന്റെ കാര്യത്തിലേക്ക് നമുക്ക് പോവാം. അപ്പോ ആ സമയത്തൊക്കെ ആണെങ്കിൽ പോലും നമ്മള് ഇന്നത്തെ കാലം വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക്, ഇപ്പൊ ഇന്നെന്ന് പറഞ്ഞാൽ നമുക്കിതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഷോക്കേസ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് പലപ്പോഴും പലരും പൂക്കളം ഇടാൻ തയ്യാറാവുന്നത് തന്നെ. അന്ന് നമുക്ക് എന്തോ ഒരു ഭയങ്കര ഒരു സന്തോഷം അല്ലെങ്കിൽ അച്ചീവ്മെന്റ് കിട്ടുന്ന പോലെയാണ് ഓണത്തിന് പൂക്കളം. ഇപ്പൊ അത്തം തുടങ്ങി തിരുവോണം വരെ പൂക്കളം ഇടുക എന്ന് പറയുന്ന ഒരു ആ ഒരു സംഭവം നമ്മൾ വെയിറ്റ് ചെയ്യും അല്ലെ. രാവിലെ പോവുക, ചില വീടുകളിൽ ചിലർ പൈസ കൊടുത്ത് പോവാങ്ങും. ഇപ്പൊ എന്റെ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള ചെടികളിൽ നിന്ന് നമുക്ക് അങ്ങനെ ഡിസൈനോ കാര്യങ്ങളോ ഒന്നുമില്ല. വട്ടത്തിൽ ഒരു സംഭവം സെറ്റ് ചെയ്ത് അതിനകത്ത് പല കളറിലുള്ള പൂക്കൾ ഇട്ടാൽ പോലും നമുക്കൊരു സന്തോഷമാണ്. പക്ഷെ ഇന്ന് അതിൽ നിന്ന് മാറി ഈ പറഞ്ഞ പോലെ മത്സരങ്ങൾ നടക്കുന്നു. എന്നിരുന്നാൽ പോലും അതിലുപരി എല്ലാവർക്കും ഫോട്ടോ എടുക്കുക, അല്ലെങ്കിൽ എടുത്തു കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് അത്തപ്പൂവിന്റെ കൂടെ ഇരുന്ന് ഒരു സെൽഫി എടുത്തിട്ട് പോസ്റ്റ് ചെയ്യുന്നതിനകത്താണ് സന്തോഷം. പണ്ട് എല്ലാരും കൂടി ഇരുന്ന് പൂ ഉരുത്തിരുത്തി ഇടുന്ന ആ ഒരു സമയം, അപ്പൊ ഇരുന്ന് സംസാരിക്കുന്ന സന്തോഷം, അത് കഴിഞ്ഞിട്ട് നമ്മളിരുന്ന് ഡിസൈനൊക്കെ വരച്ച് ഒരുമിച്ചിരുന്ന് പൂക്കളം ഇടുന്നതിന്റെ സന്തോഷം, അതിലായിരുന്നു ഒരുപാട് സന്തോഷം. ഇപ്പൊ നമ്മള് ഈ ഫോട്ടോ എടുക്കുക, സോഷ്യൽ മീഡിയയിൽ ഇടുക, അതിലേക്കെന്നുള്ള രീതിയിൽ ഇതങ്ങ് ഷിഫ്റ്റ് ആയി.
2: അതെ, തീർച്ചയായിട്ടും. അല്ല, ഇപ്പൊ ശരിക്കും എല്ലാം ഒരു കണ്ടന്റിഫിക്കേഷനിലേക്ക് മാറി. എന്തും കണ്ടന്റിഫിക്കേഷനിലേക്ക്
1: പോവാണ്.
2: അത് കറക്റ്റ് ആണോ എനിക്ക് അറിഞ്ഞൂടെങ്കിലും എങ്കിൽ പോലും ഈ എല്ലാം ഒരു കണ്ടന്റ് ആണ്. ഒന്നെങ്കിൽ ഒരാൾക്ക്, അല്ലെങ്കിൽ കണ്ടോണ്ട് നിൽക്കുന്നവർക്ക്, അല്ലെങ്കിൽ മറ്റൊരാൾക്ക്, ഇതൊരു കണ്ടന്റ് ആണ്
1: നമ്മൾക്ക് വേണ്ടി എന്നുള്ള കാര്യം മറന്നു പോകുന്നു.
2: തീർച്ചയായിട്ടും ഈ കണ്ടന്റ് കൊണ്ട് ആർക്കൊക്കെയോ പ്രയോജനം ഉണ്ടാകുന്നു എന്നുള്ളൊരു ഫീലിലാണ് എല്ലാവരും ഈ കണ്ടന്റ് എടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ അകത്തുണ്ടാകുന്ന ശരിക്കും നമുക്ക് മനസ്സിലുണ്ടാകുന്ന സന്തോഷമോ അല്ലെങ്കിൽ വികാരമോ ഒന്നും ഈ കണ്ടന്റുകൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല, അത് നഷ്ടപ്പെടുകയും ചെയ്യുകയാണ്. അപ്പൊ ഇപ്പം നമുക്ക് പണ്ടൊക്കെ ഈ പൂക്കളത്തിന്റെ പാറ്റേൺ പോലും നമുക്ക് അറിയില്ല. വലിയ ആൾക്കാർ വരച്ചു തരുന്ന പാറ്റേൺ ആണ് നമ്മൾ അതിൻ്റെ അകത്ത് പൂ, നമ്മൾ നമ്മളുടേതായ പിന്നെ കളർ സെൻസ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന പൂക്കളമാണ് അത്.
1: അതെ,
2: അത് കറക്റ്റാണോ തെറ്റാണോ അല്ലെങ്കിൽ അതിന് ഭംഗിയുണ്ടോ എന്നുള്ള കാര്യമൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല.
1: അതെ,
2: അതാരും പറയുന്നില്ല. അഥവാ ചിലപ്പം പറഞ്ഞാൽ തന്നെ വലിയവരെ മൂത്തവരോ, ചിലപ്പം നമ്മളുടെ അപ്പൂമാരോ അമ്മൂമാരോ ഒക്കെ ആയിരിക്കും, പ്രത്യേകിച്ച് അമ്മൂമാരാണ് പറയുന്നത്, അതിന്റെ കളർ ഇങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ആയിരുന്നെ കൊള്ളാമായിരുന്നു എന്നൊക്കെയുള്ളൂ. അപ്പൊ നമ്മുടെ വാലിഡേഷൻ അവിടെ തീരുകയാണ്. അപ്പൊ നമുക്ക് തന്നെ ഒരു ഹാപ്പിനെസ് ഉണ്ട്, ഞങ്ങളിട്ട പൂക്കളമാണ് ഇപ്പോഴത്തെ. പക്ഷേ ഇപ്പോഴത്തെ പൂക്കളത്തിന് ഇപ്പൊ പറഞ്ഞ കണക്ക് പിൻട്രസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പൂക്കളത്തിന്റെ ഫോട്ടോസ് കിട്ടും, പാറ്റേൺ കിട്ടും. യൂട്യൂബിൽ
1: തീർച്ചയായിട്ടും
2: പല മോഡൽസ് ഉണ്ടല്ലോ. അപ്പം മറ്റ് ഇപ്പൊ യൂട്യൂബിന്റെ അകത്ത് നമുക്ക് 2 സെക്കൻഡ് കൊണ്ട് 3 സെക്കൻഡ് കൊണ്ട് എങ്ങനെ പൂക്കളം സെറ്റ് ചെയ്യാം എന്നുള്ളതിന്റെ ട്യൂട്ടോറിയൽസ് ഉണ്ട്. അന്നൊന്നും ട്യൂട്ടോറിയലുകളും ഇല്ലാതെ അത് നമുക്ക് ശരിക്കും മൂത്തവരൊക്കെ പറഞ്ഞിരുന്ന ഐഡിയസ്
1: ഓർമ്മയുണ്ട്. ഞാനും നമ്മൾ ഫ്രണ്ട്സ് ഒക്കെ ഇരുന്ന് ഇങ്ങനെ പൂക്കളം ഇടുന്ന ടൈമിൽ അച്ഛൻ ഇങ്ങനെ വന്നിരുന്നിട്ട്, അല്ലെങ്കിൽ അമ്മൂമ്മയൊക്കെ വന്നിരുന്നിട്ട്, ഓനെ അവിടെ അല്ല, ആ നിറം അവിടെ ഇടാൻ പാടില്ല, ഇത്ര കളങ്ങൾ വേണം, ഇങ്ങനെയൊക്കെ പറഞ്ഞു
2: തരുവായിരുന്നു.
1: അപ്പൊ നമ്മൾ സംശയം ചോദിക്കുമ്പോൾ ഇവരൊരു ഒരു കഥ പോലാണ് ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്.
2: കൃത്യമായിട്ടും അത് ഞാൻ എനിക്കിപ്പോഴും അറിയാം. എന്റെ ചേച്ചിമാരൊക്കെ ഈ നൂലിന്റെ അകത്ത് നൂല് പിടിച്ചിട്ടെ ചോക്കറ്റത്ത് കെട്ടിയിട്ട് സർക്കിൾ വരയ്ക്കുന്നത്, അതും കളർ ചോക്സ്, അതായത് ഏത് കളർ വേണമെന്നുള്ളതിനെ കളർ ചോക്ക് വെച്ചിട്ട് ആ മാർക്ക് ചെയ്യും, അവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യും ഇന്ന കളർ അവിടെ വേണം. അപ്പൊ ഞങ്ങൾ എല്ലാവരും എടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ പൂ ഇറുക്കുന്നതിന്റെ അകത്ത് തന്നെ നമ്മൾ മറ്റേ ജമന്തിയൊക്കെ മേടിച്ചിട്ട് ഇങ്ങനെ പിച്ചി എടുക്കുക. അപ്പൊ നമ്മൾ എളുപ്പത്തിന് പിച്ചി എടുക്കുമ്പോൾ ഇതെല്ലാം അങ്ങനെ പൊടിഞ്ഞു പോകും. അപ്പൊ അടി കൊള്ളും, അടി അങ്ങനെ എല്ലാം ഇറുക്കണ്ടേ ഇങ്ങനെയൊക്കെ. അപ്പൊ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പോ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അത് ഇപ്പോഴത്തെ ജനറേഷനെ അതൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അതൊക്കെ, കാരണം ഇപ്പൊ തന്നെ നമ്മൾ പൂക്കടയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു പൂക്കളത്തിന് വേണ്ടിട്ടുള്ള ഒരു കൊട്ട പൂ കിട്ടും, അതെല്ലാം ഇറുത്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ അത് ചുമ്മാ കൊണ്ട് കിട്ടാ മതി. അപ്പൊ അതിന്റെ അകത്ത് നിന്ന് എന്ത് ഗ്രാറ്റിഫിക്കേഷനാ കിട്ടുന്നതെന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അറിഞ്ഞില്ല, മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പിന്നെ ഉള്ള നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ നമ്മളുടെ നമ്മളൊരു സെഗ്മെന്റ് എടുക്കണം ഫാഷൻ. ഓണത്തിന് നമ്മൾ എന്റെയൊക്കെ ഓർമ്മയിൽ എനിക്ക് പുതുതായിട്ട് ഉടുപ്പ് മേടിക്കുന്ന സമയം ഓണക്കോടി എടുക്കുന്നത്. കാരണം ഒരു വർഷത്തിന്റെ ഇടയ്ക്ക് ആദ്യമായിട്ട്
1: ഡ്രസ് കിട്ടുന്നത്
2: ഓണക്കോടിയാണ്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഒരു 3-4 എടുക്കും.
1: അപ്പൊ
2: അതൊരു ഫീലാ. അപ്പൊ അതിന് നമ്മൾ കാത്തിരിക്കും, അതിന്റെ ഒരു മണമുണ്ട്.

0: പുതിയ ഡ്രസ് വന്ന് നമ്മൾ അലമാരി വേണം.
1: പണ്ടെന്നൊക്കെ പറഞ്ഞാല് എനിക്ക് അന്ന് അച്ഛനമ്മമാരുടെ കൂടെ, അപ്പൊ അച്ഛന്റെ അമ്മയുടെ ഇഷ്ടത്തിനാണ് നമ്മൾ ഡ്രസ് എടുക്കുന്നത്. അന്ന് റെഡിമെയ്ഡ് എടുക്കുന്ന മീൻസ് എന്റെ കാര്യമാണ്, റെഡിമെയ്ഡ് എടുക്കുന്ന കുറവാ. നമ്മൾ ഡ്രസ് എടുത്തിട്ട് കൊണ്ട്
0: തയ്പ്പിക്കുക.
1: അപ്പൊ ഇത് നേരത്തെ കൂട്ടി ചെയ്തിട്ട് ഈ ഓണത്തിന് കിട്ടാനായിട്ട് വെയിറ്റ് ഇരിക്കും. ചില സമയങ്ങളിൽ തിരക്ക് സമയത്ത് തയ്ച്ച് തീരത്തില്ല. ഞാൻ ടൈലറിംഗ് ഷോപ്പിൽ പോയിരുന്ന് തയ്ച്ച് ഓർമ്മയുണ്ട് എനിക്ക്.
0: അല്ല, അത് ഇട്ടോണ്ട് പോകുമ്പോൾ നമ്മൾ അത് ഇട്ടോണ്ട് പോയി ബാക്കി നമ്മളെ കസിൻസിന്റെ ഒക്കെ ഫ്രണ്ടിൽ നമ്മൾ പുതിയ ഡ്രസ് ഒക്കെ ഇട്ടേക്കുമ്പോൾ നമുക്ക് അതിനൊരു വാലിഡേഷൻ ഭയങ്കര ഫീലാണ്.
1: അതെ അതെ.
0: അപ്പൊ അത് അതിനൊരു മണമുണ്ട്. അത് എപ്പോഴും നമ്മൾ മടക്കി വെക്കുമ്പോൾ ഓണത്തിന്റെ മണമാണ്.
1: വേറൊരു കാര്യം, നമ്മള് ഇന്നത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അന്ന് ഈ ഡ്രസ് ഇടുന്നത് നമ്മളെ സന്തോഷത്തിനാ.
0: അതെ അതെ.
1: ഇന്ന് നമുക്ക് ഫോട്ടോ എടുക്കുമ്പോൾ എത്ര നന്നായിരിക്കും എന്ന രീതിയിലാണ്
0: നമ്മൾ കമ്പയർ ചെയ്തിട്ടാ എന്നെ മറ്റേ എന്റെ ഫ്രണ്ടിനോ അല്ലെങ്കിൽ എന്റെ ഫോളോവറിനോ ഇത് ഇഷ്ടപ്പെടുമോ എന്നുള്ളത് ചിന്തിച്ചിട്ടാണ് നമ്മൾ ഡ്രസ് ഇടുന്നത്. അത് മാത്രമല്ല, ഫാഷൻ ഒരുപാട് മാറിക്കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ അജിയോ, ഇപ്പൊ ഓൺലൈനിൽ തന്നെ അജിയോ, മിന്ത്ര, ഒരുപാടുണ്ട്, മീഷോ, ഇവരെല്ലാവരും ഈ പറഞ്ഞാണ് കമ്പീറ്റ് ചെയ്യാണ്. അവർക്കെല്ലാവർക്കും അറിയാം കേരളത്തിൽ ഓണം സീസണാണ് ഏറ്റവും കൂടുതൽ ടെക്സ്റ്റൈൽസ് പോകുന്നത് എന്നുള്ള കാര്യം. കൂടാതെ തന്നെ നമ്മുടെ ഓഫ്ലൈനിൽ ടെക്സ്റ്റൈൽസ് ഒരുപാട് പേര്, അവരും ഈ പറഞ്ഞ പോലെ ഓണത്തിന് ഡിസ്കൗണ്ടും കാര്യം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇവരുടെ ക്യാമ്പയിൻ വഴിയാണ് നമ്മളുടെ വസ്ത്ര ധാരണത്തെ കൺട്രോൾ ചെയ്യുന്നത്. പക്ഷെ പണ്ടങ്ങനല്ല, നമുക്ക് ഇഷ്ടമുള്ള പോയ ഡ്രസ് നമ്മളും പോയി സെലക്ട് ചെയ്തെടുക്കുകയാണ്. നമുക്ക് കമ്പാരിസൺ അല്ല. ഇപ്പൊ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയിട്ട് ഏറ്റവും പുതിയ ഫാഷൻ ട്രെൻഡ് ഏതാണെന്ന് നോക്കിയിട്ടാണ് നമ്മൾ പോയത്.
1: അപ്പൊ അതുപോലെ തുണിക്കടകളിൽ പോയി ഡ്രസ് തെരഞ്ഞെടുക്കുന്ന ഒരു രീതി.
0: അതെ അതെ.
1: ഞാൻ ഇന്നത്തെ സമയത്ത് ഞാൻ ആക്ച്വലി തുണിക്കടയിൽ പോയി ഡ്രസ് എടുത്ത ഒരു കാലം മറന്നു.
0: അതെ അതെ.
1: ഡ്രസ് ഇടാൻ ഇപ്പൊ ഇന്ന ദിവസം ഒരു ഡ്രസ് വേണ്ട ആവശ്യമുണ്ട്, അങ്ങനെയാണെങ്കിൽ അപ്പഴേ ഓൺലൈൻ കയറുക,
0: ഓർഡർ ചെയ്യുക,
1: നോക്കുക നമുക്ക് പറ്റുന്ന സ്റ്റൈല് സെലക്ട്
0: ചെയ്യുക.
1: ഇന്ന് പണ്ടാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കടകളായ കടകൾ കയറി ചിലപ്പോ വില ഒരു കാരണമായിരിക്കാം, ഡിസൈൻ കാര്യമായിരിക്കാം.
0: അതെ അതെ. അല്ല, അന്നൊക്കെ ശരിക്കും ബിസിനസ്സുകൾക്കും അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു ഓണം എന്ന് വെച്ചാൽ. ഇപ്പം ആ ഓപ്പർച്യൂണിറ്റി ഭയങ്കരമായിട്ട് കുറഞ്ഞിരിക്കുകയാണ്. അത് മാത്രമല്ല, പിന്നെ ഇപ്പം നമ്മൾ ഇപ്പം നമ്മളുടെ സിസ്റ്റേഴ്സിൻ്റെയും എൻ്റെ പെങ്ങന്മാരുടെയും എൻ്റെ ചേച്ചിമാരെയും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ ഈ പിന്നെ കസവിൻ്റെ ബ്ലൗസും സ്കേർട്ടും ഒക്കെ ഇട്ടുകൊണ്ട് വരുമ്പോൾ കാണുമ്പോൾ ഉള്ള ഭംഗി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു ഫീല് ഇപ്പം നമുക്ക് കിട്ടാം. ഇപ്പം എല്ലാവരും ഈ പറഞ്ഞ പോലെ ഇതിന് വേണ്ടിയിട്ട് ഒരു കസവ് സാരി ഉടുത്ത് ഒരു ഫോട്ടോ ഇട്ട് ഒരു വീഡിയോ ഇട്ട് മാറുക എന്നുള്ളതല്ലാതെ ആ ഓണത്തിൻ്റെ എസെൻസിൽ ഈ കസവിന് എന്താണ് ഇമ്പോർട്ടൻസ് എന്നുള്ളത് എത്ര പേർക്ക് അറിയാമെന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയില്ല, പലർക്കും അറിയില്ല. അപ്പം അതൊരു ഇഷ്യൂ ആണ്. പിന്നെ ശരിക്കും എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മളുടെ ഇപ്പോഴത്തെ ഓണം പഴയ ഓണമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ 80s തൊട്ട് 2000 വരെയുള്ള ഓണവും അതിനുശേഷമുള്ള ഓണമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യും, ഇപ്പോഴത്തെ ഓണം ഈ ശരിക്കും ഒരു 2015 ശേഷമുള്ള ഓണം കൺട്രോൾഡ് ബൈ അൽഗോരിതംസ് ആണ്. ഫേസ്ബുക്കിന്റെ ആയാലും സോഷ്യൽ മീഡിയയുടെ ആണെങ്കിലും ഗൂഗിളിന്റെ ആണെങ്കിലും എല്ലാം നമ്മൾ സെർച്ച് ചെയ്യുന്നതും നമ്മൾ കാണുന്നതും എല്ലാം അവരാണ് കൺട്രോൾ ചെയ്യുന്നത്. എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്? അതിന്റെ അകത്തൊരു വിരോധാഭാസം എന്ന് പറഞ്ഞാൽ മലയാളികൾ പോലും അല്ലാത്ത ആൾക്കാര് ഇൻഫ്ലുവൻസേഴ്സ് ഓണത്തിനെ കുറിച്ച് പറയുന്ന
1: കേൾക്കുമ്പോഴാണ്
0: അതിനെ അത് ശരിക്കും അത് നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ അപ്പുറമാണ്. കാരണം അവർക്ക് ഓണത്തിനെ കുറിച്ച് എന്താ അറിയാൻ പറ്റുന്നത്? അവർ ഇതേപോലെ സെർച്ച് ചെയ്തിട്ടാണ് അവർ കണ്ടന്റ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതൊക്കെ ശരിക്കും നമുക്ക് നമ്മളുടെ ഐഡന്റിറ്റി ലോസിന് ഒരുപാട് വഴിതെളിച്ചിട്ടുണ്ടെന്നുള്ളതാണ്.
1: വേറൊരു സംഭവം, നമ്മള് ഓണമൊക്കെ കഴിഞ്ഞ് സദ്യയൊക്കെ കൊണ്ട് വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇപ്പൊ കുടുംബക്കാരൊക്കെ കൂടി നിൽക്കുന്ന ഒരു ദിവസമാണെന്നുണ്ടെങ്കിൽ അന്ന് വൈകുന്നേരം ചിലപ്പോ ഒരു പാട്ടും ബഹളവും ഡാൻസും പരിപാടികളൊക്കെ കാണും. അപ്പൊ അന്ന് നമ്മള് ഇതൊന്നും പ്രീപ്ലാൻഡ് അല്ലല്ലേ, എല്ലാരും കൂടെ ഒരു ദിവസം വീട്ടിൽ കൂടുന്നു, അവിടെ നിന്ന് സംസാരിക്കും, എന്നാൽ നമുക്ക് ഇപ്പോ ഡാൻസ് കളിക്കാം, അല്ലെ ഇപ്പൊ പാട്ട് കളിക്കാം, അല്ലെങ്കിൽ ഇപ്പോ കസേര കളി കളിക്കാം. ഇത് നമ്മൾ നേരത്തെ കൂട്ടിയെ പ്ലാൻ ചെയ്തു വരും. എന്തിനാണ്? പ്രോപ്പർ ആയിട്ട് ചെയ്തെങ്കിൽ നമുക്കൊരു കണ്ടന്റ് ആയിട്ട് കയറും.
0: ഇപ്പോ
1: ഈ കഴിഞ്ഞ ഓണവും അതിന്റെ മുന്നത്തെ ഓണം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ റിലേറ്റീവ്സിന്റെ വീട്ടിൽ നമ്മളൊക്കെ പോകുമ്പോഴത്തേക്ക് ഇപ്പോ പഴയ പോലെ എല്ലാരും ഉണ്ടാവത്തില്ല. ഉള്ളവരെ വെച്ചിട്ട് റീൽസിന് ഒരു പാട്ടെടുക്കും, റീൽസിന് വേണ്ടിയിട്ട് അവിടെ വെച്ച് പ്രാക്ടീസ് ചെയ്യുന്നു, നേരത്തെ കൂട്ടി ഡാൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് വരുന്നു. പക്ഷെ പണ്ട്
0: സ്പോണ്ടേനിയസ് ആണ്.
1: മാത്രമല്ല ഇന്ന് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകം എന്ന് വെച്ചാൽ നമ്മൾ ചെയ്താൽ ക്യാമറയ്ക്ക് റെഡി ആയില്ല, ഒന്നുകൂടെ റീടേക്ക്. ഇപ്പൊ അമ്മമാരെ പൂമാരൊക്കെ ഓരോന്നും ചെയ്യുമ്പോ അവര് നാച്ചുറൽ ആയിട്ട് ആ ഒരു സന്ദർഭത്തിൽ ഓരോന്നങ്ങ് പറയുന്നതാണ്. അത് ശരിയല്ലെങ്കിൽ അവർക്കൊണ്ട് അത് വീണ്ടും
0: എല്ലാം അഭിനയമായി മാറി.
1: അതെ,
0: തീർച്ചയായിട്ടും ആ ഓണത്തിന്റെ റിയാലിറ്റി അല്ലെങ്കിൽ ഓണത്തിനുണ്ടാകുന്ന ആ ഒരു നൈർമല്യത ഇല്ലാതെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.
1: അതെ.
0: പിന്നെ അതിന്റെ ഒരു എന്താ പറയുന്നത്, എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ആ ഫോൺ വന്ന ആ ഒരു ഒരു ഒരു ഒരു ചേഞ്ച് കൊണ്ടുവന്ന അന്നൊക്കെ ശരിക്കും ഫീച്ചർ ഫോൺസ് ആണ്. ഫീച്ചർ ഫോൺസിന് ശേഷം നമുക്ക് അതിൻ്റെ അകത്തുണ്ടായിരുന്ന ഗുണമെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് അടുത്തില്ലാത്തവരെ നമുക്ക് പെട്ടെന്ന് വിളിക്കാൻ പറ്റും, അടുത്തില്ലാത്തവരെ നമുക്ക് പെട്ടെന്ന് വിളിക്കാൻ പറ്റും. അപ്പം നമ്മൾ ഈ കൂട്ടത്തിൽ നിൽക്കുമ്പോഴായിരിക്കും അവരുടെ കാര്യം ആലോചിക്കുന്നത്. അപ്പം അവർ നമ്മളെല്ലാവരും കൂടെ സ്പീക്കർ ഫോണിൽ ഇട്ടിട്ടായിരിക്കും അവരുടെ അടുത്ത്. അതായത് സ്പീക്കർ ഫോൺ ആയിരുന്നപ്പോൾ

0: അതിന് ആ ഫീൽ ഉണ്ടായിരുന്നു. പക്ഷേ ക്യാമറ വന്നതിന് ശേഷമാണ് ഇതെല്ലാം മാറി മറിയുന്നത്.
1: ക്യാമറ വന്നതിന് ശേഷം മാത്രമല്ല, ക്യാമറ നമ്മൾ ഒന്നിൽ ഡോക്യുമെന്റ് മാത്രമേ ചെയ്യത്തുള്ളൂ, സോഷ്യൽ മീഡിയ വന്നപ്പോഴത്തേക്കാണ്
0: ഇത് പോസ്റ്റ് ചെയ്യാനുള്ള,
1: ഇത് പോസ്റ്റ് ചെയ്യണം, നമുക്ക് നന്നായിരിക്കണം, നമുക്ക് റീച്ച് കിട്ടണം.
0: അതെ, തീർച്ചയായിട്ടും നമുക്ക് മാത്രമേ റീച്ച് കിട്ടാവൂ, ബാക്കിയുള്ളവർ അവിടെ ഒരുപാട് മെന്റൽ സ്ട്രെസ് ഭയങ്കരമായിട്ട് കൂടി നമ്മള്, കാരണം പല രീതിയിലും നമ്മള് ഡ്രസ് സെലക്ട് ചെയ്യുന്നതിലും നമ്മൾ ഈ

0: അപ്പോൾ ഓണം സെലിബ്രേഷൻ എന്നുള്ളത് മാറി നിന്നു, ഈ ഓണം എന്നുള്ളത് ഇൻസ്റ്റാഗ്രാമിന്റെ അകത്ത് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു കണ്ടന്റ് മാത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്.
1: അതെ അതെ അതെ. പിന്നെ വേറൊരു സംഭവം, ഇപ്പോ നമ്മളിപ്പോ ഇപ്പൊ സദ്യ ഉണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ ഇപ്പൊ റെഡിമെയ്ഡ് സദ്യകൾ നമുക്ക് അവൈലബിൾ ആണ്. അത് എന്തുകൊണ്ട് അവൈലബിൾ ആയി? കാര്യം ആൾക്കാർ ഉണ്ടാക്കുന്നില്ല, അതിനുള്ള സമയവും കിട്ടുന്നില്ല, അവകാശവും കിട്ടുന്നില്ല. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഈ രാവിലെ ഇരുന്നല്ലേ ഇരുന്ന് ഒരുമിച്ചിരുന്ന് പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു മൊമെന്റ് ഒന്നും ആക്ച്വലി ഇന്നില്ല. ഇപ്പോ വിഷമത്തോടാണെങ്കിലും എന്റെ വീട്ടില് നമുക്ക് പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും പല കാരണങ്ങളാലും നടക്കാറില്ല. നമ്മൾ വീട്ടിൽ പോയി അമ്മയായിട്ടൊക്കെ ഇരുന്ന് സദ്യയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് വെച്ചാൽ ആ ഒരു മൊമെന്റ് നമുക്കിപ്പോ കിട്ടുന്നില്ല.
0: തീർച്ചയായിട്ടും
1: അതില് വിഷമമുണ്ടോന്ന് വെച്ചാൽ വിഷമമുണ്ട്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഇപ്പൊ സ്മാർട്ട് ഫോണിന്റെ വരവും കാര്യങ്ങളും ടെക്നോളജിയൊക്കെ ഇത്ര അഡ്വാൻസ്ഡ് ആയ നമുക്ക് മോശമാണെന്ന് പറയാൻ പറ്റത്തില്ല. ചില കാര്യങ്ങൾ നല്ലതാണ്, പക്ഷേ ചില കാര്യങ്ങൾ നമുക്ക് ഈ ആ ഒരു ട്രഡീഷണൽ രീതി നഷ്ടപ്പെടുന്നു.
0: അതെ, ഇപ്പൊ ഈ ഇപ്പോഴത്തെ ആൾക്കാർ വാദിക്കുന്ന ഒരു കാര്യമുണ്ട്, ട്രഡീഷണൽ എന്ന് പറയുമ്പോഴത്തേക്ക് സ്ത്രീ കുലപുരുഷൻ എന്നൊക്കെ ഉള്ള ലെവലിലേക്ക് പോകുന്നു. എങ്കിൽ പോലും മലയാളികൾ എന്നുള്ളതിന്റെ ഒരു റൂട്ട് നമുക്ക് എവിടെയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ്. ടെക്നോളജി വന്നതിന് ശേഷമാണോ അതോ അതിന് മുമ്പേ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ചല്ല സംശയം. നമ്മളെ ടെക്നോളജി നമ്മളെ എത്രത്തോളം മലയാളികൾ അല്ലാതാക്കി മാറ്റി എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം ടെക്നോളജി എപ്പോഴും നമ്മളെ ഹെൽപ്പ് ചെയ്യേണ്ടതാണ്. ഇപ്പൊ പണ്ടത്തെ കാര്യം നമ്മളൊരു കാര്യം കൂടെ പറയുകയാണെങ്കിൽ, അന്നൊക്കെ ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം നമ്മൾ കാണുന്നത് ഓഡിയോ കാസറ്റ് ആണ്. നമ്മളെല്ലാരും കേൾക്കുന്നത് ആ ഓണ സമയമാകുമ്പോഴത്തേക്ക് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് കുറെ ആൽബംസ് ഇറങ്ങും ഓണപ്പാട്ടുകളുടെ. ഇപ്പം യേശുദാസിന്റെ ആയാലും തരംഗിണിയൊക്കെ ഒരുപാട് ആൽബംസ് ഇറക്കും. കൂടാതെ നമ്മുടെ ദിലീപിന്റെ ഒക്കെ ആ സമയത്തുണ്ടായിരുന്ന മിമിക്രി
1: അങ്ങനെയുള്ള സംഭവങ്ങൾ,
0: ഓണത്തിനിടെ പൂട്ട് കച്ചവടം എന്നൊക്കെ പറഞ്ഞ് കുറെ പിന്നെ ഓഡിയോ കാസറ്റ്സ് ഉണ്ടായിരുന്നു. അതൊക്കെ വാങ്ങാനും അതൊക്കെ കേൾക്കാനുമായിരുന്നു അന്നത്തെ നമുക്ക്. നമ്മൾ കേൾക്കുന്ന നമ്മുടെ ടെക്നോളജിയുടെ ഔട്ട്റീച്ച് എത്രമാത്രമായിരുന്നു. പിന്നെ ആകപ്പാടെ ഉണ്ടായിരുന്ന ചാനൽ ദൂരദർശനാണ്. ദൂരദർശനിൽ നമ്മൾ കാണുന്ന അതേ പ്രോഗ്രാം തന്നെയാണ് നമ്മുടെ അയലവാസിയും കാണുന്നത്, നമ്മുടെ വീട്ടുകാരും കാണുന്നത്, എല്ലാവരും കാണുന്നത്. പിന്നെ ഓണത്തിനെ കുറിച്ച് നമ്മൾ കൂടുതൽ അറിയാം നമ്മുടെ സപ്ലിമെന്റ്സ്, പത്രത്തിൽ വരുന്ന സപ്ലിമെന്റ്സ്, മാതൃഭൂമി ആയാലും മനോരമ ആയാലും കേരളമതി ആയാലും അതിലൊക്കെ വരുന്ന സപ്ലിമെന്റ്സിലെ ഇൻഫർമേഷൻസ് ആണ് നമ്മുടെ അറിവെന്ന് പറയുന്നത്. ഇപ്പൊ പക്ഷെ അതെല്ലാം മാറിയിട്ട് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു, അതെല്ലാം കുറെയൊക്കെ യൂട്യൂബ് ഏറ്റെടുത്തു, കുറെയൊക്കെ ഗൂഗിൾ ഏറ്റെടുത്തു. അപ്പൊ നമുക്ക് അറിയേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ സെർച്ച് ചെയ്യും. ഇപ്പൊ ഓണത്തിന് ഓണം വരെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, അതിന് മുമ്പേ തന്നെ നമ്മൾ ഓണത്തിന് എന്തൊക്കെ സെറ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച്. അത് ഒരു തരത്തിൽ നല്ലതാണ്, പക്ഷെ എങ്കിൽ പോലും നമ്മളുടെ ആ ഒരു ഈ നേരത്തെ പറഞ്ഞ പോലെ മലയാളി എന്നുള്ളൊരു അസ്തിത്വം വിട്ടിട്ട് ബാക്കി വേറെ ആർക്കൊക്കെയോ വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്യുന്ന ഒരു ഫീൽഡിലേക്ക് പോകാതെ ടെക്നോളജി നമ്മുടെ റൂട്ട്സിലേക്ക് തന്നെ കൊണ്ടുവന്ന് അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഓണം പഴയ രീതിയിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ ആ നമുക്ക് ആ ഓണത്തിന്റെ ഫുൾ എസൻസിൽ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്.
1: ഓക്കെ, അപ്പോ ഇനി നമുക്ക് ഇനി എന്റെ മനസ്സിൽ പെട്ടെന്ന് വന്നൊരു സംഭവം, നമ്മള് ഇപ്പൊ പലയിടത്തും പല ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആൾക്കാർ പണ്ടും പല സ്ഥലങ്ങളിലായിരുന്നു, ഇപ്പോഴും പല സ്ഥലങ്ങളും. പക്ഷേ പണ്ട് ഓണം ആകുമ്പോഴത്തേക്ക് ആൾക്കാർ ഓടിയെത്തും, ഇന്ന് ഓടി എത്തുന്നതിനൊരു വൈമുഖ്യം കാണിക്കും. കാര്യം എന്താ, നമുക്ക് ഫോണിലൂടെ ആക്സസ് കിട്ടും, ഫോണിലൂടെ വേണമെങ്കിൽ ഒരു വീഡിയോ കോൾ ചെയ്യാം. അപ്പൊ അങ്ങനെ ചുരുങ്ങി. അപ്പോ നമുക്ക് അതിലേക്ക് ഒരു ഡിസ്കഷനിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4.

0: കുട്ടിക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കിട്ടും. സമയം 9:30 മുതൽ 8:00 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
2: ാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, August 30th, 2026 at 5 p.m. Location, 236 Old Tappan Road, Old Tappan, New Jersey. Call 845-553-5671 or 845-729-5649.
6: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും? ഏത് ഡ്രസ് ഇടും എന്നല്ലേ. ഡ്രസ് മാത്രം പോരല്ലോ, അതിനൊത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ? ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്. അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിങ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്. ഇനി ഓരോ സെലിബ്രേഷൻ

0: പുതിയ ഒരു ലുക്കുമായി നിങ്ങളിലേക്ക് നസീം സിഗ്നേച്ചർ നിയർ രാമേശ്വരൻ ടെമ്പിൾ അഞ്ചുകല്ലുമൂട് കൊല്ലം.
1: വിനോദത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യും റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ.
2: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തിയില്ലേ, ഇപ്പോ ഓണം ആവുമ്പോഴത്തേക്ക് നമ്മള് ഈ പറഞ്ഞ പോലെ ഇപ്പോ പല സ്ഥലങ്ങളിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോ അപ്പൂപ്പനും അമ്മയൊക്കെ ഒരു സ്ഥലത്തായിരിക്കും, കല്യാണം കഴിപ്പിച്ച് വിട്ട മക്കളൊക്കെ പല സ്ഥലത്തായിരിക്കും നിൽക്കുന്നത്. അപ്പൊ ഓണം ആവുമ്പോഴത്തേക്ക് ഇവരെല്ലാരും ഒരുമിച്ചെത്താൻ ഒരു സ്വയമേ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് അവരെത്തും. കാര്യം ഓണം അവിടെയാണ് സെലിബ്രേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ആഗ്രഹത്തിൽ എല്ലാവരും ഒരുമിച്ചെത്തും. പക്ഷെ ഇന്ന് പലരും ചിലപ്പോ വിദേശ രാജ്യങ്ങളിലായിരിക്കും, അല്ലെ കേരളത്തിൽ തന്നെ ആണെങ്കിൽ തന്നെ കുറച്ചുകൂടി ദൂരത്തുള്ള സ്ഥലങ്ങളിലായിരിക്കും. അപ്പൊ ചിലപ്പോ ഈ ഒരു യാത്രയ്ക്കുള്ള സമയം, അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള സമയം സ്പെയർ ചെയ്യാൻ ഇവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോ ആ അത് ബുദ്ധിമുട്ട് വന്നതിന്റെ, കാരണം പണ്ടും ഈ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിന് എല്ലാരും എത്തുന്നതിന്റെ കാര്യം വേറെ കാണാൻ ഒരു വഴിയില്ല. പക്ഷെ ഇന്ന് നമുക്ക് പല മീഡിയം ഉണ്ട് ഇത് കാണാനും, വീഡിയോ കോള് വഴി ഇതിനകത്ത് പങ്കെടുക്കാനും. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഒരു ഡയറക്ട് പ്രസൻസ് ഇല്ലാണ്ടായി,
3: ഡിസ്കണക്ട് ഉണ്ടാവും.
2: അതെ, അപ്പൊ നമ്മള് വീഡിയോ കോൾ എന്ന് ഇരുന്നിട്ട് കുറച്ചുപേരും ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ സംസാരിച്ചിട്ട് അവിടെ തീർന്നു നമ്മുടെ ഓണം.
3: അതെ അതെ അതെ
2: അല്ലെ. അപ്പൊ അതിന് അതിന് എന്താണ് അനുഭവം പറയാം?
3: അല്ല, തീർച്ചയായിട്ടും ഞാനും പലപ്പോഴും കാണും. പണ്ടൊക്കെ എന്റെ കുഞ്ഞിലെ എന്റെ വലിയമാരും ഒക്കെ എത്രയൊക്കെ ദൂരമാണെങ്കിലും അവരൊക്കെ യു പിയിലും അവിടെ ഇവിടെയൊക്കെ ആയിരുന്നു, ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലായിരുന്നു. അവരൊക്കെ ഓണത്തിന് വേണ്ടിയിട്ട് ലീവ് എടുത്തിട്ട് നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് ടിക്കറ്റ്, അന്ന് റെയിൽവേയിൽ ടിക്കറ്റ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി ബുക്ക് ചെയ്യാം, നമുക്ക്
2: ഓൺലൈൻ ബുക്ക് ചെയ്യാൻ പറ്റില്ല.
3: അപ്പൊ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ പോയി ബുക്ക് ചെയ്ത് അവര് നമുക്ക് പിന്നെ ഇന്ന ദിവസം വരും എന്ന് പറഞ്ഞിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി അവരെ പിക്ക് ചെയ്ത് കൊണ്ടുവരുന്ന അവസ്ഥകളുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം ഈ പറഞ്ഞാണെങ്കിൽ ഓണം എന്ന് പറയുന്ന ഒരു സീസണിലേക്കായിരുന്നു അത്. അപ്പൊ ഓണത്തിന് എല്ലാരും വരിക, ആ ഒരു ഒരു വർഷത്തിൽ എല്ലാരും കൂടി കാണുന്ന ഒരു, എല്ലാരും തമ്മിൽ കണ്ടുമുട്ടുന്ന ഒരു ഒരു ദിവസമാണ് അത്, അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളാണ്. അപ്പൊ അത് ആരും മിസ് ചെയ്യാറില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എന്നാ അതിനേക്കാൾ കൂടുതൽ നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. അതിനേക്കാൾ കൂടുതൽ ട്രെയിനുകളുണ്ട്, അതിനേക്കാൾ കൂടുതൽ ഫ്ലൈറ്റുകളുണ്ട്, ഫ്ലൈറ്റുകളുടെ കോസ്റ്റ് വളരെ കുറവാണ്. പക്ഷെ എന്നിട്ട് പോലും ഇപ്പോഴാരും വരാത്തതിന്റെ കാരണം എന്ന് വെച്ചാൽ ടെക്നോളജി തന്നെയാണ്. കാരണം നമുക്ക് ഇപ്പൊ അഖിൽ പറഞ്ഞ പോലെ നമുക്ക് വീഡിയോ കോള് നടത്താം, വാട്സാപ്പ് ചാറ്റ് നടത്താം, അങ്ങനെ ഒരുപാട് വേണ്ട, നമുക്ക് ഇപ്പൊ ഗൂഗിൾ മീറ്റ് തന്നെ വേണമെങ്കിൽ നടത്താം, ഓണത്തിന് എല്ലാ ഫാമിലിയും വിളിച്ചുകൊണ്ടിരുത്തി സൂം മീറ്റിംഗ് നടത്താം. അപ്പൊ ആ ഒരു ഓപ്ഷൻ ഉള്ളപ്പം ആരും ലീവ് എടുക്കാനോ അല്ലെങ്കിൽ ഞങ്ങൾ പിന്നെ വന്നോളാം എന്നുള്ള ഒരു സ്റ്റൈലിലേക്ക് മാറി. അപ്പൊ ഈ ഡിസ്കണക്ട് ഭയങ്കര കൂടുതലായി. ഇപ്പൊ ഫാമിലികൾ ഇപ്പം പാരന്റ്സ് അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ ഇവരെ കാത്തിരിക്കുമ്പം അവർ വരത്തില്ല എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാവുന്ന വിഷമം, ഓണം അവരുടെ ശരിക്കും പിന്നെ ഇനി എപ്പോഴാണ് അടുത്ത, ഇനി അടുത്ത വർഷം ഞങ്ങൾ ഉണ്ടാവും എന്നൊക്കെ ഉള്ള ഫീലിംഗ്, ആ വിഷമം, അതൊക്കെ ശരിക്കും ഈ ടെക്നോളജി കാരണം നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടോ എന്നൊരു സംശയം നമുക്കില്ലാതില്ല. പക്ഷെ അവരെയും കുറ്റം പറയാൻ പറ്റില്ല, കാരണം അവരുടെയും ഇപ്പോഴത്തെ നമ്മളുടെ ജോലിയുടെ അവസ്ഥ ഉണ്ടാകത്തില്ല, കാരണം പഴയ പോലെ അല്ല, പഴയ ഒരു സിനേറിയോ അല്ല ഇപ്പോഴത്തെ ജോബിന്റെ ഒക്കെ ഉള്ളത്. അപ്പൊ അതൊക്കെ കൊണ്ടായിരിക്കും. പക്ഷെ എങ്കിൽ പോലും ഒരു വർഷത്തിൽ നമുക്ക് കൂടാൻ പറ്റുന്ന സമയങ്ങൾ തീർച്ചയായിട്ടും നമ്മളുടെ കണക്ട് എന്ന് വെച്ചാൽ നമ്മളുടെ റിലേറ്റീവ്സായിട്ട് നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന സമയം തീർച്ചയായിട്ടും ടെക്നോളജിക്ക് വേണ്ടി മാറ്റിവെക്കാതെ ശരിക്കും ഫിസിക്കലായിട്ട് നമ്മൾ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ മെസ്സേജ് എന്ന് പറയുന്നത്. ശരിക്കും അത് നമ്മൾ ടെക് ബൈറ്റ്സ് ഗാഡ്ജറ്റ്സിന്റെ വക്താക്കളാണെങ്കിൽ പോലും, ടെക്നോളജിയുടെ വക്താക്കളാണെങ്കിൽ പോലും നമ്മൾ പറയുന്നത് അതാണ്. കാരണം ശരിക്കും മനുഷ്യനെ മനുഷ്യനിലേക്ക് അടുപ്പിക്കുന്നത് ആത്മബന്ധങ്ങളാണ്. അപ്പൊ അതിന് തീർച്ചയായിട്ടും കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ വിനിയോഗിക്കുക എന്നുള്ളതാണ്. ടെക്നോളജിക്ക് അതിന്റേതായ ഒരു
2: സോഷ്യലൈസേഷൻ എന്നുള്ള ഒരു പരിപാടി.
3: അതെ, നമ്മൾ പണ്ടൊക്കെ നമുക്ക് ഇപ്പം ഒരാളുമായിട്ട് മെസ്സേജ് അയക്കണമെങ്കിൽ നമുക്ക് ഒരു കത്ത്, ഇംഗ്ലണ്ടിൽ നമ്മൾ കത്ത് എഴുതി നമുക്ക് പോസ്റ്റ് ചെയ്യണം, അത് അവിടെ എത്തുന്ന സമയം, പിന്നെ തിരിച്ച് അവിടെ നിന്ന് റിപ്ലൈ വരുന്ന സമയം, ഇതൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ അതിനാവശ്യമില്ല, നമുക്ക് ഒരു വാട്സാപ്പ് മെസ്സേജിന്റെ അകത്ത് തീരാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ ആ വാട്സാപ്പ് മെസ്സേജിന്റെ അകത്ത് നമ്മളുടെ ഇമോഷൻസ് പോകുന്നുണ്ടോ എന്നുള്ളതിന്റെ അകത്താണ് സംശയം, മനസ്സിലാണ്. അപ്പൊ നമ്മളൊരു ഇമോജി ഇട്ടാ പോവാണെങ്കിൽ പോലും അവർക്ക് അപ്പുറത്തിരിക്കുന്ന ഒരാൾക്ക് ആ ഇമോജിയുടെ
2: എങ്ങനെ വേണമെങ്കിലും ആ മെസ്സേജിനെ
3: ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതൊക്കെയാണ് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്.
2: പിന്നെ ഇപ്പോ ഇപ്പൊ ഇപ്പൊ എനിക്ക് തോന്നുന്ന ഒരു സംഭവം, ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ എല്ലാവരും പണ്ട് നമ്മളുടെ നമ്മള് കൈയും വീശി ഫ്രീ ആയിട്ടാ പോണത്. ഇന്ന് ഇന്ന് മിക്കവരും ചെല്ലുമ്പോ അവരുടെ കയ്യിൽ ഒരു ഫോൺ കാണും, ഒരു സ്റ്റിക്ക് കാണും,
3: ലൈറ്റ്,
2: റിംഗ് ലൈറ്റ് കാണും, ഒരു പവർ ബാങ്ക് കാണും. പവർ ബാങ്ക് വലിയ കണ്ടിന്യൂസ് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് പവർ ചെയ്യണ്ടേ. അപ്പൊ ഒരുപാട് ബാധ്യതകളുമായിട്ടാ നമ്മൾ നടക്കുന്നത്. പണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാം, പോകുന്ന പോക്കെ എവിടെങ്കിലും കിടക്കാം, ഇരിക്കാം. ഇപ്പൊ ഇതെല്ലാം ശ്രദ്ധിക്കണം.
3: നമ്മുടെ എന്റെയൊക്കെ

0: ലഗേജ് എന്ന് പറഞ്ഞൊരു കവറായിരുന്നു. അമ്മ ഒരു കവറിൻ്റെ അകത്ത് എൻ്റെ രണ്ട് എനിക്ക് അവിടെ ഇട്ടുകൊണ്ടിരിക്കാനുള്ള ഉടുപ്പുകൾ, അത് രണ്ടോ മൂന്നോ എണ്ണം മാക്സിമം കാണും. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അലക്കിയിടും അവിടെ, അച്ചാമ്മയൊക്കെ അലക്കി തരും. ചിലപ്പം അത് ഇട്ടിട്ടായിരിക്കും നമ്മൾ ഒന്ന് ഓടിക്കളയും. ചിലപ്പം നിക്കർ മാത്രം ഇട്ടുണ്ട്. ഇപ്പം പക്ഷെ അങ്ങനല്ല, ഇപ്പം വളരെ സിസ്റ്റമാറ്റിക്കാണ്. നമ്മളൊരു പിന്നെ ടു ഡു ലിസ്റ്റ് തന്നെ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അത് മാത്രമല്ല ഐറ്റംസിൻ്റെ ലിസ്റ്റ് സെപ്പറേറ്റ് ഉണ്ടാക്കാറുണ്ട്. ഇതൊക്കെ എവിടെയെങ്കിലും വെച്ച് മിസ്സായി കഴിഞ്ഞാൽ പണിയാണ്. അപ്പൊ ഈ അഖിൽ പറഞ്ഞ പോലെ എല്ലാവരുടെയും കയ്യിൽ വലിയൊരു ലഗേജ് തീർച്ചയായിട്ടും.
1: അപ്പോ നമുക്ക് ഇതൊക്കെ ശ്രദ്ധിക്കുക, അല്ലെ ഇതിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് തന്നെ നമ്മുടെ വലിയൊരു സംഭവമാണ്. കാര്യം ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടല്ലേ നമുക്ക് ബാക്കി സമയത്തിന് ബാക്കി സമയം കിട്ടും ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോ നമുക്ക് പഴയതുപോലെ ഫ്രീ ആയിട്ട് മൈൻഡ്, മനസ്സ് ഫ്രീ അല്ല, ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ക്ലട്ടർ ആയി കിടക്കുവാണ് നമ്മുടെ മൈൻഡ് അല്ലെ. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോ ഈ പുതിയ കാലഘട്ടം, നമുക്ക് ജെൻസി എന്ന് തന്നെ പറയാം, അപ്പൊ അവരുടെ കാലഘട്ടത്തിലെ ഓണം എങ്ങനെയാണ്? അനുപേട്ടന്റെ കാഴ്ചപ്പാടിൽ അവരെങ്ങനെ അവരുടെ ഓണത്തിന്റെ രീതിയും ആഘോഷങ്ങളും ഒക്കെ എങ്ങനെയാണ്?
0: തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം
1: ജെൻസി എന്ന് മാത്രം നമുക്ക് പറയണ്ട, പുതിയ തലമുറ എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക്.
0: തീർച്ചയായിട്ടും അല്ല, കാരണം അവർക്ക് ശരിക്കും ഈ ഓണം അല്ലെങ്കിൽ ഓണത്തിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഓണം മലയാളികളുടെ എന്താ പറയുന്ന അസ്തിത്വത്തെ എങ്ങനെ ബാധിക്കുന്നു, അല്ലെങ്കിൽ ഓണത്തിന്റെ ഇൻഫ്ലുവൻസ് എന്താണ്, മലയാളികളുടെ ഇൻഫ്ലുവൻസ് എന്താണ്, അല്ലെങ്കിൽ മലയാളികളുടെ ഐഡന്റിറ്റി ഓണവുമായിട്ടുള്ള ബന്ധം എന്താണെന്നുള്ളതിനെ കുറിച്ചൊക്കെ ഉള്ള ഡീറ്റെയിൽസ് അവർക്കുണ്ടോ, അല്ലെങ്കിൽ ആ ഇൻഫർമേഷൻ അവർക്ക് പാസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം അത് പാരന്റ്സിനും പറ്റിയിട്ടുണ്ടാകത്തില്ല, അവർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനും പറ്റിയിട്ടുണ്ടാകത്തില്ല, അവർക്ക് മനസ്സിലാക്കാൻ ഒട്ടും പറ്റുന്നു ഉണ്ടാകത്തില്ല. കുറച്ച് പേരെങ്കിലും ഒരു പക്ഷേ ചിലപ്പം ഈ അതിൻ്റെ അകത്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് എന്താണ് ഓണത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്നൊക്കെ അവർ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ആ ഇമോഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ അവർ നേരിട്ട് അതനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ.
1: അതെ,
0: പക്ഷെ അതിനുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ വളരെ കുറവാണ്. കാരണം ഫാമിലീസ് വളരെ ന്യൂക്ലിയർ ആയി പലർക്കും. ഇപ്പം ഒട്ടുമിക്കാറും ജെൻസി നമ്മുടെ മലയാളി ജെൻസികളൊക്കെ പുറത്താണ്, ഓസ്ട്രേലിയ അങ്ങനെ ഈ എമിഗ്രേഷൻ്റെ ഭാഗമായിട്ട്. അവരൊക്കെ എത്ര നാളെ കൂടുമ്പോഴാണ് കേരളത്തിലേക്ക് വരുന്നതെന്നുള്ളതിന് പോലും നമുക്കറിയില്ല. ഒരു പക്ഷേ ഓണത്തിന് വന്നാലായി ഇല്ലെങ്കിലായി. അപ്പൊ തന്നെ ഈ ഓണം പിന്നെ
1: പലപ്പോഴും അവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റവും അവിടുത്തെ ഹോളിഡേക്കും അനുസരിച്ചായിരിക്കുമല്ലോ അവർ
0: തീർച്ചയായിട്ടും. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് വരുന്ന കുട്ടികൾ അവരുടെ കുറ്റം കൊണ്ടല്ല, അവർ കൂടുതലും അത് അവരുടെ കുറ്റമായിട്ട് നമുക്ക് പറയാനും പറ്റില്ല. എങ്കിൽ പോലും അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഹലോവീൻ യൂറോപ്യൻ കൾച്ചറുകൾക്കാണ്, പിന്നെ ക്രിസ്മസ് അങ്ങനത്തെ. അപ്പൊ അവർ ഓണം എന്ന് പറയുമ്പോഴത്തേക്ക് അവരിങ്ങനെ അന്താളിച്ച് നിൽക്കുന്ന കാണാം, എന്താണ് ഓണം എന്നറിയാൻ വയ്യാതെ, അല്ലെങ്കിൽ നമ്മുടെ ദീപാവലി എന്താണ് എന്നറിയാൻ വയ്യാതെ അവരിങ്ങനെ അന്താളിച്ച് നിൽക്കുന്ന കാണാം. പക്ഷെ എങ്കിൽ പോലും എനിക്ക് തോന്നുന്നു അവരെയൊക്കെ നമുക്ക് ഈ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് അവർക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ ഇമോഷനിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പൊ അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ട നമ്മളാണ് ആസ് എ പാരന്റ്, അല്ലെങ്കിൽ നമ്മൾ ജെൻസി അല്ലെങ്കിൽ ഈ പുതിയ തലമുറകളുടെ പാരന്റ്സ് അല്ലെങ്കിൽ അവരുടെ കാവലാളെന്നുള്ള നിലയിൽ അവർക്ക് മലയാളി അല്ലെങ്കിൽ ഓണം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മൾ ഈ നമുക്ക് മലയാളികളാകാതെ ഇരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മളുടെ റൂട്ടിൽ നിന്ന് നമുക്ക് മാറിപ്പോകാൻ പറ്റില്ല. അങ്ങനെ മാറിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ നശിച്ചു, അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരം നശിച്ചു എന്നുള്ളതാണ്. അതിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ കുലസ്ത്രീ ബന്ധമോ അല്ലെങ്കിൽ കുലസ്ത്രീ എന്നോ അല്ലെങ്കിൽ കുലപുരുഷനോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തീർച്ചയായിട്ടും നമ്മൾ മലയാളികൾ തന്നെയാണ്. കാരണം നമ്മളുടെ ഐഡന്റിറ്റി നമ്മൾ എവിടെ പോയാലും മലയാളി തന്നെയാണ്. നമ്മളിപ്പോൾ ഓസ്ട്രേലിയയിൽ പോയി താമസിച്ചോ അല്ലെങ്കിൽ കാനഡയിൽ പോയി താമസിച്ചു, നമ്മൾ കനേഡിയനോ ഓസ്ട്രേലിയനോ ആകുന്നില്ല. കാരണം അവരുടെ ഇൻഡിജിനസ് ആയിട്ടുള്ള ആൾക്കാർ അവിടെ ഓൾറെഡി ഉണ്ട്. നമുക്ക് എത്ര ശ്രമിച്ചാലും അവരുടെ കൾച്ചറിലേക്ക് മാറാൻ ഭയങ്കര പാടാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മളുടെ മലയാളി അസ്തിത്വത്തിനെ കുറിച്ച് നമ്മളുടെ പുതിയ തലമുറയെ ഇൻഫോം അല്ലെങ്കിൽ അവരെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്വമാണ്. നമ്മളുടെ സെലിബ്രേഷൻസിനെ കുറിച്ച്, നമ്മളുടെ ആഘോഷങ്ങളെ കുറിച്ച്, നമ്മളുടെ എന്താ പറയുന്ന അതിൻ്റെ അകത്തുണ്ടാകുന്ന ഇമോഷൻസിനെ കുറിച്ച്, നമ്മൾ പണ്ടെങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഒക്കെ ഫുൾ ഇമോഷൻസ് നമുക്ക് ടെക്നോളജി വഴി തന്നെ നമുക്ക് അവർക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കും. ഇപ്പൊ തന്നെ നമ്മളുടെ കയ്യിൽ പഴയ ഫോട്ടോസ് ഉണ്ട്.
1: അതെ,
0: ആ പഴയ ഫോട്ടോസ് കാണിക്കാൻ പഴയ ഫോട്ടോസ് ചിലപ്പം ഈ പറഞ്ഞാണെങ്കിൽ പൂത്തും പടച്ചൊക്കെ ഇരിക്കാം. പക്ഷെ നമുക്ക് ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് റിവൈവ് ചെയ്യാം,
1: റിസ്റ്റോർ ചെയ്യാൻ പറ്റും.
0: എഐക്കകത്ത് നാനോ ബനാന യൂസ് ചെയ്ത് നമുക്ക് ലൈവ് ആക്കാൻ പറ്റും. അപ്പൊ ഇതൊക്കെ കൊണ്ട് നമുക്ക് അവരെ കാണിച്ചു കൊടുക്കാൻ സാധിക്കും, ഇതാണ് ഓണം, ഇതായിരുന്നു ഇമോഷൻ, ഇങ്ങനെയാണ് നമ്മളിത് ആഘോഷിക്കേണ്ടത്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ കണ്ടന്റിഫിക്കേഷൻ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മളുടെ സെൽഫ് ഗ്രാറ്റിഫിക്കേഷൻ ആണ്. നമ്മളുടെ നമ്മൾ ആ ഓണം ആഘോഷിക്കുന്ന
1: മെമ്മറി അവരിലേക്കൂടെ എത്തിക്കാൻ പരമാവധി ശ്രമിക്കും. ഇങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, നമ്മുടെ നാട് ഇങ്ങനെയായിരുന്നു, നമ്മുടെ ഓണാഘോഷങ്ങൾ ഇങ്ങനെയായിരുന്നു. അപ്പോ അവർക്ക് കൗതുകത്തോടെ ആയിരിക്കും പലരും ആക്ച്വലി ഇനി വരുന്ന ജനറേഷനോ ഇപ്പോഴത്തെ ജനറേഷനോ പലരും കൗതുകത്തോടെ ആയിരിക്കും ഇത് കാണുന്നത്. എന്നാലും ആ നല്ല ഓർമ്മകളുടെ ചില കണികളെങ്കിലും അവരിലേക്ക് എത്തിക്കാൻ പറ്റിയാലും നല്ലതായിരിക്കും.
0: കാരണം ഈ ഓഡിയോ കാസറ്റ് പോലും എന്താണെന്ന് ചോദിക്കുന്ന ഒരു ജനറേഷൻ ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പം അതെന്താണ്, അതും പീസ് ഓഫ് ടെക്നോളജിയാണ്. അപ്പൊ ഇതെല്ലാം അവർ മനസ്സിലാക്കണം. അവർ കാരണം അവരുടെ ജനറേഷനിലേക്ക് എത്തിയേക്കെങ്കിൽ പോലും ഇതൊന്നും വിസ്മരിച്ചുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും.

0: ആയിരിക്കില്ല. അപ്പൊ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതും അറിവ് നൽകേണ്ടതും നമ്മൾ തന്നെയാണ്. അതിനുള്ളൊരു എന്താ പറയുന്നത് ചങ്കറപ്പോ അല്ലെങ്കിൽ അതിനുള്ളൊരു മുൻകൂട്ടി ഉള്ള നമ്മളുടെ തയ്യാറെടുപ്പോ നമ്മൾ ചെയ്യേണ്ടതാണ്.
1: അതെ അതെ അതെ. പിന്നെ ഇപ്പൊ നമ്മള് പലപ്പോഴും കാണുന്നതാണ് വീടുകളുടെ ഓണം അല്ലെ കുടുംബങ്ങളുടെ ഓണത്തിനേക്കാൾ ഉപരി ഇപ്പോ കടകൾ അല്ലെങ്കിൽ ബിസിനസ്സിനാണ് ഓണം ഒരുപാട്
0: അല്ലെ.
1: ഇപ്പൊ നമുക്കിപ്പോ കാണാം, നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയാല് എവിടെ നോക്കിയാലും ഗാഡ്ജറ്റ്സിന്റെ അഡ്വർടൈസ്മെന്റ്. ഓണം ആകുമ്പോഴത്തേക്ക് ഇത്ര ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ഇന്ന സാധനം മേടിച്ചാൽ ഇപ്പൊ 100 രൂപയ്ക്ക് സാധനം മേടിച്ചാല് 200 രൂപയുടെ ഗിഫ്റ്റുകൾ നിങ്ങൾക്ക്. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ ഇപ്പോ നമ്മുടെ ഫോൺ കമ്പനികളുടെ ഒക്കെ ആണെങ്കിൽ പോലും അവരും ഇപ്പോ ആപ്പിൾ ആണെങ്കിൽ പോലും സാംസങ് ആണെങ്കിൽ പോലും ഓണത്തിന് ഓഫേഴ്സ് ഇറക്കുവാണ്. അപ്പോ നമ്മളുടെ നമ്മൾ ഈ സാധാ ഗാഡ്ജറ്റ്സ് വാങ്ങുന്നതും അല്ലെങ്കിൽ അതുപോലത്തെ ഇപ്പോ ചിങ്ങം ഒന്നിനൊക്കെ ഓരോ ഓട്ടോമൊബൈൽ ഇപ്പോ സ്കൂട്ടറിന്റെ ഒക്കെ ആണെങ്കിൽ പോലും ഒരു എയ്ത്തറിന്റെ ഷോറൂമിലൊക്കെ എനിക്ക് പരിചയമുള്ള ഒരു ഷോറൂമാണ്, അവിടുന്ന് 50 EV സ്കൂട്ടറുകളാണ് പോയത്. അപ്പൊ അതുപോലെ ആ രീതിയിലായി ഓണം ബിസിനസ് ആയി മാറി ഓണം
0: അല്ലെ? തീർച്ചയായിട്ടും.
1: എന്താ എങ്ങനെയാണ് അനുഭവിക്കുന്നത്?
0: ഇപ്പൊ ബ്രാൻഡുകളുടെ ഓണമാണ്.
1: അതെ,
0: കാരണം ഓരോ ബ്രാൻഡുകളാണ് തീരുമാനിക്കേണ്ടത്. അതിന്റെ ഇടയ്ക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷർക്ക് എല്ലാവർക്കും സ്കൈസെല്ലിൽ ഓണത്തിന്റെ ഒരുപാട് ഡിസ്കൗണ്ടുകൾ കൂടുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഫോണിന്റെ ആവശ്യങ്ങളുണ്ടെങ്കിൽ സ്കൈസെൽ ഷോറൂം നിങ്ങൾ വിസിറ്റ് ചെയ്യുക.
1: അതെ,
0: 1 കോടിയിലേറെ സമ്മാനങ്ങൾ അവിടെ അവർ കൊടുക്കുന്നുണ്ട്.
1: വിരോധാഭാസമായിട്ട്
0: എങ്കിൽ പോലും, കാരണം തീർച്ചയായിട്ടും സ്കൈസെലിന്റെ എല്ലാ സ്റ്റോഴ്സും ഇപ്പൊ എക്യുപ്ഡ് ആണ്. അടുത്ത് നിങ്ങളുടെ അടുത്ത് തന്നെ സ്റ്റോഴ്സുകളുണ്ട്. അപ്പൊ അത് പറയുമ്പോൾ ബ്രാൻഡുകളുടെ ഓണമാണ്. ഇപ്പൊ സ്കൈസെലാണെങ്കിൽ പോലും ബ്രാൻഡുകൾ ശരിക്കും നമ്മളിലേക്ക് കുറെ കാര്യങ്ങൾ എത്തിച്ചു തരികയാണ്. അപ്പൊ അവരാണ് തീരുമാനിക്കേണ്ടത് നമ്മളുടെ ഓണം എങ്ങനെയാണ് നമ്മൾ ആഘോഷിക്കേണ്ടതെന്ന്. ഇപ്പൊ ഗാഡ്ജറ്റ്സിന്റെ ആണെങ്കിലും ടെക്സ്റ്റൈൽസ് ആണെങ്കിലും ഓട്ടോമൊബൈൽ ആണെങ്കിലും ഏതാണെങ്കിലും നമ്മൾ ഒരു സാധനം മേടിക്കാൻ നമ്മുടെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അത് ഏത് സാധനം വേണം തീരുമാനിക്കേണ്ടത് നമ്മളാണ്. പക്ഷെ ഇപ്പൊ അങ്ങനല്ല, ഇപ്പൊ ശരിക്കും ബ്രാൻഡുകളാണ് തീരുമാനിക്കുന്നത്. ഇപ്പൊ നമ്മള് ഒരു 25,000 രൂപയുടെ ഫോൺ പ്രതീക്ഷയായിരിക്കും നമ്മളവിടെ പോകുന്നത്. പക്ഷെ ബ്രാൻഡ് നമ്മളെ കൊണ്ട് 80,000 രൂപയുടെ ഫോൺ എടുപ്പിക്കും, നമ്മളെ കടക്കാരനാക്കുകയും ചെയ്യും. ഫോർ എക്സാമ്പിൾ, എനിക്ക് നല്ലപോലെ എന്റെ കൂട്ടുകാരൻ, അവനൊരു ഫോൺ വേണമായിരുന്നു, അവനൊരു 30,000 രൂപയുടെ ബഡ്ജറ്റേ ഉള്ളായിരുന്നു. അവനെ കൊണ്ട് ഞാൻ കടയുടെ പേര് പറയത്തില്ല, സാംസങ്ങിന്റെ ഫോൺ എടുപ്പിച്ച് ലോൺ എടുപ്പിച്ച് EMI, കാരണം അവന് ബജാജ് ഫിനാൻസിന്റെ ലോൺ എലിജിബിൾ ആണെന്നും പറഞ്ഞ് ബജാജ് ഫിനാൻസിനെ കൊണ്ട് EMI ഏറ്റെടുപ്പിച്ച് സാംസങ്ങിന്റെ ഏറ്റവും മുന്തിയ ഫോണായ ഫോൾഡ് എടുപ്പിച്ച ആൾക്കാരാണ്.
1: അപ്പൊ
0: ബ്രാൻഡുകളാണ് തീരുമാനിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് ഓണം ആഘോഷിക്കേണ്ടതെന്നുള്ളത്. അപ്പൊ അത് പക്ഷെ അത് ശരിയായ ഒരു കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെയൊക്കെ ചിലർക്ക് അത് അക്സെപ്റ്റബിൾ ആയിരിക്കും. പക്ഷെ എങ്കിൽ പോലും ആസ് എ ഹ്യൂമൻ ബീങ് എനിക്ക് തോന്നുന്നു നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമ്മുടെ ഓണം എങ്ങനെയാണെന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. അപ്പൊ അത് ഇപ്പൊ ബ്രാൻഡുകൾക്ക് ഒരുപാട്, കാരണം ബ്രാൻഡുകളുടെ വിസിബിലിറ്റി ഭയങ്കരമായിട്ട് കൂടി ഈ സോഷ്യൽ മീഡിയ തന്നെ. സോഷ്യൽ മീഡിയക്ക് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിനകത്ത് നോക്കിയാലും ഫേസ്ബുക്കിൽ നോക്കിയാലും ഗൂഗിളിൽ നോക്കിയാലും എല്ലാം ആഡ്സ് അവരുടെ വളരെ, ഇപ്പൊ മറ്റേ നമുക്ക് TV മാത്രമേ ഉള്ളായിരുന്നു ആഡ്, കസ്റ്റമൈസ്ഡ് ആഡ്സ് ഓരോരുത്തർക്കും വേണ്ടി സ്പെഷ്യലായിട്ടുള്ള
1: ആഡ്സുകളാണ്.
0: കാരണം നമ്മളുടെ അഭിരുചി അൽഗോരിതം മനസ്സിലാക്കിയിട്ട് നമ്മളുടെ
1: കേട്ടിട്ട്
0: നമുക്ക് ആവശ്യമുള്ളത് മാത്രം കാണിക്കുക എന്നുള്ളതാണ് സോഷ്യൽ മീഡിയ. അപ്പൊ അത് അവരുടെ ബ്രാൻഡുകളുടെ വിസിബിലിറ്റി ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ബ്രാൻഡ്, പക്ഷെ എങ്കിൽ പോലും ബ്രാൻഡുകളുടെ അതിപ്രസരം എന്ന് പറഞ്ഞാൽ പോലും കുറെ കാര്യങ്ങൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പം പൂക്കള്, പ്ലാസ്റ്റിക് പൂക്കളാണ് നമ്മൾ എവിടെ നോക്കിയാലും, എവിടെ നോക്കിയാലും പ്ലാസ്റ്റിക് പൂക്കളാണ്. അപ്പൊ അത് ശരിക്കും ഇപ്പൊ പ്ലാസ്റ്റിക് പൂവിന് തന്നെ ബ്രാൻഡുകളായി വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ബ്രാൻഡുകളുടെ ഈ പാക്കറ്റിന്റെ അകത്ത് തന്നെ അവരിട്ടിട്ട് പൂക്കൾ വിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ളൊരു ഓണത്തിലേക്ക് നമ്മൾ എത്തിപ്പെട്ടു എന്നുള്ളൊരു സംശയം. അപ്പൊ നമ്മൾ എത്രയോ ദൂരം സഞ്ചരിച്ച ഒരു ഫീലാണ് നമുക്കുള്ളത്. പണ്ടൊക്കെ നമ്മൾ ശരിക്കും ഒറിജിനൽ ജമന്തി,
1: എനിക്കൊക്കെ ശരിക്കും ആ ഒരു ചേഞ്ച് ഫീൽ ചെയ്യും. കാരണം നമ്മൾ പണ്ട് അതിന് അനുഭവിച്ചിട്ടുള്ളതായോണ്ട് അതാണ് ശരിക്കും, അത് നല്ലതോ ചീത്തയോ അറിയില്ല. നമ്മൾ ആ പഴമയിൽ മാത്രം നിൽക്കണോ പുതിയതിനെ അഡാപ്റ്റ് ചെയ്യണോ എന്ന് ചോദിച്ചാൽ അത് എത്രത്തോളം നല്ലതാണ് അല്ലെങ്കിൽ ചീത്തയാണെന്ന് അറിയില്ല. പക്ഷെ എന്നാലും എനിക്കൊക്കെ പേഴ്സണലി എന്തോ ചെറിയ ഒരു മിസ്സിംഗ് ആണ്, ഒരു നഷ്ടം ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ നമുക്ക് കാലം മാറിയതിനനുസരിച്ച് പോയേ പറ്റും. നമുക്ക് അന്നത്തെ കാലത്ത് അത് തന്നെ വേണമെന്ന്
0: അല്ല, നമുക്ക് അതിന്റെ അകത്ത് ശരിക്കും പറഞ്ഞ പണ്ടൊക്കെ നമുക്ക് ഈ ഫോമോ എന്ന് പറയുന്ന ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് ഇല്ല.
1: അതൊരു ഭയങ്കര സംഭവമാണ്.
0: അതെ, നമുക്ക് കാരണം ഒരു ഒരു സംഗതി, ഒരു ഓണത്തിന്റെ എന്തെങ്കിലും ഒരു സംഗതി നമ്മൾ മിസ്ഔട്ടായി മിസ്ഔട്ടായി അപ്പൊ ഉണ്ടാകുന്ന വിഷമം മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ പിന്നെ ഇപ്പൊ അങ്ങനല്ല, ഇപ്പൊ നമ്മൾ മിസ്ഔട്ടായി കഴിഞ്ഞാൽ ഭയങ്കരമായ ടെൻഷനും
1: അങ്ങനെ നമ്മളത് അതേ ആലോചിച്ചിരിക്കൂ. അടുത്ത ഓണത്തിനെങ്കിലും അതിനി എങ്ങനെ മാറ്റണം അതിന് ചിലപ്പോ നമ്മൾ ഇപ്പോഴേ ചിന്തിച്ചോളാം.
0: അതെ അതെ. അപ്പൊ ടെക്നോളജി കൊണ്ട് ഇപ്പോഴത്തെ ജനറേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ അത് ആഡ് ചെയ്യേണ്ടത് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ജനറേഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ആ ഒരു മെന്റൽ എന്താ പറയുന്ന ഒരു സ്ട്രെസ് അല്ലെങ്കിൽ മെന്റൽ സ്ട്രെങ്ത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുള്ള സംശയമുണ്ട്. കാരണം പല കുഞ്ഞു കാര്യങ്ങൾ പോലും ഈ പറഞ്ഞ പോലെ ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, ഇപ്പം ഈ പിന്നെ ഓണത്തിന്റെ കേസ് എടുത്താലും സെലിബ്രേഷൻസിന്റെ കേസ് എടുത്താലും ഏതായാലും ഒരു പായസം തന്നെ മിസ്സായി കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കരമായ എന്തെങ്കിലും ഇതാന്നുള്ളൊരു ഫീലിലേക്ക് എത്തിപ്പെടുന്നു എന്നുള്ളതാണ് പ്രശ്നം.
1: അപ്പൊ അനുവേട്ട, ഇനി ഞാനൊരു ചോദ്യം അനുവേട്ടനിലേക്ക് എത്തിക്കുകയാണ്. അതായത് ഇപ്പോ ഈ ഒരു ചേഞ്ച് ഉണ്ടല്ലോ, നമ്മളിപ്പോ പഴയ കാലത്തിലെ ഓണം പുതിയ ചേഞ്ച് ചെയ്ത് പുതിയ കാലത്തിലെ ഓണത്തിലേക്ക് എത്തി. അപ്പോ ഇപ്പോ ഈ ഗാഡ്ജറ്റ്സിന്റെയും അല്ലെങ്കിൽ ടെക്നോളജി അഡ്വാൻസ് ചെയ്തതിന്റെയും ഭാഗമായിട്ട് നമുക്ക് എന്ത് നഷ്ടപ്പെട്ടു, എന്ത് ഗെയിൻ ചെയ്തു, എന്ത് നേടിയെടുത്തു, അല്ലെ എന്ത് നേട്ടം ഉണ്ടായി, അതിനെ പറ്റി എന്താണ് അനുവേട്ട കാഴ്ചപ്പാട്? അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സന്ദനം.

0: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി സെപ്റ്റംബർ 4-ാം തീയതി ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യോത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം സെപ്റ്റംബർ 6-ാം തീയതി നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1-ാം സമ്മാനം 25,000 രൂപ, 2-ാം സമ്മാനം 5,000 രൂപ, 3-ാം സമ്മാനം 3,000 രൂപ, 4-ാം സമ്മാനം 2,000 രൂപ, 5-ാം സമ്മാനം 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388-1239971 അല്ലെങ്കിൽ 8121212680.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2-ാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: ക്രഞ്ച് ആരോഗ്യത്തിന്റെ പഞ്ച്.
6: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫർ.

0: എന്താണല്ലേ ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൺ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
2: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, August 30th, 2026 at 5 p.m. Location, 236 Old Tappan Road, Old Tappan, New Jersey. Call 845-553-5671 or 845-729-5649.
3: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
4: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. അനുവേടാ, അപ്പൊ ഞാൻ നേരത്തെ ചോദിച്ചു നിർത്തിയ ചോദ്യം, പഴയ ഓണം നമ്മുടെ പുതിയ കാലഘട്ടത്തിലെ ഓണം, ടെക്നോളജി വന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ഒരുപാട് മാറ്റങ്ങൾ വന്നു. അപ്പോ ഈ മാറ്റങ്ങൾക്കിടയിൽ നമുക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടു, എന്തൊക്കെ നമ്മൾ പുതിയതായിട്ട് നേട്ടമുണ്ടായി നമുക്ക് ടെക്നോളജിയുടെ ഭാഗമായിട്ട്?
5: തീർച്ചയായിട്ടും നമുക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ സംസാരിച്ചതിന്റെ കൂട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കും. സ്പോൺടൈനിറ്റി, നമുക്ക് ഓണം സെലിബ്രേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു സ്പോൺടൈനിയസ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ മനസ്സിൽ എന്ത് തോന്നുന്നു അപ്പൊ അത് നമ്മൾ ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മുടെ കൂടെ ഒരു ഗ്രൂപ്പ് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മളൊരു ഗ്രൂപ്പുണ്ട്.
4: ഗ്രൂപ്പിൽ പ്രായഭേദമന്യേ ആര് വേണേലും ഉണ്ടാവും,
5: ആര് വേണേലും ഉണ്ടാവും. നമ്മളെ ഗൈഡ് ചെയ്യാൻ ആൾക്കാരുണ്ടാവും. അതെങ്ങനെ പ്ലാൻ ചെയ്യണം, ജസ്റ്റ് മൊമെന്റ്സ് കൊണ്ടാണ് നമ്മളത് പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പം മാസങ്ങളുടെ പ്ലാനിങ് ആണ് ഒരു ഓണം എന്ന് പറയുന്നത്. ആ സ്പോൺടൈനിറ്റി നമുക്ക് തീർച്ചയായിട്ടും നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പ്രൈവസി. കാരണം നമ്മളുടെ ആഘോഷം നമ്മളുടെ മാത്രം ആഘോഷമായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫാമിലിയുടെ ആഘോഷമായിരുന്നു. അത് നമ്മളെ പോലും പരിചയമില്ലാത്ത ദൂരെയുള്ളിരിക്കുന്ന സ്ട്രേഞ്ചേഴ്സിനെ കാണിക്കേണ്ട കാര്യമില്ല,
4: അല്ല കാണിക്കാൻ വേണ്ടിയിട്ടെന്നുള്ള,
5: അതെ അതെ കാണിക്കേണ്ട കാര്യം അല്ല. അന്ന് നമ്മൾ അതിനുവേണ്ടി നമ്മൾ തയ്യാറാകാൻ പോകില്ല. കാരണം മറ്റൊരു വ്യക്തി അവിടെ വരികയാണെങ്കിൽ അതിനെ ഇൻട്രൂഡറായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനല്ല, ഇപ്പൊ നമ്മൾ ബാക്കിയുള്ളവരെ കാണിച്ചേ മതിയാകൂ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്, ആർക്കോ വേണ്ടി ചെയ്യുന്ന പോലെയാണ്. അപ്പൊ നമുക്ക് അതിൻ്റെ അകത്തുണ്ടാകുന്ന നമ്മളുടെ പ്രൈവസി കൺസേൺസ് ഒരുപാടാണ്. കാരണം ഇതുകൊണ്ട് മിസ് യൂസ് ചെയ്യപ്പെടുന്നുണ്ടാകാം, ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഇതൊക്കെ ഒരുപാട് മിസ് യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ അതിൻ്റെ അകത്തേക്ക് അത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് അന്ന് കഴിഞ്ഞ നമ്മളുടെ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന ഓണം എന്ന് പറയുന്നത് ശരിക്കും പ്രൈവസി സെക്യൂർ ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളായിരുന്നു. അതിപ്പോ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇംപെർഫെക്ഷൻ, അതായത് നമുക്ക് ഒന്ന് നമ്മൾ ശരിക്കും പെർഫെക്റ്റ് ആണോ എന്ന് ചിന്തിച്ചിട്ടല്ല, അല്ലെങ്കിൽ ആ ഇംപെർഫെക്ഷൻ ഉദിക്കുന്നത് തന്നെ ഒരു കമ്പാരിസണിലാണ്. അപ്പൊ അന്നൊന്നും നമുക്ക് കമ്പാരിസൺ ഇല്ല, നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മുടെ
4: ആക്ടിവിറ്റിയിലായിരുന്നു
5: സന്തോഷം. അത് നമ്മൾ ആരുമായിട്ടും കമ്പയർ ചെയ്യുന്നില്ല. അത് ആരെങ്കിലും നമുക്ക് തെറ്റുകുറ്റങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ മുതിർന്നവരായിരിക്കും, അതൊക്കെ നമ്മൾ അതേപോലെ തന്നെ കേട്ട് നമ്മളത് റെക്ടിഫൈ ചെയ്യാൻ നോക്കും. പക്ഷെ ഇപ്പൊ അങ്ങനല്ല, ഇപ്പൊ നമുക്ക് പെർഫെക്ഷന് വേണ്ടിയിട്ടുള്ള ഓട്ടമാണ്. കാരണം എല്ലാരെക്കാളിലും നല്ലതുപോലെ നമുക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ ലൈക്സ് കിട്ടണം, അങ്ങനെയൊക്കെയുള്ള സ്വാർത്ഥ താല്പര്യങ്ങളിലേക്ക് നമ്മൾ ഒതുങ്ങി എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഓണമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ നമ്മളുടെ അതോറിറ്റി നമ്മളുടെ മുതിർന്നവരിലായിരുന്നു, നമ്മളുടെ ഗ്രാൻഡ് പാരന്റ്സിലൊക്കെ ആയിരുന്നു. ഇപ്പൊ അങ്ങനെ ഒരു അതോറിറ്റി ഉണ്ടോ എന്ന് എനിക്കറിയില്ല.
4: അതോറിറ്റി എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ പണ്ട് നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ മുത്തശ്ശിന്റെയും മുത്തശ്ശിയുടെ അച്ഛനമ്മമാരോട് ചോദിച്ചറിയാം.
5: യൂട്യൂബിലേക്കോ അല്ലെങ്കിൽ ഗൂഗിളിലേക്കോ ഒക്കെ പോവുക. അല്ല, അത് മാത്രമല്ല, അവർക്ക് ആ ട്രഡീഷൻ എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ അവരുടെ കാലഘട്ടങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ നമുക്ക് ആ ഇമോഷനും കാര്യങ്ങളും എല്ലാം അവർ കുട്ടികളിലേക്ക് തന്നെ അവർ എത്തിക്കാനായിട്ട് അവർ ശ്രമിക്കാവുന്നതാണ്.
4: അപ്പൊ അതിൽ വന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ, ഈ കൊച്ചുമക്കൾക്ക് അപ്പൂപ്പനമ്മമാരായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കുറയുന്നു,
5: ഭയങ്കരമായിട്ട് കുറയുന്നു അവരായിട്ടുള്ള അറ്റാച്ച്മെന്റ് കുറയുന്നു, അവരുടെ ഇമ്പോർട്ടൻസ് കുറയുന്നു, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഉള്ളത് പിന്നെ ഈ പ്രൈവസി പോലെ തന്നെ വലിയൊരു ഇഷ്യൂ ആണ് എക്കോണമിക് ഇക്വാളിറ്റി എന്ന് പറയുന്നത്. കാരണം നമ്മളിപ്പോൾ നമ്മൾ അയലത്തുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ നമ്മളൊരു കുടുംബം, അവർ നമ്മളുടെ അയൽക്കാരായിരിക്കാം. അപ്പോൾ നമ്മളെ ഒന്നെങ്കിൽ നമ്മളെക്കാൾ പൈസ ഉള്ളവരായിരിക്കാം, അല്ലെങ്കിൽ പൈസ കുറഞ്ഞവരായിരിക്കാം. അപ്പോൾ പൈസ കുറഞ്ഞവരാണെങ്കിൽ അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ അവിടെ ഒരു വില കുറഞ്ഞവൻ അല്ലെങ്കിൽ പൈസ ഇല്ലാത്തവനെന്നോ പൈസ ഉള്ളവനെന്നുള്ളൊരു ചിന്ത ആർക്കും ഉണ്ടാകാറില്ല. ഓണം എന്ന് പറയുമ്പോൾ എല്ലാവരുടെയാണ് ശരിക്കും ആ സമത്വം നമുക്ക് അവിടെ ഫീൽ ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പം ഈ പറഞ്ഞ കണക്ക് ഭയങ്കര അൾട്രാ ലക്ഷറീസ് ആയിട്ടുള്ള പൈസ കൂടുതലുള്ളവർക്ക് അൾട്രാ ലക്ഷറീസ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. അപ്പൊ ഈ പണം ശരിക്കും ഓണത്തിന്റെ എസൻസ് തന്നെ സമത്വമാണ്. അത് മാറിയിട്ട് ഈ ഇനിക്വാളിറ്റി ഡിസ്പ്ലേ ചെയ്യാനായിട്ടുള്ള ഒരു പോഡിയുമായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇപ്പോഴത്തെ ഓണം. അത് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ അത് വേറൊരു കാര്യം, നമ്മൾ അത് എത്രത്തോളം ഉണ്ടെന്ന് എന്റെ ഒരു പെർസ്പെക്റ്റീവ് നിന്നാണ് ഈ സെക്കുലറും സേക്രഡുമായിട്ടുള്ള നമ്മളിപ്പോ ചെയ്യുന്ന, ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ അമ്പലങ്ങളിൽ ഇപ്പൊ ഓണത്തിന് നമ്മൾ പോയി അമ്പലത്തിൽ പ്രാർത്ഥിക്കുന്നതും അമ്പലത്തിൽ ചെയ്യുന്ന കാര്യങ്ങളും റിലീജിയസ് ആയിരുന്നു. പക്ഷെ ഇപ്പം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ കാണിക്കാൻ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു കാര്യമായി മാറിയിരിക്കുകയാണ്. അവ അത് അതിൻ്റെ അകത്ത് നമുക്ക് നമ്മളുടെ ആ ഒരു പ്യൂരിറ്റി നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്ന ആ ഒരു റിച്വൽസിനൊക്കെ തീർച്ചയായിട്ടും പ്യൂരിറ്റി നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം അത് നല്ലതാണോ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പം ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു മതവാദിയായിട്ട് മാറേണ്ടി വരും, അങ്ങനല്ല. അപ്പോൾ തീർച്ചയായിട്ടും അത് ഒരു ഓണത്തിൻ്റെതായ ഒരു റിച്വൽസ് ആണ്. അതൊക്കെ അതൊക്കെ നമ്മളത് അതിൻ്റെതായ ഭക്തിയോടുകൂടിയും ഭവ്യതയോടുകൂടിയും നമ്മൾ ചെയ്യാന്നുള്ളതാണ് അതിൻ്റെ ഒരു പാർട്ടെന്ന് പറയുന്നത്. അതിപ്പം നമ്മൾ ചെയ്യാറില്ല. പിന്നെ നമ്മളുടെ തന്നെ ഇൻവോൾവ്മെൻറ്റ്, നമ്മളിപ്പം ഈ അഖിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു എന്താ പറയുന്നത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കുറച്ച് നേരം ഒരു ഒരാളുമായിട്ട് നമ്മുടെ ഒരു ബന്ധുവായിട്ട് സംസാരിക്കാൻ വേണ്ടി മാത്രം നമ്മളുടെ പ്രസൻസ് അവിടെ വരുത്തിക്കുക, അതിനുശേഷം നമ്മൾ നമ്മളുടേതായ പരിപാടിയോ അല്ലെങ്കിൽ നമ്മൾ പിന്നെയും ഫോൺ പിടിച്ചോണ്ടിരിക്കുക എന്നൊക്കെ ഉള്ള
6: ഒരു കൂട്ടമായിട്ട് ഒരു ഫാമിലിയിൽ നല്ല ഇരിക്കുവാണെങ്കിൽ എല്ലാവരുടെയും കയ്യിൽ ഫോണാണ്,
5: സ്ക്രീനിലാണ് എല്ലാവരും,
6: പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്ത് പോലും നോക്കാറ്.
5: അല്ലേ, പണ്ടൊക്കെ നമ്മൾ വിശേഷങ്ങളും ഒരു വർഷത്തെ കംപ്ലീറ്റ് വിശേഷങ്ങളും നമ്മൾ ഷെയർ ചെയ്യുന്ന ഒരു എൻവയോൺമെന്റ് ആണ് ഓണം എന്ന് പറയുന്നത്. എന്തെല്ലാം കഥകളാണ് പറയുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ അതിന്റെ ഇടയ്ക്കൂടെ ഒക്കെ നമ്മൾ അതിന്റെ ഇടയ്ക്ക് ഫുഡ് കൊണ്ടുവരും, പറയുന്ന ഫുഡ് കൊണ്ടുവരും തരും, ഇതെല്ലാം കഴിക്കുമ്പോഴും നമ്മളുടെ ശ്രദ്ധ കംപ്ലീറ്റ് ഈ പറയുന്ന സംസാരങ്ങളിലും അല്ലെങ്കിൽ നമ്മളുടെ കാര്യങ്ങൾ പറയുന്നതിൻ്റെ അകത്തൊക്കെയാണ്. പക്ഷെ ഇപ്പൊ ആരും ഈ പറഞ്ഞ പോലെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പോലും മെനക്കെടാറില്ല. എല്ലാവരും അവരവരുടെ ഫോണിലാണ്. ഇപ്പൊ സംസാരിക്കണമെങ്കിൽ തന്നെ അവർ മെസ്സേജ് അയക്കും, അവരുടെ മെസ്സേജ് കിട്ടിയാൽ നോക്കും, അപ്പുറത്ത് തൊട്ടപ്പുറത്തിരിക്കുന്നവരെ അയക്കും. അപ്പൊ അതൊക്കെ മിസ്സിംഗ് ഔട്ടാണ്. പിന്നെ നമ്മൾ എന്ത് ഗെയിൻ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്സസിബിലിറ്റി, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് അക്സസിബിലിറ്റി. നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇപ്പം കാനഡയിലുള്ള ഒരാക്കോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലുള്ള ഒരാക്കോ അല്ലെങ്കിൽ റഷ്യയിലുള്ള ഒരാക്കോ ആയിട്ട് നമുക്ക് ഒരു മലയാളിയായിട്ട് നമുക്കിപ്പം ഈ ഓണം ആണെങ്കിലും ദൂരം നമുക്ക് വലിയ ഇതായിട്ട് തോന്നാറില്ല. അവരുമായിട്ട് നമുക്ക് കണ്ട് സംസാരിക്കാൻ പറ്റും. രണ്ടാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡോക്യുമെന്റ് ചെയ്യാൻ പറ്റും. നമ്മളുടെ ഓരോ ഓണവും നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡോക്യുമെന്റ് ചെയ്ത്, ഇപ്പം ഇൻസ്റ്റാഗ്രാം റീൽസിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും അത് ഡോക്യുമെന്റ് ചെയ്ത് മാറുന്നത്. പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് ആ ഇമോഷൻ വരുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലാണ്. പിന്നെ അത് കാണുമ്പോൾ പക്ഷേങ്കിൽ പോലും അത് ഡോക്യുമെന്റ് ചെയ്യാൻ പറ്റും. ടെക്നോളജിയുടെ ഒരു ഗുണമാണ്.
6: അതെ, എനിക്ക് തോന്നുന്നത് നമ്മൾ അത് ശരിക്കും ആഘോഷിച്ചിട്ട് അത് ഡോക്യുമെന്റ് ചെയ്താലും നാളെയും അത് നമുക്ക് ഒരു ഓർമ്മയായിട്ടുള്ളിൽ കാണുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും, റീകളക്ട് ചെയ്യാൻ പറ്റും. അല്ലാതെ ഷോക്കേസ് ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്യുമ്പോഴത്തേക്ക് അതിനാ ഒരു മധുരം ചിലപ്പോൾ പിന്നീട് നോക്കുമ്പോൾ കിട്ടില്ല,
5: തീർച്ചയായിട്ടും കിട്ടില്ല. പിന്നെ ഇതിന്റെ ഓണത്തിന്റെ ആഗോളവൽക്കരണം, അത് ശരിക്കും മലയാളികൾ പോലും അല്ലാത്ത ആൾക്കാർക്ക് ഓണം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഫോറിനേഴ്സ് ആയ ബ്രിട്ടീഷുകാർക്കും ഞാൻ പല ഇൻസ്റ്റാഗ്രാം റീൽസ് കണ്ടിട്ടുണ്ട്. സായിപ്പന്മാർ വരെ സെറ്റ് ഷർട്ട് മുണ്ടൊക്കെ ഉണ്ട് ഓണം ആഘോഷിക്കുന്നത്. അപ്പൊ അതൊരു ആഗോളവൽക്കരണമാണ്. കാരണം ടെക്നോളജി മാത്രം ഉണ്ടായ ഒരു ഡെവലപ്മെന്റ് ആണ്,
6: നമ്മുടെ കൾച്ചർ പുറത്തുള്ള ആൾക്കാരിലേക്ക്
5: എത്തിക്കുന്നതാണ്. അവർക്ക് അതിന്റെ അകത്ത് ഇമ്പോർട്ടൻസ് കണ്ടെത്താൻ സാധിക്കുന്ന വലിയ കാര്യമാണ്, ടെക്നോളജിയുടെ വലിയൊരു ഗുണമാണ്. പിന്നെ ഇന്നോവേഷൻ, അതായത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ ഓണം സെലിബ്രേഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പല സാധനങ്ങളും ഇന്നോവേറ്റീവ് ആയിട്ട് നമ്മളിപ്പം കോമ്പറ്റീഷൻസ് തന്നെ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നോളജി തന്നെ നമ്മളിപ്പം അത് ആ ടെക്നോളജിയുടെ ഗുണം കൊണ്ടുള്ള ഇന്നോവേഷൻസ് ആണ് നമ്മളിപ്പോൾ ഓണത്തിലെല്ലാം കാണുന്നത്. നമ്മൾ പറഞ്ഞത് ഗാജറ്റ് ഓണം, കൂടുതലും ഗാജറ്റ് ഓണങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഇന്നോവേഷൻസ് ആണ്. അപ്പോൾ അത് ഒരു നല്ല കാര്യമായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഇൻക്ലൂസിവിറ്റി, അതായത് നമുക്കിപ്പം ശരിക്കും ബോർഡേഴ്സ് ഇല്ലാതായി, അതായത് കാനഡയും ഓസ്ട്രേലിയയും തമ്മിലൊന്നും വലിയ ദൂരം നമുക്ക് തോന്നാറില്ല, ബോർഡേഴ്സ് ഇല്ല. അവരും നമ്മളുടെ കൂടെ വേണമെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓണത്തിന് അവർക്ക് ഒരു ദിവസം ഫുള്ള് നമുക്ക് നമ്മളുടെ കൂടെ
6: വെർച്വലായിട്ട്
5: തന്നെ നമുക്ക് അവരെ ഇൻവോൾവ് ചെയ്യിക്കാൻ പറ്റും. അപ്പൊ അത് ആ ഒരു ഇൻക്ലൂസിവിറ്റി നമുക്ക് പറ്റുന്നുണ്ട്. പിന്നെ ഈ എന്താ പറയുന്ന ഡോക്മ അല്ലെങ്കിൽ ടാബ് ഈ എന്തെങ്കിലും ഏതെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ചുള്ള ഇപ്പൊ ഓണം ഇങ്ങനെ പാടുള്ളൂ എന്നൊക്കെ ഉള്ള ഈ ഒരു നമുക്ക് നിഷ്കർഷകൾ അതിനെയൊക്കെ നമുക്ക് മറികടക്കാൻ സാധിച്ചിട്ടുണ്ട്. ഓണം പല രീതിയിൽ ആഘോഷിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ ഇന്ന ഇന്ന രീതി മാത്രമല്ല ഓരോരുത്തരുടെയും ആംഗിളിൽ നിന്ന് ഓരോരുത്തരുടെയും പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് നമുക്ക് ആഘോഷിക്കാൻ സാധിക്കും എന്നുള്ളത് കാണിച്ചു തന്നത് ടെക്നോളജി. വന്നതിന് ശേഷമാണ്. അതൊരു നല്ല കാര്യമാണ്. പിന്നെ ബിസിനസിന്റെ കാര്യം പറഞ്ഞപോലെ എക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കര പണ്ടത്തേക്കാൾ കൂടുതൽ കൂടിയിട്ടുണ്ട്. പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണത്തിന് മാത്രമായിരുന്നു കച്ചവടം കൂടുതൽ. പക്ഷെ ഇപ്പം അങ്ങനല്ല, നമുക്ക് ഓണത്തിന് ഓണത്തിൻ്റെതായ കച്ചവടമുണ്ട്, പക്ഷെ എങ്കിൽ പോലും ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട്. ഇപ്പോൾ ഓണത്തിന് ഇപ്പോൾ ഒരു ടെക്സ്റ്റൈലുള്ളവർക്ക് ടെക്സ്റ്റൈൽസ് മാത്രം

0: അല്ല പല കാര്യങ്ങളും നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും.
1: അതെ അതെ അതെ.
0: ഓർണമെന്റ്സ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യാൻ പറ്റും. പ്ലഗിൻസ് എന്ന് പറഞ്ഞ് ഒരുപാട് സാധനങ്ങളുണ്ട്. ഇപ്പൊ അവർക്ക് തന്നെ വെയറബിൾസ് വാച്ചുകൾ വിൽക്കുന്ന കടകളുണ്ട് ടെക്സ്റ്റൈൽസിന്റെ കൂടെ തന്നെ. അപ്പൊ അങ്ങനെ ഇപ്പൊ മൾട്ടി ഇപ്പൊ നമ്മള് ജൂയി അലക്കാസ് പോലുള്ള അല്ലെങ്കിൽ പിന്നെ ജോളി സിൽക്സ് പോലുള്ള ജോസ്കോ പോലുള്ള അവരുടെ എല്ലാം ഈ പറഞ്ഞ പോലെ ടെക്സ്റ്റൈൽസ് മാത്രമല്ല അവരുടെ കൂടെ തന്നെ അനുബന്ധമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അവർക്ക് പെർഫ്യൂംസ് അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പൊ ഓപ്പർച്യൂണിറ്റീസ് ഓണത്തിന് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസും അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം ഒരുപാട് എക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് കൂടിയിട്ടുണ്ട്. അതൊരു നല്ലൊരു കാര്യമാണ്. പിന്നെ ക്രോസ് കൾച്ചറൽ എക്സ്ചേഞ്ച്. ഇപ്പം നമ്മളിപ്പം ശരിക്കും പണ്ടൊക്കെ നമുക്ക് എനിക്ക് തോന്നുന്നില്ല തമിഴന്മാരോ അല്ലെങ്കിൽ ഒരു ഹിന്ദിക്കാരോ വന്നിട്ട് നമ്മളുടെ ഓണത്തിൻ്റെ അകത്ത് പങ്കെടുക്കുന്നത്. പക്ഷെ ഇപ്പം അങ്ങനല്ല. ഇപ്പം നമ്മൾ എനിക്ക് തോന്നുന്നു ബംഗാളികൾ തന്നെ കേരളത്തിൽ ഒരുപാട് പേരുണ്ട്.
1: ചിലപ്പോൾ നമ്മൾ പുറത്തൊരു സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നമ്മളെ റൂംമേറ്റ് വേറെ ഏതെങ്കിലും സ്ഥലത്തുള്ള ആൾക്കാരൊക്കെ നമ്മുടെ കൂടെ കൂടാറുണ്ട്.
0: അതെ, നമ്മുടെ പായസം ഷെയർ ചെയ്യും, നമ്മൾ സദ്യ ഷെയർ ചെയ്യും. അപ്പം അവർക്കും മനസ്സിലാവും ഓണം എന്താണെന്നുള്ള ഒരു ക്രോസ് കൾച്ചർ ഇൻവോൾവ്മെന്റ് നമുക്ക് കൂടിയിട്ടുണ്ട്. അപ്പം ഇങ്ങനത്തെയൊക്കെ കുറെ കാര്യങ്ങൾ നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് ഈ ടെക്നോളജി കൊണ്ട് നമുക്ക്
1: ഉണ്ടായിട്ടുണ്ട്.
0: അത് നമുക്ക് മറക്കാനും പറ്റത്തില്ല. നല്ലൊരു ഇത് ശരിക്കും നല്ലൊരു നമ്മളെ ഒരു ആംഗിൾ നിന്ന് ചിന്തിക്കുന്ന നല്ല കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ നമുക്ക് എഫക്റ്റീവ്ലി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ജനറേഷനെ ശരിക്കും ഓണത്തിന്റെ എസൻസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മൾ തയ്യാറാകുക എന്നുള്ളതാണ്. ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാം, അല്ലാതെയും ചെയ്യാം. പക്ഷെ എങ്കിൽ പോലും ടെക്നോളജി വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ കൂടുതൽ എഫക്റ്റീവായിട്ട് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പൊ അതിനുള്ളൊരു എന്താ പറയുന്നത് അതിനുള്ളൊരു മനസ്ഥിതി നമ്മൾ കാണിക്കുക എന്നുള്ളതാണ്.
1: എനിക്ക് ഈ പറഞ്ഞ പോലെ വെക്കേഷൻ ആകുമ്പോഴത്തേക്ക് അപ്പൂപ്പന്റെ അമ്മൂമ്മന്റെ അടുത്തൊക്കെ വരുന്ന പോലെ ഓണമാണെന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്ക് ചിലപ്പോൾ ട്രിപ്പ് പോകുന്ന രീതിയിലായിരിക്കും അവരുടെ. അപ്പോൾ എക്സ്പീരിയൻസ് പലർക്കും പലതായിരിക്കും. അപ്പോൾ ശ്രോതാക്കൾക്കും നിങ്ങളുടെ ഓണവിശേഷങ്ങളും നിങ്ങളുടെ ഓണത്തിനുള്ള എക്സ്പീരിയൻസും ഈ പറഞ്ഞ പോലെ പഴയ ഓണവും ഈ പുതിയ ഓണവുമായിട്ടൊക്കെ വരുമ്പോൾ ഉള്ള നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പുതിയതായിട്ട് നേടുകയാണോ ചെയ്തത്, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ വിശേഷങ്ങളും ഒക്കെ നമുക്ക് നമ്മുടെ വാട്സാപ്പിൽ ഷെയർ ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു തിരുവോണ ദിനത്തിലുള്ള ടെക് വൈസിന്റെ എപ്പിസോഡ് നമ്മളിവിടെ അവസാനിപ്പിക്കാൻ ടൈം ആവുന്നു.
0: ഒരു വട്ടം കൂടി ശ്രോതാക്കൾക്കെല്ലാം
1: എല്ലാവർക്കും നമ്മുടെ എന്റെയും അനുപേട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ, ടെക് ബൈറ്റ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ, നമ്മുടെ റേഡിയോ സ്ഥാനത്തിലുള്ള എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എല്ലാവർക്കും നേരുന്നു. നന്ദി, നമസ്കാരം,
0: ഹാപ്പി ഓണം, ബൈ ബൈ
1: ബൈ ബൈ.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ടെക് ബൈറ്റ്സ്. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് അനൂപ് രാജീവ്, സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി 4 September ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം 6 September നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st ₹25,000, 2nd ₹5,000, 3rd ₹3,000, 4th ₹2,000, 5th ₹1,000. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388 1239 71, അല്ലെങ്കിൽ 81212168.
3: കൊല്ലക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: ക്രഞ്ച് ആരോഗ്യത്തിന്റെ പഞ്ച്.
7: August 1 September 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
8: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
7: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
9: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, August 30th, 2026 at 5 p.m. Location, 236 Old Tappan Road, Old Tappan, New Jersey. Call 845-553-5671 or 845-729-5649.
10: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
11: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മ്യൂസിക് ബീറ്റ്സ് ലൈവ് ചാറ്റ് ഷോ.

ഹലോ, ഗുഡ് ഈവനിങ് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM മ്യൂസിക് ബീറ്റ്സിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. ആൽബം ഗാനങ്ങളുടെ ഈ മ്യൂസിക് ബീറ്റ്സിൽ നിങ്ങളോടൊപ്പം ഞാൻ ആർ ജി ശ്രീലക്ഷ്മി. അപ്പോൾ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 4 മണിക്ക് പ്രിയ ശ്രോതാക്കൾക്കായി ആൽബം ഗാനങ്ങൾ സമ്മാനിക്കുന്ന ഒരു മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാമാണ് മ്യൂസിക് ബീറ്റ്സ്. നമ്മളിത് ഇച്ചിരി ലേറ്റായി പോയി, മറ്റേ ടെക് ബൈറ്റ്സിൻ്റെ പ്രോഗ്രാം ഉള്ളതുകൊണ്ടാണ് കുറച്ചൊന്ന് ലേറ്റായി പോയത്. പക്ഷേ ഈ സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൽബം ഗാനങ്ങളൊക്കെ മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. അയക്കേണ്ട നമ്പർ 8848558785. അപ്പോൾ വൈകുന്നേരമൊക്കെയാണ്, വൈകുന്നേരത്തെ ഒരു ചെറിയ ചൂടുള്ള ചായ കുടിക്കുന്നതിനോടൊപ്പം നമുക്ക് ഇഷ്ടമുള്ളൊരു പാട്ടും കൂടി കേൾക്കുന്ന ഒരു സുഖമുള്ള കാര്യമല്ലേ. അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ എല്ലാവരും മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8848558785. അപ്പോൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ 4:16 ഇപ്പോൾ സമയം. അപ്പോൾ എത്രയും പെട്ടെന്ന് എല്ലാവരും മെസ്സേജ് അയച്ചു എന്ന് കൂടി പറയുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു മറ്റൊരു നമുക്ക് ഏറ്റവും ഇഷ്ടം തോന്നുന്ന ഒരു പാട്ട് ചോദിച്ചൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ദേവുവാണ്. ദേവു തൻ്റെ ഫിയാൻസി ആയിട്ടുള്ള രഞ്ജിത്തിന് വേണ്ടിയിട്ട് സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. മന്ദാര എന്ന ആൽബത്തിലെ പറയാതെ അറിയാതെ എന്ന ചിത്രാമ്മ പാടിയ ഒരു ഗാനമാണ് ദേവു ചോദിച്ചിരിക്കുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണത് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും എനിക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ഇതിൻ്റെ ഈ ഒരു പാട്ട് കേൾക്കുന്ന സമയത്ത് ഇതിൻ്റെ വരികളാണോ അതോ സംഗീതമാണോ അതോ ഇതിൻ്റെ പാടിയിരിക്കുന്ന ശബ്ദമാണോ ഏറ്റവും കൂടുതൽ നമുക്ക് ഇഷ്ടം തോന്നുക എന്നുള്ളതിൽ വളരെയധികം ഒരു സംശയം തോന്നും. കാരണം അത്രയേറെ ഒന്നും മാറ്റി നിർത്താൻ പറ്റാത്ത രീതിയിലുള്ളൊരു പാട്ടാണത്. അതിൻ്റെ ഓരോ പല്ലവിയും അനുപല്ലവിയും ചരണവും ഒക്കെ തന്നെ അതിൻ്റെ വരികളിലൊക്കെ തരുന്ന ഒരു അതിൻ്റെ അർത്ഥതലങ്ങളിലോട്ട് നമ്മളിങ്ങനെ ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീൽ തരുന്ന ഒരു പാട്ടാണ്. പണ്ടൊക്കെ നമ്മളിങ്ങനെ പറയാറില്ലേ, ഈ നാട്ടുവഴിയിൽ ഇങ്ങനെ പാതയോരത്തോടെയൊക്കെ പോകുമ്പോൾ ഉള്ളൊരു പ്രണയത്തെ പറ്റിയൊക്കെ, അതേപോലെയൊക്കെയുള്ളൊരു ഫീൽ തരുന്ന ഒരു പാട്ടാണ് പറയാതെ അറിയാതെ എന്ന് തുടങ്ങുന്ന ചിത്രാമ്മ പാടിയ ആ മനോഹര ഗാനം. അപ്പോൾ എന്തായാലും നമ്മുടെ രഞ്ജിത്തിന് വേണ്ടിയിട്ട് ദേവു സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പാട്ടാണ്. എന്തായാലും അവർക്ക് ദേവുവിനും രഞ്ജിത്തിനും നല്ലൊരു ദിവസം നേരുന്നു. മാത്രമല്ല അവരുടെ ഒരു ജീവിതവും നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ഗാനം കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM മ്യൂസിക് ബീറ്റ്സ്.

0: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM മ്യൂസിക് ബീച്ച്. ഇങ്ങനെ ആൽബം ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമായി പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മിയാണ്. അപ്പോൾ ഇപ്പോൾ സമയം 4:22 ആയിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8848558785. ഈ ആൽബം സോങ്സ് എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഈ 90s കിഡ്സ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അവർക്കൊക്കെ പെട്ടെന്നൊരു നൊസ്റ്റുമാണ് കേട്ടോ. നമ്മൾ സ്കൂൾ വിട്ട് ഓടി വരുന്നത് തന്നെ ഇത്തരത്തിലുള്ള പാട്ടുകളൊക്കെ കേൾക്കാനാണ്. അപ്പോൾ അതെന്ന് പറയുമ്പോൾ ആ സമയത്ത് കേട്ടിട്ടുള്ള ഓരോ പാട്ടുകളും ഇപ്പോഴും കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ആ ഓർമ്മകളിലോട്ട് കൂടിയാണ് ഇങ്ങനെ ഓടി ഓടി പോകുന്നത്. അപ്പോൾ ഈ ഒരു 4 മണി സമയം നമുക്കറിയാം എപ്പോഴും നമ്മളൊരു റെസ്റ്റിംഗ് ടൈം ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ വീട്ടിലൊക്കെ ആണെങ്കിൽ ചെറിയൊരു ചായ കുടി, ഇപ്പോൾ ഓഫീസിലൊക്കെ ആണെങ്കിൽ പോലും നമുക്കൊരു ചായ കുടിക്കാനുള്ളൊരു റീഫ്രഷ്മെൻ്റ് ചായ അല്ലെങ്കിൽ കോഫി കുടിക്കുന്ന ആ ഒരു ടൈമാണല്ലേ. അപ്പോൾ ഈ 4 മണി എന്ന് പറയുമ്പോൾ ചില സമയത്ത് നമ്മൾ ചായ കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ ചെറിയ തലവേദനയൊക്കെ നമുക്ക് വരാറുണ്ട്. അപ്പോൾ നമ്മൾ ചായയുടെ കാര്യമല്ല പറയുന്നത്, നമുക്ക് ഈ ഒരു സമയത്ത് നമ്മളൊരു റെസ്റ്റ് എടുക്കുന്ന ഒരു സമയം കൂടിയാണ്. ആ ഒരു സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള ഒരു ആൽബം ഗാനം കൂടി കേൾക്കുക എന്നുള്ളത് നല്ല രസമായിരിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8848585. അപ്പോൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മറ്റൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. മേഘയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. കൊട്ടുകാട് നിന്നാണ് മേഘ മെസ്സേജ് അയച്ചിരിക്കുന്നത്. കൊട്ടുകാട് എനിക്കൊന്ന് ഏകദേശം ചവറ ഭാഗത്തുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ മേഘ ചോദിച്ചിരിക്കുന്നത്, മേഘയുടെ പേരുമായിട്ട് നല്ല സാമ്യമുള്ളൊരു ആൽബമുണ്ട് മേഘ മൽഹാർ എന്ന് പറഞ്ഞിട്ട്. ആ ആൽബത്തിലെ മൽഹാറിലെ എന്ന ഗാനമാണ് മേഘ ചോദിച്ചിരിക്കുന്നത്. ഈ പാട്ടുകളൊക്കെ തന്നെ ഒരു എന്താ പെട്ടെന്ന് തന്നെ നമുക്കൊരു നൊസ്റ്റു തരുന്ന പാട്ടുകൾ തന്നെയാണല്ലേ ഓരോ പാട്ടും. അപ്പോൾ ഒരു പാട്ട് പാടിയിരിക്കുന്നത് നജീം അർഷാദാണ്. വളരെയധികം സ്വീറ്റ് വോയിസായിട്ട് ഇപ്പോഴും നമുക്കിങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കാൻ തോന്നുന്ന തരത്തിലുള്ള ഒരു പിടി ഗാനങ്ങളാണ് അദ്ദേഹം പാടി തന്നിട്ടുള്ളത്. അപ്പോൾ നജീം അർഷാദാണ് ആ ഗാനം പാടിയിരിക്കുന്നത്. ഇതിൻ്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് ദാമോദർ നാരായണനാണ്. ആദർശ് എസ് വി നായർ അതേപോലെ രാജേഷ് തിരുമല എന്നിവരാണ് ഇതിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും ട്രെൻഡിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോഴും നമുക്ക് ഏറെ ഇഷ്ടമുള്ള എന്താ സോൾഫുള്ളായിട്ടുള്ള കുറച്ച് പാട്ടുകളിലെ ഒരു ഗാനം തന്നെയാണ് മേഘ മൽഹാറിലെ മൽഹാറിലെ എന്ന് തുടങ്ങുന്ന മനോഹര ഗാനം. നമുക്ക് മേഘ ആവശ്യപ്പെട്ടിട്ടുള്ള ആ ഒരു ഗാനം കേട്ടിട്ട് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM Music Beats.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0 down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. Contact 8547944684. Number orikkal koodi 8547944684.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
5: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
6: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ. ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം

0: ഫ്രാഗ്രൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയ് അലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
2: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, August 30th, 2026 at 5 p.m. Location, 236 Old Tappan Road, Old Tappan, New Jersey. Call 845-553-5671 or 845-729-5649.

ശ്രോതാക്കൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM മ്യൂസിക് ബീറ്റ്സ്. ഈ ആൽബം ഗാനങ്ങളുടെ മ്യൂസിക് ബീറ്റ്സിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മിയാണ്. അപ്പോൾ നമ്മൾ ഓണമൊക്കെ കഴിഞ്ഞു എന്ന് നമുക്ക് പറയാനും പറ്റുന്നില്ല, എന്നാലൊട്ട് ഓണം കഴിഞ്ഞു പോവുകയും ചെയ്തു അല്ലേ. അപ്പോൾ എങ്കിലും നമ്മൾ ആ ഒരു ഓണത്തിൻ്റെ വൈബിലാണ്. എനിക്ക് തോന്നുന്നു കുട്ടികൾക്കൊക്കെ ഇനി സ്കൂൾ തുറക്കുന്ന സമയത്താണ് ഓണം കഴിഞ്ഞല്ലോ എന്നൊരു തോന്നൽ വരിക. കാരണം ഇപ്പോഴൊക്കെ അവരെ കളിക്കുന്നൊക്കെ ഒരു ടൈമിലാണ്, കുറേ സമയം നമ്മൾ ഫ്രീ ആയിട്ട് സ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഉള്ളത് കൊണ്ട് തന്നെ അമ്മമാരും ഒക്കെ ചിന്തിക്കുന്നത് ഓക്കെ ഓണത്തിൻ്റെ ആ ഒരു വൈബ് തന്നെയാണെന്നുള്ളൊരു രീതി തന്നെയായിരിക്കും പല വീടുകളിലും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഓണം എന്ന് പറയുന്നത് ഒരുപിടി ഓർമ്മകളും കൂടിയാണല്ലേ, മധുരമുള്ള ഓർമ്മകൾ, ചിലപ്പോൾ അതിലൊരു പ്രണയവും കൂടി ഉണ്ടാകാം അല്ലേ. അപ്പോൾ ഒരു ഓർമ്മച്ചെപ്പുകളാണ് ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ ഓണം റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു റൊമാൻറ്റിക് സോങ് ആണ് ശ്രാവണം പിന്നെയും വന്നു. അപ്പോൾ ഈ ഒരു ഗാനത്തിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത് ബൽറാം വിട്ടിക്കരയാണ്. ഈ അതേപോലെ തന്നെ ഈ ഗാനത്തിൻ്റെ സംഗീതവും ആലാപനവും ഒക്കെ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട KS സുദീപ് കുമാർ സാറാണ്. അപ്പോൾ സുദീപ് സാറും സോഫിയ സുദീപ് കുമാറുമാണ് ഇവർ ചേർന്നാണ് ആ ഒരു പാട്ടിൻ്റെ ഫ്രെയിമിലുടനീളം നമുക്കിങ്ങനെ കാണാൻ സാധിക്കുന്നത്. അവരുടെ ഒരു പ്രണയവും ഒക്കെ നമുക്കിങ്ങനെ വിഷ്വലൈസ് നമുക്കിങ്ങനെ കാണാൻ സാധിക്കും കേട്ടോ. ഓരോ ഫ്രെയിമിലും മനോഹരമാക്കി ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ ഒരു പാട്ടും അതേപോലെ അത്രയേറെ മനോഹരമാണ്. അപ്പോൾ ഈ ഒരു ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് നിത്യയാണ്. അപ്പോൾ നിത്യ സ്പെഷ്യലി അത് ആ ഒരു ഗാനം ചോദിച്ചിരിക്കുകയാണ്, ഈ ഒരു പാട്ട് പ്ലേ ചെയ്യുമോ മ്യൂസിക് ബീച്ചിലൂടെ. അപ്പോൾ ആ ഓണത്തിൻ്റെ ഒരു വൈബിൽ ഇങ്ങനെ നമ്മൾ നിൽക്കുമ്പോൾ ഈ ഒരു ഗാനം എന്തായാലും നമുക്ക് ആസ്വദിക്കാം, പ്രത്യേകിച്ച് നിത്യയ്ക്ക് വേണ്ടിയിട്ട്. നമ്മൾക്ക് ഈ ഒരു ഗാനം കേട്ടിട്ട് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM മ്യൂസിക് ബീറ്റ്സ്.

തിരികെ എത്താം കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM മ്യൂസിക് ബീച്ചിലേക്ക്. മ്യൂസിക് ബീച്ചിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മിയാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കളോടും പറയുകയാണ്, നമുക്കിങ്ങനെ മെസ്സേജ് അയക്കുന്ന സമയത്ത് പേരും സ്ഥലവും കൂടി മെൻഷൻ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾ എവിടുന്നാണെന്നൊക്കെ മെസ്സേജ് നമുക്ക് അറിയാം, നമുക്ക് എവിടുന്നാണ് മെസ്സേജൊക്കെ വരുന്നതെന്ന് നമുക്കൊന്ന് അറിയാനും കൂടി സാധിക്കുകയുള്ളൂ. അപ്പോൾ പേരും സ്ഥലവും കൂടി മെൻഷൻ ചെയ്യണം എന്ന് ഒരിക്കൽ കൂടി ഓർപ്പിക്കുകയാണ്. നമ്മൾ മിക്ക ലൈവുകളിലും നമ്മളത് പറയാറുണ്ട്. അപ്പോൾ ഇന്ന് നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. നിനക്കായി സീരീസ് എന്ന ഒരു സീരീസിലെ ആദ്യം, നിനക്കായി എന്നുള്ള സീരീസിലെ ആദ്യമായി എന്ന ആൽബത്തിലെ ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി ആർക്കും ആരോടും ആദ്യമായി എന്ന് തുടങ്ങുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ് അത്. ഈസ്റ്റ് കോസ്റ്റ് വിജയൻ്റെ വരികൾക്ക് ബാലഭാസ്കറുടെ സംഗീതത്തിൽ നമ്മുടെ ദാസേട്ടനാണ് ആ ഒരു ഗാനം പാടിയിട്ടുള്ളത്. അപ്പോൾ ആരാണ് സ്ഥലവും പേരും മെൻഷൻ ചെയ്തിട്ടില്ല. ഇത്തരത്തിൽ നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ഒരു ചെറിയ സർപ്രൈസ് എന്നതുപോലെ നമ്മളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഡെഡിക്കേഷനും ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി മെസ്സേജ് അയക്കുന്ന സമയത്ത് നമ്മുടെ പേരും സ്ഥലവും കൂടി മെൻഷൻ ചെയ്യുക. അതേപോലെ തന്നെ ഇത് ആർക്കെങ്കിലും വേണ്ടിയിട്ട് സ്പെഷ്യലി ഡെഡിക്കേഷൻ ചെയ്യുന്നതാണോ എന്നുകൂടി നമുക്ക് നമ്മളുടെ ഈ ഒരു ലൈവിൽ നമ്മളോട് പറയാവുന്നതാണ്. അതൊക്കെ നമുക്ക് ആ ഒരു വ്യക്തിക്ക്, നമുക്ക് അത്രയേറെ പ്രിയമുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സർപ്രൈസ് എന്നതുപോലെ നമുക്ക് അവരെ കേൾപ്പിക്കുകയും ചെയ്യാമല്ലേ. അപ്പോൾ എന്തായാലും നമ്മളുടെ ആ ഒരു ശ്രോതാവ് ചോദിച്ചിട്ടുള്ള ആ ഒരു ഗാനം കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM മ്യൂസിക് ബീറ്റ്സ്.

Music with Radio Santhvanam 90.4 FM. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM മ്യൂസിക് ബീച്ചിലേക്ക്. മ്യൂസിക് ബീച്ചിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മിയാണ്. അപ്പോൾ നല്ലൊരു പാട്ട് നമ്മളിങ്ങനെ ആസ്വദിക്കുകയായിരുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ്, ഇങ്ങനെ നമുക്ക് പാട്ടുകളൊക്കെ ചോദിച്ച് മെസ്സേജ് ഇടുമ്പോൾ നമ്മുടെ പേരും സ്ഥലവും കൂടി മെൻഷൻ ചെയ്യാൻ മറക്കല്ലേ. ഇൻ കേസ് നമുക്കൊരു ഡെഡിക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞിടുവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കളറാകും അല്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു മെസ്സേജ്, നമ്മുടെ ബാബുരാജൻ സാറാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ശ്രീലക്ഷ്മി ഓണം എങ്ങനെ ആഘോഷിച്ചു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വളരെ മനോഹരമായിട്ട് ഓണം ആഘോഷിച്ചു. ഈ ഒരു വർഷത്തെ ഓണം കുറച്ചും കൂടി മധുരമുള്ളതായിരുന്നു എന്ന് വേണം എൻ്റെ ഒരു കാര്യത്തിൽ പറയുകയാണെങ്കിൽ. അതേപോലെ ആതിര എവിടെ പോയി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ആതിര ഉടനെ എത്തുന്നതായിരിക്കും. അതേപോലെ എം ജി ശ്രീകുമാർ പാടിയ ഒരു ഓണഗാനം പ്ലേ ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പാടിയിട്ടുള്ള ഒരുപാട് ഗാനങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ചിങ്ങമാസം എന്ന് തുടങ്ങുന്ന ഒരു പാട്ട് നമുക്ക് ബാബുരാജൻ സാറിന് വേണ്ടിയിട്ട് സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. നമുക്ക് ആ ഗാനം കേട്ടിട്ട് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM മ്യൂസിക് ബീച്ച്.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM മ്യൂസിക് ബീച്ചിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സമയം 4:49 ആവുകയാണ്. അപ്പോൾ ഇനി നമുക്കധികം സമയമില്ലല്ലേ. അപ്പോൾ ഇത്രയും ഇന്ന് മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരുപാടൊരുപാട് നന്ദിയുണ്ട്. ഒരുപാടൊരുപാട് പാട്ടുകളൊക്കെ ചോദിച്ചു. കൂടുതലും മെലഡി ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് നൊസ്റ്റു തോന്നിക്കുന്ന അത്തരത്തിലുള്ള ഗാനങ്ങളാണ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളൊക്കെ ഇന്ന് ആവശ്യപ്പെട്ടത്. അപ്പോൾ നമുക്ക് മറ്റൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. രഘുവാണ് പട്ടത്താനത്ത് നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് മെസ്സേജ് വരുന്നത് രഘു ആ ചേട്ടൻ്റെ മെസ്സേജ് വരുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ നമ്മളുടെ പ്രോഗ്രാമൊക്കെ കേൾക്കുന്ന ഒരാളാണെന്ന് വിശ്വസിക്കുന്നു. ചോദിച്ചിരിക്കുന്ന പാട്ടും ഒരു ഓണം റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു പാട്ട് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അത്തം പത്ത് എന്ന ആൽബത്തിൽ മലയാളക്കരയാകെ എന്ന് തുടങ്ങുന്ന ഒരു പാട്ടാണ്. നമുക്കറിയാം നമ്മുടെ സുജാത മോഹൻ പാടിയിട്ടുള്ള ഒരു മനോഹര ഗാനമാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു വർഷമാണ് കുറച്ചും കൂടി അതിങ്ങനെ പല സ്ഥലങ്ങളിലും നമ്മളിങ്ങനെ കേട്ട് തുടങ്ങിയത്. അതിന് മുൻപും നമുക്ക് കൂടുതലും മറ്റ് പല പാട്ടുകളും നമ്മളിങ്ങനെ ഓണം ആണെന്ന് പറയുമ്പോഴേ ചില പാട്ടുകളൊക്കെ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരും. അപ്പോൾ അതേപോലെയുള്ളൊരു പാട്ടായി ഇപ്പോൾ ഈ ഒരു മലയാളക്കരയാകെ എന്ന് തുടങ്ങുന്ന ഒരു ഗാനം മാറിക്കഴിഞ്ഞു. ഖാദർ പട്ടേപാടമാണ് അതിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത്. ജോജി ജോൺസ് ആണ് സംഗീതം നൽകിയിരിക്കുന്നത്.

അപ്പോൾ നമ്മുടെ സമയം ഏകദേശം 4:51 ആയിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ സമയം കഴിഞ്ഞു. ഈ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ മ്യൂസിക് ബീറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ അടുത്ത ആഴ്ച വീണ്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളും ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും എത്തുന്നതായിരിക്കും. അപ്പോഴും മെസ്സേജൊക്കെ അയച്ച് ഇതേപോലെ പാട്ടുകളൊക്കെ ആവശ്യപ്പെടുക. അപ്പോൾ ഇത്രയും നേരം നിങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരുന്നു ഞാൻ RJ ശ്രീലക്ഷ്മി. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: బై బై కేల్కు రేడియో శాంతనం 90.4 FM.
1: കമ്മ്യൂണിറ്റി റേഡിയോ സന്തോനം 90.4 FM പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നത് ബീന ഗുവേര. SNDP യോഗം യൂണിയന്റെ നേതൃത്വത്തിൽ നാരായണ സ്തുതികളുടെ അകമ്പടിയോടെ നാടിനെ മഞ്ഞക്കടലാക്കി ശ്രീനാരായണ ഗുരുജയന്തി ഘോഷയാത്രകളോടെ ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷിച്ചു. സംസ്ഥാനത്തെ ജില്ലാ ജനറൽ ആശുപത്രികളിൽ 24 മണിക്കൂർ സ്പെഷ്യാലിറ്റി ചികിത്സ ഉറപ്പാക്കാൻ നടപടിയുമായി ആരോഗ്യവകുപ്പ്. സെപ്റ്റംബർ 1 പുനലൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ ഇതിന് തുടക്കമാകും. 6 മാസത്തിനകം മറ്റു ആശുപത്രികളിലേക്കും വ്യാപിപ്പിക്കും. ആശുപത്രികളിലെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയും ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കിയുമാണ് സംസ്ഥാന വ്യാപകമായി പദ്ധതി നടപ്പാക്കാനൊരുങ്ങുന്നത്. മെഡിസിൻ, സർജറി, പീഡിയാട്രിക്സ്, ഓർത്തോ, ഗൈനക്കോളജി എന്നിവയുമായി ബന്ധപ്പെട്ട സ്പെഷ്യാലിറ്റി സേവനങ്ങളാണ് 24 മണിക്കൂറും ലഭ്യമാക്കുക. ഇതോടെ ജില്ലാ ജനറൽ ആശുപത്രികളിൽ ദിവസം മുഴുവൻ വിദഗ്ധ ഡോക്ടർമാരുടെ ചികിത്സ ലഭ്യമാകും. മെഡിക്കൽ കോളേജുകളിലെ തിരക്ക് കുറയ്ക്കാനും ഇത് സഹായകമാകും. പദ്ധതി സ്വാഗതാർഹമാണെങ്കിലും ആവശ്യമായ ഡോക്ടർമാരെ നിയമിക്കാതെ ഇത് നടപ്പാക്കുന്നത് അപ്രായോഗികമാണെന്ന് ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ ചൂണ്ടിക്കാട്ടി. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന ശ്രീനാരായണ ട്രോഫി വള്ളംകളി മത്സരത്തിൽ നിരണം പുണ്യാളൻ ചുണ്ടൻ ജേതാക്കളായി. നടുവിലപ്പറമ്പിൻ ചുണ്ടൻ രണ്ടാമതെത്തി. സെന്റ് പയസ് 10th ചുണ്ടൻ 3rd സ്ഥാനത്തുമെത്തി. വള്ളംകളി മത്സരത്തിന്റെ ഉദ്ഘാടനം ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ MP നിർവഹിച്ചു. മാസ്റ്ററിൽ സല്യൂട്ട് അദ്ദേഹം സ്വീകരിച്ചു. കളക്ടർ അനീജുല തോമസ്, നഗരസഭാ അധ്യക്ഷൻ P സോമരാജൻ എന്നിവർ സംസാരിച്ചു. കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ M ഹേമലത സമ്മാനദാനം നിർവഹിച്ചു. ഗർഭാശയഗള അർബുദം പ്രതിരോധിക്കുന്നതിനായി 15 വയസ്സുവരെയുള്ള പെൺകുട്ടികൾക്ക് സർക്കാർ സൗജന്യമായി നൽകുന്ന HPV വാക്സിനേഷൻ ജില്ലയിൽ 86.64% പൂർത്തിയായി. ഓഗസ്റ്റ് 25 വരെയുള്ള റിപ്പോർട്ട് പ്രകാരം ജില്ലയിൽ 16,787 പെൺകുട്ടികൾക്ക് ആശുപത്രികളിലും സ്കൂളുകളിലുമായി വാക്സിൻ നൽകി. സ്വകാര്യ മേഖലയിൽ ഏകദേശം 4,000 രൂപ വരെ വില വരുന്ന വാക്സിനാണ് സൗജന്യമായി നൽകുന്നത്. ഓഗസ്റ്റ് 31 വരെ എല്ലാ സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിലും HPV വാക്സിൻ ലഭ്യമാണ്. സമീപത്തെ സർക്കാർ ആശുപത്രിയുമായോ കുടുംബ ആരോഗ്യ കേന്ദ്രവുമായോ ബന്ധപ്പെട്ട വാക്സിൻ സ്വീകരിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ AL ഷീജ അറിയിച്ചു. വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജുമായി സഹകരിച്ച് ശനിയാഴ്ച അന്താരാഷ്ട്ര തിമിംഗല സ്രാവ് ദിനാചരണം സംഘടിപ്പിക്കും. പറവൂരിൽ തിമിംഗല സ്രാവിനെ രക്ഷപ്പെടുത്തി കടലിൽ സുരക്ഷിതമായി വിട്ടവരെ യോഗത്തിൽ ആദരിക്കും. വനം വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ പരിപാടി ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ P പുകഴേന്തി, ഡോക്ടർ പ്രമോദ് ജി കൃഷ്ണൻ, വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയിലെ BC ചൌധരി എന്നിവർ പങ്കെടുക്കും. കേരള ക്ഷേത്ര വാദ്യകല അക്കാദമി ജില്ലാ കമ്മിറ്റിയുടെ പ്രഥമ വേണാട് വാദ്യപ്രഭ പുരസ്കാരം സോപാന സംഗീതജ്ഞൻ ശൂരനാട് ഹരികുമാറിന്. വേണാട് യുവവാദ്യ പ്രതിഭ പുരസ്കാരത്തിന് കലാമണ്ഡലം ഗണേഷ് S മുരളി അർഹനായി. സെപ്റ്റംബർ 13 കൊല്ലം ശാരദാമഠം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ജില്ലാ കൺവെൻഷനിൽ മന്ത്രി ശ്രീ PC വിഷ്ണുനാഥ് സമ്മാനങ്ങൾ നൽകും. കാലാവസ്ഥാ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യത. ഇതോടുകൂടി ഇന്നത്തെ പ്രാദേശിക വിശേഷങ്ങൾ ഇവിടെ സമാപിക്കുന്നു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
2: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
3: ഇപ്പോ ഏറ്റവും ജോളി കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448 40. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽ.

0: ഹോസ്പിറ്റൽസ്.
1: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
2: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
1: ലോട്ടറി ഒന്നും അല്ല,
2: പിന്നെ
1: ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
3: Really, we can grow together.
1: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലോസപ്പൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും, വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും, വിവിധ തരം അച്ചാറുകളും, സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
4: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
5: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
6: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
7: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, August 30th, 2026 at 5 p.m. Location, 236 Old Tappan Road, Old Tappan, New Jersey. Call 845-553-5671 or 845-729-5649.
1: പുതിയ അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.

ഞമ്മളെ മജിനു എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത് ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലിവില്ലങ്ങാടിയിലെ പൂക്കള് വിൽക്കണ നേഴ്സറിയില് വെളിച്ച പൂക്കള് പൂത്തു നിൽക്കണ സിദറത്തുൽ മുൻതഹ മാതിരി. എന്ത്

0: കഥാനായകനും കഥാനായികയും സല്ലാപ കലാപങ്ങളിലൂടെ കഥാന്തം തേടിയുള്ള പാച്ചിൽ മത്സരത്തിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്മാദിയായ മമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മു കുൽസും. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ്, ഈഗോ. പാടരുത്.
1: പാടില്ല.
0: അതെ, പ്രേമികൾക്ക് പാടില്ല.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹീന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2 കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
6: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men's Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singer

0: Here's Ravisankar R. and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, August 30th, 2026 at 5 p.m. Location, 236 Old Tappan Road, Old Tappan, New Jersey. Call 845-553-5671 or 845-729-5649.
1: Music with Radio Santhvanam 90.4 FM.
2: Radio Santhvanam 90.4 FM il ippol kelkam aksharamudra. ഏകോപനം ഇടക്കുളങ്ങര ഗോപൻ, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
3: നമസ്കാരം. അക്ഷരമുദ്രയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. റേഡിയോ സാന്ത്വനം 90.4 ഒരു തുടർ പരിപാടിയാണ് അക്ഷരമുദ്ര എന്നത്. അക്ഷരമുദ്രയിലൂടെ മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികളെ ഞങ്ങൾ ശ്രോതാക്കൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട്. കൂടാതെ പുതിയ തലമുറയിലെ നിരവധി എഴുത്തുകാരുടെ കൃതികളും വളരെ ആഴത്തിൽ വിശദീകരിച്ച് ശ്രോതാക്കളിലേക്ക് എത്തുന്നുണ്ട്. നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. ഈ ആഴ്ചയിലെ അക്ഷരമുദ്രയിൽ ലോക സിനിമയിലെ എക്കാലത്തെയും മഹാനായ ചലച്ചിത്രകാരൻ, അഭിനേതാവ്, മ്യൂസിക് കമ്പോസർ എന്ന നിലകളിലൊക്കെ ജീവിതമനുഷ്ഠിച്ച മഹാനായ ചാർലി ചാപ്ലിൻ്റെ ചാർലി ചാപ്ലിൻ എൻ്റെ ആത്മകഥ എന്ന കൃതിയാണ് ഇന്ന് ശ്രോതാക്കളിലേക്ക് എത്തുന്നത്. 1889 ഏപ്രിൽ 16 ലണ്ടനിൽ ജനിച്ച വ്യക്തിയായിരുന്നു മഹാനായ ചാർലി ചാപ്ലിൻ. നിരവധി അനശ്വരങ്ങളായ കഥാപാത്രങ്ങളിലൂടെ ജീവിതവിധകളെ നർമ്മത്തിൽ ചാലിച്ച് ലോകത്തിലെ ഏറ്റവും ആദരിക്കപ്പെടുന്ന ഹാസ്യനടനും സംവിധായകനുമൊക്കെയായി തീർന്ന ചാർലി ചാപ്ലിൻ്റെ ആത്മകഥയാണ് ഇന്ന് ശ്രോതാക്കൾക്കായി ഞാൻ പറയുന്നത്. ശബ്ദ സിനിമകളുടെ പ്രാരംഭകാലത്ത് അതിലേക്ക് ചുവടുമാറാൻ വിസമ്മതിച്ച ചാപ്ലിൻ്റെ മാസ്റ്റർ പീസുകൾ, ആ കാലഘട്ടത്തിൽ ഇറങ്ങിയ നിരവധി സിനിമകൾ, അങ്ങനെ നിരവധി വിശേഷങ്ങളുണ്ട് നമുക്ക് പറയാൻ. അദ്ദേഹത്തിന് 3 ഓണററി ഓസ്കാർ ലഭിക്കുകയുണ്ടായി. 80 സിനിമകൾ സ്വന്തമായി നിർമ്മിക്കുകയും അഭിനയിക്കുകയും ചെയ്ത വ്യക്തിയാണ് മഹാനായ ചാർലി ചാപ്ലിൻ. 65 നീണ്ട അഭിനയ ജീവിതമാണ് ചാപ്ലിൻ നമുക്ക് മുന്നിൽ കാഴ്ചവെച്ചത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഹന്ന ഹില്ലിൻ്റെയും സീനിയർ ചാർലി ചാപ്ലിൻ്റെയും മകനായാണ് ചാപ്ലിൻ ജനിക്കുന്നത്. ചാപ്ലിൻ്റെ അമ്മ ലണ്ടനിലെ മ്യൂസിക് ഹാളുകളിൽ ഗായികയും നർത്തകിയുമായിരുന്നു. സീനിയർ ചാർലി ചാപ്ലിനെ വിവാഹം കഴിക്കുമ്പോൾ ഹന്നയ്ക്ക് മുൻബന്ധത്തിൽ 4 ഒരു മകനുണ്ടായിരുന്നു. സിഡ്നി എന്നായിരുന്നു ആ മകൻ്റെ പേര്. ചാർലി ചാപ്ലിൻ്റെ പിതാവായ സീനിയർ ചാർലി ചാപ്ലിൻ തികഞ്ഞ മദ്യപാനിയായിരുന്നു. അമ്മയാണെങ്കിലോ അതീവ സുന്ദരിയാണ്. നീല കണ്ണുകളും ഊതവർണ്ണത്തിലുള്ള നീണ്ട മുടിയുമായിരുന്നു ഹന്നയ്ക്കുള്ളത്. ചാർലി ചാപ്ലിനും സഹോദരനായ സിഡ്നിക്കും തൻ്റെ മാതാവ് ദൈവമായിരുന്നു എന്ന് വേണം പറയാൻ. കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ മുഴുവൻ മദ്യപാനിയായി നടന്ന പിതാവ് ചാപ്ലിനെ വല്ലാതെ പലയിടങ്ങളിലും ദുഃഖത്തിലാഴ്ത്തിയതായി നമുക്ക് ഈ ആത്മകഥയിൽ കാണാം. എന്നാൽ മാതാവായ ഹന്നയാകട്ടെ പട്ടിണിയില്ലാതെ മക്കളെ വളർത്താൻ അഹോരാത്രം കഷ്ടപ്പെടുന്നത് ഈ ആത്മകഥയിൽ ചാപ്ലിൻ കുറിച്ചു വച്ചിരുന്നു. നല്ല ശബ്ദത്തിനുടമയായിരുന്നു ചാപ്ലിൻ്റെ മാതാവ്. എന്നാലോ ഒരു കാലഘട്ടത്തിൽ അവർക്ക് ശബ്ദം നഷ്ടപ്പെട്ട് ക്രമേണ ചാപ്ലിൻ്റെ അമ്മയായ ഹന്ന മനോരോഗത്തിന് അടിമയാകേണ്ടി വന്നു. എന്നിരുന്നാലും തുന്നൽ ജോലി ചെയ്തും മറ്റു പല ജോലികൾ ചെയ്തും അവൾ കുടുംബത്തെ മുന്നോട്ട് നയിക്കുന്നത് ചാപ്ലിൻ്റെ ഈ ആത്മകഥയിൽ അദ്ദേഹം എഴുതി വച്ചിട്ടുണ്ട്. ഇടയ്ക്കിടെ കടുത്ത മനോദൗർബല്യങ്ങൾ തൻ്റെ മാതാവിനെ കീഴടക്കുമ്പോൾ അവർ മനോരോഗ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുന്നതിനെ കുറിച്ച് ചാപ്ലിൻ എഴുതിയിട്ടുണ്ട്. അത്തരം ദിവസങ്ങളിലെല്ലാം തന്നെ ചാപ്ലിനും ജ്യേഷ്ഠനും അനാഥാലയങ്ങളിലായിരുന്നു താമസം. തൻ്റെ പിതാവ് തങ്ങളെ അത്തരം അവസ്ഥകളിൽ ഒരിക്കലും സഹായിച്ചില്ല എന്നും ചാപ്ലിൻ ഈ ആത്മകഥയിൽ പരാമർശിക്കുന്നുണ്ട്.

ഇതിനിടയിൽ തൻ്റെ പിതാവായ സീനിയർ ചാർലി ചാപ്ലിൻ അമ്മയെ വിട്ടുപോയപ്പോൾ വേറൊരാൾ അമ്മയെ വിവാഹം കഴിക്കുകയും അദ്ദേഹം ഗായകനായിരുന്നു. അതിൽ ജനിച്ച ഒരു കുട്ടിയെയും കൊണ്ട് അയാൾ വർഷങ്ങൾക്ക് ശേഷം അമ്മയിൽ നിന്നും വേർപിരിഞ്ഞു പറയുന്നുണ്ട്. ഞാനായിരുന്നു എൻ്റെ അമ്മയുടെ പ്രിയപുത്രൻ. പല രാത്രികളിലും അമ്മ എന്നെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയും. അമ്മയെ എങ്ങനെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കും എന്ന ചിന്തയിൽ ഞാൻ ദുഃഖിതനാകും എന്നും ചാപ്ലിൻ പറയുന്നു. പക്ഷേ നമുക്കൊക്കെ വളരെയധികം വേദന ഉളവാക്കുന്ന ഒരു ചിത്രമാണ് ചാപ്ലിൻ തൻ്റെ ആത്മകഥയിൽ അമ്മയുടേതായി എഴുതി വച്ചിട്ടുള്ളത്. അത് തെരുവുകളിൽ വെച്ച് സമനില തെറ്റുന്ന അമ്മയെ തെരുവു പിള്ളേർ കൂക്കുവിളിക്കുമായിരുന്നു എന്ന് ചാപ്ലിൻ അഗാധമായ വേദനയോടെ പറയുന്നു. ഞാൻ അതിൽ നിന്നൊക്കെ അമ്മയെ രക്ഷിക്കുമെന്നും ഒരു ഇൻ്റർവ്യൂവിൽ ഡാന ബെർണറ്റ് എന്ന എഴുത്തുകാരിയോട് ചാപ്ലിൻ വേദനയോടെ ഇത് വെളിപ്പെടുത്തി. ഞാൻ ഒരു മെലിഞ്ഞുണങ്ങിയ വേണ്ടത്ര വളർച്ചയില്ലാത്ത കൊച്ചുപയ്യനാണ്. അമ്മയെ കൊടും തണുപ്പ്, വൃത്തിഹീനമായ തെരുവിൻ്റെ ദുർഗന്ധങ്ങളിലൂടെ പിടിച്ചു വലിച്ച് പിറകെ വരുന്ന പിള്ളേരിൽ നിന്നും കൂക്കുവിളിയിൽ നിന്നും രക്ഷിച്ച് ദയനീയമായി കിടക്കുന്ന തൻ്റെ ഭവനത്തിലേക്ക് ഞാൻ എത്തിക്കുമെന്ന് ചാപ്ലിൻ തൻ്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്. ദുരന്ത തീവ്രതയുടെ പ്രതീകമായി മാറി ചാപ്ലിൻ്റെ അമ്മ എന്നും പറയുന്നുണ്ട്. ചില അവസരങ്ങളിൽ തുന്നൽ ജോലികളൊക്കെ മാറ്റിവെച്ച് ചാപ്ലിൻ്റെ അമ്മ പാടാൻ പോകാറുണ്ടായിരുന്നത്രേ. നൃത്തവും പാട്ടുമൊക്കെ ആയിട്ടുള്ള ഒരു രസകരമായ ജീവിതവും ചാപ്ലിൻ ഓർത്തെടുക്കുന്നുണ്ട്. അവിടെ പ്രേക്ഷകരായി വരുന്നവരോടൊപ്പം തന്നെ പരിപാടിക്ക് ശേഷം ചാപ്ലിൻ്റെ അമ്മ മദ്യപിക്കാറുണ്ടായിരുന്നു എന്നും പറയുന്നു. ഒരുപക്ഷേ ചാപ്ലിൻ പറയുന്നു, ഇങ്ങനെ പരിപാടികളിൽ പങ്കെടുത്ത് അതിനുശേഷം പ്രേക്ഷകരുമായി ഇടവേളകളില്ലാതെ മദ്യപിച്ച് മദ്യപിച്ചായിരിക്കാം തൻ്റെ പിതാവ് ഒരു തികഞ്ഞ മദ്യപാനിയായി തീർന്നത് എന്നും ചാപ്ലിൻ ഓർത്തെടുക്കുന്നുണ്ട്. പല അവസരങ്ങളിലും തൻ്റെ അമ്മയായ ഹന്ന കടുത്ത മാനസിക രോഗത്താൽ മാനസിക ആരോഗ്യ കേന്ദ്രത്തിലാകുന്നത് ചാപ്ലിൻ എഴുതുന്നുണ്ട്. തന്നെയും തൻ്റെ ജ്യേഷ്ഠനെയും അധികാരികൾ അച്ഛനെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു. പക്ഷേ അച്ഛനോടൊപ്പം ഒരു വെപ്പാട്ടി ഉണ്ടായിരുന്നു. ആ ദുരിതപൂർണ്ണ ജീവിതത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നപ്പോൾ നരകതുല്യമായി ഞങ്ങളുടെ ജീവിതം മാറി എന്ന് ചാപ്ലിൻ പറയുന്നുണ്ട്. പിന്നീട് തൻ്റെ ജ്യേഷ്ഠനായ സിഡ്നിക്ക് കപ്പലിൽ ജോലി ലഭിച്ചപ്പോൾ ചാപ്ലിൻ തനിച്ചായി. രണ്ടു വർഷത്തിനു ശേഷം ചേട്ടൻ സിഡ്നി തിരികെ എത്തിയപ്പോൾ അമ്മയ്ക്ക് അസുഖം ഭേദമായി എന്ന് കരുതി ചാപ്ലിനെ അമ്മ ഹന്ന വീണ്ടും മാനസിക രോഗാശുപത്രിയിൽ നിന്നും തിരിച്ചെത്തി. പല രാത്രികളിലും ചാർലി ചാപ്ലിൻ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ, അതായത് അലഞ്ഞു തിരിഞ്ഞിങ്ങനെ നടക്കുമ്പോൾ, ചാപ്ലിൻ അതിനെ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ്: അത്തരം അവസരങ്ങളിൽ കേട്ട സംഗീതം എൻ്റെ മനസ്സിനെ വല്ലാതെ കീഴടക്കിയിരുന്നു. ചില മദ്യശാലകളിൽ നിന്നും കേൾക്കുന്ന മനോഹര സംഗീതം എൻ്റെ മനസ്സിനെ കീഴടക്കിയെന്നും അത് ചാർലി ചാപ്ലിൻ്റെ സംഗീതോപാസനയുടെ ഒരു തുടക്കമായിരുന്നു എന്നും നമുക്ക് ചേർത്ത് വായിക്കാം എന്നാണ് ഈ ആത്മകഥയിലുള്ളത്. കേവലം 10 വയസ്സുള്ളപ്പോൾ ചാപ്ലിൻ മിക്ക ദിവസങ്ങളിലും ഒരു തെരുവ് നർത്തകനായി അറിയപ്പെടാൻ തുടങ്ങിയിരുന്നു. വ്യാവസായിക വിപ്ലവത്തോടെ ജീവിതത്തിൻ്റെ അടിത്തറ നഷ്ടപ്പെട്ട അനേകായിരങ്ങൾ ആഹാര സമ്പാദനത്തിന് പോക്കറ്റടിയും പിടിച്ചുപറിയുമൊക്കെ നിത്യവൃത്തിയാക്കിയിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരം ആൾക്കാരെ കൊണ്ട് ലണ്ടൻ തെരുവുകൾ ആകെ നിറഞ്ഞു കവിഞ്ഞിരുന്നു. ഒരിക്കൽ കലുഷിതമായ ഒരു ലണ്ടൻ തെരുവിൽ ചാർലി പാടുകയും ഒരറവിക്കുതിരയെപ്പോലെ ചാടിക്കളിക്കുകയുമാണ് ചെയ്തത്. കുറച്ചധിക നേരം തന്നെ ചാർലിയെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന രണ്ട് കണ്ണുകളുണ്ടായിരുന്നു. അത് മറ്റാരുമല്ല, ലങ്കാഷെയർ ലാഡ് എന്ന തിയേറ്റർ ഗ്രൂപ്പിൻ്റെ ഉടമയായ വില്യം ജാക്സൺ ആയിരുന്നു അത്. തുടർന്ന് ചാർലിയിലെ അഭിനേതാവിനെ അദ്ദേഹം കണ്ടെത്തുകയും ഒരഭിനേതാവായി ഇതേ തിയേറ്ററിൽ ചാർലിക്ക് താമസവും ആഹാരവും ഒക്കെ ഒരുക്കി കൊടുത്ത് ജോലി സ്ഥിരപ്പെടുത്തുകയും ചെയ്തു ആ തിയേറ്റർ ഉടമ. ആഴ്ചയിൽ അങ്ങനെ 1.5 പൗണ്ട്സ്, അതാണ് വേതനം. അമ്മയ്ക്കായി അത് ചാർലി മാറ്റിവെക്കുമായിരുന്നു. തൻ്റെ വിദ്യാഭ്യാസം നിലച്ചതിൽ ചാർലി ചാപ്ലിന് വളരെയധികം വിഷമമുണ്ടായിരുന്നു.
അറിവ് സമ്പാദിക്കണമെന്ന അതിയായ ആഗ്രഹം ചാപ്ലിന്റെ മനസ്സിലുണ്ടായിരുന്നു. പഴയ പുസ്തകങ്ങൾ വിൽക്കുന്ന കടകളിൽ നിന്നും ചാപ്ലി നിരവധി പുസ്തകങ്ങൾ വാങ്ങിയിരുന്നു. ചാപ്ലിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്ന് ഒലിവർ ട്വിസ്റ്റ് ആയിരുന്നു എന്നും ഈ ആത്മകഥയിൽ പറയുന്നുണ്ട്. അക്ഷരമുദ്രയിൽ ചെറിയൊരിടവേള.

ആനന്ദത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യും റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ. തിരികെ വരാം അക്ഷരമുദ്രയിലേക്ക്. അക്ഷരമുദ്രയിൽ നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. ഇന്നത്തെ അക്ഷരമുദ്രയിൽ പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ലോക സിനിമയിലെ എക്കാലത്തെയും മഹാനായ ചലച്ചിത്രകാരനായ ചാർലി ചാപ്ലിൻ്റെ ആത്മകഥ ആ ഒരു പുസ്തകത്തെക്കുറിച്ചാണ് പറയുന്നത്. കുട്ടിക്കാലത്ത് തന്നെ ചാർലി ചാപ്ലിൻ അഭിനയം ആരംഭിച്ചു എന്നും പറയുന്നുണ്ട്. സിനിമാ രംഗത്ത് ഒരു കാലഘട്ടത്തിൽ വിപ്ലവം സൃഷ്ടിച്ച മഹാനായ ചാർലി ചാപ്ലിൻ്റെ ആത്മകഥയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചാപ്ലിൻ്റെ ജീവിതം നാം ഒന്ന് അവലോകനം ചെയ്താൽ ഈ ഒരു പുസ്തകത്തിൽ ചാപ്ലിൻ്റെ ബാല്യം അമ്മയുടെയോ അച്ഛൻ്റെയോ സംരക്ഷണയില്ലാതെ കടന്നുപോയത് നമുക്ക് കാണാൻ കഴിയും. അത് ചാർലി ചാപ്ലിനെ വല്ലാത്ത ഒരു മാനസികാവസ്ഥയിൽ എത്തിച്ചു എന്ന് വേണം പറയാൻ. ജീവിതത്തിൻ്റെ കറുത്ത അധ്യായമെന്നാണ് ചാപ്ലിൻ അതിനെ വിശേഷിപ്പിച്ചത്.

നശിപ്പിച്ചത്. തന്റെ അമ്മയുടെ മാനസിക രോഗം ഭേദമാകും എന്ന ചിന്തയിലായിരുന്നു ചാപ്ലിൻ എപ്പോഴും ജീവിച്ചത്. എന്തെങ്കിലും അത്ഭുതം സംഭവിക്കും എന്നും ചാപ്ലിൻ പ്രത്യാശിച്ചിരുന്നു. എന്നാലോ, അമ്മയുടെ മനോനിലയിൽ ഒരു മാറ്റവും ഇല്ലായിരുന്നു എന്നത് ചാപ്ലിന് പലയിടങ്ങളിലും വേദനയോടെ തിരിച്ചറിയുന്ന രംഗങ്ങളും ഈ ആത്മകഥയിൽ പ്രതിപാദിക്കുന്നുണ്ട്. ചാർലി ചാപ്ലിൻ അഭിനയിച്ച മിക്ക ചിത്രങ്ങളിലും വ്രണിത ബാല്യത്തോടും അശരണരോടും ഒക്കെയുള്ള ഒരു സഹാനുഭൂതി അദ്ദേഹം സൂക്ഷിക്കുന്നതായി നമുക്ക് കാണാം. 5 അടി 4 ഇഞ്ച് പൊക്കമുണ്ടെങ്കിലും ചാപ്ലിൻ കാഴ്ചയിൽ അത്ര തോന്നിക്കില്ല. കുറുകിയ കാലുകളും കൈകളും, ചലനത്തിലെ ചടുലതയും, അംഗവിക്ഷേപങ്ങളിലെ അനിയന്ത്രിതമായ ആകർഷകത്വവും ഒക്കെയാണ് ചാപ്ലിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് ഇതൾ വിരിയുന്നത്. ചാപ്ലിൻ്റെ ആത്മകഥ എന്ന ഈ കൃതിയിൽ ചാപ്ലിൻ ഇങ്ങനെ പറയുന്നുണ്ട്: 12 വയസ്സുകാരനായ ഞാൻ പലപ്പോഴും ഡെങ്കാടിൻ്റെ വെളിയിൽ ആ പ്രശസ്ത കലാകാരന്മാർ അവരുടെ കുതിരക്കോപ്പുകളിൽ നിന്നിറങ്ങി മദ്യശാലയുടെ സുഖപ്രദമായ അകത്തളത്തിലേക്ക് കയറുന്നത് നോക്കി നിന്നിരുന്നു എന്ന് ചാർലിൻ പറയുന്നുണ്ട്. ഉച്ചഭക്ഷണത്തിന് വീട്ടിൽ പോകുന്നതിന് മുൻപുള്ള അവസാനവട്ട മദ്യപാനം അവരുടെ പതിവായിരുന്നതിനാൽ ഈ വിശിഷ്ട നടന്മാരുടെ കൂടിക്കാഴ്ചയും അവിടെയായിരുന്നു. വെളിച്ചം വിതറുന്ന വജ്രമോതിരങ്ങളും ടൈപ്പിന്നുകളും ചെക്ക് തുണിയുടെ കോട്ടും വട്ടത്തൊപ്പിയും ഒക്കെ ധരിച്ച അവരെത്ര ആകർഷണീയരായിരുന്നു എന്ന് ചാപ്ലിൻ ഓർക്കുന്നുണ്ട്. അവസാന ആളും അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ സൂര്യൻ മേഘങ്ങളിലേക്ക് മറയുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ ചിന്തിക്കുമായിരുന്നു. കെന്നിംഗ്ടൺ റോഡിൻ്റെ പിൻഭാഗത്തെ ഉപേക്ഷിക്കപ്പെട്ട രീതിയിൽ നിലനിൽക്കുന്ന വീടുകളുടെ നിരയിലേക്ക് നീങ്ങിയാലോ എന്ന്. ഞാൻ എൻ്റെ മേൽപ്പുരയിലുള്ള പൊളിഞ്ഞു വീഴാറായ കോവണി കയറും. മ്ലാനവും പഴകിയ മാലിന്യങ്ങളുടെയും പഴന്തുണികളുടെയും ജീർണഗന്ധമുള്ളതായിരുന്നു എൻ്റെ വീട്. അന്ന് ഞാൻ ചെല്ലുമ്പോൾ അമ്മ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുമായിരുന്നു. ഞാൻ കടന്നു ചെന്നപ്പോൾ തിരിഞ്ഞു നോക്കി. അമ്മ വളരെ ദുർബലമായി പുഞ്ചിരിച്ചു. 12 ചതുരശ്ര അടിയിൽ അല്പം കൂടുതൽ മാത്രം വിസ്താരമുള്ള ഒരു ശ്വാസം മുട്ടിക്കുന്ന മുറിയായിരുന്നു ഞങ്ങളുടേത്. വളരെ ചാഞ്ഞ മേൽക്കൂരയായിരുന്നു അതിനുണ്ടായിരുന്നത്. ചുവരനോട് ചേർത്തിട്ടിരുന്ന മേശയിൽ കഴുകാത്ത പ്ലേറ്റുകളും ചായക്കപ്പുകളും ഒരു മൂലയിൽ കൂട്ടിവെച്ചിരിക്കുന്നു, ഒരു പഴയ ഇരുമ്പുകട്ടിൽ. അമ്മയതിനെ ഉപയോഗിച്ച വസ്ത്രങ്ങളാൽ നിറച്ചിട്ടിരിക്കുന്ന കാഴ്ചയാണ് പലപ്പോഴും ഞാൻ കണ്ടത്. കട്ടിലിൻ്റെ കാൽക്കൽ ഒരു പഴയ ചാരുകസേര. നിവർത്തിയിടുമ്പോൾ ഒറ്റക്കിടക്കയാക്കുന്ന അതിലാണ് എൻ്റെ സഹോദരനായ സിഡ്നി ഉറങ്ങിയിരുന്നത്. എന്തോ കാരണം കൊണ്ട് അമ്മ ഞാൻ ചെല്ലുമ്പോൾ പതിവുള്ള വൃത്തിയാക്കൽ നടത്തിയിരുന്നില്ല. ആ ഞായറാഴ്ച ദിവസം വീട് കൂടുതൽ മങ്ങിക്കാണപ്പെട്ടു. സാധാരണ ആ ചെറിയ വീട് അമ്മ വൃത്തിയാക്കി ഒരുക്കിയിടുമായിരുന്നു. വളരെ പ്രസരിപ്പും സന്തോഷവുമുള്ള 37 തികയാത്ത എൻ്റെ അമ്മയ്ക്ക് ആ മോശപ്പെട്ട കൊച്ചുമുറി സുഖപ്രദമായ തെളിച്ചത്തിലേക്ക് മാറ്റിയെടുക്കുവാൻ നല്ല കഴിവുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ചെറിയ തീയരിയുന്ന വൃത്തിയും ഭംഗിയുമുള്ള മുറിയിലേക്ക് ഞാൻ ഉണർന്നെഴുന്നേൽക്കുകയും എനിക്കുള്ള പ്രഭാതഭക്ഷണം അമ്മ കിടക്കയിലേക്ക് തരുകയും ചെയ്യുന്ന മഞ്ഞുകാല ഞായറാഴ്ച പ്രഭാതങ്ങളായിരുന്നു എൻ്റെ ഓർമ്മയിൽ അപ്പോൾ കടന്നു വന്നത്. ആ ദിവസങ്ങളിൽ അടുപ്പിന് മുകളിലെ ഇരുമ്പ് തട്ടിൽ ആവി പറക്കുന്ന കെറ്റിലും അടുത്തൊരു തട്ടിൽ പൊരിച്ച കടൽമീനും എനിക്ക് കഴിക്കാനായി അമ്മ വച്ചിരുന്നു. ഞാൻ കോമിക് വാരികകൾ വായിച്ചു കൊണ്ടിരിക്കുമ്പോഴുള്ള അമ്മയുടെ ആഹ്ലാദജനകമായ സാന്നിധ്യം എനിക്ക് പെട്ടെന്ന് അനുഭവപ്പെട്ടു. മുറിയുടെ സുഖപ്രദമായ അന്തരീക്ഷം, മണ്ണുകൊണ്ടുള്ള ഞങ്ങളുടെ ചായപാത്രത്തിലേക്ക് തിളച്ച വെള്ളം പകരുന്ന മൃദുശബ്ദം, ഇതെല്ലാമായിരുന്നു എൻ്റെ ചില ഞായറാഴ്ച പ്രഭാത കാഴ്ചകൾ. അത് വളരെയധികം ആനന്ദകരമായിരുന്നു എന്നും ചാപ്ലിൻ ഓർക്കുന്നു. പക്ഷേ ഈ ഞായറാഴ്ച അമ്മ അലക്ഷ്യമായി ജാലകത്തിന് പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ്. എന്താവാം അമ്മയുടെ മനസ്സിൽ? കടുത്ത മനോരോഗത്തിന് അമ്മ അടിപ്പെടുന്നതിൻ്റെ ലക്ഷണങ്ങളാണോ ഇത് എന്ന് ചാപ്ലിൻ വേദനയോടെ ഓർത്തു. കഴിഞ്ഞ 3 ദിവസങ്ങളായി ഏതോ ചിന്തയിൽ മുഴുകി അസാധാരണമായ മൗനത്തിലാണ്ട് അമ്മ അങ്ങനെ ഇരിക്കുകയാണ്. അമ്മ വിഷണ്ണയാണെന്ന് എനിക്കറിയാം. സിഡ്നി കടലിൽ കപ്പൽ ജോലിക്ക് പോയിരിക്കുകയാണ്. കഴിഞ്ഞ 2 മാസമായി അവനിൽ നിന്ന് യാതൊരു വിവരവും ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഞങ്ങളുടെ ഉപജീവനത്തിനായി അമ്മയെ ആശ്രയിച്ചിരുന്ന വാടകയ്ക്കെടുത്ത തയ്യൽ മെഷീൻ
കുടിശ്ശിക അടയ്ക്കാത്തതിനാൽ അത് എടുത്തുകൊണ്ടു പോവുകയും ചെയ്തു. ഇതൊക്കെ തന്നെ അമ്മയിലുണ്ടാക്കിയ മാനസികാഘാതം വളരെ വലുതായിരുന്നു എന്ന് ചാപ്ലിൻ വേദനയോടെ ഓർക്കുകയാണ്. ഞാൻ നൃത്ത ക്ലാസ് നടത്തി സമ്പാദിച്ചിരുന്ന 5 ഷില്ലിൻ്റെ വരുമാനവും പെട്ടെന്ന് നിലച്ചുപോയത് അമ്മയിലുണ്ടാക്കിയ മാനസികാഘാതം വളരെ വലുതായിരുന്നു, ചാർലി ചാപ്ലിൻ വേദനയോടെ പറയുന്നു. തുടർച്ചയായി ഇങ്ങനെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ജീവിച്ചിരുന്നതുകൊണ്ട് ഒരു വിഷമഘട്ടത്തെക്കുറിച്ചും ഞാൻ ബോധവാനല്ലായിരുന്നു. ഒരു കുട്ടിയായിരുന്നതിനാൽ ഞങ്ങളുടെ ദുരിതങ്ങളെ മറവിയുടെ കരുണയിൽ ഞാൻ ഉപേക്ഷിക്കുകയും ചെയ്തിരുന്നു. സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് ഓടി വരികയും ചവറുകൾ എടുത്തു കളയുകയും വെള്ളമെടുത്തുകൊണ്ടുവന്ന് വയ്ക്കുക എന്നിങ്ങനെയുള്ള അല്ലറ ചില്ലറ പണികൾ ചെയ്തുകൊണ്ടാണ് ഞാൻ എൻ്റെ സ്കൂളിൻ്റെ ഉച്ചഭക്ഷണത്തിൻ്റെ ആഹാര സമയം ചിലവഴിച്ചത് എന്നും ചാപ്ലിൻ തൻ്റെ ആത്മകഥയിൽ പ്രതിപാദിക്കുന്നുണ്ട്. ചാപ്ലിൻ തൻ്റെ ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെ ഓർക്കുന്നു: ഞാൻ ജനിച്ച് 1 വർഷത്തിന് ശേഷം എൻ്റെ മാതാപിതാക്കൾ തമ്മിൽ പിരിഞ്ഞു. മദ്യപാനത്തിനു പുറമെ മറ്റെന്ത് കാരണമാണ് അതിനു പിന്നിലുണ്ടായിരുന്നത് എന്ന് എനിക്കറിയില്ല. അമ്മ ജീവനാംശമൊന്നും ആവശ്യപ്പെട്ടില്ല. താനും ആഴ്ചയിൽ 25 പൗണ്ട് വരുമാനമുള്ള സ്വന്തമായി നിലനിൽപ്പുള്ള ഒരു നടിയായ അമ്മയ്ക്ക് തൻ്റെയും മക്കളുടെയും ജീവിതത്തെ സ്വയം നയിക്കാനുള്ള പ്രാപ്തി അന്നുണ്ടായിരുന്നു. ദൗർഭാഗ്യം പിടികൂടിയപ്പോൾ മാത്രമാണ് അവർ സഹായധനം ആവശ്യപ്പെട്ടത്. അല്ലായിരുന്നുവെങ്കിൽ എൻ്റെ അമ്മ ഒരിക്കലും നിയമപരമായ നടപടികൾക്ക് മുതിരില്ലായിരുന്നു. അമ്മയ്ക്ക് പിന്നീട് ശബ്ദ തടസ്സം പലപ്പോഴും അനുഭവപ്പെട്ടു വന്നിരുന്നു. ശക്തിയുള്ളതായിരുന്നില്ല അമ്മയുടെ ശബ്ദം. ചെറിയ തണുപ്പ് പോലും ആഴ്ചകളോളം നിലനിൽക്കുന്ന തൊണ്ടവേദനയ്ക്ക് കാരണമാകുമായിരുന്നു. പക്ഷേ അസുഖമുള്ളപ്പോഴും ജോലി തുടരാൻ നിർബന്ധിതയായതിനാൽ തൊണ്ടയിലെ പ്രശ്നം ക്രമേണ ഗുരുതരമായി. സ്വന്തം ശബ്ദത്തെ വിശ്വസിക്കാനാകില്ലെന്നായി അമ്മ. പാട്ടുപാടുന്നതിനിടയ്ക്ക് പെട്ടെന്ന് ശബ്ദമിടറുകയോ അതൊരു മന്ത്രണമായി പരിണമിക്കുകയോ ഒക്കെ ചെയ്യുമായിരുന്നു. അതോടെ കാഴ്ചക്കാർ ചിരിക്കുകയും കൂവാൻ തുടങ്ങുകയും ചെയ്യും. അത് എന്നിലുണ്ടാക്കിയ മനോവ്യഥ വളരെ വലുതായിരുന്നു. അതിനെക്കുറിച്ചുള്ള വിഷമം ആരോഗ്യത്തെ ക്ഷയിപ്പിക്കുകയും മാനസികമായ അമ്മയുടെ തകർച്ചയ്ക്ക് കാരണമാകുകയും ചെയ്തു എന്നാണ് ചാപ്ലിൻ പറയുന്നത്. അതിൻ്റെ ഫലമായി അമ്മയുടെ നാടക പ്രവർത്തനങ്ങൾ കുറയുകയും ഒടുവിലത് പ്രായോഗികമായി നിലച്ചു പോവുകയും ചെയ്തു. 5-ാം വയസ്സിൽ ഞാൻ എൻ്റെ അരങ്ങിലെ ആദ്യ പ്രകടനം നടത്തിയത് അമ്മയുടെ ശബ്ദപ്രശ്നം നിമിത്തമായിരുന്നു എന്നും ചാപ്ലിൻ ഓർക്കുന്നു. വാടക വീട്ടിൽ തനിച്ചാക്കി പോകുവാൻ താല്പര്യമില്ലാത്തത് അമ്മ എന്നെ തിയേറ്ററിലേക്ക് കൊണ്ടുവരുന്നത് പതിവായിരുന്നു. അന്ന് അൽദർ ഷോട്ടിലെ കാൻറ്റീൻ തിയേറ്ററിലായിരുന്നു അമ്മ അഭിനയിച്ചിരുന്നത്. നിലവാരം കുറഞ്ഞതും മോശവുമായ ആ തിയേറ്ററിലെ കാണികളിൽ കൂടുതലും സൈനികരായിരുന്നു. വഴക്കാളികളായിരുന്നു അവർ. അവർ അമ്മയെ പരിഹസിക്കാനും ആക്ഷേപിക്കുവാനും തുടങ്ങി. ചെറിയ കാരണങ്ങൾ മതിയായിരുന്നു അവർക്കതിന്. അമ്മയുടെ ശബ്ദമിടറുകയും അതൊരു പിറുപിറുപ്പായി മാറുകയും ചെയ്തപ്പോൾ വേദിയുടെ പാർശ്വഭാഗത്ത് നിൽക്കുകയായിരുന്നു ഞാൻ. കാണികൾ അമ്മയെ കളിയാക്കി ചിരിക്കാനും പാടാനും പൂച്ചയെപ്പോലെ കരയാനും ഒക്കെ തുടങ്ങി. അതെല്ലാം അവ്യക്തമായിരുന്നു. എന്താണ് നടക്കുന്നതെന്ന് എനിക്ക് പൂർണ്ണമായും മനസ്സിലാക്കാൻ അന്ന് കഴിഞ്ഞില്ല. പക്ഷേ ആ ശബ്ദങ്ങൾ കൂടി വരികയും അമ്മയ്ക്ക് വേദി വിട്ടുപോകേണ്ടി വരികയും ചെയ്തു. പിന്നിലേക്ക് വരുമ്പോൾ അമ്മ വളരെയധികം പരിഭ്രമിച്ചിരുന്നു. അമ്മയുടെ സുഹൃത്തുക്കൾക്ക് മുൻപിൽ ഞാൻ പാടുന്നത് കണ്ടിട്ടുള്ള മാനേജർ അമ്മയുടെ സ്ഥാനത്ത് എന്നെ പാടാൻ അനുവദിക്കുന്നതിനെ പറ്റി എന്തോ പറഞ്ഞപ്പോൾ അമ്മ തർക്കിക്കുന്നതായി ഞാൻ കണ്ടു. ആ ബഹളത്തിനിടയ്ക്ക് അയാൾ എന്നെ വേദിയിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോയതും ചില വിശദീകരണങ്ങൾക്ക് ശേഷം എന്നെ അവിടെ തനിച്ചു വിട്ടുപോകുന്നതും ഞാൻ ഇന്നും ഓർക്കുന്നു. അരങ്ങ് വിളക്കുകളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന വെളിച്ചത്തിനും കാണികളുടെ അവ്യക്തമായ മുഖങ്ങൾക്കും മുൻപിൽ എൻ്റെ താളം കണ്ടുകിട്ടുന്നതുവരെ ഞാൻ വെറുതെ മൂളിക്കൊണ്ടിരുന്നു. സംഗീതോപകരണങ്ങളുടെ അകമ്പടിയോടെ ഞാൻ പാടിത്തുടങ്ങി. ജാക്ക് ജോൺസ് എന്നു പേരായ പ്രശസ്തമായ ഒരു ഗാനമായിരുന്നു അത് എന്നും ചാർലി ചാപ്ലിൻ ഓർക്കുന്നുണ്ട്. ഗാനം പാതിയായപ്പോൾ സ്റ്റേജിലേക്ക് പണം വന്നു വീണു തുടങ്ങി. അത് കണ്ട് ഞാൻ ഗാനം നിർത്തി. അതെല്ലാം പെറുക്കിയെടുത്തതിന് ശേഷമേ പാടുകയുള്ളൂ എന്ന് ഞാൻ വിളിച്ചു പറയുകയും ചെയ്തു.
അതേറെ ചിരി പടർത്തി. സ്റ്റേജ് മാനേജർ ഒരു തൂവാലയുമായി വന്ന് പണം പെറുക്കിയെടുക്കുവാൻ എന്നെ സഹായിച്ചു. അയാൾ അതെല്ലാം സ്വന്തമാക്കുമെന്ന് ഞാൻ കരുതി. എൻ്റെ തോന്നൽ മനസ്സിലായ സദസ് വീണ്ടും ആർത്തു ചിരിച്ചു. പ്രത്യേകിച്ച് പണവുമായി പോകുന്ന അയാളെ ഞാൻ ആകാംക്ഷയോടെ പിന്തുടർന്ന സമയത്ത് ആ പണമത്രയും

ഏൽപ്പിച്ചു കഴിഞ്ഞ് മാത്രമേ ഞാൻ വേദിയിലേക്ക് മടങ്ങുകയും അന്ന് പാട്ട് തുടരുകയും ഒക്കെ ചെയ്തുള്ളൂ എന്നും ചാപ്ലിൻ തൻ്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്. തികച്ചും സ്വാഭാവികമായിരുന്നു ഞാനന്ന് വേദിയിൽ നിന്നത്. കാണികളോട് സംസാരിക്കുകയും നൃത്തം ചെയ്യുകയും ഒക്കെ ഞാൻ ചെയ്തു. അമ്മ ഐറിഷ് മാർച്ച് ഗാനം ആലപിക്കുന്നതുൾപ്പെടെ പല അനുകരണങ്ങളും ഞാനന്ന് ആ വേദിയിൽ അവതരിപ്പിക്കുകയും ചെയ്തു എന്നും ചാപ്ലിൻ ഓർക്കുന്നുണ്ട്. അതിലെ കോറസ് ആവർത്തിക്കുന്നതിനിടയിൽ അമ്മയുടെ ശബ്ദമിടറുന്നത് എല്ലാ നിഷ്കളങ്കതയോടും കൂടി ഞാൻ അന്ന് അനുകരിച്ചു. അത് കാണികളിലുണ്ടാക്കിയ ആകർഷണം അന്ന് എന്നെ ഏറെ വിസ്മയിപ്പിച്ചു എന്നും ചാപ്ലിൻ പറയുന്നുണ്ട്. ചിരിയും പ്രശംസാവചനങ്ങളും പിന്നാലെ പണവും ഇങ്ങനെ സ്റ്റേജിലേക്ക് പ്രവഹിച്ചു. പിന്നീട് വേദിയിൽ നിന്ന് എന്നെ കൊണ്ടുപോകുന്നതിനായി അമ്മ വന്നപ്പോൾ ആ സാന്നിധ്യം വമ്പിച്ച കരഘോഷത്തിന് കാരണമായി. അതായിരുന്നു ചാർലി ചാപ്ലിൻ എന്ന മഹാനായ നടന്റെ ആദ്യ അരങ്ങേറ്റം എന്നും ചാപ്ലിൻ തൻ്റെ ഈ ആത്മകഥയിൽ കുറിക്കുന്നുണ്ട്. മനുഷ്യൻ തൻ്റെ ഭാവിയിൽ വിധിക്ക് അടിമപ്പെടുമ്പോൾ അവ ദയയോ നീതിയോ കാണിക്കുന്നില്ല എന്നും ചാപ്ലിൻ ഓർക്കുന്നു. അങ്ങനെയാണവ രൂപപ്പെട്ടത്. എൻ്റെ അമ്മയ്ക്ക് ഒരിക്കലും ശബ്ദം തിരിച്ചു കിട്ടിയില്ല. ശരത്കാലം ശൈത്യത്തിന് വഴിമാറുന്നതുപോലെ ഞങ്ങളുടെ സാഹചര്യങ്ങൾ മോശപ്പെട്ടതിൽ നിന്നും അത്യന്തം മോശപ്പെട്ടതിലേക്ക് മാറി. അമ്മ കരുതലോടെ ഇത്തിരി പണം സമ്പാദിച്ചു വെച്ചിരുന്നുവെങ്കിലും അതെല്ലാം വളരെ വേഗം തീർന്നുപോയി. അതുപോലെ ശബ്ദം തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയോടെ അമ്മ കാത്തിരിക്കുന്നതിനിടയിൽ അമ്മയുടെ ആഭരണങ്ങളും എല്ലാം ജീവിതത്തിനായി സ്വരുക്കൂട്ടിയിരുന്ന മറ്റു വസ്തുവകകളും എല്ലാം തന്നെ അമ്മ വിറ്റുവിറ്റ് ഞങ്ങളെ പോറ്റാൻ വേണ്ടി ഉപയോഗിച്ചു എന്നും ചാപ്ലിൻ വേദനയോടെ ഓർക്കുന്നു. അതിനിടെ ഞങ്ങൾ ഒറ്റമുറിയിലുള്ള ഒരു വീട്ടിലേക്കാണ് അന്ന് താമസം മാറിയത്. ചൂടുള്ള വേനൽക്കാല ദിനങ്ങളിലൊന്നിൽ നടന്ന ആദ്യ കുർബാന ഞാൻ ഓർക്കുന്നു. സഭയിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട അതീവ രുചികരമായ മുന്തിരിച്ചാറ് നിറച്ച തണുത്ത വെള്ളിക്കോപ്പയും ഞാനത് കൂടുതൽ കുടിച്ചപ്പോൾ അമ്മയുടെ സൗമ്യമായ കൈകൾ അത് തടഞ്ഞതും എന്റെ ഓർമ്മയിലുണ്ട്. വികാരി ബൈബിൾ അടച്ചു വെച്ചപ്പോൾ എനിക്ക് എന്ത് ആശ്വാസമാണ് തോന്നിയത്. കാരണം പ്രാർത്ഥന തുടങ്ങുകയും അവസാന കീർത്തനം ആലാപിക്കുകയും ചെയ്ത് ചടങ്ങ് അവസാനിപ്പിക്കുകയും ചെയ്തതിന്റെ സൂചനയാണ് അത്. അമ്മ തന്റെ വസ്തുവകൾ ഒന്നൊന്നായി വിറ്റുകഴിഞ്ഞിരുന്നു. അവസാനമായുള്ള സാമഗ്രി അമ്മയുടെ നാടക വേഷവിധാനങ്ങൾ അടങ്ങിയ പെട്ടിയായിരുന്നു എന്നും ചാപ്ലിൻ ഓർക്കുന്നു. എന്റെയും ജ്യേഷ്ഠന്റെയും വയറ് നിറയ്ക്കാനുള്ള അമ്മയുടെ ശ്രമം. എന്നെങ്കിലും ഒരിക്കൽ ശബ്ദം തിരിച്ചു കിട്ടുമെന്നും അരങ്ങിലേക്ക് തിരിച്ചു പോകാനാകുമെന്നും പ്രതീക്ഷിച്ച് സൂക്ഷിച്ചിരുന്നവയാണ് ഇതെല്ലാമെന്ന് അമ്മ പറയുന്നുണ്ടായിരുന്നു. വല്ലപ്പോഴുമൊക്കെ അമ്മ എന്തെങ്കിലും ഒന്നിനു വേണ്ടി ആ പെട്ടിയിൽ തിരയും. തിളങ്ങുന്ന ഒരു ഉടുപ്പോ ഒരു വിഗ്ഗോ കാണുമ്പോൾ അതണിയാൻ ഞങ്ങൾ ആവശ്യപ്പെടുമെങ്കിലും അമ്മയുടെ മനോരോഗത്തിലേക്കുള്ള ആ ഒരു പ്രവേശനം ഞങ്ങൾക്ക് വളരെ ആദിയാണ് ഉളവാക്കിയത് എന്ന് ചാപ്ലിൻ വേദനയോടെ ഓർക്കുന്നുണ്ട്. അക്ഷരമുദ്രയിൽ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നത് ചാർലി ചാപ്ലിൻ എൻ്റെ ആത്മകഥ എന്ന കൃതിയിലെ വിശേഷങ്ങളാണ്. മഹാനായ ചാർലി ചാപ്ലിൻ്റെ ജീവിതത്തിലെ വേദനിക്കുന്ന നിരവധി ഏടുകളാണ് ചാപ്ലിൻ തൻ്റെ ഈ ആത്മകഥയിലൂടെ നമ്മിലേക്ക് എത്തിക്കുന്നത്. ഇത്രയും നേരം നിങ്ങളോടൊപ്പം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ രജനി ഗിരീഷാണ്. ചാർലി ചാപ്ലിൻ്റെ ആത്മകഥയുമായി തുടർന്നു വരുന്ന അക്ഷരമുദ്രയുടെ എപ്പിസോഡുകളിൽ ഞാൻ നിങ്ങളിലേക്ക് എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4.

0: റേഡിയോ സാന്ദ്രം 90.4 എഫ്എമ്മിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അക്ഷരമുദ്ര. ഏകോപനം ഇടക്കുളങ്ങര ഗോപൻ, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്. ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 എഫ്എം.
1: ഇപ്പോ ഏറ്റവും ജോളി കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
5: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
4: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
5: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
6: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
7: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
6: ലോട്ടറി ഒന്നും അല്ല,
7: പിന്നെ
6: ചിട്ടിയാണ് അടിച്ചത്.
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
6: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
6: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
6: 9446340979.
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
6: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
8: Really, we can grow together.
9: കൃഷ്ണായനം, അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി, September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 150 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388 1239 71, അല്ലെങ്കിൽ 81212126.
10: ഗായത്രി കല്യാണ പെണ്ണിനെ കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
11: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
10: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
11: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
8: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരം ടെമ്പിൾ, കൊല്ലം. കോണ്ടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
12: Kerala Times Entertainments and Wise Men Service Club of New York Rocklands presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravi Shankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all,

0: 100% of proceeds go directly to charity. Date, August 30th, 2026 at 5 p.m. Location, 236 Old Tappan Road, Old Tappan, New Jersey. Call 845-553-5671 or 845-729-5649.
1: ചരിത്രത്തിൽ ഇന്ന് ഓഗസ്റ്റ് 29, ജപ്പാനിൽ ആദ്യമായി ചെമ്പുനാണയങ്ങൾ നിർമ്മിക്കപ്പെട്ടതും ഗ്രേറ്റ് ബ്രിട്ടനും ചൈനയും നാഗിക് ഉടമ്പടിയിൽ ഒപ്പുവെച്ചതും DC ബുക്സ് ആരംഭിച്ചതുമൊക്കെ ഒരു ഓഗസ്റ്റ് 29. ഓഗസ്റ്റ് 29 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ഓഗസ്റ്റ് 29. ഓഗസ്റ്റ് 29 ദേശീയ കായിക ദിനമായി ആഘോഷിക്കുന്നു. ഹോക്കി മാന്ത്രികൻ ധ്യാൻചന്ദിന്റെ ജന്മദിനമാണ് ഇന്ന്. കായിക മേഖലയിൽ അദ്ദേഹം നൽകിയ സംഭാവനയും പാരമ്പര്യവും ഓർമ്മപ്പെടുത്തി ഈ ദിവസം ഇന്ത്യയിൽ കായിക ദിനമായി ആഘോഷിക്കുന്നു. ജപ്പാനിൽ ആദ്യമായി ചെമ്പുനാണയങ്ങൾ നിർമ്മിക്കപ്പെട്ടത് 708 ഓഗസ്റ്റ് 29. പോർച്ചുഗൽ ബ്രസീലിന് സ്വാതന്ത്ര്യം അംഗീകരിച്ചത് 1825 ഓഗസ്റ്റ് 29. ഗ്രേറ്റ് ബ്രിട്ടനും ചൈനയും നാഗിംഗ് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് 1842 ഇന്നേ ദിവസമായിരുന്നു. ഒപ്യം യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന ഉടമ്പടിയായിരുന്നു ഇത്. അടിമവേലയ്ക്ക് പുറമെ കറുപ്പ് വിൽപ്പനയുമായിരുന്നു ബ്രിട്ടന്റെ പ്രധാന വരുമാന മാർഗങ്ങൾ. ബ്രിട്ടനിലെ കരിമ്പിൻ തോട്ടങ്ങളിൽ പല രാജ്യങ്ങളിലെയും അടിമകളായിരുന്നു 12 മണിക്കൂർ ഭക്ഷണത്തിനു വേണ്ടി മാത്രം തദ്ദേശീയർക്ക് പുറമെ പണിയെടുത്തത്. അവരെ നിയന്ത്രിച്ചു നിർത്താൻ അവർക്ക് ബോധപൂർവം കറുപ്പ് നൽകി അവരുടെ കൂലിയിൽ നിന്ന് കുറച്ചു. പലരും പകർച്ചവ്യാധി വന്നു മരണപ്പെട്ടു. മരണപ്പെടുന്നവരെ കടലിലേക്ക് എറിയുകയുമായിരുന്നു അവർ ചെയ്തിരുന്നത്. മൈക്കിൾ ഫാരഡെ വൈദ്യുത കാന്തിക ഇൻഡക്ഷൻ കണ്ടെത്തിയത് 1831 ഓഗസ്റ്റ് 29. ആദ്യമായി ഇലക്ട്രോ ട്രാൻസ്ഫോമർ അവതരിപ്പിക്കുകയും ചെയ്തു. 1922 ഓഗസ്റ്റ് 29 ന്യൂയോർക്ക് സിറ്റിയിലെ വീഫ് ആമിൽ ആദ്യ റേഡിയോ പരസ്യം പ്രക്ഷേപണം നടത്തിയത്. 1974 ഇന്നേ ദിവസമായിരുന്നു DC ബുക്സ് ആരംഭിച്ചത്. മാനവ വിഭവശേഷി വികസന മന്ത്രാലയത്തിന് കീഴിൽ വിദ്യാഭ്യാസത്തിനായി സമർപ്പിച്ചിരിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പ് പുനഃസ്ഥാപിച്ചത് 1947 ഓഗസ്റ്റ് 29. സോവിയറ്റ് യൂണിയൻ തങ്ങളുടെ ആദ്യത്തെ അണുബോംബ് രഹസ്യമായി പരീക്ഷിച്ചത് 1949 ഓഗസ്റ്റ് 29. അങ്ങനെ അമേരിക്കയ്ക്കൊപ്പം മറ്റൊരു രാജ്യവും ആണവായുധ രംഗത്തേക്ക് കടന്നുവരികയും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സന്തുലിതാവസ്ഥ സ്ഥാപിക്കപ്പെടുകയും ചെയ്തു. ഇതിനെ തുടർന്ന് അമേരിക്കയും റഷ്യയും തമ്മിൽ ശീതയുദ്ധം മുതൽ സോവിയറ്റ് യൂണിയന്റെ പിരിച്ചുടൽ വരെ തുടർന്നു.
2: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
3: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: നാമം. ഹരി ഓം.
1: ഈ പ്രഭാഷണ പരിപാടികൾക്ക് ശേഷം പിന്നെ ഞങ്ങൾ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യും. ആ സമയത്ത് ഇവിടെ മുടങ്ങാൻ പാടില്ല, കേട്ടില്ലേ? അങ്ങനെയൊക്കെ അവിടെ സമയം കണ്ടെത്തുന്നവരുടെ കാര്യം ആര് നോക്കുന്നു ചോദിച്ചാൽ അവിടെ ഭഗവാൻ നോക്കും എന്നങ്ങോട്ട് തീരുമാനിക്കുക തന്നെ. മനസ്സിലാവുന്നില്ലേ? ഭഗവാൻ നോക്കുമെന്ന് തീരുമാനിക്കാം. അങ്ങനെ തീരുമാനിച്ച് കമ്മിറ്റഡ് ആയിട്ട് പ്രതിബദ്ധതയോടെ ചെയ്തു വരുമ്പോൾ നമുക്ക് ചില സൂചനകളൊക്കെ കിട്ടും. ആ കാര്യം സുഗമമായി നിർവഹിതമായി, ഈ കാര്യം വൃത്തിയായിട്ട് നടന്നുല്ലോ, അല്ലേ? ഇങ്ങനെ തെളിവുകൾ കിട്ടും. ചിലതൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തും. ഇതൊരു കാര്യം. ഇപ്പൊ പ്രായോഗികമായിട്ട് ഞാൻ ഇങ്ങനെ ഒരു ദൗത്യം ഏറ്റെടുത്തിരിക്കവേ എനിക്ക് മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നങ്ങട് തീരുമാനിക്കാൻ യോഗക്ഷേമം വഹാമ്യഹം എന്ന് ഭഗവാൻ പറഞ്ഞത് ഉപകാരമാവട്ടെ. മനസ്സിലാവുന്നില്ലേ? ഇതുപോലെ ഫുൾ ടൈം ആധ്യാത്മിക കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്ന പല കുടുംബങ്ങളെയും സ്വാമി പരിചയപ്പെട്ടിട്ടുണ്ട്. ചിലരുടെ കാര്യത്തില് മക്കളെയും ഇതിലേക്ക് വലിച്ചഴച്ചു എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. അച്ഛനോ അമ്മയും പോയി ആശ്രമോ എന്തോ ആയി തൊലയട്ടെ, ഈ മക്കളെ ഇതിലേക്ക് വലിച്ചഴക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് ആക്ഷേപം പറഞ്ഞിട്ടുണ്ട്. അവരുടെയൊക്കെ പഠിത്തം എന്തായി പോവുകയാവോ, കേട്ടില്ലേ? ഇങ്ങനെ നാട്ടുകാർ ആക്ഷേപം പറഞ്ഞവരുടെ പക്ഷെ കുടുംബത്തിലെ കാര്യം സ്വാമിക്ക് അറിയുന്ന ചില കുടുംബങ്ങളെ ആലോചിച്ച് നോക്കുകയാണ്. അവരുടെ മക്കളൊക്കെ നല്ല നിലയിലായി, വിവാഹം കഴിച്ച് കൊണ്ടുവന്ന കുട്ടികളും അതെ, ഇതുമായിട്ട് ബന്ധമുള്ളവരായി. അങ്ങനെ എത്രയോ ഉദാഹരണങ്ങളുണ്ട്. യോഗക്ഷേമം വഹാമ്യഹം, ആ ഒരു വിശ്വാസം നമുക്ക് ഉണ്ടായിരിക്കട്ടെ. പ്രായോഗികമായിട്ട് മനസ്സിലായോ? അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രചോദനങ്ങൾ ഉണ്ടാവുമ്പോൾ, ഇങ്ങനെയുള്ള താല്പര്യങ്ങൾ ഉണ്ടാവുമ്പോൾ രക്ഷിക്കപ്പെടും എന്നുള്ള ഉറപ്പിന്മേൽ മുന്നോട്ട് പോകൂ. ദുരാശയം. ഇനി ഇവിടെ വേറൊരു വികല്പ ചിന്തയ്ക്ക് സാധ്യതയുണ്ട്. എന്താ വികല്പം? മറ്റൊരു ചിന്ത. അതെന്താ? അത് വളരെ കമ്മിറ്റഡ് ആയിട്ട് ഓടി നടക്കുന്ന പലരുടെയും കാര്യത്തിൽ പല പ്രയാസങ്ങളും വന്നു ചേർന്നതായിട്ട് കാണുമ്പോൾ അതിനെ എങ്ങനെ ന്യായീകരിക്കും? ഈ ചോദ്യം വ്യക്തമായി എന്ന് വിചാരിക്കട്ടെ. ചില കുടുംബങ്ങളിലൊക്കെ ദുരന്തങ്ങൾ ഉണ്ടാകുന്നു, അതും ഒന്നിനു പിറകെ ഒന്നൊന്നായിട്ട്. അതിനെ എങ്ങനെ ന്യായീകരിക്കും? ഇങ്ങനെ ഒരു ചോദ്യം കൂടി ഇവിടെ പ്രസക്തമാണ്. ശംഭുജി സദ്ഗുരു ബോധാനന്ദ സ്വാമിജി ഈ ചോദ്യത്തെ ട്രീറ്റ് ചെയ്യുന്ന രീതി വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ ചോദ്യം സ്വാമിജി പൊതുവെ ഇംഗ്ലീഷിലാണ് സംസാരിക്കുക. അപ്പൊ ചോദ്യം എങ്ങനെയാണ് ഉന്നയിക്കപ്പെടുക? വൈ ബാഡ് തിങ്സ് ഹാപ്പൻ ടു ഗുഡ് പീപ്പിൾ? എന്തുകൊണ്ട് ഭക്തർക്ക്, സജ്ജനങ്ങൾക്ക്, ആധ്യാത്മിക കാര്യങ്ങളിൽ മുഴുകി വർത്തിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു, കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാവുന്നു? സ്വാമി ഉത്തരം പറയുന്നതിന് പകരം ചോദ്യത്തെ ഒന്നുകൂടി സ്ട്രക്ചർ ചെയ്യണം, റീസ്ട്രക്ചർ ചെയ്യണം എന്ന് പറയും. ചോദ്യത്തെ റീസ്ട്രക്ചർ ചെയ്യണം എന്ന് പറയും. അതെങ്ങനെയാ റീസ്ട്രക്ചർ ചെയ്യുക? ഹൗ ഗുഡ് പീപ്പിൾ റെസ്പോണ്ട് വെൻ ദേ ഫേസ് ബാഡ് തിങ്സ്? കേട്ടില്ലേ? സജ്ജനങ്ങൾ, ഭക്തർ, ജ്ഞാനികൾ എങ്ങനെയാണ് പ്രതികരിക്കുക എപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുകൾ സംഭവിക്കുമ്പോൾ? എങ്ങനെയാണ് ചോദിക്കേണ്ടത് എന്ന് പറയാ. അതെങ്ങനെ ഒരു സമാധാനമാവുന്നു ചോദിക്കുക? അതെങ്ങനെ ഒരു ഒരു സമാശ്വാസമാവും? ഇവിടെ ഭഗവാൻ കാര്യങ്ങളിൽ ഇടപെടുന്നു എന്ന് എങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റും എന്നുള്ളതാണ് വിശകലനം ചെയ്യേണ്ട ഒരു ചോദ്യം. വിഷയത്തിലേക്ക് വരാം. ഒരു അച്ഛന് രണ്ട് മക്കള്, വീട്ടിലെ രണ്ട് പെമ്മക്കള്, അതിലൊരു മോളുടെ ഭർത്താവ് മൺകുട നിർമ്മാണ പ്രവൃത്തിയിൽ ഏർപ്പെട്ട ആളാണ്, കല്യാണം കഴിച്ചു പോയി. രണ്ടാമത്തെ കുട്ടിയുടെ ഭർത്താവ് കൃഷിക്കാരനാണ്. മൂത്ത മകള് വിളിച്ച് അച്ഛനോട് പറഞ്ഞു, അച്ഛ മഴ പെയ്യാൻ നന്നായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ. കൃഷിക്കാരന്റെ മകളെ, അല്ല കൃഷിക്കാരന്റെ ഭാര്യ, മഴ പെയ്യാൻ പ്രാർത്ഥിക്കണം. രണ്ടാമത്തെ മകള് വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ നല്ല വെയിലുണ്ടാവാൻ പ്രാർത്ഥിക്കണം.

എന്താ കാരണം? അവർക്ക് കുടം ഉണങ്ങി കിട്ടണം. മറ്റേ ആൾക്കാണെങ്കിലോ കൃഷി ഇറക്കണമെങ്കിൽ മഴ വേണം എന്ന് പ്രാർത്ഥിച്ചു, എന്ന് അഭ്യർത്ഥിച്ചു അച്ഛനോട് രണ്ടുപേര്. അച്ഛൻ ഈശ്വരന്റെ മുന്നിൽ പോയി മിണ്ടാതെ നിന്നു. അത്രേ മഴ പെയ്യേ, പെയ്യിക്കാതിരിക്കേ, അങ്ങ് നിശ്ചയിച്ച് ഉചിതം പോലെ ചെയ്തു. സംഗതി മനസ്സിലാവണില്ലേ? ഞാനി ഇങ്ങനെയായിരിക്കും നോക്കിക്കാണ്, ഭക്തൻ ഇങ്ങനെയായിരിക്കും നോക്കിക്കാണ്. ഇനി നമ്മള് 12 അധ്യായത്തിൽ പഠിക്കും, സന്തുഷ്ടോ ഏന കേന ചിത്. ഐ വുഡ് ബി ഹാപ്പി അറ്റ് എനി കോസ്റ്റ്. എന്തെങ്ങനെയൊക്കെ സംഭവിച്ചാലും അതൊന്നും തന്നെ എന്റെ സന്തോഷത്തെ ബാധിക്കുന്നില്ല, സ്വാധീനിക്കുന്നില്ല. ഇതാണ് ജ്ഞാനിയുടെ സ്ഥിതി, ഭക്തന്റെ സ്ഥിതി. ഇതും കൂടി കൂട്ടത്തിൽ മനസ്സിലാക്കിക്കൊള്ളണം. കേട്ടില്ലേ? ഈ വിഷയത്തിൽ തത്പരരാവുമ്പോൾ അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജ് തീർച്ചയായിട്ടും ഉണ്ടാവും. ഒന്നാമത് കാര്യങ്ങളിലൊന്നും വലിയ വീഴ്ച വരുത്തില്ല, നോട്ടക്കുറവ് വരുത്തില്ല, അതുകൊണ്ട് കാര്യങ്ങളൊക്കെ നന്നാവും. സപ്പോസ് ഇനി മറ്റൊരു തരത്തിൽ സംഭവിച്ചാലും അത് ആകെ പ്രപഞ്ച വ്യവസ്ഥതിക്കനുസരിച്ചും പൂർവജന്മ കർമ്മ ഫലാനുസൃതവും ഒക്കെയാണ് സംഭവിക്കുക. അതിനെ സ്വീകരിക്കാനും ധൈര്യമുള്ളവരായിരിക്കും ആര്? പരമഭക്തൻ അല്ലെങ്കിൽ തത്വജ്ഞാന നിഷ്ഠ ഉള്ള ആള്. ഈ ആസ്പെക്റ്റും മനസ്സിലായി എന്ന് വിചാരിക്കട്ടെ. യോഗക്ഷേമം വഹാമ്യഹം. അതുകൊണ്ട് പ്രാർത്ഥനയിൽ അവരൊരു മോഡിഫിക്കേഷൻ വരുത്തും. എന്താ പ്രാർത്ഥന? ഈ വക കാര്യങ്ങളൊക്കെയാണ് എനിക്ക് വേണ്ടത്. പിന്നെ ഭഗവാനെ, അങ്ങേ അറിയാലോ ശരിക്കും എനിക്ക് എന്താ ശ്രേയസ്കരമായിട്ട് വേണ്ടത്, അത് തന്നാലും. അത് ആവശ്യമുള്ളത് ചോദിക്കാതിരിക്കൊന്നും വേണ്ട, ഇങ്ങനെ ഒരു ക്ലോസ് വെച്ചാ മതി. കിട്ടിയില്ലെങ്കിലും ഭഗവാന്റെ കാരുണ്യത്തെ ഞാൻ സംശയിക്കില്ല. കിട്ടിയില്ലെങ്കിൽ ഭഗവാന്റെ കാരുണ്യത്തിൽ സംശയിക്കുന്നു എന്ന് വന്നാൽ ഭഗവാനോടല്ല പ്രേമം എന്ന് വരുന്നു. സംഗതി മനസ്സിലായോ? പിന്നെയോ ഈ കിട്ടുന്നതിനോടാണ് നമ്മുടെ അറ്റാച്ച്മെന്റ് എന്ന് വരുന്നു. അതല്ലല്ലോ ഭക്തി, അതല്ലല്ലോ ജ്ഞാനം. ഇസ് ഇറ്റ് ക്ലിയർ? ഇത്രയും കാര്യങ്ങൾ ഈ ശ്ലോകത്തെ സംബന്ധിച്ച് ഓർമ്മിക്കാം. ഏപ്യന്യ ദേവതാ ഭക്താഃ യജന്തേ ശ്രദ്ധയാന്വിതാഃ തേപി മാമേവ കൗന്തേയ യജന്ത്യവിധി പൂർവകം നനു അന്യാപി ദേവതാഃ ത്വമേവ ചേത തദ്ഭക്താഃ ത്വമേവ യജന്തേ. മറ്റ് ദേവതകളൊക്കെ അങ്ങ് തന്നെയാണെങ്കിൽ മറ്റുള്ള ദേവതകളെ ആദരിക്കുന്നവരും ആചരിക്കുന്നവരും ഒക്കെ അങ്ങ് തന്നെയല്ലേ ആദരിക്കുന്നത്? അതെ. ഏ പി അന്യദേവതാ ഭക്താഃ, മറ്റ് ദേവതകളെ ആരാധിക്കുന്നവരും ശ്രദ്ധയാന്വിത, വിത്ത് വെൽ റൂട്ടഡ് ഫെയ്ത്ത്, ശ്രദ്ധാന്വിതരായിട്ട് അവര് മറ്റ് ദേവതകളെ ആദരിക്കുമ്പോഴും തേ അപ്പി അവരും മാം ഏവ കൗന്തേയ എന്നെ തന്നെയാണ് കുന്തിപുത്ര യജന്തി യജിക്കുന്നത്, ഭജിക്കുന്നത്, സേവിക്കുന്നത്, ആരാധിക്കുന്നത്. പക്ഷേ അവിധിപൂർവകം, അത് പ്രോപ്പർ ഓർഡറിലല്ല, അതിലൊരു ചെറിയ ഡീവിയേഷൻ ഉണ്ട് എന്ന് പറയാം. വിധിപൂർവകമല്ല, അവിധിപൂർവകം. എന്താ അവിധിപൂർവകം? അത് നമുക്ക് നോക്കാം. ഇപ്പൊ ഏ വി അന്യദേവതാ ഭക്താഹ അന്യാസു ദേവതാസു ഭക്താഹ അന്യദേവതാ ഭക്താഹ സന്തഹ യജന്തേ പൂജയന്തേ ശ്രദ്ധയാ ആസ്തിക്യ ബുദ്ധി അന്വിതാഹ അനുഗതാഹ തേപി മാമേവ കൗന്തേയ യജന്തി അവിധിപൂർവകം. അവിധി അജ്ഞാനം, അജ്ഞാനം ആണ് അവിധി. അവിധിപൂർവകം അജ്ഞാനപൂർവകം, തത്പൂർവകം അജ്ഞാനപൂർവകം യജന്തേ ഇത്യർത്ഥ. എന്താണ് ഇവിടുത്തെ അജ്ഞാനം? സർവം ബ്രഹ്മമയം എന്ന അറിവ് ഇല്ല. ഇന്നത്തെ ഭാഷണം ഗുരു പരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ.

0: ഒരുങ്ങിക്കഴിഞ്ഞു. 1 കോടി രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും സ്കൈസെല്ലിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാഡ്ജറ്റുകൾ വാങ്ങും. നേടൂ ഉറപ്പായ സമ്മാനങ്ങൾ. ഓണാവുപഹാരം, ഇന്നർ സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, എയർ ഫ്രൈയർ, സൗണ്ട് ബാർ പർച്ചേസ് ചെയ്യൂ. നേടൂ ക്യാഷ് ബാക്ക് ഓഫർ. അതുമാത്രമല്ല, മികച്ച എക്സ്ചേഞ്ച് ബോൺസ്, ഈസി EMI, സീറോ ഡൗൺ പേയ്മെന്റ് ഓഫറുകളും. ഈ ഓണത്തിൽ ഇഷ്ടമുള്ളത് വാങ്ങും, ഇഷ്ടം പോലെ ഗിഫ്റ്റുമായി മടങ്ങൂ. സ്കൈസെൽ, ഓണം ആഘോഷമാവട്ടെ.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men's Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, August 30th, 2026 at 5 p.m. Location, 236 Old Tappan Road, Old Tappan, New Jersey. Call 845-553-5671 or 845-729-5649.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേരും ബാലൻ. ഞാൻ എറണാകുളം ജില്ലയില് വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെട്ടു.

0: കേട്ടുക.
1: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1444 വിളിക്കുക.
2: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ സംസ്ഥാനത്ത്. ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിലും തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷത്തിന്റെ സമാപനത്തിലും മുഖ്യാതിഥിയാകും. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ഓണം വാരാഘോഷത്തിന് നാളെ സമാപനം. വർണ്ണാഭമായ ഘോഷയാത്ര നാളെ തലസ്ഥാന നഗരിയിൽ. തൃശൂർ നഗരത്തെ ആവേശത്തിലാഴ്ത്തി പുലിക്കളി. പുലിക്കളി സംഘങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം 1,00,000 രൂപയായി വർദ്ധിപ്പിച്ചതായി മന്ത്രി ഒ ജെ ജനീഷ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക് ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തൽസമയം ലഭ്യമാകും. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ 600 കടന്നു. ഇന്ത്യൻ സഹായങ്ങൾക്ക് നന്ദി അറിയിച്ച് നേപ്പാൾ സർക്കാർ. വനിതാ 2020 ഏഷ്യാകപ്പിൽ ഇന്ത്യ നാളെ തായ്ലന്റിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ സംസ്ഥാനത്തെത്തും. രാവിലെ കൊച്ചിയിലെത്തുന്ന അദ്ദേഹം ആലപ്പുഴയിൽ നടക്കുന്ന കേരള കൌമുദിയുടെ 115 വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് പത്തനംതിട്ടയിൽ ആറന്മുള ഉത്രട്ടാതി ജലോത്സവവും തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷത്തിന്റെ സമാപന പരിപാടിയും ഉദ്ഘാടനം ചെയ്യും. മറ്റന്നാൾ ലക്ഷദ്വീപ് സന്ദർശനത്തിന് ശേഷം കേരളത്തിൽ തിരികെയെത്തുന്ന ശ്രീ സി പി രാധാകൃഷ്ണൻ കൊച്ചി കാക്കനാട്ടെ രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് മടങ്ങും. പ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലമേള നാളെ നടക്കും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, മോൻസ് ജോസഫ്, റോജി എം ജോൺ തുടങ്ങിയവർ പങ്കെടുക്കും. 51 പള്ളിയോടങ്ങളാണ് ജലമേളയിൽ അണിനിരക്കുക. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ നാളെ ഗതാഗത നിയന്ത്രണം. പത്തനംതിട്ട കോന്നി ജംഗ്ഷൻ മുതൽ ആറാട്ടുപുഴ വരെയുള്ള സ്ഥലങ്ങളിൽ ഇന്നും നാളെയും നിയന്ത്രണമുണ്ട്. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെയും മറ്റന്നാളും കൊച്ചി നഗരപരിധിയിൽ കർശന ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. ഉച്ചയ്ക്ക് 12:30 മുതൽ വൈകിട്ട് 5:30 വരെയാണ് നിയന്ത്രണം. കളമശ്ശേരി എസ് ഇ എം എസ് ജംഗ്ഷൻ മുതൽ ടി വി എസ് ജംഗ്ഷൻ വരെയും കളമശ്ശേരി എച്ച് എം ജി മെഡിക്കൽ കോളേജ് റോഡ്, സീപോർട്ട് എയർപോർട്ട് റോഡിൽ തോഷിവ ജംഗ്ഷൻ മുതൽ ഇൻഫോ പാർക്ക് വെസ്റ്റ് ഗേറ്റ് ചിത്രപ്പുഴ പാലം വരെയുള്ള പ്രദേശങ്ങളിലെ റോഡുകളുടെ ഇരുവശങ്ങളിലും വാഹന പാർക്കിംഗും വഴിയോര കച്ചവടവും അനുവദിക്കില്ല. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ഓണം വാരാഘോഷത്തിന് നാളെ സമാപനം. സമാപന പരിപാടി ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, മന്ത്രിമാർ തുടങ്ങിയവർ പങ്കെടുക്കും. ഇതോടനുബന്ധിച്ചുള്ള ഘോഷയാത്ര വൈകുന്നേരം കവടിയാർ മുതൽ കിഴക്കേക്കോട്ട വരെ നടക്കും. വിവിധ വകുപ്പുകളുടെയും സംഘടനകളുടെയും നിശ്ചല ദൃശ്യങ്ങളും കലാരൂപങ്ങളും ഘോഷയാത്രയിൽ അണിനിരക്കും. സാംസ്കാരിക ഘോഷയാത്ര, ഉപരാഷ്ട്രപതിയുടെ സന്ദർശനം എന്നിവ പ്രമാണിച്ച് നഗരത്തിൽ നാളെയും മറ്റന്നാളും ഗതാഗത നിയന്ത്രണങ്ങളും പാർക്കിംഗ് ക്രമീകരണങ്ങളും ഏർപ്പെടുത്തി. ഓണാഘോഷത്തിന് സമാപനം കുറിച്ച് തൃശൂരിൽ പുലിക്കളി മഹോത്സവം. വൈകിട്ട് 5 സ്വരാജ് റൌണ്ടിലെ ബിനി ജംഗ്ഷനിൽ മന്ത്രി ഒ ജെ ജനീഷ് പുലിക്കളിയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
3: വൈകിട്ട് 5 മണിയോടെയാണ് വിയൂർ യുവജന സംഘം ആദ്യം സ്വരാജ് റൌണ്ടിലേക്ക് എത്തിച്ചേർന്നത്. ഏറ്റവും ഒടുവിലായി രാത്രി 7:20 അയ്യന്നോൾ ദേശവുമയുടെ പ്രവേശിക്കും. രാത്രി 10 മണിയോടെയാണ് ആഘോഷവും വിധി നിർണയവും പൂർത്തിയാകുന്നത്. ഇത്തവണ 9 സംഘങ്ങളിലായി 450 പുലികളാണ് തൃശൂർ നഗരത്തെ വിറപ്പിക്കാനായി സ്വരാജ് റൌണ്ടിലേക്ക് ഒഴുകിയെത്തുന്നത്. പുരുഷന്മാർക്കൊപ്പം അയ്യന്തോൾ ദേശത്തെ നയിക്കാൻ ഇത്തവണയും പെൺപുലികൾ കളത്തിലിറങ്ങിയിട്ടുണ്ട്. പുലിക്കളി കാണാൻ വൻ ജനത്തിരക്കാണ് തൃശൂർ നഗരത്തിൽ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. പുലിക്കളിയോടെയാണ് തൃശൂരിന്റെ ഓണാഘോഷങ്ങൾക്കും സമാപനമാവുക.
2: പുലിക്കളി സംഘങ്ങൾക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക സഹായം 1,00,000 രൂപയായി വർദ്ധിപ്പിച്ചതായി മന്ത്രി ഒ ജെ ജനീഷ്. ഇതിനുള്ള ഉത്തരവ് ഉടൻ ഇറങ്ങുമെന്ന് സാംസ്കാരിക മന്ത്രി പി സി വിശ്വനാഥ് ഉറപ്പ് നൽകിയെന്നും അദ്ദേഹം തൃശൂരിൽ മാധ്യമങ്ങളെ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 137 പതിപ്പാണ് ഇത്. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി തൽസമയം പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും കേൾക്കാവുന്നതാണ്. മുല്ലപ്പെരിയാർ സമഗ്ര സുരക്ഷാ പരിശോധനാ സമിതി 1 സെപ്റ്റംബർ ഡാമിലെത്തുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ്. സുപ്രീംകോടതി നിർദ്ദേശിച്ച പോലെ സമ്പൂർണ്ണ സുരക്ഷാ പരിശോധന നടത്തണമെന്ന് കേരളം ആവശ്യപ്പെടുമെന്നും തയ്യാറായില്ലെങ്കിൽ സുപ്രീംകോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം.

0: യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM ഹാൻഡിലും ലഭ്യമാണ്.
1: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. പ്രളയക്കെടുതി നേരിടുന്ന നേപ്പാളിന് ഇന്ത്യ നൽകുന്ന സഹായങ്ങൾക്ക് നേപ്പാൾ സർക്കാരിന്റെ പ്രശംസ. 600+ ആളുകളുടെ ജീവനെടുത്ത ദുരന്തത്തിൽ ഇന്ത്യ നൽകിയ പിന്തുണ നിർണായകമാണെന്ന് നേപ്പാൾ ധനമന്ത്രി സ്വർണിം വാഗ്ലെ വ്യക്തമാക്കി. ന്യൂഡൽഹിയിൽ നിന്ന് പ്രത്യേക ദുരിതാശ്വാസ സാമഗ്രികൾ നേപ്പാളിൽ എത്തിച്ചിട്ടുണ്ടെന്നും പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യ വൻ സഹായം നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം പ്രളയത്തിൽ മരിച്ച 229 തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ അടക്കം ചെയ്യാൻ അധികൃതർ തീരുമാനിച്ചു. എല്ലാ മൃതദേഹങ്ങളുടെയും DNA സാമ്പിളുകൾ ശേഖരിക്കുമെന്നും ഭാവിയിൽ തിരിച്ചറിയൽ സാധ്യമാകുന്നതിനായി പ്രത്യേക തിരിച്ചറിയൽ നമ്പരുകൾ രേഖപ്പെടുത്തിവെക്കുമെന്നും അധികൃതർ അറിയിച്ചു. ഇടുക്കി ചുക്രമുടിയിലെ നീലക്കുറിഞ്ഞി ഉദ്യാനം സഞ്ചാരികൾക്കായി തുറന്നു നൽകിയതോടെ തിരക്കേറി. നീലക്കുറിഞ്ഞി ചെടികൾ നശിപ്പിക്കുന്നത് പിഴയും തടവും ലഭിക്കാവുന്ന കുറ്റമാണെന്ന് വനം വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: 12 ശേഷമാണ് ചക്രമുടിയിൽ വീണ്ടും നീലക്കുറിഞ്ഞി വിരിഞ്ഞിരിക്കുന്നത്. സെപ്റ്റംബറോടെ ചക്രമുടി മലനിരകൾ പൂർണ്ണമായും നീലവസന്തമണിയുമെന്നാണ് വനംവകുപ്പിന്റെ പ്രതീക്ഷ. ഗ്യാപ്പ് റോഡിന് സമീപമുള്ള കവാടത്തിലൂടെയാണ് ഉദ്യാനത്തിലേക്ക് പ്രവേശിക്കേണ്ടത്. ഒരാൾക്ക് 200 രൂപയാണ് പ്രവേശന ഫീസ്. സഞ്ചാരികൾക്കായി KSRTC ഷട്ടിൽ സർവീസുകളും ആരംഭിച്ചിട്ടുണ്ട്. ചക്രമുടിക്ക് പുറമെ മീശപ്പുലിമല, എടലിമേട്, സെവൻമല, ഗുണ്ടുമല എന്നിവിടങ്ങളിലും ഇത്തവണ വ്യാപകമായി നീലക്കുറിഞ്ഞി പൂവിടുമെന്നാണ് വിലയിരുത്തൽ. ചിന്നക്കനാൽ മേഖലയിലും കുറിഞ്ഞി പൂവിട്ടു തുടങ്ങിയിട്ടുണ്ട്.
1: വനിതാ 2020 ഏഷ്യാകപ്പിൽ ഇന്ത്യ നാളെ ആദ്യ പോരാട്ടത്തിനിറങ്ങും. ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ തായ്ലന്റാണ് ഇന്ത്യയുടെ എതിരാളികൾ. ഇന്ത്യൻ സമയം രാത്രി 8:30 മത്സരം ആരംഭിക്കും. സംസ്ഥാനത്ത് ഏറ്റവും വലിയ ലഹരിവേട്ട മലപ്പുറത്ത്. ബംഗളൂരിൽ നിന്ന് കേരളത്തിലേക്ക് കടത്താൻ ശ്രമിച്ച 12.8 kg MDMA മൂന്നുപേരെ പോലീസ് പിടികൂടി. മലപ്പുറം വയനാട് സ്വദേശികളെയാണ് മഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘവും ജില്ലാ ഡാൻസ് ഓഫ് സ്ക്വാഡും ചേർന്ന് കോയമ്പത്തൂരിൽ വെച്ചാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ് റിപ്പബ്ലിക് സന്ദർശനം ആരംഭിച്ചു. സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ അല്പം മുൻപ് അദ്ദേഹം ഉസ്ബെക്കിസ്ഥാനിൽ എത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ സംസ്ഥാനത്ത്. ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിലും തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷത്തിന്റെ സമാപനത്തിലും മുഖ്യാതിഥിയാകും. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ഓണം വാരാഘോഷത്തിന് നാളെ സമാപനം. വർണ്ണാഭമായ ഘോഷയാത്ര നാളെ തലസ്ഥാന നഗരിയിൽ. തൃശൂർ നഗരത്തെ ആവേശത്തിലാഴ്ത്തി പുലിക്കളി. പുലിക്കളി സംഘങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം 1,00,000 രൂപയായി വർദ്ധിപ്പിച്ചതായി മന്ത്രി OJ ജനീഷ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11:00 ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തൽസമയം ലഭ്യമാകും. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ 600 കടന്നു. ഇന്ത്യൻ സഹായങ്ങൾക്ക് നന്ദി അറിയിച്ച് നേപ്പാൾ സർക്കാർ. വനിതാ 2020 ഏഷ്യാകപ്പിൽ ഇന്ത്യ നാളെ തായ്ലന്റിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി
4: നമസ്കാരം. തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരല്പനേരം മനസ്സിന്
5: ബൈ ബൈ കേൾക്കൂ റേഡിയോ സാന്തനം 90.4 FM.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലമ്മൂട്, കൊല്ലം.
2: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men's Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, August 30th, 2026 at 5 p.m. Location, 236 Old Tappan Road, Old Tappan, New Jersey. Call 845-553-5671 or 845-729-5649.

ായി വിദേശകാര്യ മന്ത്രാലയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ. സുസ്ഥിരമായ സാമ്പത്തിക വളർച്ചയും നൈപുണ്യവുമുള്ള മാനവ വിഭവശേഷിയുമാണ് നിക്ഷേപകരെ ഇന്ത്യയിലേക്ക് ആകർഷിക്കുന്ന. നാളെ ഇന്ത്യ തായ്ലന്റ് പോരാട്ടം. വാർത്തകൾ വിശദമായി. മധ്യേഷ്യൻ സന്ദർശനത്തിന്റെ ആദ്യ പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉസ്ബെക്കിസ്ഥാനിലെത്തി. ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തും. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ കിർഗിസ് റിപ്പബ്ലിക്കിലെത്തുന്ന പ്രധാനമന്ത്രി കിർഗിസ് റിപ്പബ്ലിക് പ്രസിഡന്റ് സദർ ജാപറോവിന്റെ ക്ഷണപ്രകാരം 26-ാമത് SCO ഉച്ചകോടിയിൽ പങ്കെടുക്കും. 4 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് രാവിലെയാണ് പ്രധാനമന്ത്രി യാത്ര തിരിച്ചത്. മധ്യേഷ്യൻ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ തന്ത്രപ്രധാന ബന്ധങ്ങൾ ശക്തമാക്കാൻ ഈ സന്ദർശനം ഉപകരിക്കുമെന്ന് യാത്രയ്ക്ക് മുന്നോടിയായുള്ള പ്രസ്താവനയിൽ പ്രധാനമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. അതിശക്തമായ മിന്നൽ പ്രളയത്തെ തുടർന്ന് പ്രതിസന്ധി നേരിടുന്ന നേപ്പാളിന് ഇന്ത്യ നൽകിയ പിന്തുണയ്ക്ക് നന്ദി അറിയിച്ച് നേപ്പാൾ പ്രസിഡന്റ് രാമചന്ദ്ര പൌഡൽ. ദുരന്തത്തിൽ ആശങ്ക അറിയിച്ച രാഷ്ട്രപതി ദ്രൌപദി മുർമുവിനും അദ്ദേഹം നന്ദി അറിയിച്ചു. പ്രളയത്തിൽ ഇന്ത്യക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടതിൽ പൌഡൽ അനുശോചനം രേഖപ്പെടുത്തി.

ഉൾപ്പെടുത്തി. നേപ്പാളിലെ പ്രതിസന്ധി സംബന്ധിച്ച് ഇന്ത്യയുടെ ആശങ്ക വ്യക്തമാക്കി പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ്. ലക്നൌവിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നേപ്പാളിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകാൻ ഇന്ത്യ സജ്ജമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു. നേപ്പാളിലേക്ക് ഇന്ത്യ തുടർച്ചയായി സഹായങ്ങൾ എത്തിക്കുന്നുണ്ടെന്നും പ്രതിരോധമന്ത്രി കൂട്ടിച്ചേർത്തു.

0: 129 മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ നേപ്പാൾ അധികൃതർ തീരുമാനിച്ചു. മൃതദേഹങ്ങൾ അഴുകുന്നതും അതിൽ നിന്നുണ്ടാകുന്ന ദുർഗന്ധവും രോഗബാധ വർദ്ധിപ്പിക്കുമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്നാണ് ഈ തീരുമാനം. നാഷണൽ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ ആന്റ് മാനേജ്മെന്റ് അതോറിറ്റിയുടെ കണക്കുകൾ പ്രകാരം 600-ലധികം മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. സംസ്കരിക്കുന്നതിന് മുൻപ് എല്ലാ മൃതദേഹങ്ങളിൽ നിന്നും DNA സാമ്പിളുകൾ ശേഖരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഇതുവരെ 88 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. രാവിലെ കൊച്ചിയിലെത്തുന്ന അദ്ദേഹം ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്.
1: ആലപ്പുഴയിൽ നിന്നാണ് ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തിന് തുടക്കമാകുക. കേരള കൗമുദി ദിനപത്രത്തിന്റെ 115 വാർഷികാഘോഷങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് പത്തനംതിട്ടയിലെത്തുന്ന ഉപരാഷ്ട്രപതി ആറന്മുള ഉത്രട്ടാതി ജലോത്സവം ഉദ്ഘാടനം ചെയ്യും. പിന്നീട് തിരുവനന്തപുരത്ത് സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന്റെ സമാപന പരിപാടി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. മറ്റന്നാൾ ലക്ഷദ്വീപ് സന്ദർശനത്തിന് ശേഷം കേരളത്തിൽ തിരികെ എത്തുന്ന ശ്രീ CP രാധാകൃഷ്ണൻ കൊച്ചി കാക്കനാട്ടെ രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് കൊച്ചി വിമാനത്താവളത്തിൽ ഡൽഹിയിലേക്ക് മടങ്ങും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ഓണം വാരാഘോഷത്തിന് സമാപനം കുറിച്ചുള്ള ഘോഷയാത്രയും ഉപരാഷ്ട്രപതി തിരുവനന്തപുരം വെള്ളയമ്പലത്ത് ഫ്ളാഗ് ഓഫ് ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, മന്ത്രിമാർ തുടങ്ങിയവർ പങ്കെടുക്കും. വൈകുന്നേരം കവടിയാർ മുതൽ കിഴക്കേക്കോട്ട വരെയാണ് ഘോഷയാത്ര. വിവിധ വകുപ്പുകളുടെയും സംഘടനകളുടെയും നിശ്ചല ദൃശ്യങ്ങളും കലാരൂപങ്ങളും ഘോഷയാത്രയിൽ അണിനിരക്കും. ആഗോള കമ്പനികൾ തങ്ങളുടെ വിതരണ ശൃംഖലകളും മൂലധന വിനിയോഗവും പുനർനിർണയിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ വിശാലമായ വിപണി മാത്രമല്ല ദീർഘകാല നിക്ഷേപത്തിനും പ്രവർത്തനങ്ങൾക്കും അനുയോജ്യമായ ശക്തമായ ഒരു വേദിയും കൂടിയാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. അമേരിക്കയിലെ ഷിക്കാഗോയിൽ പ്രമുഖ നിക്ഷേപകരുമായും വ്യവസായ പ്രമുഖരുമായും നടത്തിയ ഉന്നതതല ബിസിനസ് വട്ടമേശ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. സുസ്ഥിരമായ സാമ്പത്തിക വളർച്ച, നൈപുണ്യമുള്ള മാനവ വിഭവശേഷി തുടങ്ങിയവയുടെ സംയോജനമാണ് നിക്ഷേപകരെ ആകർഷിക്കുന്നതിൽ ഇന്ത്യയുടെ കരുത്തെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ജോയിന്റ് CSIR UGC നെറ്റ് പരീക്ഷയിലെ 5 വിഷയങ്ങളുടെയും അന്തിമ ഉത്തരസൂചികകൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇന്ന് പുറത്തിറക്കി. പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് തങ്ങളുടെ ലോഗിൻ വിവരങ്ങൾ ഉപയോഗിച്ച് അതത് വിഷയങ്ങളുടെ അന്തിമ ഉത്തരസൂചികകൾ പരിശോധിക്കാം. പരീക്ഷയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഔദ്യോഗിക വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള വിവരങ്ങൾ ഉപയോഗിച്ച് NTA ഹെൽപ് ഡെസ്കുമായി ബന്ധപ്പെടാമെന്ന് NTA അറിയിച്ചു.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 137 പതിപ്പാണിത്. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി തത്സമയം പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും കേൾക്കാവുന്നതാണ്. ഇന്ന് ദേശീയ കായിക ദിനം. ഹോക്കി ഇതിഹാസ മേജർ ധ്യാൻചന്ദിന്റെ ജന്മദിനമാണ് ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഉൾപ്പെടെയുള്ളവർ ദേശീയ കായിക ദിനാശംസകൾ നേർന്നു. കായിക വിനോദങ്ങൾ ആരോഗ്യവും കരുത്തും നിലനിർത്താനും മാനസിക സമ്മർദ്ദം അകറ്റാനും സഹായിക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ പറഞ്ഞു.
3: खेल से आदमी फिट भी रहता है, स्वस्थ भी रहता है, मानसिक तनाव भी दूर होता है. तो नेशनल स्पोर्ट डे पे जो एक घंटा खेल को देने का आह्वान प्रधानमंत्री नरेंद्र मोदी जी ने किया है, वो बहुत ही भारत के लिए महत्वपूर्ण कदम है. हम फिट तो इंडिया फिट, और विकसित भारत बनाने की राह में भी ये कदम बहुत महत्वपूर्ण है.
0: ഇന്ത്യ വലിയ സാമ്പത്തിക ശക്തിയായി മാത്രമല്ല സ്വന്തം സംസ്കാരത്തിലും പാരമ്പര്യത്തിലും ശേഷിയിലും ആത്മവിശ്വാസമുള്ള രാജ്യമായി കൂടി ഉയർന്നു വന്നതായി പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ്. ലഖ്നൌവിൽ അംബേദ്കർ സർവകലാശാലയുടെ 11-ാമത് ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആഗോള നിയമങ്ങൾ പിന്തുടരുന്നതിന് പകരം നിയമനിർമ്മാണത്തിൽ പങ്കാളിയാകുന്നു എന്നതാണ് പുതിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ മാറ്റമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വാട്സ്ആപ്പ് നിരീക്ഷിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ പുതിയ മാർഗനിർദ്ദേശങ്ങൾ കൊണ്ടുവന്നു എന്ന് അവകാശപ്പെടുന്ന സന്ദേശം വ്യാജമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. ഈ അവകാശവാദം തെറ്റാണെന്നും ഇത്തരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങളൊന്നും കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിട്ടില്ലെന്നും PIB അറിയിച്ചു.

0: ഒഡീഷ, ബീഹാർ, ഗംഗാതീര, പശ്ചിമബംഗാൾ, ജാർഖണ്ഡ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ അടുത്ത രണ്ട് ദിവസങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഒഡീഷയിൽ തിങ്കളാഴ്ച വരെ ഓറഞ്ച് ജാഗ്രത നൽകി. ആന്ധ്രാപ്രദേശ്, കർണാടക, ഒഡീഷ, തമിഴ്നാട്, പുതുച്ചേരി, സിക്കിം എന്നിവിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കാസർഗോഡ് ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയും കാസർഗോഡ് കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെയും നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. കന്യാകുമാരി തീരത്തും മുന്നറിയിപ്പ് നൽകി. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. വനിതാ ടി ട്വന്റി ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ നാളെ ഇന്ത്യ തായ്ലന്റിനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ രാത്രി 8:30 മത്സരം ആരംഭിക്കും. FIH വനിതാ ഹോക്കി ലോകകപ്പിൽ അഞ്ചാം സ്ഥാനം സ്വന്തമാക്കിയ ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിന് 50 ലക്ഷം രൂപയുടെ ക്യാഷ് അവാർഡ് പ്രഖ്യാപിച്ചു. ഹോക്കി ഇന്ത്യ ആംസ്റ്റൽവീനിൽ നടന്ന ആവേശകരമായ മത്സരത്തിൽ ജർമ്മനിയെ 1-3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ നേട്ടം കൈവരിച്ചത്. 1974 നടന്ന ആദ്യ ലോകകപ്പ് പതിപ്പിൽ ടീം 4 സ്ഥാനം നേടിയതിനു ശേഷം ലോകകപ്പ് ചരിത്രത്തിൽ ഇന്ത്യ കൈവരിക്കുന്ന ഏറ്റവും മികച്ച പ്രകടനമാണിത്. മധ്യേഷ്യൻ സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉസ്ബെക്കിസ്ഥാനിലെത്തി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കേരളത്തിൽ. തിരുവനന്തപുരത്ത് സംസ്ഥാന ഓണം വാരാഘോഷത്തിന്റെ സമാപന സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. മിന്നൽ പ്രളയത്തെ തുടർന്ന് പ്രതിസന്ധി നേരിടുന്ന നേപ്പാളിന് ഇന്ത്യ നൽകിയ പിന്തുണയ്ക്ക് നന്ദി അറിയിച്ചു നേപ്പാൾ പ്രസിഡന്റ്. മരണസംഖ്യ 600 കടന്നു. 88 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യമന്ത്രാലയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ. സുസ്ഥിരമായ സാമ്പത്തിക വളർച്ചയും നൈപുണ്യവുമുള്ള മാനവ വിഭവശേഷിയുമാണ് നിക്ഷേപകരെ ഇന്ത്യയിലേക്ക് ആകർഷിക്കുന്ന പ്രധാന ഘടകമെന്ന് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ. വനിതാ ടി ട്വന്റി ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ നാളെ ഇന്ത്യ തായ്ലന്റ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി
2: യുവവാണി.

കാറ്റിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R. and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, August 30th, 2026 at 5 p.m. Location, 236 Old Tappan Road, Old Tappan, New Jersey. Call 845-553-5671 or 845-729-5649.
1: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
2: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
1: ഡ്രസ് മാത്രം പോരല്ലോ, അതിനൊത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
2: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
1: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
2: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
1: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
2: നസീം സിഗ്നേച്ചർ,
1: നിയർ രാമേശ്വരൻ ടെമ്പിൾ, അഞ്ചുകല്ലുമൂട്, കൊല്ലം.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ലിറ്റററി വേൾഡ്. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ പാർവതി ജീവൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.

കേൾവകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം കേൾക്കാം. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

ഹായ് കൊച്ചുകൂട്ടുകാരെ, ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം. ഒരു പിടി ധാന്യം, ഇതാണ് ഇന്നത്തെ കഥ. പണ്ട് ധർമ്മിഷ്ഠനും നീതിമാനും പ്രജാക്ഷേമ തൽപരനുമായ ഒരു രാജാവിന് 3 പുത്രന്മാരുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് രാജ്യത്ത് ഐശ്വര്യവും സമാധാനവും കളിയാടി. രാജാവിന്റെ ഭരണത്തിൽ ജനങ്ങളും സന്തുഷ്ടരായി. എങ്കിലും വളരെ കാലമായി ഒരു ചിന്ത രാജാവിനെ മതിച്ചുകൊണ്ടിരുന്നു. തന്റെ 3 പുത്രന്മാരിൽ ആരാണ് ഭരിക്കാൻ അർഹൻ? അതായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്ത. 3 പുത്രന്മാരുടെയും വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രശസ്തരായ പണ്ഡിതന്മാരെ കൊട്ടാരത്തിൽ നിയമിച്ചു. ഒരു ദിവസം രാജാവ് പുത്രന്മാരെ അടുത്തു വിളിച്ചിട്ട് പറഞ്ഞു, വിനയമാണ് ബുദ്ധിയുടെ ഇരിപ്പിടം. അനന്തകാലം മുതലേ പ്രകൃതിയുമായി മല്ലിട്ടാണ് മനുഷ്യൻ ഇന്നത്തെ പുരോഗതി നേടിയിട്ടുള്ളത്. ഭൂമിയിലെ ആദ്യ മനുഷ്യന് ബ്രഹ്മാവ് നൽകിയിട്ടുള്ള 3 ഉപദേശങ്ങൾ നിങ്ങളും അനുസരിക്കണം. 1, ഇന്ദ്രിയ നിഗ്രഹത്തിലൂടെ ആഗ്രഹങ്ങളെ കീഴ്പ്പെടുത്തുക. 2, നമ്മുടെ കഴിവുകൾ മനുഷ്യ പുരോഗതിക്ക് വേണ്ടി വിനിയോഗിക്കുക. 3, നമ്മുടെ സമ്പത്തിന്റെ ഒരു ഭാഗം മറ്റുള്ളവരെ സഹായിക്കുന്നതിന് വേണ്ടി ചിലവഴിക്കുക. ഇതൊക്കെയാണ് മനുഷ്യധർമ്മം. അധ്വാനിച്ചാണ് മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത്. അധ്വാനിച്ചെങ്കിൽ മാത്രമേ ഭൂമി നമുക്ക് അന്നം തരൂ. സമയം കിട്ടുമ്പോഴെല്ലാം രാജാവ് തന്റെ പുത്രന്മാർക്ക് ഇങ്ങനെയുള്ള വിലയേറിയ ഉപദേശങ്ങൾ നൽകുമായിരുന്നു. ക്രമേണ പണ്ഡിതന്മാരെന്ന നിലയിൽ 3 പുത്രന്മാരുടെയും പ്രശസ്തി ലോകമെമ്പാടും പരന്നു. പല രാജ്യങ്ങളിൽ നിന്നും പുത്രന്മാർക്ക് മന്ത്രിസ്ഥാനം വരെ നൽകാമെന്ന് രാജാക്കന്മാർ കത്തുകളായി. തന്റെ 3 പുത്രന്മാരുടെയും കഴിവിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നത് കാരണം മൂത്ത പുത്രന് രാജ്യഭാരം നൽകണമെന്ന പരമ്പരാഗതമായ അഭിപ്രായത്തോട് രാജാവിന് യോജിപ്പില്ലായിരുന്നു. വിവേകശാലിയും അധ്വാനശീലനുമായ പുത്രനെ രാജ്യഭാരമേൽപ്പിക്കാമെന്നായി. അതായിരുന്നു രാജാവിന്റെ ആഗ്രഹം. വളരെ നേരം ചിന്തിച്ചതിന് ശേഷം പുത്രന്മാരെ പരീക്ഷിക്കാൻ വേണ്ടി രാജാവ് തീരുമാനിച്ചു. അതിനുവേണ്ടി കൊട്ടാരത്തിലൊരു വിശേഷാൽ സമ്മേളനം തന്നെ വിളിച്ചുകൂട്ടി. ഈ സമ്മേളനത്തിൽ തന്റെ പുത്രന്മാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് രാജാവ്

പറഞ്ഞു, എനിക്ക് ശേഷം രാജ്യഭാരം നിങ്ങളിൽ ആരെ ഏൽപ്പിക്കണമെന്നതാണ് എന്റെ മുമ്പിലുള്ള പ്രശ്നം. അധ്വാനിക്കുന്നവരും വിവേകശാലിയുമായ ഒരു പുത്രനെ രാജ്യഭാരം ഏൽപ്പിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. മറ്റു രണ്ടുപേരും അവരവർക്ക് അർഹതയുള്ള സ്ഥാനങ്ങളിൽ നിയമിക്കപ്പെടും. ഇത്രയും പറഞ്ഞിട്ട് രാജാവ് തന്റെ മൂന്ന് പുത്രന്മാരെയും വിളിച്ച് ഓരോരുത്തരുടെ കയ്യിലും ഓരോ പിടി ധാന്യം കൊടുത്തിട്ട് പറഞ്ഞു, ഈ ധാന്യം കളയാതെ സൂക്ഷിക്കണം, ഞാൻ ചോദിക്കുമ്പോൾ മടക്കി തരണം. പുത്രന്മാർ ധാന്യവുമായി മടങ്ങി. രാജസദസ്സുകളിൽ ഇരുന്നവർക്ക് ഒന്നും പിടികിട്ടിയില്ല. പ്രജകളുടെ ഇടയിലും ഇതിനെപ്പറ്റി വളരെ കാലം ചർച്ചകൾ നടന്നു. കാലം കഴിഞ്ഞപ്പോൾ ഈ സംഭവം ജനങ്ങൾ മറന്നു. എന്നാൽ രാജാവിന് വലിയൊരു ഭാരം ഒഴിഞ്ഞ മട്ടായിരുന്നു. ഈ ധാന്യത്തിൽ നിന്ന് രാജ്യാവകാശിയെ കണ്ടുപിടിക്കാമെന്നായിരുന്നു രാജാവിന്റെ ധാരണ. മൂത്ത പുത്രൻ രാജാവ് പറഞ്ഞതുപോലെ ധാന്യം ഭദ്രമായി സൂക്ഷിച്ചു. പിതാവിന്റെ വാക്കുകളിൽ അതീവ ശ്രദ്ധാലുവായ അയാൾ ധാന്യം എണ്ണി കണക്കാക്കിയതിന് ശേഷം ഒരു തുണിയിൽ ഭദ്രമായി കെട്ടി സൂക്ഷിച്ചു. ധാന്യം ഒരു മണിയെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നറിയാൻ അയാൾ എല്ലാ ആഴ്ചയിലും പൊതി അഴിച്ച് ധാന്യം എണ്ണുമായിരുന്നു. രണ്ടാമത്തെ പുത്രൻ കച്ചവട മനസ്ഥിതിയുള്ളവനായിരുന്നു. അതുകൊണ്ട് രാജാവ് നൽകിയ ധാന്യം കൊണ്ട് കച്ചവടം ആരംഭിക്കാൻ അയാൾ തീരുമാനിച്ചു. എന്നാൽ ഒരു പിടി ധാന്യം കൊണ്ട് എങ്ങനെയാണ് കച്ചവടം ചെയ്യുക? അയാൾ ഒരു സുഹൃത്തിന്റെ പക്കൽ നിന്ന് കുറെ ധാന്യങ്ങൾ കൂടി വാങ്ങി ചേർത്ത് കച്ചവടം ആരംഭിച്ചു. ഒരു പിടി ധാന്യത്തിന് പകരം അതിന്റെ 10 മടങ്ങ് രാജാവിന് കൊടുക്കാമെന്ന് അയാൾ വിചാരിച്ചു. കൃഷിക്കാരുമായി ബന്ധമുണ്ടായിരുന്ന മൂന്നാമത്തെ പുത്രൻ ധാന്യം നന്നായി പരിശോധിച്ചു. രാജാവ് കൊടുത്ത ധാന്യങ്ങൾ ഏറ്റവും നല്ല വിത്തുകളാണെന്ന് മനസ്സിലാക്കി. അതിനാൽ ഒരു പിടി ധാന്യം കൊണ്ട് കൃഷി തുടങ്ങാൻ തന്നെ അയാൾ തീരുമാനിച്ചു. രാജാവിന്റെ അനുമതിയും വാങ്ങി ഒരു കുഗ്രാമത്തിലേക്ക് പോയി. ഒരു നദിയുടെ കരയിൽ ഫലഭൂയിഷ്ഠമായ സ്ഥലത്ത് അയാൾ ധാന്യങ്ങൾ നട്ടു. നല്ല വിളവുണ്ടായി. മാത്രമല്ല, രാജാവ് നൽകിയതിനേക്കാൾ കൂടുതൽ നല്ല വിത്തുകളും കിട്ടി. അടുത്ത വർഷം മറ്റു കൃഷിക്കാരുടെ സഹായത്തോടു കൂടി കൂടുതൽ ധാന്യങ്ങൾ നടാനും കൂടുതൽ വിളവെടുക്കാനും സാധിച്ചു. അങ്ങനെ 5 വർഷം കഴിഞ്ഞു. അടുത്ത ഗ്രാമങ്ങളിലും അവിടെ നിന്ന് കിട്ടിയ വിത്തുകൾ ഉപയോഗിച്ചത് കാരണം നല്ല വിളവുണ്ടായി. ഗ്രാമത്തിന്റെ അഭിവൃദ്ധിയിൽ പുത്രൻ വളരെയധികം സന്തോഷിച്ചു. പിതാവിനോടുള്ള ആദരവ് 10 മടങ്ങ് വർദ്ധിച്ചു. അധ്വാനവും ബുദ്ധിയും രാജാവ് ഇഷ്ടപ്പെടുമെന്ന് പുത്രൻ വിചാരിച്ചു. അധ്വാനിച്ചാൽ ഉണ്ടാകുന്ന നേട്ടങ്ങളെ കുറിച്ച് അയാൾ കൂടുതൽ അറിവുകൾ നേടി. വിളവെടുപ്പ് രാജ്യമെങ്ങും ചർച്ചാ വിഷയമായി. ഒരു ദിവസം രാജാവ് ദർബാർ വിളിച്ച് കൂട്ടിയിട്ട് പുത്രന്മാരോട് ധാന്യം മടക്കി കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ഉടൻ തന്നെ മൂത്ത പുത്രൻ ഒരു മണി പോലും കളയാതെ രാജാവ് കൊടുത്ത അതേ ധാന്യങ്ങൾ മടക്കി കൊടുത്തു. താൻ എല്ലാ ആഴ്ചയും ധാന്യങ്ങൾ എണ്ണി നോക്കുമായിരുന്നു എന്ന വിവരവും അയാൾ രാജാവ് സഭയെ അറിയിച്ചു. രാജസദസ്സിൽ ഇരിക്കുന്നവർ ഇത് കേട്ട് ഊറിയൂറി ചിരിച്ചു. രണ്ടാമത്തെ പുത്രൻ മടക്കി കൊടുത്ത ധാന്യം വ്യത്യസ്തമാണെന്ന് രാജാവ് അറിയിച്ചു. ഒരു പിടി ധാന്യം കൊണ്ട് കച്ചവടം ചെയ്യാൻ കഴിയാത്തത് കാരണം ധാന്യങ്ങൾ കൂട്ടിച്ചേർത്ത വിവരം അയാൾ വിശദീകരിച്ചു. അതുകൊണ്ട് രാജാവ് കൊടുത്ത ധാന്യം തന്നെ മടക്കിത്തരാൻ പ്രയാസമാണെന്ന് അയാൾ അറിയിച്ചു. മൂന്നാമത്തെ പുത്രൻ വെറും കൈകളോടെയാണ് രാജാവിന്റെ മുമ്പിൽ എത്തിയത്. ധാന്യത്തെ കുറിച്ച് ചോദിച്ച രാജാവിനോട് വിനയാന്വിതനായ പുത്രൻ ഇങ്ങനെ പറഞ്ഞു, അച്ഛാ, ഞാൻ എങ്ങനെയാണ് ഒരുപിടി ധാന്യം കൊണ്ടുവരുന്നത്? അങ്ങ് തന്ന ഒരുപിടി ധാന്യം ഇന്ന് അനേകം ഗ്രാമങ്ങളിൽ കൃഷിക്കാരുടെ 10 പുരകൾ നിറച്ചിരിക്കുകയാണ്. രാജാവ് പുത്രനോട് വിശദമായി കാര്യങ്ങൾ ചോദിച്ചു. പുത്രന്റെ വിവരണം കേട്ട് സദസ്സിലുള്ളവർ അയാളെ പ്രശംസിച്ചു. രാജാവ് പറഞ്ഞു, മകനെ, എനിക്ക് ശേഷം നീ പ്രജകളെ രക്ഷിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. നിന്റെ ഭരണകാലത്ത് ജനങ്ങൾക്ക് ദുരിതമൊന്നും ഉണ്ടാവുകയില്ല. രാജാവ് എന്ന്

0: പേരിന് നീ തികച്ചും അർഹനാണ്. നീ എന്നേക്കാൾ ബുദ്ധിമാനാണ്. മറ്റു രണ്ട് പുത്രന്മാരോട് രാജാവ് ഇങ്ങനെ പറഞ്ഞു, പുത്രന്മാരെ, നിങ്ങൾ സംയമനവും വിശ്വാസവും ഉള്ളവരാണെന്ന് എനിക്ക് ബോധ്യമായി. എങ്കിലും നിങ്ങൾ ബുദ്ധിപരമായി ഒന്നും പ്രവർത്തിച്ചില്ല. ബുദ്ധിപരമായി പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ നിങ്ങളുടെ സ്ഥിതിയും സഹോദരനെ പോലെ ആകുമായിരുന്നു. രാജാവിന്റെ വാക്കുകൾ കേട്ടിട്ട് മൂത്തപുത്രൻ പറഞ്ഞു, ഞങ്ങളുടെ സഹോദരൻ ഞങ്ങളെക്കാൾ പ്രജാഹിതം ആഗ്രഹിക്കുന്നവനാണ്. അവൻ രാജാവാകുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേയുള്ളൂ. അവന്റെ ആജ്ഞകൾ ഞങ്ങൾ ശിരസാവഹിക്കും. ഞങ്ങളും ജനങ്ങളെ സേവിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. രാജാഭിഷേകത്തിന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യാൻ രാജാവ് മന്ത്രിമാരോട് ആജ്ഞാപിച്ചു. ഒരു ശുഭമുഹൂർത്തത്തിൽ രാജാവിന്റെ മൂന്നാമത്തെ പുത്രന്റെ രാജാഭിഷേകം നടന്നു. അധ്വാനവും ബുദ്ധിയും കൊണ്ട് ജനങ്ങളെ സേവിക്കാമെന്ന് രാജകുമാരൻ പ്രതിജ്ഞ ചെയ്തു. നല്ല കഥയായിരുന്നു ഇത് അല്ലേ? അധ്വാനമാണ് നമുക്ക് ആവശ്യം അല്ലേ? രാജസേവനം, ജനങ്ങളെ സേവിക്കുക, അതാണ് ഒരു ഭരണാധിപന്റെ അല്ലെങ്കിൽ ഒരു ഭരണാധികാരിയുടെ കടമ. പ്രജാസേവനവും സ്നേഹവുമാണ് ആവശ്യം. നല്ല കഥയായിരുന്നു അല്ലേ? ഇനി വേറൊരു കഥയുമായിട്ട് നാളെ എത്താം. ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
2: ബൈ ബൈ കേൾക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ 8848558875 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

രാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാ.

0: നമസ്കാരം. രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം.
1: വിഭീഷണൻ ശ്രീരാമനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ ഉടൻ തന്നെ സുഗ്രീവൻ എഴുന്നേറ്റ് നിൽക്കുകയാണ് ശ്രീരാമന്റെ മുമ്പാകെ തന്റെ അഭിപ്രായം പറയാനായി. അദ്ദേഹം പറയുന്ന എന്താണ്? വിശ്വേശ രാക്ഷസൻ മായാവി എത്രയും വിശ്വാസയോഗ്യനല്ല എന്നത് നിർണയം. ഇവൻ എത്ര നല്ലവനാണ് എന്ന് സ്വയം പറഞ്ഞാലും വിഭീഷണൻ പറഞ്ഞാലും അവൻ രാവണന്റെ അനുജനാണ്, രാക്ഷസ വർഗത്തിൽ പിറന്നവനാണ്, ഒരു മായാവിയാണ്. എന്തായാലും ഒരു കാര്യം തീർച്ചയാണ്, ഇവൻ വിഭീഷണൻ വിശ്വാസയോഗ്യനല്ല, അവനെ നമുക്ക് വിശ്വസിക്കാനായി പറ്റില്ല എന്നാണ് എന്റെ അഭിപ്രായം. രാവണന്റെ സഹോദരനാണ്, പരാക്രമിയാണ്, ഒറ്റയ്ക്കല്ല വന്നിരിക്കുന്നത്, നാല് മന്ത്രിമാരും കൂടെ വന്നിട്ടുണ്ട്. അവരും മായാവികളാണ്, വേഷവും ഭാവവും ഒക്കെ തരത്തിനനുസരിച്ച് മാറുന്നവരാണ് മായാവികൾ. മാരീചൻ ആയിട്ട് പണ്ട് വന്നതറിയാമല്ലോ, മാനിന്റെ രൂപത്തിൽ വന്നതറിയാമല്ലോ, അതേപോലെ മായാവികളായി വന്നിരിക്കുകയാണ്. ഒരവസരം ഇവന് കിട്ടിയാൽ മതി, ഉറക്കത്തിൽ പോലും നമ്മെ കൊല്ലാൻ മടിക്കില്ല. നിദ്രയിലെങ്കിലും നിഗ്രഹിച്ചിടുമേ എന്നാണ് പറയുന്നത്. ഉറക്കത്തിലായ ചില, അതായത് ചതിയുടെ മാർഗം സ്വീകരിച്ചിട്ടായാലും ഇവൻ നമ്മളെ കൊല്ലും. അതിനായിട്ടാണ് വേഷം മാറുന്ന മായാവികളായിട്ടാണ്, മായാവികൾ വേഷം മാറി വന്നിരിക്കുകയാണ്. ഇതാണ് എന്റെ അഭിപ്രായം. അങ്ങ് നല്ലപോലെ ആലോചിക്കുക, എന്നിട്ട് വാനരന്മാരെ അയക്കുക. ഒരു കാര്യം തീർച്ചയാണ്, ഇവൻ വധിക്കപ്പെടേണ്ടവനാണ്, വധിക്കപ്പെടാൻ അർഹനാണ് വിഭീഷണൻ. അതിനുശേഷം പിന്നെ സുഗ്രീവൻ ഒരു ലോക തത്വമാണ് പറയുന്നത്. അതൊരു നല്ല ലോക തത്വമാണ്, എല്ലാവരോടും സ്വീകരിക്കാവുന്നതാണ്. പക്ഷേ വിഭീഷണന്റെ കാര്യത്തിൽ അത് ശരിയല്ല എന്ന് മാത്രം. അതാണിത്. ശത്രുപക്ഷത്തിങ്കിലുള്ള ജനങ്ങളെ മിത്രമെന്നോർത്തുടൻ വിശ്വസിക്കുന്നതിൽ ശത്രുക്കളെ തന്നെ വിശ്വസിച്ചിടുന്നത് ഉത്തമമാകും എന്ന് ഓർക്കണമേ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമുക്കെല്ലാം പല അനുഭവങ്ങളിലൂടെയും തോന്നിയിട്ടുള്ള, പഠിച്ചിട്ടുള്ള ഒരു പാഠമാകാം അത്. ശത്രുപക്ഷത്തുള്ള മിത്രങ്ങളെ വിശ്വസിക്കുന്നതിലും ഭേദം ശത്രുവിനെ തന്നെ വിശ്വസിക്കുന്നതാണ്. അത്രമാത്രം അപകടകാരികളാണ് നമ്മുടെ മിത്രങ്ങളാണ് എന്ന ഭാവേന ശത്രുവിനോടൊപ്പം നിൽക്കുന്നവർ. അവരെ വിശ്വസിക്കുന്നതിലും ഭേദം ശത്രുവിനെ വിശ്വസിക്കുന്നത് തന്നെ. എന്നിട്ട് സുഗ്രീവൻ പറയും, ഞാൻ പറയാനുള്ളത് ഞാൻ പറഞ്ഞു, ഇനി എന്താണ് വേണ്ടത് എന്ന് അങ്ങേക്ക് തീരുമാനിക്കാം. അതേപോലെ സഭയിൽ പല വാനര ശ്രേഷ്ഠന്മാരും അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു. അപ്പോഴാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് അതേവരെ നിന്ന ഹനുമാൻ തന്റെ അഭിപ്രായം പറയാനായി എഴുന്നേറ്റത്. ഇപ്പൊ ശ്രീരാമനെ ആദ്യം അദ്ദേഹം വന്ദിക്കുന്നു, അതിനുശേഷം ഹനുമാൻ പറയുന്നു. ഹനുമാൻ പറഞ്ഞു കൂടുന്നു. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്, അതുവരെ നാം കേട്ടതിൽ നിന്നും തികച്ചും വിഭിന്നമായ, വ്യത്യസ്തമായ ഒരു അഭിപ്രായമാണ് ഹനുമാൻ പറയുന്നത്. അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത് തന്നെ വിഭീഷണൻ ഉത്തമൻ എത്രയും എന്നാണ്. വിഭീഷണൻ ഉത്തമനാണ്, യോഗ്യനാണ്, നല്ലവനാണ്. സുഗ്രീവൻ എന്താണ് പറഞ്ഞത്? വിശ്വാസ യോഗ്യനല്ല, രാക്ഷസനാണ്, മായാവിയാണ് എന്ന് പറഞ്ഞപ്പോ ഹനുമാൻ അവിടെ ഒരു വിയോജന കുറിപ്പ്, അദ്ദേഹത്തിന്റെ വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹം പറയുന്നു, അല്ല, വിഭീഷണൻ ഉത്തമനാണ്, മാത്രമല്ല വന്ന് ശരണം ലഭിച്ചവൻ തന്നെ, അങ്ങയോട്, ശ്രീരാമനോട് വന്ന് ശരണം പ്രാപിച്ചവനാണ്, അഭയം തേടിയവനാണ്, ആശ്രയം തേടി വന്നവനാണ്, നന്നു രക്ഷിക്കുന്നത് എന്ന് എന്നുടെ മതം എന്റെ അഭിപ്രായം, മതം തന്നെ അഭിപ്രായം, എന്റെ മതം അവനെ രക്ഷിക്കുന്നതാണ് നമുക്ക് നല്ലത്. അവനെ കൈവിടരുത്, അവനെ സംരക്ഷിക്കുക.

0: ഇതാണ് എന്റെ അഭിപ്രായം എന്ന് വളരെ വ്യക്തമായ ഭാഷയിൽ, വളരെ ശക്തമായ ഭാഷയിൽ ഹനുമാൻ ശ്രീരാമനോട് പറയും. അദ്ദേഹത്തിന്റെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കും, രാക്ഷസ വർഗത്തിൽ ജനിച്ചവരെല്ലാം നമ്മുടെ ശത്രുക്കളാണെന്ന് കരുതാൻ പറ്റും. നല്ലവരുണ്ടാം അവരിലും എന്നാണ് പറയുന്നത്. രാക്ഷസ വർഗത്തിലാണ് ജനിച്ചിരിക്കുന്നത്, ആ വർഗത്തിൽ ജനിച്ചത് കൊണ്ട് എല്ലാവരും മോശം എന്ന് നമ്മൾ പറയുന്നത് ശരിയല്ല. അവരുടെ കൂട്ടത്തിലും കുറച്ച് ചില നല്ലവർ ഉണ്ടാകാം. അതിനുശേഷം ഹനുമാൻ പറയുന്നതും അങ്ങേറ്റ പുരോഗമനപരമായ ഒരു ആശയമാണ്. എന്താണത്? ജാതി നാമാദികൾക്കല്ല ഗുണഗണഭേദം എന്നത്രേ ബുധന്മാരുടെ മതം. ബുധന്മാർ ജ്ഞാനികൾ, അറിവുള്ളവർ പറയുന്നത് ജാതിയിലും നാമമതത്തിലും നാമത്തിൽ അവരുടെ പേരിലും ഒന്നും കാര്യമില്ല. അതനുസരിച്ചല്ല ഒരാളിന്റെ ഗുണമേന്മ, ഗുണനിലവാരം, തീരു സ്വഭാവ മഹിമ ഒക്കെ തീരുമാനിക്കേണ്ടത്. ജാതിയിലും വർഗത്തിലും പേരിലും ഒന്നും ഒരു കാര്യവുമില്ല. അതിനെ അടിസ്ഥാനമാക്കി ആരുടെയും ഗുണഗണങ്ങളെ വിലയിരുത്തരുത്. ഏതെങ്കിലും ജാതിയിൽ ജനിച്ചുപോയി അപ്പോ അവരെല്ലാം മോശം, അങ്ങനെ വിശ്വസിക്കരുത്. അവരെ വിശ്വസിക്കാൻ പാടില്ല, അങ്ങനെയും വിശ്വസിക്കരുത്. അവരെല്ലാം നമ്മുടെ ശത്രുക്കളാണ്, അങ്ങനെയും കരുതരുത്. എന്നിട്ട് രാജാവിന് ധർമ്മമുണ്ട്, അത് ഹനുമാൻ ഓർമ്മിപ്പിക്കുന്നു. ശാശ്വതമായുള്ള ധർമ്മം നൃപതികൾക്ക്, നൃപതി എന്ന് പറഞ്ഞാൽ നൃപൻ, രാജാവ്, രാജാക്കന്മാർക്ക് ശാശ്വതമായിട്ടുള്ള ധർമ്മം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നെന്നും നിലനിൽക്കുന്ന, ഒരിക്കലും നശിക്കാത്ത ഒരു ധർമ്മം നിർവഹിക്കാനുണ്ട് രാജാക്കന്മാർക്ക്. എന്താണത്? രാജാക്കന്മാർക്ക് ആശ്രിത രക്ഷണം എന്ന് ശാസ്ത്രോക്തിയും, വെറുതെ പറയുന്നല്ല, ശാസ്ത്രോക്തി ഉണ്ട്, ശാസ്ത്രങ്ങൾ തന്നെ പറയുന്നുണ്ട്. രാജാക്കന്മാരുടെ ധർമ്മമാണ്, ശാശ്വതമായുള്ള ധർമ്മമാണ് ആശ്രിത രക്ഷണം. ആശ്രിതനായി വന്നിരിക്കുന്നവരെ, അഭയം തേടി വന്നിരിക്കുന്നവരെ കൈവിടാൻ പാടില്ല, അവരെ സംരക്ഷിക്കണം. ഇത് രാജാക്കന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാണ്, അവരുടെ ധർമ്മമാണത്, അത് ശാസ്ത്രങ്ങൾ വിധിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ പറയുമ്പോ ഹനുമാനും സുഗ്രീവനും തികച്ചും വ്യത്യസ്തമായ, തികച്ചും വൈരുദ്ധ്യമുള്ള, തികച്ചും വിഭിന്നങ്ങളായിട്ടുള്ള അഭിപ്രായഗതികളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ശ്രീരാമൻ. ഇതിനൊരു തീർപ്പ് കൽപ്പിക്കണമല്ലോ, ഇതിനൊരു തീരുമാനം ഉണ്ടാകണമല്ലോ. ശ്രീരാമൻ എന്തു പറയുന്നു ഇതിനെ കുറിച്ച്, എന്താണ് ശ്രീരാമന്റെ നിലപാട്, അത് നമുക്ക് നോക്കാം അടുത്ത ക്യാപ്സ്യൂളിൽ.
1: യു ആർ ട്യൂൺഡ് ഇൻടു യുവർ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സാന്ത്വനം 90.4 FM, കീപ്പിംഗ് യു കമ്പനി ഓൾ ഡേ.
0: ശ്രീരാമന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തരാണ് സുഗ്രീവനും ഹനുമാനും. തന്റെ അടുത്ത് അഭയം തേടി എത്തിയിരിക്കുന്ന വിഭീഷണനെ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന വിഷയത്തിൽ തികച്ചും വ്യത്യസ്തമായ അഭിപ്രായങ്ങളും വാദമുഖങ്ങളുമാണ് അദ്ദേഹത്തിന് മുമ്പിൽ ഹനുമാനും സുഗ്രീവനും അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ പ്രത്യേക സാഹചര്യത്തിൽ എന്തായിരിക്കും ശ്രീരാമന്റെ നിലപാട് എന്നറിയാൻ നമുക്കെല്ലാം ആകാംക്ഷയും ജിജ്ഞാസയും ഉണ്ട്. അദ്ദേഹം ഹനുമാന്റെ അഭിപ്രായത്തോടൊപ്പമാണ് എന്ന് ആദ്യം തന്നെ പറയുകയാണ്. തുടർന്ന് അഭിപ്രായ വ്യത്യാസമുള്ള സുഗ്രീവനെയും ജാംബവാനെയും പേരെടുത്ത് വിളിച്ച് തന്റെ നിലപാട് എന്തുകൊണ്ടാണ് എന്ന് ശ്രീരാമൻ കാര്യകാരണ സഹിതം വിശദീകരിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള അവസരങ്ങൾ ഉണ്ടാകാറുണ്ട്, പ്രത്യേകിച്ച് ഔദ്യോഗിക ജീവിതത്തിൽ, പൊതുജീവിതത്തിലൊക്കെ. നമ്മുടെ ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള അനുയായികൾ അല്ലെങ്കിൽ സഹപ്രവർത്തകർ രണ്ട് വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ, അതിൽ ഒന്നിനെ സ്വീകരിക്കേണ്ട ഒരു സാഹചര്യത്തെ അഭിമുഖീകരിക്കുമ്പോൾ, മറിച്ച് അഭിപ്രായമുള്ളവരെ കൂടി വിശ്വാസത്തിലെടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെ കൂടി പിണക്കാതെ അവരെ കൂടി കൂടെ നിർത്തണം. മാനേജ്മെന്റ് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ആവശ്യമായ അത്തരത്തിലുള്ളൊരു പാഠമാണ് ഇവിടെ ശ്രീരാമന്റെ വിശദീകരണത്തിലൂടെ രാമായണം പറയുന്നത്. രാമായണത്തിൽ എന്തെല്ലാം ഉണ്ട് അല്ലെ? ഇപ്പൊ നമുക്ക് ശ്രീരാമന്റെ വിശദീകരണം എന്താണ് എന്ന് നോക്കാം. രാജാവാണോ തന്നെ ആശ്രയിച്ചു വരുന്നവരെ സംരക്ഷിക്കണം, ഇതാണ് വേദശാസ്ത്രങ്ങൾ പറയുന്നത്. അതൊരു പട്ടി ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ അതൊരു ചണ്ടാലനായിക്കൊള്ളട്ടെ, ആരുമാകട്ടെ, ആരെയും നിസ്സാരരായി കാണരുത്, ആരെയും ചെറുതാക്കി കാണരുത്. ആരാണോ അഭയം തേടി വന്നിരിക്കുന്നത് അവനെ സംരക്ഷിക്കണം. ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഇത് പ്രസക്തമാണ്. രാജാവ് എന്നുള്ളതിന് പകരം ഭരണാധികാരി എന്നോ മന്ത്രിമാരെന്നോ ഒക്കെ നമുക്ക് തിരുത്തി വായിക്കാം. രക്ഷിക്കാതിരുന്നാലോ, ശ്രീരാമൻ പറയുന്നു, അത് ബ്രഹ്മഹത്യാ പാപത്തിന് തുല്യമാണ്. രക്ഷിച്ചാലോ, അത് അശ്വമേധത്തിൽ പൂർത്തി

0: ഇതിന് തുല്യമായ പുണ്യമായ പ്രവൃത്തിയാണ്. ഇപ്രകാരമാണ് വേദശാസ്ത്രങ്ങളിൽ പറയുന്നതെന്ന് അദ്ദേഹം ഊന്നി പറയുന്നു, എടുത്തു പറയുന്നു. അതിനുശേഷം ശ്രീരാമൻ ഒരു കഥ പറയുന്നു. ആ കഥയാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ ഹൈലൈറ്റ്. ഒരു ഘോര വനം, നിബിഡമായ വനം, നിരവധി വൃക്ഷങ്ങൾ ഇടതൂർന്ന് നിൽക്കുന്ന ഒരു വനം. ആ വനത്തിലെ ഒരു മരത്തിന്റെ, ഒരു വൃക്ഷത്തിന്റെ ശാഖകളിലൊന്നിൽ രണ്ട് ഇണപ്രാവുകൾ ഇരിക്കുകയാണ്, പരസ്പരം രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാൺപ്രാവും ഒരു പെൺപ്രാവും. ആ സമയത്താണ് ഒരു കാട്ടാളൻ അവിടെ എത്തുന്നത്. ആ കാട്ടാളൻ വളരെ നിഷ്ഠൂരമായി തന്നെ, യാതൊരു ദയയുമില്ലാതെ ആയി തന്നെ ആ ഇണപ്പക്ഷികളിൽ ഒന്നിനെ, ആ പെൺപക്ഷിയെ അമ്പ ഇത് കൊന്നു വീഴ്ത്തുന്നു തന്റെ ആഹാരത്തിന് വേണ്ടി. പക്ഷെ കാട്ടാളന് അതിനെ ആഹാരത്തിന് വേണ്ടി പാകം ചെയ്യാൻ സൗകര്യപ്പെടുന്നില്ല. കാരണം എന്താണ്? ആ സമയത്ത് വലിയ കാറ്റ് വരുന്നു, മഴ വരുന്നു, കാലാവസ്ഥ ആകെ മാറി മറയുന്നു. അതോടൊപ്പം സൂര്യൻ തന്നെ അസ്തമിച്ച് അവിടെ ഇരുട്ട് പരക്കുന്നു. അപ്പൊ ഈ പക്ഷി എങ്ങനെ ഭക്ഷിക്കണമെന്ന് കാട്ടാളന് അറിയില്ല. അയാളാകട്ടെ വിശന്ന് തളർന്ന് ദുഃഖിതനായി ആ മരച്ചുവട്ടിൽ ഇരിക്കുകയാണ്. അപ്പൊ ആൺപക്ഷി ആ വിരഹ ദുഃഖം സഹിക്കാനാവാതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുകൂടി ഓർക്കണം. ആ സമയത്തും ഈ കാട്ടാളൻ ആഹാരമില്ലാതെ വിഷമിച്ച് ദുഃഖിച്ച് അവശനായി ഇരിക്കുന്നത് ഈ ആൺപക്ഷി കാണുകയാണ്. ആ ആൺപക്ഷി എന്ത് ചെയ്തു? അതിന് യാതൊരു വിധമായ പ്രതികാര ബുദ്ധിയും അവിടെ പ്രദർശിപ്പിക്കുന്നില്ല. എന്നിട്ട് ആ ആൺപക്ഷി പറന്ന് പറന്ന് ചെന്ന് തീ എടുത്തുകൊണ്ട് വന്ന് ഈ കാട്ടാളന് മുമ്പിൽ ഇട്ടു കൊടുത്തു. ഇപ്പൊ കാട്ടാളൻ തന്റെ കയ്യിലിരുന്ന ആ പെൺപക്ഷിയെ തീയിലിട്ട് ചുട്ടു കൊന്ന് ഭക്ഷണമാക്കി. അതേ ഭക്ഷണമാക്കി കഴിച്ചതിന് ശേഷവും ഈ കാട്ടാളന് വിശപ്പ് തീരുന്നില്ല, വിശപ്പടങ്ങുന്നില്ല. പിന്നെയും അയാൾ വിഷമിച്ചിരിക്കുന്നത് കണ്ടിട്ട് ഈ ആൺപക്ഷി സ്വയം ആ തീയിലേക്ക് ചാടി സ്വയം ദഹിച്ച് ആ വെണ്ണീറാകുന്നു. ആ സമയത്ത് അതിനെ ചുട്ടെടുത്ത് എന്താണ് കാട്ടാളൻ അതിനെയും കൂടി ഭക്ഷിക്കുന്നു. ശ്രീരാമൻ ചോദിക്കുകയാണ്, പക്ഷികൾ പോലും, മനുഷ്യരല്ല പക്ഷികൾ പോലും ഇങ്ങനെ ആശ്രിത രക്ഷണം നടത്തുന്നു എന്നീ കഥയിൽ നിന്ന് മനസ്സിലാവുന്നല്ലോ. അപ്പോൾ പിന്നെ മനുഷ്യൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. എന്നെ ശരണം എന്നോർത്ത് ഇങ്ങ് വന്നവന് എന്നും അഭയം കൊടുക്കും, അതേ ഉള്ളൂ. വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയാണ്, വ്യക്തമായി ശക്തമായി പറയാണ്. ആരാണ് വരുന്നത് എനിക്ക് പ്രശ്നമില്ല. എന്നെ ശരണം പ്രാപിക്കുന്നവന്, എന്നെ അഭയം പ്രാപിക്കുന്നവന്, എന്നെ ആശ്രയിക്കുന്നവന് ഞാൻ അഭയം കൊടുത്തിരിക്കും, ഞാൻ അവനെ രക്ഷിച്ചിരിക്കും, യാതൊരു മാറ്റവുമില്ല. പിന്നെ നിങ്ങൾ ഒരു കാര്യം കൂടി പ്രത്യേകം ഓർത്തുകൊള്ളുക, എന്നെ ചതിപ്പതിന് ആരുമില്ല എങ്ങുമേ. സുഗ്രീവൻ അതായിരുന്നു സംശയം, വിഭീഷണൻ ചതിക്കുമോ എന്ന്. ഇപ്പൊ ശ്രീരാമൻ പറയാണ്, എന്നെ ചതിക്കാനായി വളർന്നവർ, അതിന് കഴിവുള്ളവർ ആരുമില്ല. ശ്രീരാമൻ ഉദ്ദേശിക്കുന്നത് ശ്രീരാമനെ ചതിക്കണമെങ്കിൽ ശ്രീരാമൻ കൂടി വിചാരിക്കണം. കാരണം എന്താണ്? അദ്ദേഹം തുടർന്ന് പറയുന്നു, ലോകപാലന്മാരെയും മറ്റ് കാണായ ലോകങ്ങളെയും, ഈ കാണുന്ന ലോകത്തെ മുഴുവൻ, ലോകപാലകന്മാരെ മുഴുവൻ നിമേഷമാത്രം നേരം കൊണ്ട് സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിച്ചിടുവാൻ നിമിഷ നേരം മതി എനിക്ക് ഈ ലോകങ്ങളെ സൃഷ്ടിക്കാൻ രക്ഷിക്കാൻ സംഹരിക്കാൻ. ഞാൻ സൃഷ്ടി സ്ഥിതി സംഹാര മൂർത്തിയാണ്, ഒട്ടുമേ ദണ്ണം എനിക്കില്ല, നിർണ്ണയം എനിക്ക് ഒരു പ്രയാസവുമില്ല, തീർച്ചയായിട്ടും എനിക്കത് സാധിക്കും. അങ്ങനെയുള്ള എന്നെ ആരാണ് ചതിക്കാൻ വരുന്നതെന്ന് മാത്രമല്ല ശ്രീരാമൻ ചോദിക്കുന്നു, പിന്നെ ഞാൻ ആരെ ഭയപ്പെടുന്നു മുത, ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുന്ന ഞാൻ ആരെയാണ് ഭയപ്പെടേണ്ടത്? അങ്ങനെ ഒരു സാഹചര്യം തന്നെ ഇല്ല. അതുകൊണ്ട് സുഗ്രീവ എന്ന് പേരെടുത്ത് വിളിച്ചുകൊണ്ട് സുഗ്രീവനോട് പറയും, നീ ചെന്ന് അവനെ വരുത്തുക, നീ പോയി വിഭീഷണനെ വിളിച്ചുകൊണ്ട് വരിക. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്, വിഭീഷണനെ സ്വീകരിക്കുന്നതിനെ എതിർപ്പ് പ്രകടിപ്പിച്ച സുഗ്രീവനോട് തന്നെയാണ് ശ്രീരാമൻ പറയുന്നത്, കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറക്കുക എന്ന് പറയുന്ന പോലെ. ആ സുഗ്രീവനെ തന്നെ ആ ദൗത്യം ഏൽപ്പിക്കുകയാണ്, അവനെ വിളിച്ചുകൊണ്ട് വരിക. എന്നിട്ട് പറയുന്നു, എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു പാഠം പറയുന്നു, നമുക്ക് എല്ലാവർക്കും സ്വീകരിക്കാനായിട്ട് ശ്രീരാമൻ ഉറക്കെ പറയുകയാണ്, എന്നെ ശരണം ഗമിക്കുന്നവർക്ക്, എന്നെ അഭയം പ്രാപിക്കുന്നവർക്ക് ഞാൻ എന്നും അഭയം കൊടുക്കും അതിദ്രുതം, എത്രയും പെട്ടെന്ന് എത്രയും വേഗം ഞാൻ അവർക്ക് അഭയം കൊടുത്തിരിക്കും. എന്നെ ശരണം പ്രാപിക്കുന്നവർക്ക് ഞാൻ അഭയം കൊടുക്കും എന്ന് മാത്രമല്ല ശ്രീരാമൻ ഒരു ഉറപ്പ് കൂടി അവിടെ പറയുന്നു, അവർക്ക് ഒരു കാലത്തും യാതൊരു ദുഃഖവും ഉണ്ടാകില്ല. എന്നെ അഭയം പ്രാപിക്കുന്നവർക്ക് ഒരു കാലത്തും ഒരു ദുഃഖവും ഉണ്ടാകുകയില്ല എന്ന് പറയുന്നിടത്താണ് ഈ ക്യാപ്സൂൾ അവസാനിക്കുന്ന ശേഷം എന്താണ് സംഭവിക്കുക.
1: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM.
0: ശ്രീരാമന്റെ ആജ്ഞപ്രകാരം സുഗ്രീവൻ വിഭീഷണനെ സദസ്സിലേക്ക് വരുത്തുകയാണ്. അദ്ദേഹം വന്നു ആദ്യം തന്നെ ആ ശ്രീരാമപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം നടത്തുകയാണ്. തുടർന്ന് അദ്ദേഹം വിനീതനായി തൊഴുതു നിൽക്കുകയാണ്. അതിനെ തുടർന്നാണ് രാമായണത്തിലെ വളരെ പ്രശസ്തമായ ഭാഗം വിഭീഷണ സ്തുതി ആരംഭിക്കുന്നത്. രാമനെ വിഭീഷണൻ എന്തെല്ലാം വിശേഷണങ്ങൾ ഉപയോഗിച്ചാണ് സ്തുതിക്കുന്നത് എന്ന് നോക്കാം. രാജീവ ലോചനൻ, രാക്ഷസ വംശ വിനാശനൻ, രാക്ഷസ ഞാൻ ഉൾപ്പെടുന്ന രാക്ഷസ വംശത്തിന് വിനാശം വരുത്തുന്നതിനായി അവതരിച്ചിരിക്കുന്നവൻ. ചണ്ഡാംശു ഗോത്രോത്ഭവൻ, ആ വാക്കിന്റെ അർത്ഥം ചണ്ഡാംശു ഗോത്രം എന്ന് പറഞ്ഞ സൂര്യവംശം. അപ്പൊ സൂര്യവംശത്തിൽ ഉത്ഭവൻ, ജനിച്ചവൻ, സൂര്യവംശത്തിൽ ജനിച്ചവൻ. ചണ്ഡകോ ദണ്ഡധരൻ, ചണ്ഡകോ ദണ്ഡം എന്ന് പറയുന്നത് ദണ്ഡം ധരിച്ചിരിക്കുന്നവൻ എന്നർത്ഥം. അതായത് ഉഗ്രമായിട്ടുള്ള ശക്തിയേറിയ മഹത്തായിട്ടുള്ള വില്ല് ധരിച്ചവൻ. പണ്ഡിത ഹൃൽ പുണ്ഡരിക ചണ്ഡാംശു, കേൾക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് ഇണ്ടയൊക്കെ ഉള്ളതുകൊണ്ട് വലിയ കഠിനമായ ഒരു പദമായിട്ട് നമുക്ക് തോന്നാം. അതിന്റെ അർത്ഥം ഇതാണ്, ജ്ഞാനികളുടെ ഹൃദയ കമലത്തിന് സൂര്യനായിട്ടുള്ളവൻ. ജ്ഞാനികളുടെ ഹൃദയത്തെ കമലത്തോട് താമരയോട് ഉപമിച്ചിട്ടുണ്ടെങ്കിൽ ആ ജ്ഞാനികളുടെ ഹൃദയത്തിന് സൂര്യൻ എങ്ങനെയാണോ അതുപോലെയുള്ളവൻ. താമരയും സൂര്യനുമായിട്ടുള്ള ബന്ധം നമുക്കറിയാം, സൂര്യൻ ഉദിക്കുമ്പോഴാണ് താമര വിടരുന്നത് അല്ലേ. അപ്പൊ അത്രമാത്രം വലിയ ഹൃദയ ബന്ധമാണ്. ഇപ്പൊ ജ്ഞാനികളുടെ ഹൃദയവും അങ്ങുമായിട്ട് സൂര്യനും താമരയും പോലെയുള്ള ബന്ധമാണ് എന്ന് പറയുന്നു. കണ്ഠപരശുപ്രിയൻ, കണ്ഠപരശു എന്ന് ഉദ്ദേശിക്കുന്നത് ശ്രീ പരമേശ്വരൻ, പ്രിയൻ പ്രിയപ്പെട്ടവൻ, ശ്രീ പരമേശ്വരന് പ്രിയപ്പെട്ടവൻ. സുഗ്രീവ മിത്രൻ, സുഗ്രീവന്റെ ആത്മസുഹൃത്ത്. വേദാന്ത വേദ്യൻ, വേദങ്ങളിലും വേദാന്തത്തിലുമൊക്കെ അഗാധമായ അറിവുള്ളവൻ. ലോകാഭിരാമൻ, വിശ്വോത്ഭവൻ, വിശ്വത്തിന്റെ ഉത്ഭവം, ഈ ലോകത്തിന്റെ ഉത്ഭവത്തിന് തന്നെ കാരണഭൂതനായവൻ. വിശ്വോത്ഭവ സ്ഥിതി, ഉത്ഭവത്തിന് മാത്രമല്ല ഉത്ഭവം സ്ഥിതി സംഹാര ഹേതവേ, സൃഷ്ടിക്കും ഈ ലോകത്തിന്റെ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്കും സ്ഥിതിക്കും അതിന്റെ നിലനിൽപ്പിനും സംഹാരത്തിനും കാരണഭൂതനായവൻ. ഇതെല്ലാം അങ്ങാണ് എന്നാണ് പറയുന്നത്. വിശ്വരൂപനാണങ്ങ്, ഭക്തപ്രിയനാണങ്ങ്, മുക്തിപ്രദനാണങ്ങ്, മോക്ഷദായകനാണങ്ങ്, മുകുന്ദനാണങ്ങ്, വിശ്വേശ്വരനാണങ്ങ്, ലോകത്തിന്റെ നാഥനാണ് അങ്ങേക്ക് നമസ്കാരം എന്ന് വിഭീഷണൻ പറയുന്നു. അതുകൊണ്ട് തീർന്നില്ല, വീണ്ടും അദ്ദേഹം സ്തുതിക്കുകയാണ്. രാമായ രാമഭദ്രായ നമോ നമ, നിത്യായ സത്യായ ശുദ്ധായ ദേതമ എന്നൊക്കെ അതെന്നെല്ലാം അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ഈ ഭാഗം വായിക്കുമ്പോഴാണ്, അറിയുമ്പോഴാണ് നമുക്ക് തോന്നുക ഭഗവാനെ എങ്ങനെയെല്ലാം എത്രയെല്ലാം സ്തുതിച്ചിട്ടും ഭക്ത ശിരോമണിയായ വിഭീഷണന് മതി വരുന്നില്ല, അദ്ദേഹത്തിന് തൃപ്തിയാകുന്നില്ല എന്നാണ് നമുക്ക് തോന്നുക. അദ്ദേഹം തുടരുകയാണ്, സർവചരാചരങ്ങളിലും സർവ ജീവജാലങ്ങളിലും അങ്ങ് വ്യാപിച്ചിരിക്കുകയാണ്, അങ്ങയുടെ ചൈതന്യമാണ് എല്ലാ ജീവജാലങ്ങളിലും നിറഞ്ഞിരിക്കുന്നത്. നിൻ മഹാമായ മൂടിക്കിടക്കുമാം നിർമ്മലമാം പരബ്രഹ്മം അജ്ഞാനിനാം, അജ്ഞാനികളായിട്ടുള്ള ആൾക്കാർക്ക്, അറിവില്ലാത്തവർക്ക് അങ്ങയുടെ മഹാമായ കാരണമായി പരബ്രഹ്മത്തെ അറിയാൻ സാധിക്കുന്നില്ല, അവർക്ക് കാണാൻ സാധിക്കും. തന്മൂലമുള്ള പുണ്യഭാവങ്ങൾ, ഇങ്ങനെ പരബ്രഹ്മത്തെ അറിയാതെ ആത്മസാക്ഷാത്കാരം നേടാതെ കഴിയുന്നവരായതുകൊണ്ട് അവർക്ക് അവർ ചെയ്യുന്ന പുണ്യങ്ങളും പാപങ്ങളും കൊണ്ട് വീണ്ടും വീണ്ടും ജനനവും മരണവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതാണ് പറയുന്നത്, തന്മൂലമുള്ള പുണ്യഭാവങ്ങളാൽ ജന്മ മരണങ്ങൾ ഉണ്ടായി വരുന്നതും അത് കാരണമാണ് പുണ്യപാപങ്ങളും അവയെ ആശ്രയിച്ച് ജനനങ്ങളും മരണങ്ങളും ഉണ്ടാകുന്നത്. അപ്പൊ ഇതാണ് അമൂല്യമായിട്ടുള്ള ജ്ഞാനം. എന്നിട്ട് വിഭീഷണൻ പറയുന്നു, എന്ന് ഈ ജ്ഞാനം ലഭിക്കുമോ, ഈ അറിവ് എന്നാണോ ആൾക്കാർക്ക് ലഭിക്കുക, അന്ന് വരെയും ഈ കാണുന്ന ലോകമാണ് സത്യം എന്ന് അവർ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കും. സത്യം അറിയാതെ അവർ ജീവിക്കും. അവർക്ക് എന്തിനകത്താണ് താല്പര്യം? ഭാര്യ, മക്കൾ, കുടുംബം എന്നിങ്ങനെ ലൗകിക സുഖങ്ങളിൽ, ഭൗതികമായിട്ടുള്ള സുഖഭോഗങ്ങളിലൊക്കെ മുഴുകിയാണ് അജ്ഞാനികളായിട്ടുള്ള അറിവില്ലാത്ത ആൾക്കാർ കഴിയുന്നത്. എന്നാണോ അവർക്ക് മോക്ഷപ്രാപ്തി ലഭിക്കുക, എന്നെങ്കിലും മോക്ഷപ്രാപ്തി ലഭിക്കണമല്ലോ, അതുവരേക്കും അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും എന്നും വിഭീഷണൻ പറയുന്നു. അപ്പൊ ആത്മാവിനെ കുറിച്ച് അറിയാത്ത അജ്ഞാനികൾ ഇന്ദ്രിയ സുഖങ്ങളാണ് എല്ലാത്തിനേക്കാളും വലുത് എന്ന് ധരിച്ചു വശായിരിക്കുന്നു. എന്നാൽ ഇതേ ഇന്ദ്രിയ സുഖങ്ങൾ തന്നെ അവർ ഇന്ന് ഏറ്റവും അധികം എന്താണോ ആസ്വദിക്കുന്നത്, സുഖം ആയിട്ട് ആസ്വദിക്കുന്നോ, അതേ ഇന്ദ്രിയങ്ങൾ കൊണ്ട് തന്നെ അവർക്ക് അതേ ഇന്ദ്രിയങ്ങൾ തന്നെ അവർക്ക് പിന്നീട് ദുഃഖപ്രദവുമാകുന്നു, പിന്നീട് അവർക്ക് ദുഃഖവും നൽകും. അപ്പൊ പല പേരുകളിലും പല രൂപങ്ങളിലും ഭാവങ്ങളിലും ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. അതെല്ലാം അങ്ങ് തന്നെയാണ്, അതിലെല്ലാം അങ്ങാണ് അടങ്ങിയിരിക്കുന്നത് എന്ന് വിഭീഷണൻ പറയുന്നു. ഇന്ദ്രൻ, അഗ്നി, യമൻ, വരുണൻ, വായു, ചന്ദ്രൻ, ശ്രീ പരമേശ്വരൻ, ബ്രഹ്മദേവൻ, അനന്തൻ, ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ ഇങ്ങനെ പല പേരിലും അറിയപ്പെടുന്നത് അങ്ങ് തന്നെയാണ്. അവരെ എല്ലാം ഉള്ളിലുള്ള ചൈതന്യം ഭഗവാനെ അങ്ങ് തന്നെയാണ്. അങ്ങ് ലോകേശനാണ്, ലോകത്തിന്റെ ഈശ്വരനാണ്, ഈശ്വരനാണ്, അധിപതിയാണ്.

0: ആദിയും അന്തവും ഇല്ലാത്തവനാണ് അങ്ങ്. അങ്ങ് കാലസ്വരൂപനാണ്, കാലാതീതനാണ്, കാലസ്വരൂപൻ എന്നാണ് വിശേഷിക്കുന്നത്. മാത്രമല്ല, അങ്ങ് സ്ഥൂലങ്ങളിൽ വെച്ച് അതിസ്ഥൂലമാണ്, വലുതിനേക്കാൾ എത്രയോ വലുതാണ് ഭവൻ. നൂനം അണുവിങ്കിൽ നിന്ന് അണിയാൻ ഭവൻ, അണിയാൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം അണുവിനേക്കാൾ ചെറുത്. അപ്പം ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ളതാണ് അണു എന്ന് പറയുന്നത്. ആ അണുവിനേക്കാളും ചെറുതാണ് അങ്ങ്, അതാണ് അണിയാൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം. സ്ഥൂലങ്ങളിൽ വെച്ച് സ്ഥൂലമാണ്, അതേസമയം തന്നെ സൂക്ഷ്മങ്ങളിൽ വെച്ച് അതിസൂക്ഷ്മവുമാണ്. അണുവിനേക്കാളും ചെറുതാണ്, എന്നാൽ എന്താണോ വലുതായിട്ടുള്ളത് അതിനേക്കാളൊക്കെ വലുതാണ്. അങ്ങേക്കാൾ വലുതായി ആരും തന്നെ ഇല്ല. അപ്പൊ വലുതിനേക്കാൾ വലുതായിരിക്കുന്ന സമയം അതേസമയം തന്നെ ചെറുതിനേക്കാൾ ചെറുതായിരിക്കുന്നതായിട്ടുള്ള ഭഗവാൻ അങ്ങാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിഭീഷണൻ തന്റെ സ്തുതി പ്രശംസ തുടരുകയാണ്.
1: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
0: കഴിഞ്ഞ 253 ലക്കത്തിൽ നാം കേട്ടുകൊണ്ടിരുന്നത് വിഭീഷണ സ്തുതിയാണ്, വിഭീഷണൻ ശ്രീരാമനെ സ്തുതിക്കുന്നതാണ്. ഈ ലക്കത്തിൽ നാം ചർച്ച ചെയ്യുന്ന ആകട്ടെ വിഭീഷണ അഭിഷേകമാണ്. അതായത് ശ്രീരാമൻ വിഭീഷണന്റെ സ്തുതി കേട്ട് സംപ്രീതനായി. അദ്ദേഹം സംസാരിച്ചു തുടങ്ങുകയാണ്. അദ്ദേഹം ചോദിക്കുന്നു, ഞാനും സീതയും എവിടെയാണ് ഉള്ളത് എന്ന് നിങ്ങൾക്കറിയാമോ? അദ്ദേഹം അത് വ്യക്തമാക്കുകയാണ്. ഭഗവാന്റെ സ്ഥാനം എവിടെയാണ്? അദ്ദേഹം പറയുന്നു, മനസ്സിൽ വിരക്തിയുള്ളവരും വിഷയങ്ങളിൽ വിരക്തിയുള്ളവരും ലൗകിക വിഷയങ്ങളിൽ ആസക്തിയില്ലാത്തവർ, അതീവ ശുദ്ധമായ മനസ്സുള്ളവർ, മനഃശുദ്ധി വേണം അങ്ങനെയുള്ളവർ, ഭക്തന്മാർ, ജ്ഞാനികൾ, അവരൊക്കെ എവിടെയുണ്ടോ അവരുടെ മനസ്സിലാണ് എന്റെയും സീതയുടെയും വാസം. എന്ത് കാറ്റഗോറിക്കലായിട്ടാണ്, എന്ത് വ്യക്തമായിട്ടാണ് ഭഗവാൻ താൻ എവിടെയാണ് വസിക്കുന്നത് എന്ന് പറയുന്നത്. പലരും ധരിച്ചു വച്ചിരിക്കുന്നത് ആകാശത്ത് കാർമേഘ പടലങ്ങൾക്കിടയിൽ സുവർണ സിംഹാസനത്തിൽ സർവാഭരണ വിഭൂഷിതരായി വാണരുള്ള നാല ആളാണ് ദൈവം എന്നൊക്കെ നമ്മൾ കലണ്ടറിലൊക്കെ കാണുന്ന പോലെ അങ്ങനെയൊക്കെയാണ് പലരും ധരിച്ച് വശായിരിക്കുന്നത്. ആ സന്ദർഭത്തിലാണ് ശ്രീരാമൻ സത്യം അറിയിക്കുന്നത്. ഞാൻ എവിടെയാണുള്ളത്? എൻ്റെ ഭക്തന്റെ ഹൃദയത്തിലാണ്, ജ്ഞാനികളായിട്ടുള്ള ആൾക്കാരുടെ ഹൃദയത്തിലാണ്. അതീവ ശുദ്ധമായ മനസ്സുള്ളവരുണ്ടോ അവരുടെ മനസ്സിൽ തന്നെയാണ് ഞാൻ സ്ഥിതി ചെയ്യുന്നത്. ലൗകിക വിഷയങ്ങളിലൊന്നും ഒരു കാര്യമില്ല, അതിനകത്ത് അത് അനുഭവിച്ചുകൊണ്ട് തന്നെ അതിനോടൊരു ആസക്തി ഇല്ലായ്മ വിരക്തി ആര് പ്രകടിപ്പിക്കുന്നുവോ അവരോടൊപ്പമാണ്, അവരുടെ ഹൃദയത്തിലാണ് ഞാൻ വസിക്കുന്നതെന്ന് ശ്രീരാമൻ, ഞാൻ മാത്രമല്ല സീതയും വസിക്കുന്നത് എന്ന് ശ്രീരാമൻ പറയുന്നു. ആകയാൽ എന്നെയും ധ്യാനിച്ച് സന്തതം വാഴുക നീ, എന്നാൽ നിനക്ക് മോക്ഷം വരും. മോക്ഷം ആഗ്രഹിച്ച് നടക്കുന്നവരാണ് എല്ലാവരും. ഇപ്പൊ എന്താണ് മോക്ഷത്തിന് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഏറ്റവും ലളിതമായി ഒരു ചെറിയ വാചകത്തിൽ അദ്ദേഹം രാമായണത്തിലൂടെ നമുക്ക് പറയുന്നു, എന്നെയും ധ്യാനിച്ച് സന്തതം വാഴുക, എന്നെ ധ്യാനിച്ച് വാഴുക, എന്നെ ധ്യാനിച്ച് ഭഗവാനായിട്ടുള്ള ശ്രീരാമചന്ദ്രനെ ധ്യാനിച്ചുകൊണ്ട് ജീവിക്കുക, മോക്ഷം ലഭിക്കും, എന്നാൽ നിനക്ക് മോക്ഷം ലഭിക്കും. ഇത്രയ്ക്ക് വ്യക്തമായിട്ടാണ് ശ്രീരാമൻ ഇവിടെ പറയുന്നത്. ഭക്തിപൂർവ്വം എന്റെ സ്തോത്രം നിത്യവും ചൊല്ലുകയോ കേൾക്കുകയോ ആണെങ്കിലും മുക്തി ലഭിക്കും. അതല്ലെങ്കിൽ എന്റെ സ്തോത്രം, എന്റെ അവതാനങ്ങൾ വാഴ്ത്തുക, അത് അങ്ങനത്തെ മന്ത്രങ്ങൾ, ശ്ലോകങ്ങൾ ഒക്കെ, സ്തോത്രങ്ങൾ, അത് ജപിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് മറ്റാരെങ്കിലും ജപിക്കുന്നത് കേൾക്കുകയാണെങ്കിലും മോക്ഷം ലഭിക്കും, മുക്തി ലഭിക്കും, ജീവൻ മുക്തി ലഭിക്കും, ഒരു സംശയവുമില്ല എന്നും അദ്ദേഹം പറയുന്നു. ഇപ്പൊ ഭഗവത്ഗീതയിൽ ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞത്. ഇതേപോലെ തന്നെ മറ്റു ചില വാക്കുകളിലൂടെയാണെങ്കിലും ഇതേ ആശയം തന്നെയാണ് ഭഗവത്ഗീതയിലും പറഞ്ഞിരിക്കുന്നത് എന്ന് നാം ഇവിടെ ഓർക്കേണ്ടതുണ്ട്. ഇത്രയും പറഞ്ഞ ശേഷം ലക്ഷ്മണനോട് പറയുകയാണ്, എന്നെ കനിവോട് കണ്ടതിന്റെ ഫലം ഇന്ന് തന്നെ വരുത്തണം. നീ വിഭീഷണൻ എന്നെ ദയയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ട് എന്റെ അടുത്ത് അഭയം ചോദിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. എന്നെ വന്ന് കണ്ട ആ ഭക്തര് ഇന്ന് തന്നെ അതിന്റെ ഫലം കൊടുക്കണം, അല്ലാതെ വെച്ച് താമസിപ്പിക്കരുത്. അദ്ദേഹത്തിന്റെ ആവശ്യം എന്താണോ അത് അദ്ദേഹത്തെ ഇന്ന് തന്നെ അദ്ദേഹത്തിന് അത് ബോധ്യപ്പെടുത്തണം. അതിന് ശ്രീരാമൻ പറയുന്ന മാർഗം, അതിന് നീ ലങ്കാധിപൻ ഇവൻ എന്ന അഭിഷേകവും ശങ്കാവിഹീനം അൻപോട് ചെയ്തിടുക. ഇവനെ, വിഭീഷണനെ രാവണനാണ് ലങ്കയുടെ രാജാവ് എന്നുള്ളത് ശരി, അത് അവിടെ ഇരിക്കട്ടെ. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ വിഭീഷണനെ ലങ്കയുടെ അധിപതിയായി ഇന്ന് ഇവിടെ വെച്ച് ഈ നിമിഷം ഇപ്പോൾ അഭിഷേകം ചെയ്യുന്നു. അതിന്റെ ചുമതല ആർക്കാണ് കൊടുക്കുന്നത്? ലക്ഷ്മണന് കൊടുക്കുക, അൻപോട്ട് ചെയ്തിടുക, അദ്ദേഹത്തിന് ഉത്തരവ് കൊടുക്കുകയാണ്. ലക്ഷ്മണനാണത് ചെയ്യേണ്ടത്. എന്നിട്ട് പറയുന്നു, വാനര ശ്രേഷ്ഠരുടെ കൂടെ പോവുക, സമുദ്ര

0: ജലം കൊണ്ടുവരിക, അഭിഷേകം നടത്താനായി സമുദ്രത്തിൽ ജലം കൊണ്ടുവരിക. എന്നിട്ട് പറയുന്നു, അർക്കചന്ദ്രന്മാരും ആകാശഭൂമിയും മൽക്കഥയും ഉള്ളിടത്തോളം കാലം. അർക്ക എന്ന് വരെയാണോ, അർക്കൻ തന്നെ സൂര്യനും ചന്ദ്രനും എന്ന് വരെയാണോ ഉള്ളത് അന്ന് വരെ, ആകാശവും ഭൂമിയും എന്ന് വരെയാണോ ഉള്ളത് അന്ന് വരെ, അല്ലെങ്കിൽ മൽക്കഥ എന്റെ കഥ രാമായണം അല്ലേ, അത് എന്ന് വരെയാണോ നിലനിൽക്കുന്നത് ആ കാലം വരെ. ഭക്തനും ഭാഗവതോത്തവനുമായ വിഭീഷണൻ, ശ്രീരാമൻ നൽകുന്ന വിശേഷണമാണ്, ഭക്തനും ഭാഗവതോത്തവനുമായ വിഭീഷണൻ ലങ്കയുടെ അധിപതിയായിരിക്കും, ലങ്കയുടെ അധിപതിയായിരിക്കും. ഇന്ന് നമ്മൾ അദ്ദേഹത്തെ അങ്ങനെ അഭിഷേകം ചെയ്ത് വാഴിക്കുന്ന സുദിനമാണ് ഇന്ന് എന്ന് ശ്രീരാമൻ പറഞ്ഞു. അപ്പിന് ആ ഉത്തരവ് ശിരസ വഹിക്കാനായി എല്ലാവരും മുന്നിട്ടിറങ്ങുകയാണ് ലക്ഷ്മണന്റെ നേതൃത്വത്തിൽ, സുഗ്രീവന്റെ നേതൃത്വത്തിൽ. വീരന്മാരായിട്ടുള്ള ധീരശൂര പരാക്രമികളായിട്ടുള്ള വാനരന്മാരുടെ സാന്നിധ്യത്തിൽ വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ ലക്ഷ്മണൻ വിഭീഷണനെ ലങ്കയുടെ അധിപതിയായി, ലങ്കാധിപനായി അഭിഷേകം നടത്തുന്ന മുഹൂർത്തമാണിത്. സാധുവാദേന മുഴങ്ങി ജഗത്രയം, സാധുവാദം എന്നുള്ളതിന്റെ അർത്ഥം നല്ലത് വരട്ടെ, എന്താണോ അത് നല്ലത്, നല്ലത് സംഭവിക്കട്ടെ, ബെസ്റ്റ് വിഷസ്, ഓൾ ദ ബെസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതാണ് സാധുവാദം. ഈ സാധുവാദം മുഴങ്ങി എവിടെ, ജഗത്രയം, മൂന്ന് ലോകത്തിലും ഇങ്ങനെ ആശംസകൾ ഇങ്ങനെ മുഴങ്ങി കേട്ടു. ആശംസകൾ നല്ലത് വരട്ടെ എന്ന ആശംസകൾ പ്രതിധ്വനിച്ചു. സാധു ജനങ്ങളും പ്രീതി പൂണ്ടിയിടിനാർ, സാധുക്കൾക്കും സന്യാസി വര്യന്മാർക്കും മുനിശ്രേഷ്ഠന്മാർക്കും ഒക്കെ തന്നെ സന്തോഷമായി. ഈ അഭിഷേകം നടക്കുന്ന സമയത്ത് ദേവന്മാർ ആകാശത്ത് നിന്ന് പുഷ്പവൃഷ്ടി നടത്തി. അപ്സര സ്ത്രീകളാകട്ടെ ആടുകയും പാടുകയും സംഗീതവും നൃത്തവും ഒക്കെ ആയിട്ട് ആ രംഗത്തെ ഇങ്ങനെ കൊഴിപ്പിക്കുകയാണ്. ഗന്ധർവന്മാർ കിന്നരന്മാർ എല്ലാവരും സന്തോഷത്താൽ ആറാടിക്കൊണ്ട് ശ്രീരാമചന്ദ്രനെ സ്തുതിക്കുകയാണ്. അങ്ങനെ അഭിഷേകം ചെയ്ത ശേഷം സുഗ്രീവൻ വിഭീഷണനെ ആലിംഗനം ചെയ്തു, കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, പാരേഴ് രണ്ടിനും നാഥനായി വാഴുമീ ശ്രീരാമ കിങ്കരന്മാരിൽ മുഖ്യൻ ഭവാൻ. ശ്രീരാമചന്ദ്രൻ പാരേഴിന്റെയും പാരേഴ് രണ്ടിന്റെയും, അതായത് ഈരേഴ് പതിനാല് ലോകങ്ങളുടെയും അധിപതിയാണ് ശ്രീരാമചന്ദ്രൻ. അദ്ദേഹത്തിന് വളരെയധികം കിങ്കരന്മാർ, അനുയായികളുണ്ട്. ഇന്ന് മുതൽ അങ്ങാണ് അതിൽ ഏറ്റവും പ്രമുഖനായിട്ടുള്ള, ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള കിങ്കരൻ, അനുയായി എന്ന് സുഗ്രീവൻ പറയുന്നു. സുഗ്രീവനായിരുന്നു അതേവരെ എന്ന് നമുക്കറിയാം. അപ്പൊ സുഗ്രീവൻ സ്വന്തം സ്ഥാനം പോലും ത്യജിച്ചുകൊണ്ടാണ് വിഭീഷണനെ ആ കുടുംബത്തിലേക്ക്, ആ കൂട്ടത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നത് എന്ന് നമ്മൾ ഓർക്കണം. ഞാൻ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നിങ്ങളാണ്, വിഭീഷണനാണ് എന്നല്ല പറയുന്നത്, വിഭീഷണനാണ് ഏറ്റവും പ്രമുഖൻ എന്നാണ് പറയുന്നത്. ഇപ്പൊ ശ്രീരാമചന്ദ്രന്റെ സേവ ചെയ്യുന്നതിന്റെ അതിനു മുമ്പ് അദ്ദേഹം ഒരു ആവശ്യം മുന്നോട്ട്, ഇതിങ്ങനെ പറഞ്ഞിട്ട് ഒരു ആവശ്യം മുന്നോട്ട് വെക്കും. എന്താണ് ആവശ്യം? രാവണ നിഗ്രഹത്തിന്റെ സഹായവും ആവോളം ചെയ്യണം ഭവാനിനി. ഇപ്പൊ ശ്രീരാമ കിങ്കരന്മാരിൽ ഏറ്റവും പ്രമുഖൻ അങ്ങാണ് എന്നുള്ള സ്ഥിതിക്ക് ഇനി രാവണന്റെ നിഗ്രഹം, അങ്ങയുടെ ജ്യേഷ്ഠനാണ് രാവണൻ എങ്കിൽ പോലും അദ്ദേഹത്തെ വധിക്കാനായി, അദ്ദേഹത്തെ ഇല്ലാതാക്കാനായി എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? ആ പ്രവൃത്തിക്ക് അങ്ങ് നേതൃത്വം നൽകണം, അങ്ങയുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് പറയും. എന്നിട്ട് അദ്ദേഹത്തോട് ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കും, ശ്രീരാമചന്ദ്രന്റെ സേവ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ അതിന്റെ അനുഗ്രഹം ആവോളം ലഭിക്കും അങ്ങേക്ക് എന്നും പറയുന്നു. വിഭീഷണന് ഇത് കേട്ടിട്ട് ചിരിയാണ് വരുന്നത്. അദ്ദേഹം പറയുന്നു, ശ്രീരാമദേവൻ സാക്ഷാൽ ജഗന്മയനാണ്, സാക്ഷാൽ അഖിലേശ്വരനാണ്, സർവത്തിനും സാക്ഷിയായി വർത്തിക്കുന്നവനാണ്. എന്തു സഹായന കാര്യം അവിടേക്ക്, അവിടുത്തേക്ക്, ഇങ്ങനെയൊക്കെയുള്ള ശ്രീരാമചന്ദ്രന് നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ എന്ത് സഹായമാണ് അദ്ദേഹത്തിന് വേണ്ടത്? അദ്ദേഹത്തിന് ആരുടെയും സഹായം ആവശ്യമില്ല. ബന്ധുശത്രുക്കൾ എന്നുള്ളതും ഇല്ല, അദ്ദേഹത്തിന് ബന്ധുക്കളുമില്ല, അദ്ദേഹത്തിന് ശത്രുക്കളുമില്ല. ആരെയും അദ്ദേഹം ബന്ധുക്കളായി കാണുന്നില്ല, ശത്രുക്കളായി കാണുന്നില്ല. അദ്ദേഹം ഏകാത്മകനാണ്, അല്ലെന്ന്, അദ്ദേഹം ഏകാത്മകനല്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നത് മായ കൊണ്ടുണ്ടാകുന്ന മൂഢത്വം കൊണ്ട്, മടയത്വം കൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്. നാം എല്ലാവരും, ഞാനും സുഗ്രീവനും എല്ലാവരും അദ്ദേഹത്തിന് വിധേയരാണ്. ഈ സത്യം അറിയുക, ഈ അറിഞ്ഞുകൊണ്ട് അദ്വയഭാവത്തിൽ അദ്ദേഹത്തിന്റെ സേവ ചെയ്യുക, ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത് എന്നുള്ള വിഭീഷണന്റെ വാക്കുകൾ കേട്ട് സുഗ്രീവൻ അതീവ സന്തുഷ്ടനായി. ഈ ഭാഗത്ത് നമ്മൾ ഈ ലക്കം അവസാനിക്കുകയാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദ.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

മനോരമകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

തുടങ്ങി. ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

ജീവിതത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: ഏതായി പിറന്നേ കോടി പറന്നേ ഏ ആണ്ടവനെ ആണ്ടി മനസ്സേ ഏതായി പിറന്നേ കോടി പറന്നേ
1: സട്ടക്ക് സട്ടക്ക് സട്ടക്ക് സട്ടക്ക് സട്ടക്ക് സട്ടക്ക്.

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

മാഷേ, ആ പട്ടിയെ ഒന്ന് സൂക്ഷിച്ചോ, തരം കിട്ടിയാൽ ചിലപ്പോൾ അവൻ അതിനെയും കൊണ്ട് പൊടിപ്പിച്ചു ഇരിക്കും.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

അല്ല, ഞാനിത് നമ്മൾ പ്ലാൻ ചെയ്തത് ഇങ്ങനെ ആയിരുന്നോ? അല്ലല്ലോ, അല്ല അല്ല, അങ്ങനല്ല.

പുരാണങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R. and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, August 30th, 2026 at 5 p.m. Location, 236 Old Tappan Road, Old Tappan, New Jersey. Call 845-553-5671 or 845-729-5649.
1: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. യുഎഇക്ക് പിന്നാലെ എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഒപെക്കിൽ നിന്ന് പിന്മാറാനൊരുങ്ങി വെനസ്വേലയും. 6 പതിറ്റാണ്ട് മുൻപ് വെനസ്വേല ഉൾപ്പെടെ 5 എണ്ണ ഉൽപ്പാദക രാജ്യങ്ങൾ ചേർന്നാണ് ഒപെക്കിന് രൂപം നൽകിയത്. വെനസ്വേല കൂടി വിട്ടാൽ ഒപെക് കൂടുതൽ ദുർബലമായി മാറും. ഇത് ആഗോള വിപണിയുടെ നിലവിലെ സമവാക്യങ്ങളിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്നതാകും. അതേസമയം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ആയിട്ടില്ല. ഗ്രാൻഡ് ചെസ് ടൂറിൽ ചാമ്പ്യനാകുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന നേട്ടം സ്വന്തമാക്കി ആർ പ്രജ്ഞാനന്ദ. വാശിയേറിയ ഫൈനലിൽ അമേരിക്കയുടെ നിലവിലെ ജേതാവായ ഫാബിയോ കരുവാനെയാണ് കീഴടക്കിയത്. ക്ലാസിക് വിഭാഗത്തിലെ ആദ്യ ഗെയിം തോൽക്കുകയും രണ്ടാം ഗെയിമിൽ സമനില വഴങ്ങുകയും ചെയ്ത പ്രജ്ഞാനന്ദ 9-3 സ്കോറിൽ പിന്നിലായിരുന്നു. എന്നാൽ റാപ്പിഡ് വിഭാഗത്തിൽ 2 കളികളിലും ജയിച്ച് ഇന്ത്യൻ താരം തിരിച്ചുവരവ് നടത്തി. 4 മത്സരങ്ങളുടെ ബ്ലിറ്റ്സിൽ ഇരുവരും ഓരോ വിജയങ്ങൾ നേടി. 2 ഗെയിമുകൾ സമനിലയിലായി. പ്രജ്ഞാനന്ദയ്ക്ക് സമ്മാനത്തുകയായി 1.9 കോടി രൂപ ലഭിക്കും. ടൂറിലെ 5 ടൂർണമെന്റുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചാണ് ഫൈനലിലേക്ക് യോഗ്യത നേടിയത്. അടുത്ത സീസണിലെ ഗ്രാൻഡ് ചെസ് ടൂറിലേക്ക് നേരിട്ട് യോഗ്യതയും നേടി. നേപ്പാൾ ടിബറ്റ് അതിർത്തിയിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ 584. നേപ്പാളിൽ നിന്ന് 579 മൃതദേഹങ്ങൾ കണ്ടെടുത്തു. ടിബറ്റിലെ പ്രളയബാധിത പ്രദേശമായ ഗൈറോങ് പോർട്ടിൽ മരിച്ചവരുടെ എണ്ണം 5 ചൈനയിൽ മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചു. ഇതുകൂടാതെ ഇന്ത്യയിലെ നദികളിൽ ഒഴുകിയെത്തിയ 7 മൃതദേഹങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. 2400 പേരെ കണ്ടെത്താനുണ്ട്. വലിയ അളവിൽ ചെളിയടിഞ്ഞതിനാൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ്. കൂടുതൽ പേരെ ജീവനോടെ കണ്ടെത്താമെന്ന പ്രതീക്ഷയകലുകയാണ്. മരണസംഖ്യ ഉയരുമെന്നും നേപ്പാൾ അധികൃതർ അറിയിച്ചു. തൃശൂലി നദിയുടെ ഭാഗങ്ങളിൽ തുടർച്ചയായി മഴ പെയ്യുന്നതും പ്രശ്നമാണ്. പാലങ്ങളും നദിക്കരയിലെ റോഡുകളും തകർന്നതിനാൽ പല ഭാഗത്തും എത്തിപ്പെടാൻ രക്ഷാപ്രവർത്തകർക്ക് സാധിച്ചിട്ടില്ല. 86 സുരക്ഷാ ഉദ്യോഗസ്ഥരും 517 വിദേശികളുമടക്കം 1910 പേരെയാണ് നേപ്പാളിൽ മാത്രം കാണാതായത്. നേപ്പാളിലെ പ്രളയമേഖലയിൽ കുടുങ്ങിയ 68 മലയാളികളിൽ 60 പേർ സുരക്ഷിതരെന്ന് നോർക്ക. 8 പേരെക്കുറിച്ചുള്ള അന്വേഷണം തുടരുകയാണ്. ഇവരിൽ 2 സ്ത്രീകളും 1 കുട്ടിയുമുണ്ട്. നോർത്ത് പറവൂർ, കൊല്ലം, കണ്ണൂർ സ്വദേശികളാണ് 3 പേർ. 5 പേർ വിദേശ മലയാളികളാണ്. വിവരങ്ങൾ വിദേശ മന്ത്രാലയത്തിന് കൈമാറിയതായും നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ രാജേഷ് മാധവൻ പറഞ്ഞു. ആറന്മുള ഉത്തരട്ടാതിജലമേള ഞായറാഴ്ച ഉച്ചയ്ക്ക് 1:30 ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ജലഘോഷയാത്ര നടക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, മോൻസ് ജോസഫ്, റോജി എം ജോൺ, MPമാരായ ആന്റോ ആന്റണി, കൊടിക്കുന്നിൽ സുരേഷ്, അബിൻ വർക്കി MLA, പ്രൊഫസർ PJ കുര്യൻ തുടങ്ങിയവർ പ്രസംഗിക്കും. ചരമറിയിപ്പുകൾ. മിഡ്ലാൻഡ് പാർക്കിൽ ജോൺ ടി വർഗീസ് അന്തരിച്ചു. മരങ്ങാട്ടുപിള്ളി പുല്ലാന്താനിക്കൽ PM മാണി അന്തരിച്ചു. സംസ്കാരം ഇന്ന് നടന്നു. കുറിച്ചി വാട്ടർ അതോറിറ്റി കോൺട്രാക്ടർ കളത്തിൽ KC ആൻഡ്രൂസ് അന്തരിച്ചു. സംസ്കാരം നാളെ നടക്കും. ഇന്നത്തെ പ്രവാസ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു

0: ഇനൻ പാലി ടി കെ ട്രസ്റ്റ് സംരംഭം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രവാസവിശേഷങ്ങൾ, അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്, ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

മനോരമകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. WhatsApp number 8848558785.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

ആത്മരാമായണത്തിന്റെ ദാർശനികതയെക്കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.